പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

ഒരു കരച്ചിൽ കേട്ടാൽ കാതോർക്കാത്ത മനുഷ്യനുണ്ടോ? മനുഷ്യൻ മാത്രമേ ഉണ്ടാകൂ എന്നതാണ് സത്യം. അസ്വാഭാവികമായ ഒരു ശബ്ദം കേട്ടാൽ വളർത്തു മൃഗങ്ങൾ പോലും പ്രതികരിച്ചേക്കാം. ഒരു വിഷമം ഒരാളോട് പങ്കുവയ്ക്കുമ്പോൾ കേൾക്കുന്ന വ്യക്തി അയാളുടെ വിഷമങ്ങൾ അതിഭയങ്കരമായി പങ്കുവയ്ക്കുന്ന അവസ്ഥകളുണ്ട്. ആ സമയം വിഷമം പങ്കുവയ്ക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? തൻ്റെ വിഷമങ്ങളെ കേൾക്കാൻ ആരുമില്ലെന്ന സങ്കടം, അതിനെ തുടർന്നുള്ള ദേഷ്യം, പ്രതിഷേധം. ഒരാൾ വിഷമം പങ്കുവയ്ക്കാനായി സമീപിച്ചാൽ ഒരിക്കലും എൻ്റെ വിഷമങ്ങൾ ഹൈലൈറ്റ് ചെയ്യരുത്. ആ വ്യക്തി പറയുന്നതെല്ലാം കേൾക്കാനുള്ള ക്ഷമയും സഹാനുഭൂതിയും ആത്മാർത്ഥതയും സമയവും ഉണ്ടാകണം. സങ്കടം കേട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ അവർ തന്നെ എന്നോട് ചോദിക്കും, നിങ്ങൾക്കും ഉണ്ടാകുമല്ലേ ഇത്തരം സങ്കടങ്ങൾ? കേൾക്കാൻ അവർ തയ്യാറായാൽ പങ്കുവയ്ക്കാം. സങ്കട രഹസ്യങ്ങൾ മറ്റൊരു ചെവിയിൽ എത്തിക്കാതിരിക്കുന്നതാണ് ധർമ്മം. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ അന്നമ്മ പൈക്കടയുടെ കവിത രണഭൂമിയിൽ, ആലപിക്കുന്നത് സ്മിത പി മേനോൻ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എറ്റ് സ്കൂൾ. 8:00 മധുര ഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ചാരു കസേര, ഇതിൽ തങ്ങളുപ്പാപ്പയെ കുറിച്ച് കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 ഒരുവട്ടം കൂടി നാടക നേരത്തിൽ നാടകം ഞാൻ രാധിക 1-ാം ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ അന്നമ്മ പൈകടയുടെ രണഭൂമിയിൽ എന്ന കവിത ആലപിക്കുന്നു സ്മിത പി മേനോൻ.

0: അന്നമ്മ പൈക്കടിയുടെ രണഭൂമിയിൽ എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് സ്മിത പി മേനോൻ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
2: ഇന്ന് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നു. കൂടാതെ ഇന്റർനാഷണൽ ഈറ്റൻ ആപ്പിൾ ഡേ, ഇന്റർനാഷണൽ റെഡ് പാൻഡ ഡേ, ഇന്റർനാഷണൽ കോസ്റ്റൽ ക്ലീനപ്പ് ഡേ എന്നിവ സെപ്റ്റംബർ 16 പ്രത്യേകതകളാണ്. സെപ്റ്റംബർ 16 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1906 ആമുൻസൺ ദക്ഷിണ ധ്രുവത്തിലെത്തിയ ആദ്യ വ്യക്തിയായി. 1908 ഏറ്റവും വലിയ വാഹന കമ്പനിയായ ജനറൽ മോട്ടോഴ്സ് നിലവിൽ വന്നു. 1931 ഖൊരക്പൂരിൽ രാഷ്ട്രീയ തടവുകാരെ ബ്രിട്ടീഷ് സൈന്യം തീയിട്ട് കൊന്നു. 1954 സ്പെഷ്യൽ മാരേജ് ആക്ടിൽ ഡിവോഴ്സ് അവകാശം ഉൾപ്പെടുത്തി. 1978 ഇറാനിൽ സർവനാശം വിതച്ച റിക്ടർ സ്കെയിലിൽ 7.7 മൂല്യം കാണിച്ച ഭൂകമ്പം സംഭവിച്ചു. കർണാടക സംഗീതജ്ഞ MS സുബ്ബലക്ഷ്മി, ആധുനിക സിംഗപ്പൂർ സ്ഥാപകൻ ലീ ക്വാൻ യു, മലയാള സാഹിത്യ നിരൂപകയും എഴുത്തുകാരിയും അധ്യാപികയുമായ ഡോക്ടർ എം ലീലാവതി, മലയാളിയായ ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ECG സുദർശൻ, അമേരിക്കൻ മാന്ത്രികനായ ഡേവിഡ് കോപ്പർഫീൽഡ് തുടങ്ങിയവരുടെ ജന്മദിനവും, ഷാജഹാൻ മുംതാസ് മഹൽ ദമ്പതികളുടെ മൂത്ത മകളായ ജഹനാര ബീഗം, ഊഷ്മാ വളക്കുന്ന രീതി കണ്ടുപിടിച്ച ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞൻ ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ്, തിരക്കഥാകൃത്തും സംവിധായകനും നാടകകൃത്തുമായ SL പുരം സദാനന്ദൻ, ഇന്ത്യൻ വ്യോമസേനയിൽ പഞ്ചനക്ഷത്ര പദവിക്കർഹനായ ഏക സൈനികൻ അർജൻ സിംഗ് തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ 16.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Symbolo and Collar, other brands Grand Force, Hootic, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nilluni.
2: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094 9745220163 7511112140
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് മൂന്നര പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. ബിജുട്ടാ, നീ എങ്ങോട്ടാ?
4: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
5: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
4: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
5: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
4: അതെ, ബിജുട്ടൻ തിരിച്ചു വരുന്ന. ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
5: എന്താ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
4: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
5: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
4: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
5: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810
0: വചനാമൃതം. പാശ്ചാത്യരും പൗരസ്ത്യരും തമ്മിൽ ഒന്നിക്കണം, അപ്പോൾ മനുഷ്യരാശി ഒന്നായിത്തീരും. ശ്രീനാരായണ ഗുരു.
6: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
7: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷെ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
8: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, മട്ടന്നൂർ. ഫോം 0492471400 7225900018.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
9: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
9: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
9: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
9: ഫോൺ 9188951780.
10: സോഷ്യൽ
0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
10: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
11: നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 16, ചിങ്ങം 31, ബുധനാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി സേനയും യമനി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സൗദി അറേബ്യയും തമ്മിൽ സംഘർഷം കൂടുതൽ രൂക്ഷമായി. ഹൂതികൾ സൗദിയിലേക്ക് നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 13 പേർക്ക് പരിക്കേറ്റു. 7 വീടുകളും 2 വാഹനങ്ങളും തകർന്നു. പ്രധാന നഗരങ്ങളായ അബഹ, ജിദ്ദ, ജിസാൻ, ത്വൈഫ്, യാൻബു, മക്ക, അൽ ഉല എന്നിവിടങ്ങളിൽ സൗദി സിവിൽ ഡിഫൻസ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കാൻ സഖ്യസേന ഉത്തരവാദിത്വത്തോടും ശക്തമായും തിരിച്ചടിക്കുമെന്നും സൗദി വക്താവ് അൽ മാലിക്കി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറാനും പാർട്ടിയെ ശക്തിപ്പെടുത്താനുമായി ചേർന്ന CPIM വിശാല സംസ്ഥാന സമിതി യോഗം സംസ്ഥാന നേതൃഘടകങ്ങൾ പുനഃസംഘടിപ്പിച്ച് സമാപിച്ചു. ജില്ലാ ഏരിയ അടിസ്ഥാനത്തിൽ വിപുലീകൃത യോഗം നടത്താനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ജനകീയ പ്രക്ഷോഭം നടത്താനും തീരുമാനം. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 3 പേരെ ഉൾപ്പെടുത്തി. ഇതിനായി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അംഗബലം 17-18 സംസ്ഥാന കമ്മിറ്റിയിൽ 9 പേരെ സ്ഥിരം ക്ഷണിതാക്കളാക്കാനും തീരുമാനിച്ചതായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പാർട്ടി കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾ തയ്യാറാക്കിയ രേഖകളിലുള്ള ചർച്ചയിലാണ് പുതിയ തീരുമാനങ്ങൾ. തെറ്റുതിരുത്തലിന്റെ ഭാഗമായ തീരുമാനങ്ങൾ നടപ്പിലാക്കിയോ എന്ന് 6 മാസത്തിനുശേഷം സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി ജയരാജൻ, വി ശിവൻകുട്ടി, MB രാജേഷ് എന്നിവരെ ഉൾപ്പെടുത്തി. നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണനും TM തോമസ് ഐസക്കും ഒഴിവായി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിൽ ഇരുവരും സംസ്ഥാന സെന്ററിന്റെ ഭാഗമായി പ്രവർത്തിക്കും. കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവായ ജോൺ ബ്രിട്ടാസ് MP സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കും. രാജ്യത്ത് UPI ഇടപാടുകൾക്ക് ഇനി വ്യാപാരികൾ ചാർജ് നൽകണം. ഒക്ടോബർ 15 വ്യാപാരി കമ്മീഷൻ ഈടാക്കും. 2000 രൂപയിൽ കൂടുതൽ വരുന്ന UPI ഇടപാടുകൾക്കാണിത് ഈടാക്കുക. വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് ബാധകമാവില്ല. ഇത്തരത്തിൽ 2000 രൂപയിൽ കൂടുതലുള്ള ഇടപാടുകൾക്ക് 0.4% ചാർജ് ഈടാക്കും. വിവാദമായ ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയുടെ മൂല്യനിർണയം പൂർത്തിയായപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ മാർക്കിലും ചുരുക്കപ്പട്ടികയിലും മാറ്റം. ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, പ്ലാൻ കോർഡിനേഷൻ എന്നീ 2 വിഭാഗങ്ങളുടെ ചുരുക്കപ്പട്ടികയാണ് തിരുത്തി പ്രസിദ്ധീകരിച്ചത്. കട്ട് ഓഫ് മാർക്കും മാറി. രണ്ടിലും ഓരോ ഉദ്യോഗാർത്ഥി പുറത്തു പോകുകയും പുതുതായി ഓരോരുത്തർ ഉൾപ്പെടുകയും ചെയ്തു. ഇനി അഭിമുഖം കൂടി നടത്തിയാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുക. ആലപ്പുഴ കരുവാറ്റയിൽ ഓഗസ്റ്റ് 16 വയോധികനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രായപൂർത്തിയാകാത്ത 3 കുറ്റാരോപിതരെ തെളിവെടുപ്പിനായി നിയന്ത്രിതമായി പോലീസ് കസ്റ്റഡിയിൽ വിട്ട ആലപ്പുഴ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. കുറ്റാരോപിതർക്ക് മതിയായ സംരക്ഷണം ഉറപ്പാക്കാൻ 13 നിബന്ധനകളോടെയാണ് ബോർഡ് കസ്റ്റഡി നിർദ്ദേശിച്ചതെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് ജി ഗിരീഷിന്റെ ഉത്തരവ്. ബോർഡ് ഉത്തരവ് ചോദ്യം ചെയ്ത് പ്രായപൂർത്തിയാകാത്ത 3 കുറ്റാരോപിതർ നൽകിയ ഹർജി കോടതി തള്ളി. ബ്രിക്സ് ഉച്ചകോടിക്കായി എത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ഇന്ത്യക്കായി പ്രഖ്യാപിച്ച ഉദാരമായ വാഗ്ദാനങ്ങളിൽ അത്ഭുതം പ്രകടിപ്പിച്ച് ചൈനീസ് മാധ്യമങ്ങൾ. 91,300 കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികളാണ് റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഒരു വിദേശ പങ്കാളിയോടും റഷ്യ ഇത്രയും ഉദാര മനസ്സ് കാണിച്ചിട്ടില്ലെന്നാണ് വിവിധ ചൈനീസ് നിരീക്ഷകരെ ഉദ്ധരിച്ച് ചൈനീസ് വാർത്താ വെബ്സൈറ്റ് സോഹു റിപ്പോർട്ട് ചെയ്തത്. ബഹിരാകാശത്ത് ആയുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് ആദ്യമായി സ്ഥിരീകരിച്ച് US. ശത്രുരാജ്യങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് അമേരിക്കൻ സേനയെ സംരക്ഷിക്കുന്നതിനായി ഓൺ ഓർബിറ്റ് ആയുധങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് US ബഹിരാകാശ സേന അറിയിച്ചു. US വ്യോമസേന സെക്രട്ടറി ട്രോയ് മിങ് മേരിലൻഡിലെ നാഷണൽ ഹാർബറിൽ നടന്ന വാർഷിക എയർ സ്പേസ് ആൻഡ് സൈബർ കോൺഫറൻസിലാണ് പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ആയുധങ്ങൾ ഏതു തരത്തിലുള്ളതാണെന്നോ എത്രയെണ്ണം വിന്യസിച്ചിട്ടുണ്ടെന്നോ വെളിപ്പെടുത്തിയിട്ടില്ല. വർദ്ധിച്ചുവരുന്ന ബഹിരാകാശ ഭീഷണി നേരിടാൻ ഈ ആയുധങ്ങൾ സ്പേസ് കൺട്രോൾ ദൌത്യത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തന്ത്രപ്രധാന ഹോർമുസ് കടലിടുക്കിലും ആഗോള ഊർജ്ജ വിതരണ ശൃംഖലയിലും നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി മാറിയെന്ന് ഇറാന്റെ ഉന്നത സുരക്ഷാ മേധാവി. ഇറാന്റെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ അമേരിക്കൻ സാമ്രാജ്യത്വവുമായി ഒരുവിധ ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിൽ സെക്രട്ടറി മെഹ്സൻ റസായെ വ്യക്തമാക്കി. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. തമെങ്ലോങ് ജില്ലയിൽ ചൊവ്വാഴ്ച രാത്രി തീവ്രവാദികളുടെ വെടിവയ്പ്പിൽ രണ്ട് സ്ത്രീകൾ കൊല്ലപ്പെട്ടു. ഗ്രാമത്തിന് പുറത്തുള്ള ഏതാനും ഫാം ഹൌസുകൾ ആക്രമിച്ച് തീയിട്ട് നശിപ്പിച്ചു. തമെങ്ലോങ് നോണി ജില്ലകളിൽ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ നാലുപേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ ആക്രമണം. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ മോഷണക്കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ കുറ്റാരോപിതന്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് പോലീസുകാരന്റെ ചവിട്ടേറ്റു. ഇതേ തുടർന്ന് അടിയന്തര പ്രസവത്തിന് വിധേയയാകേണ്ടി വന്ന യുവതി മരിച്ചു. നവജാത ശിശു തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ രണ്ട് സബ് ഇൻസ്പെക്ടർമാരുൾപ്പെടെ ആറു പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ഷിക്കോഹാബാദ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലഭവ ഗ്രാമത്തിൽ ഞായറാഴ്ച രാത്രിയാണ് സംഭവം. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാക്കേസിൽ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒന്നാം പ്രതി റോജി അഗസ്റ്റിൻ ഫയൽ ചെയ്ത ഹർജി ഹൈക്കോടതി തള്ളി. ചോറ്റാനിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലുള്ള കേസിന്റെ വിചാരണ 22 ആരംഭിക്കണമെന്നും 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്നും ജസ്റ്റിസ് CS ഡയസ് നിർദ്ദേശിച്ചു. ബംഗളൂരു യാദ്ഗീറിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഭക്തർക്ക് നേരെ ആക്രമണം. ഗുരുസുനഗി ഗുഡയിലെ സിദ്ധലിംഗേശ്വര ക്ഷേത്രത്തിലെത്തിയ ചമനാൾ ഗ്രാമവാസികളാണ് ആക്രമിക്കപ്പെട്ടത്. 10 പേർക്ക് പരിക്കേറ്റു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി CPI ദേശീയ സെക്രട്ടറി ആനിരാജിയുടെ പേര് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കി. ആനിരാജിയും CPI ജനറൽ സെക്രട്ടറി ഭർത്താവ് ഡി രാജയും ന്യൂഡൽഹി മണ്ഡലത്തിലെ വോട്ടർമാരാണ്. പേരിന്റെ രണ്ടാം ഭാഗത്തിലെ രാജ എന്നത് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കാനാണ് കമ്മീഷൻ നോട്ടീസ് അയച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിച്ചപ്പോൾ താൻ ന്യൂഡൽഹി മണ്ഡലത്തിലെ വോട്ടറാണെന്ന് തെളിയിക്കാനുള്ള ബൂത്ത് നമ്പറും ഇലക്ട്രൽ നമ്പറും സഹിതമുള്ള രേഖ സമർപ്പിച്ചെങ്കിലും ഇത് സ്വീകാര്യമല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. മിന്നൽ പ്രളയത്തിൽ നിരവധി ജലവൈദ്യുത പദ്ധതികൾ തകർന്നതിനെ തുടർന്ന് പ്രതിസന്ധി പരിഹരിക്കാൻ ഡിസംബർ അവസാനം വരെ നേപ്പാളിന് വൈദ്യുതി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. December 31 വരെ ദിവസവും 18 മണിക്കൂർ വരെ 654 MW വൈദ്യുതിയാണ് നൽകുക. ജനുവരി മുതൽ എത്ര വൈദ്യുതി നൽകണമെന്നത് ഡിസംബറിൽ തീരുമാനിക്കും. കൂടുതൽ വൈദ്യുതി എത്തിച്ച് നിയന്ത്രണം ഒഴിവാക്കാനുള്ള സർക്കാരിന്റെയും KSEB ശ്രമം വിജയിച്ചില്ല. ഹിമാചൽ പ്രദേശിൽ നിന്ന് വാഗ്ദാനമുണ്ടെങ്കിലും അത് രാത്രിയിൽ പ്രയോജനപ്പെടുത്താനാവില്ല. ഹിമാചൽ വാഗ്ദാനം ചെയ്ത 250 MW രാത്രി കിട്ടുക 80 MW മാത്രം. ഇതിനുള്ള ശരാശരി വില യൂണിറ്റിന് 13 രൂപ എന്ന ഉയർന്ന നിരക്കിലുമാണ്. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠർ ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നട തുറക്കും. നാളെ രാവിലെ 5 മണിക്കാണ് ദർശനത്തിനായി നട തുറക്കുക. പൂജകൾ പൂർത്തിയാക്കി 21 തീയതി രാത്രി 10 മണിക്ക് നടയടക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലിനും 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മതിയായ യാത്രാരേഖകളില്ലാതെ വ്യാജ ആധാർ കാർഡുമായി കണ്ണൂരിൽ ജോലി ചെയ്യുകയായിരുന്ന ബംഗ്ലാദേശ് സ്വദേശിനിയെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗ്ലാദേശ് ഫരീദ്പൂർ സ്വദേശിനി സലീന അക്തറാണ് പിടിയിലായത്. ഇന്ത്യയിൽ താമസിക്കാനാവശ്യമായ വിസ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള യാത്രാരേഖകളോ അനുമതിയോ ഇല്ലാതെയാണ് യുവതി കുറച്ചു മാസങ്ങളായി കണ്ണൂരിൽ ജോലി ചെയ്തു വരുന്നത്. കണ്ണൂരിൽ നടന്ന 4 ദിവസത്തെ സംസ്ഥാന സ്കൂൾ Group 1 Games ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ത്വക്കാണ്ടോ മത്സരം പൂർത്തിയായപ്പോൾ 119 പോയിന്റുമായി മലപ്പുറത്തിന് കിരീടം. കാസർകോട് ജില്ല 2-ാം സ്ഥാനത്തും കോഴിക്കോട് ജില്ല 3-ാം സ്ഥാനത്തുമെത്തി. ചെസ് മത്സരത്തിൽ തിരുവനന്തപുരം കിരീടം നേടിയപ്പോൾ കൊല്ലം 2-ാം സ്ഥാനത്തും തൃശൂർ ജില്ല 3-ാമതുമെത്തി. 64-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എറണാകുളം വേദിയാകും. January 1 കലോത്സവം നടത്താൻ വിദ്യാഭ്യാസ ഗുണനിലവാര മേൽനോട്ട സമിതി യോഗം തീരുമാനിച്ചു. ഒളിമ്പിക്സ് മാതൃകയിലുള്ള സംസ്ഥാന സ്കൂൾ കായികമേള 25 October 1 മുതൽ 31 വരെ കോഴിക്കോട് നടക്കും. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് പാലക്കാട് മണ്ണാർക്കാട് ആതിഥേയത്വം വഹിക്കും. നവംബർ 3 വാരമാകും മേള നടക്കുക. മട്ടന്നൂർ പഴശ്ശിരാജ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഇന്നു മുതൽ KSRTC ബസ് സർവീസ് തുടങ്ങും. രാവിലെ 9:15 മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കോളേജ് വരെയാണ് സർവീസ്. രാവിലെ ഒരു ട്രിപ്പ് മാത്രമാണ് ഉണ്ടാവുക. മലയാളി ഓപ്പണർ സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചുറിയുടെയും നിതീഷ് കുമാർ റെഡ്ഡിയുടെ 3 പ്രകടനത്തിന്റെയും മികവിൽ അഫ്ഗാനിസ്ഥാനെതിരായ 2020 പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യക്ക് 7 അനായാസ ജയം. ചെസ് ഒളിമ്പ്യാഡിന് ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ തുടക്കം. ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യയാണ് നിലവിലെ ജേതാക്കൾ. 1 മത്സരങ്ങൾ ഇന്ന് തുടങ്ങും. മൊത്തം 11 മത്സരങ്ങളാണ് നടക്കുക. ഇന്ത്യയും വെസ്റ്റിൻഡീസും തമ്മിൽ ഈ മാസം 27 തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 1 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന നാളെ തുടങ്ങും. തിരുവനന്തപുരം ഹോട്ടൽ ഹയാത്ത് റീജൻസിയിൽ വൈകിട്ട് 6 നടക്കുന്ന ചടങ്ങിലാണ് ഉദ്ഘാടനം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
12: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
13: സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ
14: 9
15: നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
14: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
15: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
14: അതെന്താ?
15: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
13: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
16: കൃഷ്ണകഥ.
14: ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം.

0: കൃഷ്ണകഥാമൃതം 31 ദിവസം സ്വർഗാരോഹണം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ലീല.
1: അസ്ത്രമെന്നുള്ളത് വിസ്മൃതമായെന്നു

ഞാനിന്നിപ്പോൾ ഭൂതേലായി പോയോരോ ദാരുവേ പോലെ ഞാൻ ഭൂതേലം തന്നിലിരിക്ക വേണ്ട.

ഇരം മാനിയായുള്ളോരു പാണ്ഡവ വീരനമ്മ മുനി തന്നൂടെ കാൽക്കൽ വീണാൻ.

ഇങ്ങനേ എന്നത് കൊണ്ടവരിങ്ങനെയായി പോയി നിന്നൂടെ പോരായ്മയല്ല ഏതും ആരണർ ശാപത്തിൻ പ്രാബല്യം കൊണ്ടോ നിൻ വീരത പോയി ചുരുങ്ങിയപ്പോൾ.

കാലത്തിൻ്റെ ഗതി സാധാരണക്കാർക്ക് അജ്ഞാതമാണല്ലോ. ദ്വാരകയിൽ നിന്നും പറന്നുവന്ന മേഘങ്ങൾ ആ ഭാഗത്ത് കനത്തുനിന്നു. പെട്ടെന്ന് അവ താണുവന്നു. കേശവന്റെ കവിളിൽ പുഞ്ചിരി വിടർന്നു. പത്മാസനത്തിലിരുന്ന മാധവന്റെ പാദമാണ് വേടന കൃഷ്ണമൃഗത്തിന്റെ ശരീരഭാഗമാണെന്ന് തോന്നിയത്. മരതക്ക് കാന്തിച്ചിതറുന്ന പച്ചിലകൾ കേശവനെ മറച്ചിരുന്നു. വേടൻ തന്റെ സർവശക്തിയും ഞാണൽ പ്രയോഗിച്ച് ഞൺവലിച്ച് അമ്പുവിട്ടു. കേശവന്റെ ചെന്തളിർ പോലെ മനോഹരമായ പാദത്തിൽ അത് ആഞ്ഞു തറച്ചു. ചുടുനിണം പുക്കുറ്റി പോലെ ഉതിർന്നു. ദ്വാരകയടക്കം പ്രപഞ്ച മഴയില്ലാതെ മിന്നലുകൾ മണ്ണിലിറങ്ങി വന്നു. അമ്പേറ്റു പിടയുന്ന കൃഷ്ണമൃഗത്തെ എടുക്കാൻ വേടൻ ഓടിയെത്തി. അവൻ കണ്ട കാഴ്ച വേടൻ വിസ്മയ സംഭ്രമങ്ങളോടെ നിശ്ചലനായി നിന്നു. അവനറിയാതെ കരത്തിൽ നിന്നും വില്ലുതിർന്നു വീണു. വേടന്റെ കണ്ണുകളിൽ നിന്നും ഗംഗ പ്രവഹിച്ചു. മിഴുനീർ കണങ്ങളുടെ സുതാര്യതയിലൂടെ അവൻ തൻ്റെ ഇരയെ കണ്ടു. അഭൗമദീപ്തിയോടെ പുഞ്ചരിക്കുന്ന ദ്വാരകാനാഥൻ. സഹസ്രസൂര്യപ്രഭയിൽ ആ സ്ഥലം കുളിച്ചു നിന്നു. പ്രപഞ്ചം മുഴുവൻ മാധവന്റെ നികിടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് വേടൻ കണ്ടു. ആർദ്രനയനങ്ങളോട് വിതുമ്പുന്ന അധരങ്ങളോടെ വ്യാധൻ കേശവന്റെ മുന്നിൽ കമിഴ്ന്നു കിടന്നു. കേശവൻ അവൻ്റെ ശിരസിൽ മന്ദം തലോടി. പ്രിയം നിറഞ്ഞ കാട്ടാള, സമാധാനിക്കുക. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇങ്ങനെയെല്ലാം വരേണ്ടതാണ്. ദ്വാരക നശിക്കുവാൻ കാരണമായ ഇരുമ്പുലക്കയുടെ അവശിഷ്ടം കൊണ്ടാണ് നീ അമ്പുണ്ടാക്കിയത്. ഋഷിമാരുടെ ശാപം പൂർണ്ണമായി. നീ സുകൃതിയായി മാറിയിരിക്കുന്നു. എൻ്റെ നിണം നിന്നിൽ സ്പർശിച്ചതുകൊണ്ട് നിനക്കിന് ജനിമൃതികൾ ഉണ്ടാവില്ല. എന്നോടൊപ്പം നിനക്കും ബ്രഹ്മലോകത്തിലേക്ക് വരാം. അർജുനനെ കൊണ്ടുവരാൻ പോയ ദാരുകൻ അപ്പോഴാണ് എത്തിയത്. പാർത്ഥനെ ദ്വാരകയിൽ എത്തിച്ച ശേഷം ദാരുകൻ പ്രഭാസത്തിലെത്തി. കഴുകന്മാർ കൊത്തിവലിക്കുന്ന യാദവരെ കണ്ട് ആ തേരാളി ഭയന്നു. കേശവനെ തിരക്കി കടൽക്കര മുഴുവനും ചുറ്റി. അവസാനം ദ്വാരകയിലേക്ക് കരഞ്ഞുകൊണ്ട് മടങ്ങുമ്പോഴാണ് അരിയാൽ തറയിലെത്തിയത്. ചെന്തളിർ പാദത്തിൽ അമ്പു തറച്ച് പത്മാസനത്തിലിരിക്കുന്ന മാധവനെ കണ്ട് നിലവിളിച്ചുകൊണ്ട് ദാരുകൻ സാഷ്ടാംഗം നമസ്കരിച്ചു. കേശവ, അങ്ങ് ഹസ്തിനാപുരത്തിലേക്ക് എന്നെ പറഞ്ഞുവിട്ടത് ഇതിനായിരുന്നു. ദേവ, ഈ പ്രപഞ്ച മണിദീപം അണയുവാൻ തുടങ്ങുകയാണോ? സദാസമയവും അങ്ങയോടൊപ്പം നടന്നിരുന്ന ഞാൻ എങ്ങനെ സഹിക്കും? എന്നെയും കൂടെ അങ്ങ് രക്ഷിക്കണം. എന്നെ തനിച്ചാക്കി അങ്ങ് പോകരുതേ. കേശവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ദാരുക, ഇപ്പോൾ കരയുവാനുള്ള സമയമല്ല. എൻ്റെ ഭൗതിക ജീവിതകാലം അവസാനിക്കുകയാണ്. എല്ലാ കർമ്മബന്ധങ്ങളും ഒരു കാരണം കൊണ്ടേ അവസാനിക്കുകയുള്ളൂ. നിനക്ക് ഒരു ദൗത്യം കൂടി നിറവേറ്റാനുണ്ട്. വേഗത്തിൽ നീ ദ്വാരകയിലേക്ക് പോകണം. ദ്വാരക വരുണാലയത്തിലേക്ക് അമർന്നു പോകുവാൻ അല്പസമയമേ ബാക്കിയുള്ളൂ. അതിനു മുൻപ് എല്ലാവരും വൻകരയിലെത്തണം. ധനവും ധാന്യവും വേണ്ടത് കൂടെ കൊണ്ടുപോകണം. എല്ലാവർക്കും പിന്നാലെ ആയിരിക്കണം ഉദ്ധവൻ നടന്നു വരേണ്ടത്. ഉദ്ധവന് പിന്നാലെ സമുദ്രം ദ്വാരകയെ വിഴുങ്ങും. അർജുനനോടൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി വസിക്കുവാൻ ഞാൻ ആജ്ഞാപിച്ചതായി പറയണം. മറ്റൊരു കാര്യം കൂടി, അനിരുദ്ധൻ്റെ മകനായ വജ്രനാഭകുമാരനെ ആയിരിക്കണം യദുകുലത്തിൻ്റെ അടുത്ത രാജാവായി വാഴിക്കേണ്ടത്. ദാരുകൻ കേശവനെ വണങ്ങി. വേഗത്തിൽ ദ്വാരകയിലേക്കൂടി. ദാരുകൻ പോയതോടെ കേശവൻ

യോഗസ്ഥിതനായി പൂർണ്ണലയനത്തിനുള്ള സമയമായി. ഭൗതിക ജീവിതം ഉപേക്ഷിക്കുവാനുള്ള മുഹൂർത്തം അടുത്തു. ഭൗതിക രൂപത്തിൽ 106 കൊല്ലം ജീവിച്ച കൃഷ്ണൻ ലോകം വെടിയുകയാണ്. ഭൂമിയിൽ ഒരിക്കലും ഇനി ഉണ്ടാവാത്ത ഒരു ശുദ്ധസത്യത്തിൻ്റെ കാലം സാക്ഷിയാവാൻ പോവുകയാണ്. പ്രകൃതിയിലെ ജീവജാലങ്ങൾ കേശവന് ചുറ്റും നിരന്നു. ഗരുഡാങ്കിതമായ രഥവും വെള്ളക്കുതിരകളും ശാർംഗവും പെട്ടെന്നുണർന്ന് അനന്തതയിൽ മറഞ്ഞു. കേശവന്റെ ശിരസ്സിനു പിന്നിൽ സുദർശനം അത്ഭുതപ്രഭ ചൊരിഞ്ഞു നിന്നു. കേശവന് ചുറ്റും അഭൗമമായ ഒരു ജ്വാല ഉയർന്നു. പെട്ടെന്ന് അഗ്നിനാക്കുകൾ ഒന്നു ചേർന്ന് തീക്ഷ്ണമായ ഒരു പ്രഭാപുഞ്ചം കേശവന് പൊതിഞ്ഞു. ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി. ദ്വൈതമായ കേശവ കളേബരത്തിൽ നിന്നും പൂർണ്ണജ്യോതിസ് ഉയർന്നു. മന്ദം മന്ദം മാധവന്റെ ഭൗതിക രൂപം യോഗത്തീയിൽ അമർന്നു. മാധവ ശരീരം അവശിഷ്ടമില്ലാതെ പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു ചേർന്നതോടെ ജ്യോതിസ്സായ ആത്മാവ് മാത്രം നിന്നു. നാരദർ കേശവനാമം പാടി ലളിത നൃത്തം നടത്തി. സപ്തർഷികൾ പഞ്ചാക്ഷരിയിൽ പരിപാവന രംഗത്തിന് തപശക്തി കൊടുത്തു. ഗോകുലനാഥൻ അന്തർദാനം ചെയ്യുന്നതോടെ കലിയുഗം ആരംഭിക്കുകയായി. പ്രഭാസത്തിൽ നടന്ന സംഭവങ്ങൾ ഉൾക്കിടിലത്തോടെയാണ് ദ്വാരകയിലെ ശേഷിക്കുന്ന ജനങ്ങൾ അറിഞ്ഞത്. വസുദേവനും ഗർഗാചാര്യനും ദ്വാരകാവാസികളോട് പറഞ്ഞു, വേഗം പുറപ്പെടുക, ഇനി നിൽക്കുന്നത് ആപത്താണ്. യാദവ സ്ത്രീകൾ നഗരവീതിയിലൂടെ നടന്നു. പാർത്ഥൻ മുംബൈ നടന്നു. സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ഒന്നിനു പിറകിൽ ഒന്നായി യാത്രയാരംഭിച്ചു. അവർ വൻകരയിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരുന്നു. മൂന്നു ഭാഗത്തു നിന്നും ഘോരമായ ശബ്ദത്തോടെ കടൽ തള്ളിക്കയറുവാൻ തുടങ്ങി. ലോകത്തിൽ ഏറ്റവും മനോഹര നഗരമായിരുന്ന ദ്വാരക, ആർക്കും വിരുന്നൊരുക്കിയിരുന്ന നഗരം, വിശിഷ്ടനായ കേശവന്റെ പാദസ്പർശം കൊണ്ട് പുണ്യത നേടിയ നഗരം, ആ നഗരമിതാ ഒരോർമ്മ മാത്രമായി അവസാനിക്കുന്നു. ദ്വാരകയിലെ എല്ലാ ജനങ്ങളും വൻകര ലക്ഷ്യമാക്കി നടന്നു. ഏറ്റവും പിന്നിലായി ഉദ്ധവനും. ഉദ്ധവനു പിന്നാലെ ആഴിത്തിരമാലകൾ അലറി വന്നു. പുടുന്നനെ കടലിരച്ചു കയറി. എല്ലാവരും തിരിഞ്ഞു നോക്കി. കൊട്ടാരങ്ങളെ വിഴുങ്ങിക്കൊണ്ട് കടൽ കയറി വരികയാണ്. ദ്വാരക തകർന്നടിയുകയാണ്. അർജുനൻ യാദവ സ്ത്രീകളെ പ്രഭാസക്കരയിൽ കൊണ്ടുപോയി കഴുകന്മാർക്ക് ഒത്തുവലിക്കുന്ന യാദവ വീരന്മാരെ കാണിച്ചു കൊടുത്തു. മരിച്ചവർക്കു വേണ്ടി അനന്തരകർമ്മങ്ങൾ ഗർഗാചാര്യൻ്റെ നേതൃത്വത്തിൽ നടന്നു. എല്ലാം കഴിഞ്ഞ് ആചാര്യർ ഹിമതടത്തിലേക്ക് തപസ്സിനായി യാത്രയായി. വസുദേവനും ദേവകിയും ആചാര്യരെ അനുഗമിച്ചു. ഉദ്ധവരെ പിന്നെ ആരും കണ്ടില്ല. കേശവന്റെ 8 പത്നിമാരും രേവതിയും പ്രഭാതത്തിൽ തന്നെ കുളിച്ചീറനായി വന്ന് ചിതകൂട്ടി അതിൽ ശരീരം ത്യജിച്ചു. പാർത്ഥൻ ബാക്കി വന്ന യാദവ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും കൂട്ടി ഹസ്തിനാപുരത്തിലേക്ക് യാത്രയായി. കാനനവാസികളും സംസ്കാരവിഹീനരുമായ കാട്ടാളർ ഈ യാത്രാസംഘത്തെ കണ്ടു. അർജുനനെ അവർക്കറിയാം, പാണ്ഡവരിൽ മധ്യമൻ. ഇപ്പോൾ അവൻ ഒറ്റയ്ക്കാണ്. സ്ത്രീകളും സമ്പത്തുമുള്ള ഒരു യാത്രാസംഘത്തെയാണ് മുന്നിൽ കിട്ടിയിരിക്കുന്നത്. ഈ അവസരം പാഴാക്കിക്കൂടാ. ആക്രമിച്ചാൽ സമ്പത്ത് കിട്ടും, സ്ത്രീകളെയും ലഭിക്കും. ഇങ്ങനെ ചിന്തിച്ച് ദസ്യുക്കൾ സിംഹനാദം മുഴക്കി വന്നു. കൊള്ളക്കാരാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ അർജുനൻ ഒന്ന് ചിരിച്ചു. പാർത്ഥൻ പറഞ്ഞു, ഘോരമായ ഒരു ആധിക്കടൽ കടന്നാണ് ഞങ്ങൾ വരുന്നത്. ഇവർ യാദവ സ്ത്രീകളാണ്, ദ്വാരകയിലുള്ളവർ. ഇപ്പോൾ യുദ്ധം ചെയ്യുവാൻ തക്ക മനസ്സല്ല എനിക്കും. അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോവുക, അതാണ് നല്ലത്. ജീവനിൽ കൊതിയില്ലാത്തവർ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് വിരോധവുമില്ല. ദസ്യുക്കൾ വിജയന്റെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. അവർ ആർത്തടുത്തു, സമ്പത്ത് കൊള്ളയടിച്ചു, സ്ത്രീകളെ ബലാൽക്കാരമായി സ്വീകരിച്ചു. പാർത്ഥൻ പെട്ടെന്ന് ഗാന്ധീപമെടുത്തു. പക്ഷേ അതിൽ ഞാൻ ബന്ധിക്കുവാൻ കഴിയുന്നില്ല. ഇതുകണ്ട് ദസ്യുക്കൾ കൂകിയാർത്തു. അവർ വർദ്ധിത വീരരായി അക്രമങ്ങൾ തുടർന്നു. ഇതിനിടയിൽ അർജുനൻ വല്ലവിധവും ഗാന്ധീവും ബന്ധിച്ചു. പക്ഷേ ഒരു അസ്ത്രവും ഓർമ്മ വന്നില്ല. ഒരു കാര്യം വിജയന് ബോധ്യമായി, ദിവ്യാസ്ത്രങ്ങൾ തന്നെ വിട്ടുപോയിരിക്കുന്നു. മാധവൻ പോയതോടെ വിജയന്റെ ശക്തിയും ചോർന്നിരിക്കുന്നു. കുരുക്ഷേത്ര രണാങ്കണത്തിൽ അരിനിരകളെ മരണം വിതച്ച മഹായോദ്ധാവിത നിസ്സാരനും നിസ്സഹായനുമായിരിക്കുന്നു. പ്രതാപശാലിയായ പാർത്ഥൻ നോക്കി നിൽക്കെ സുന്ദരിമാരായ യാദവ സ്ത്രീകളെ ദസ്യുക്കൾ കൊണ്ടുപോയി. വിഷാദത്തോടെ പാർത്ഥന്റെ മുന്നിൽ വ്യാസമുനിയെത്തി. മുനി പറഞ്ഞു, കുഞ്ഞേ, വിഷാദമരുത്. എല്ലാ പ്രതാപങ്ങൾക്കും ഒരിക്കൽ അന്ത്യമുണ്ട്. കേശവൻ പോയതോടെ നിന്റെ കാലവും അവസാനിക്കുകയാണ്. ഇനി നിങ്ങളും വനവാസം സ്വീകരിക്കണം. ഈ സ്ത്രീകളെ കാട്ടാളർ കൊണ്ടുപോയതിൽ ദുഃഖിക്കണ്ട. ഇവരെ അഗസ്ത്യമുനി ശപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആകൃതി കണ്ട് ഒരിക്കൽ ഇവർ പരിഹസിച്ചു. അന്ന് മുനി ഇങ്ങനെ ശപിച്ചു, ദസ്യുക്കളുടെ ഗൂഢഭാര്യമാരായി തീരട്ടെ. അതാണ് ഇങ്ങനെ സംഭവിച്ചത്. വിഷാദം കളഞ്ഞ് ബാക്കിയുള്ളവരെയും കൂട്ടി നീ ഹസ്തിനപുരത്തിലേക്ക് പോയാലും. പാർത്ഥന് സമാ

0: അവസാനമായി. കേശവയുഗം അവസാനിക്കുകയായി. ഭൂമിയിലെ കർമ്മകാന്ഡം ധർമ്മകാന്ഡമാക്കിയ ഗോലോകനാഥന്റെ ലൗകികഭാവം അടർന്നുപോയി.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
2: AKG ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
4: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയ?
5: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
6: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടൻ റോഡ്. 200+ പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
5: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
6: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
1: ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാൻ റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി. സേവാസങ്കൽപ്പ് അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ രണ്ടാം 2020 ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ മികവിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് 3 ദിവസത്തെ റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒന്നിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 40-ലധികം വകുപ്പുകളെയും 73 പദ്ധതികളെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് വിപുലമായ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 1-ലധികം വകുപ്പുകൾ ഉൾപ്പെടുന്ന പദ്ധതികൾക്ക് പ്രത്യേക മുൻഗണന നൽകും. കൂട്ടായ ചിന്തയിൽ നിന്ന് കൂട്ടായ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ് റീ ഇമാജിനിങ് കേരളം പ്രതിഫലിപ്പിക്കുന്നതെന്ന് VD സതീശൻ വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, തുറമുഖ സമുദ്രാധിഷ്ഠിത വികസനം, വ്യോമഗതാഗതം, വ്യവസായ സാമ്പത്തിക ഇടനാഴികൾ, ഊർജ്ജവും പുനരുപയോഗ സ്രോതസ്സുകളും, നഗരവികസനം, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം, ലൈഫ് സയൻസ്, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി, ദുരന്ത നിവാരണം, ഡിജിറ്റൽ മേഖല, വിനോദസഞ്ചാരം, ക്രിയേറ്റീവ് മേഖല തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ വട്ടമേശ സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓരോ പദ്ധതിക്കും ഗവൺമെന്റ് അംഗീകരിച്ച പൊതുചട്ടക്കൂട് രൂപപ്പെടുത്തുക കൂടിയാണ് പ്രധാന ലക്ഷ്യമെന്നും VD സതീശൻ അറിയിച്ചു.
0: പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ കുടുംബങ്ങൾക്ക് അടിയന്തര ആശ്വാസമായി 25.64 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രളയബാധിതരായ 25,648 കുടുംബങ്ങളുടെ വീടുകൾ വാസയോഗ്യമാക്കുന്നതിനാണ് തുക വിനിയോഗിക്കുന്നത്. ഒരു കുടുംബത്തിന് 10,000 രൂപ വീതമാണ് ധനസഹായമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് തുക അനുവദിച്ചത്. സഹായം ലഭ്യമാക്കുന്നത്

പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്നും എം എ ബേബി അറിയിച്ചു. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ടി പി രാമകൃഷ്ണനെയും തോമസ് ഐസക്കിനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കാൻ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. പി ജയരാജൻ, എം ബി രാജേഷ്, വി ശിവൻകുട്ടി എന്നിവരെ പുതുതായി സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. സൂസൻ കോടിയെ വീണ്ടും സംസ്ഥാന സമിതി അംഗമാക്കാനും യുവജന മഹിളാ സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേരെ പുതുതായി സംസ്ഥാന സമിതി ക്ഷണിതാക്കളായി ഉൾപ്പെടുത്താനും തീരുമാനിച്ചതായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചു. അടുത്ത മാസം എല്ലാ ജില്ലകളിലും വിപുലീകൃത ജില്ലാ കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തെറ്റുതിരുത്തി കൂട്ടായ തീരുമാനം കൈക്കൊള്ളുമെന്നും എം വി ഗോവിന്ദൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ബിജെപി ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. നാളെ മുതൽ അടുത്ത മാസം 17 വരെ വിവിധ സേവന ജനകീയ പരിപാടികളാണ് സംഘടിപ്പിക്കുകയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മാസപ്പടി കേസിൽ പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സംസ്ഥാന ഗവൺമെന്റ് വ്യക്തമാക്കി ണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ഇന്ന് ലോക ഓസോൺ ദിനം. ഭൂമിയിലെ ജീവൻ സംരക്ഷിക്കുന്നതിൽ ഓസോൺ പാളിയുടെ നിർണായക പങ്കിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനം ആചരിക്കുന്നത്. 1987 സെപ്റ്റംബർ 16 മോൺട്രിയയിൽ ഉടമ്പടി ഒപ്പുവച്ചതിന്റെ സ്മരണാർത്ഥം 1988 ഐക്യരാഷ്ട്ര സംഘടനാ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ദിനാചരണം പ്രഖ്യാപിച്ചത്. ഭൂമിയുടെ കുട എന്ന് വിശേഷിപ്പിക്കുന്ന ഓസോൺ പാളി സൂര്യനിലെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളെ തടയുന്ന സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംയുക്ത സൈനിക അഭ്യാസമായ യുദ്ധ അഭ്യാസിന്റെ 22-ാമത് പതിപ്പിന് ഉത്തരാഖണ്ഡിലെ ഔലിയിൽ തുടക്കമായി. ഔലിയോടൊപ്പം രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലും ഒരേ സമയം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി കാച്ച് ദി റെയിൻ ക്യാമ്പയിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഗാനം കേന്ദ്ര ജൽശക്തി മന്ത്രാലയം പുറത്തിറക്കി. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവനാണ് ഗാനം ആലപിച്ചത്. ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനും മഴവെള്ള സംഭരണത്തിനും സംഗീതത്തിലൂടെ ശബ്ദം നൽകുകയാണ് ഗാനം ലക്ഷ്യമിടുന്നത്. 15 അതിൽ അധികവും പ്രായമായവരുടെ പ്രതിമാസ തൊഴിൽ സേവന പങ്കാളിത്ത നിരക്ക് വർദ്ധിച്ചതായി കേന്ദ്ര സ്ഥിതിവിവര കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം അറിയിച്ചു. ജൂലൈയിലെ 55.4% നിന്ന് ആഗസ്റ്റിൽ ഇത് 55.6% വർദ്ധിച്ചതായി മന്ത്രാലയത്തിന്റെ സർവേയിൽ കണ്ടെത്തി. നേപ്പാളിൽ മിന്നൽ പ്രളയം ബാധിച്ച 8 ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ മരണസംഖ്യ 1399 ഉയർന്നു. 5170 പേരെ ഇനിയും കണ്ടെത്താനായില്ല. തിരുവനന്തപുരം ജില്ലയിലെ നവരാത്രി ഉത്സവ മുന്നൊരുക്കങ്ങൾ മന്ത്രി കെ മുരളീധരൻ വിലയിരുത്തി. ഘോഷയാത്രയുടെയും ഉത്സവത്തിന്റെയും സുഗമമായ നടത്തിപ്പിന് തിരുവനന്തപുരം ജില്ലാ കളക്ടറേയും റൂറൽ SPയെയും കോർഡിനേറ്റർമാരായി നിയോഗിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ന്യൂഡൽഹിയിൽ അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിൽ മലയാളി താരം സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ ഇന്ത്യ 7 വിക്കറ്റിന് ജയിച്ചു. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ 160 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 31 പന്ത് ശേഷിക്കെ 163 റൺസ് നേടി വിജയം കൈപ്പിടിയിൽ ഒതുക്കി. 3-ാം 2020 മത്സരം നാളെയാണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു. വൈകിട്ടാണ് ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനിൽ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന് KCA അറിയിച്ചു. ഈ മാസം 27-ാണ് പരമ്പരയിലെ ആദ്യ മത്സരം. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വിജയത്തുടക്കം. ഡൽഹിയിലെ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മലപ്പുറം അത്താണിക്കൽ MIC EHSS ടീം ഏകപക്ഷീയമായ 8 ഗോളുകൾക്ക് മണിപ്പൂർ സൈനിക് സ്കൂളിനെ പരാജയപ്പെടുത്തി. ഇന്ന് വൈകിട്ട് IPSC ടീമുമായി MIC മത്സരിക്കും. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ തൈക്കോണ്ടോ മത്സരത്തിൽ 119 പോയിന്റോടെ മലപ്പുറം ജേതാക്കളായി. 113 പോയിന്റുമായി കാസർകോട് ജില്ല 2-ാം സ്ഥാനവും 81 പോയിന്റുമായി കോഴിക്കോട് 3-ാം സ്ഥാനവും നേടി. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. കന്നി ഒന്നായ നാളെ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21-ന് രാത്രി 10-ന് നട അടയ്ക്കും. ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സമയം ഈ മാസം 30 വരെ നീട്ടിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഇക്കാര്യത്തിൽ തീർത്ഥാടകർ

0: പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ഹജ്ജ് കമ്മിറ്റിക്കും കത്തയച്ചിരുന്നു. സ്വാതന്ത്ര്യസമര സേനാനിയും തപസ്യ മുൻ അധ്യക്ഷനും ജന്മഭൂമി മുഖ്യ പത്രാധിപരുമായിരുന്ന വി എം കൊറാത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് കോഴിക്കോട്ട് തുടക്കമായി. വി എം കൊറാത്തിന്റെ വസതിയായ ശ്രീഹരിയിലാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. നോവലിസ്റ്റ് പി ആർ നാഥൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാസലഹരികൾക്കെതിരെ ഉയരുന്നതുപോലെ മദ്യവ്യാപനത്തിനെതിരെയും ഗവൺമെന്റ് നടപടികൾ കൈക്കൊള്ളണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ മന്മഥൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള തീരത്ത് അനധികൃത മത്സ്യബന്ധനം നടത്തുകയായിരുന്ന നൂർ ഇ ബഹർ എന്ന കർണാടക രജിസ്ട്രേഷൻ മത്സ്യബന്ധന ബോട്ട് കാസർകോട്ട് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലെ പെട്രോളിംഗ് സംഘം പിടികൂടി. നിയമ നടപടി സ്വീകരിച്ച ശേഷം ബോട്ടിന് 2,50,000 രൂപ പിഴ ചുമത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാൻ റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി CPIM ജനറൽ സെക്രട്ടറി എം എ ബേബി. സേവാസങ്കൽപ്പ് അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ മികവിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക ഋചാ ഝാ. അഥ വാർത്താഃ. വിദേശ മന്ത്രാലയേന ഉക്തം യത് നവദില്ല്യാം സദ്യ ഏവ സമ്പന്നസ്യ അഷ്ടാദശതമസ്യ ബ്രിക്സ് ശിഖര സമ്മേളനസ്യ ഉപവേശനസ്യ അവസരെ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ തഥാ ചീനദേശസ്യ രാഷ്ട്രപതേഃ ഷീ ജിൻഫിംഗ് ഇത്യസ്യ ച മധ്യേ ജാതേ സംവാദേ അനേകേ വിഷയാഃ ചർച്ചിതാഃ. ഹ്യഃ സായംകാലേ നവദില്ല്യാം വാർത്താഹരാൻ സംബോധയൻ വിദേശമന്ത്രാലയസ്യ പ്രവക്താ രണധീര ജായസ്വാലഃ ഉക്തവാൻ യത് പ്രധാനമന്ത്രി ഭാരതസ്യ ചിന്താഃ പ്രസ്തുതവാൻ തഥാ ഉഭാഭ്യാം പക്ഷാഭ്യാം പാരസ്പരിക മൂലചിന്താം പ്രതി സംവേദനശീലത പ്രദർശനീയ ഇതി പ്രതിപാദിതവാൻ.
2: चर्चाओं के दौरान कई मुद्दे सामने आए. दोनों देशों के बीच में जब बात हुई लीडरशिप लेवल पे, प्रधानमंत्री ने भारतीय चिंताओं को भी रेखांकित किया, उनका भी उल्लेख किया और इस बात को रेखांकित किया कि दोनों पक्षों को एक दूसरे के मुख्य चिंताओं के प्रति संवेदनशीलता दिखानी चाहिए और 3 पारस्परिक सिद्धांतों यानी कि पारस्परिक हित, पारस्परिक सम्मान और पारस्परिक संवेदनशीलता द्वारा निर्देशित होना चाहिए.
1: വിദേശ മന്ത്രാലയസ്യ പ്രവക്ത ഉക്തവാൻ യത് വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ ബ്രിക്സ് ശിഖര സമ്മേളനസ്യ ഉപവേശനസ്യ അനന്തരം സൌദി അറബ് ദേശസ്യ വിദേശമന്ത്രിണാ സഹ അപി ഉപവേശനം കൃതവാൻ. തത്ര ക്ഷേത്രീയാണാം അന്താരാഷ്ട്രിയാണാം ച ഘടനാക്രമാണാം വിഷയേ ചർച്ച ജാത. സൌദി അറബ് ദേശെ സദ്യ ഏവ ജാതേ ആക്രമണേ ഭാരതേന നിന്ദാ കൃത. ഷഡ് രാജ്യാണാം മുഖ്യമന്ത്രിഭിഃ യമുനാ നദ്യാഃ പുനരുദ്ധാരായ കിഷൌ ബഹു ഉദ്ദേശ്യ ബന്ധ പരിയോജന സംബദ്ധ സന്ധൌ ഹസ്താക്ഷരാണി കൃതാനി. ഏതേഷു രാജ്യേഷു ഉത്തരപ്രദേശഃ ഉത്തരാഖണ്ഡഃ ഹിമാചലപ്രദേശഃ ഹരിയാണ രാജസ്ഥാനഃ അഥ ദില്ലി ച സമ്മിലിതാഃ സന്തി. അസ്മിൻ അവസരെ കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ ഉക്തവാൻ യത് കേന്ദ്ര പ്രശാസനേന കിഷൌ പരിയോജന രാഷ്ട്രീയ പരിയോജന ഇതി ഘോഷിത അസ്തി. ശ്രീ ഷാഹ ഉക്തവാൻ യത് പരിയോജനായാഃ വിത്തീയ ഭാരസ്യ പ്രായഃ 90% കേന്ദ്ര പ്രശാസനേന വഹിഷ്യതേ അവശിഷ്ടം 10% ഭാരം ച സഹഭാഗി രാജ്യൈ വഹിഷ്യതേ. ദില്ലി പ്രശാസനേന ആശാ കാര്യകർത്തൃഭ്യഃ പ്രദീയമാനം നിശ്ചിതം മാസിക പ്രോത്സാഹന ധനം 3,000 രൂപ്യകേഭ്യഃ 6,000 രൂപ്യക പര്യന്തം വർദ്ധിതമസ്തി. അയം നിർണയഃ ഹ്യഃ നവദില്ല്യാം മുഖ്യമന്ത്രി പദാസീനായാഃ രേഖാഗുപ്തവര്യായാഃ അധ്യക്ഷതായാം സമ്പന്നേ മന്ത്രിമണ്ഡലോപവേശനേ സ്വീകൃതഃ. संप्रति दिल्ल्याम पंचविंशत्यधिक सप्तशताधिक षड् सहस्रम आशा कार्यकर्तारः कार्यं कुर्वन्ति। एतदतिरिक्तं दिल्ली प्रशासनेन राष्ट्रिय राजधान्याः विभिन्नेषु महाविद्यालयेषु विश्वविद्यालयेषु च अध्ययनं कुर्वतां दशसहस्र विद्यार्थिनां कृते छात्रावासानां निर्माणस्य निर्णयः अपि गृहीतः। विदेशमन्त्री डॉ एस जयशंकरः भारतस्य बहुध्रुवीय विश्वव्यवस्थां प्रति दृढां प्रतिबद्धतां प्रतिपादितवान्। सः उक्तवान् यत् भारतस्य स्वतन्त्र विदेशनीतिः रणनीतिक बद्धता च अस्याः प्रतिबद्धतायाः आधारौ स्तः। दिल्ल्यां ICWA इति भारतीय विश्व प्रकरणानां परिषदः रजत जयन्ती समारोहे समापन सम्बोधनं कुर्वन् डॉ जयशंकरः विश्वासं प्रकटितवान् यत् अशान्तियुते वैश्विके परिवेशे भारतस्य उदयः निश्चितः अस्ति। भारतर्तु विज्ञान विभागेन अद्य दिल्ली हरियाणा चंडीगढ़ पंजाब उपहिमालयीय पश्चिम बंगाल केरल माहे चेत्येतेषु स्थलेषु प्रबल वृष्टिः पूर्वानुमानं कृतमस्ति। पुरुष क्रिकेट क्रीडायां ह्यः रात्रौ नवदिल्ल्याः अरुण जेटली क्रीडांगणे आयोजितायां द्वितीयायां विंशति प्रतिविंशति अन्ताराष्ट्रिय स्पर्धायां भारतम् अफगानिस्तान दलं 7 स्तोभैः पराजितम्। इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. നളന്ദ കലാസാഹിത്യവേദി സിൽവർ ജൂബിലിയുടെ ഭാഗമായി ജില്ലാ കവിത കരോക്കെ ഗാനാലാപന മത്സരം നടത്തുന്നു. ഈ മാസം 20 രാവിലെ 10 മുതൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. രജിസ്ട്രേഷന് ഫോൺ 8547181483, മറ്റൊരു നമ്പർ 7306411707. ജില്ലയിലെ പട്ടികവർഗ യുവാക്കൾക്ക് യൂണിഫോം സേനയിലേക്ക് പ്രവേശനം നേടുന്നതിന് ജില്ലാ പഞ്ചായത്തിന്റെ പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 23. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവ സഹിതം കണ്ണൂർ ITD പ്രൊജക്ട് ഓഫീസർക്ക് സമർപ്പിക്കണം. യോഗ്യത SSLC. ഉയരം ആൺകുട്ടികൾക്ക് 166 സെന്റിമീറ്റർ, പെൺകുട്ടികൾക്ക് 153 സെന്റിമീറ്റർ. മുൻ വർഷങ്ങളിൽ പരിശീലനം ലഭിച്ചവർ അപേക്ഷിക്കേണ്ടതില്ല. തെരഞ്ഞെടുക്കപ്പെടുന്ന 35 പേർക്ക് താമസ ഭക്ഷണ സൗകര്യത്തോടെ 100 ദിവസത്തെ പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270037. ജില്ലാ സിവിൽ സർവീസ് കായികമേള ഈ മാസം 22-23 നടക്കും. പൂരിപ്പിച്ച എൻട്രി ഫോമുകൾ ഓഫീസ് മേധാവി സാക്ഷ്യപ്പെടുത്തി ഈ മാസം 19 വൈകിട്ട് 5 മണിക്ക് മുൻപ് ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നൽകണം. അപേക്ഷാ ഫീസ് 200 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270045, മറ്റൊരു നമ്പർ 9447077474. കണ്ണൂർ തെക്കി ബസാറിലെ ജില്ലാ ഹോമിയോ ആശുപത്രിക്ക് സമീപം മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 18-19 തീയതികളിൽ രാവിലെ 10-15 മുതൽ വൈകിട്ട് 5 മണി വരെ ഇറച്ചിക്കോഴി വളർത്തലിൽ പരിശീലനം നടത്തുന്നു. ഈ മാസം 17 വൈകിട്ട് 4 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497276347. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ തനത് സീനിയോറിറ്റി നിലനിർത്തി രജിസ്ട്രേഷൻ പുതുക്കാം. ഈ കാലയളവിൽ സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖല, തദ്ദേശ സ്ഥാപനങ്ങളിൽ ജോലി ലഭിച്ച് നിയമാനുസൃതം വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങുകയും എന്നാൽ 90 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്കും അവസരം ഉപയോഗപ്പെടുത്താം. ഒക്ടോബർ 31 മുൻപായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഹാജരായോ ഓൺലൈൻ സേവനങ്ങൾ മുഖേനയോ പുതുക്കാം. വെബ്സൈറ്റ് www.eemployment.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270081. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ മൃഗചികിത്സാ സേവനത്തിന് കരാറടിസ്ഥാനത്തിൽ പേരാവൂർ, ഇരിക്കൂർ ബ്ലോക്കുകളിൽ ഡോക്ടർമാരായ BVSC ആൻഡ് AH വെറ്ററിനറി ബിരുദധാരികളെയും പേരാവൂർ, എടക്കാട്, ഇരിക്കൂർ, പയ്യന്നൂർ ബ്ലോക്കുകളിൽ ഡ്രൈവർക്കും അറ്റൻഡിനെയും തെരഞ്ഞെടുക്കുന്നു. രാത്രികാല മൃഗചികിത്സാ സേവനത്തിന് താൽപ്പര്യമുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം ഈ മാസം 18 രാവിലെ 11 കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270067. വലിയ വെളിച്ചത്തെ IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കൊമേഴ്സ് ഗസ്റ്റ് ലെക്ചറുടെ ഒഴിവുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 10:30. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 8547005051. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. കണ്ണൂർ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സംഘടനയായ ഇന്ത്യൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഫെലോഷിപ്പിന്റെ 36th ജനറൽ അസംബ്ലിയും 20th ദേശീയ സംഗമവും ഈ മാസം 18, 19, 20 തീയതികളിൽ നടക്കും. 18 വൈകിട്ട് 3 വിസ്മയ ഓഡിറ്റോറിയത്തിൽ ജസ്റ്റിസ് കൽപേഷ് ജാവേദി പരിപാടി ഉദ്ഘാടനം ചെയ്യും. 19 നടക്കുന്ന പരിപാടി മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. അഞ്ചിറക്കണ്ടി തട്ടാരി പാലത്തിന് സമീപം കലുങ്കിന്റെ പ്രവൃത്തി നടക്കുന്നതിനാൽ 1 ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. 10 കുപ്പ്യാട്ട് മുത്തപ്പൻ മടപ്പുരയിൽ കന്നിസംക്രമം ഈ മാസം 17 രാവിലെ 11 നടക്കും. രാവിലെ മുത്തപ്പന് വിശേഷാൽ പൈങ്കുറ്റിയും ഗുളികന് പൂജ, നിവേദ്യം, കലശം, കരിങ്കലശം, നിറദീപം, പ്രസാദ വിതരണം എന്നിവയും നടത്തും. ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇ കെ നയനാർ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ വായനാങ്കണം ഇന്ന് നടക്കും. വൈകുന്നേരം 4:30 ഇ കെ നയനാർ സ്മാരക വായനശാല എള്ളറിഞ്ഞിയിൽ നടക്കുന്ന പരിപാടി ശ്രീ നാദം മുരളി ഉദ്ഘാടനം ചെയ്യും. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനായി പനമ്പറ്റ യു പി സ്കൂളിൽ സംനിത സാമൂഹിക ഉൾച്ചേർക്കൽ ലാബ് ആരംഭിക്കുന്നു. ഈ മാസം 17 കലക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്യും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
5: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
4: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
5: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
4: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന. ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
5: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
4: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
5: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
4: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
5: ആ പിന്നെന്നാ?
6: പെട്രോൾ, ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
7: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
8: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
7: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
8: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
7: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
8: കോക്കനട്ട്.
7: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
8: ഫോൺ 9188951780.
9: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
10: നീ കളിക്കലേ.
9: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
10: മോള് സ്കൂളിൽ പോന്നില്ല പോലു.
4: പോന്നില്ലേ, എന്തിട്ട്?
10: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
10: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
10: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
10: ശരിക്കോ?
4: ആന്ന്.
6: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 3090 9469741.
11: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
12: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
11: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
12: യെസ്,
11: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
12: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി, അല്ലേ?
11: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836.
12: 9447371836
11: 8078502836
13: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: മദ്യാസക്തരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടായ്മയായ എലനോണിന്റെ പ്രവർത്തകർ സംസാരിക്കുന്നു. ഇപ്പോൾ
1: ദിവസം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഞാൻ അദ്ദേഹത്തിന്റെ മദ്യപാനത്തിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അലനോണിൽ പറഞ്ഞു, നിങ്ങൾ വേറൊരു വ്യക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാൻ. സത്യത്തിൽ ഞാൻ എന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും ഒരു ആൽക്കഹോളിക്കിന്റെ കൂടെ ജീവിക്കുമ്പോൾ എന്റെ സ്വഭാവത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് എനിക്ക് തിരിച്ചറിയാൻ തുടങ്ങിയത്. അതിന് സൊല്യൂഷൻ കാണേണ്ട ഉത്തരങ്ങളും ശരിക്കും എനിക്ക് അലനോണിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ അലനോണിൽ ഇന്ന് കുറേ ലിറ്ററേച്ചറുകളും പാംലെറ്റെല്ലാം അവൈലബിൾ ആണ്. അതിലേക്കൂടിയെല്ലാം ഞാൻ പിന്നെ വായിച്ച് അതിലുണ്ടാവുന്ന ഓരോ ടൂൾസും എല്ലാം നമ്മൾ നിത്യജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോൾ ശരിക്കും നല്ലൊരു രീതിയിലേക്ക് ജീവിക്കാൻ വേണ്ടി പറ്റി. പിന്നെ അതേപോലെ തന്നെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമായിരുന്നു, അദ്ദേഹം മദ്യപിക്കുന്നത് ഞാൻ കാരണമാണോ? എനിക്ക് എങ്ങനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുള്ളൊരു ഉത്തരം എനിക്ക് അലനോളിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടി. ഒരിക്കലും ഒരു വ്യക്തിയുടെ മദ്യപാനാസക്തി എന്നുള്ള രോഗത്തിന് നമ്മൾ കാരണമാവുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാനും പറ്റൂല. അതേപോലെ തന്നെ അവരെ രക്ഷപ്പെടുത്താനും ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ എനിക്ക് ആവൂല എന്നുള്ളൊരു തിരിച്ചറിവ്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി അന്ന് ഞാൻ കൺട്രോൾ ചെയ്തുകൊണ്ട് നിന്നത് ശരിക്കും അത് വെറുതെ ആയിരുന്നു. അത്രയും കാലം ഞാൻ അദ്ദേഹത്തിന്റെ പുറകെ നടന്ന് ഏതെല്ലാം രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാന്നില്ലേ, എന്റെ ശ്രമത്താൽ എനിക്ക് അവരെ നന്നാക്കാൻ പറ്റുന്നൊരു ചിന്തയായിരുന്നു. ഇതൊക്കെ എനിക്ക് ആ തുടക്കകാലങ്ങളിൽ എനിക്ക് ഒരുപാട് ആശ്വാസം തന്ന കാര്യങ്ങളായിരുന്നു അലനോളിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പം. അപ്പം അങ്ങനെ നമ്മൾ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുമ്പോൾ പിന്നെ കൂട്ടായ്മയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച കാര്യം എന്ന് പറയുന്നത് ഇതൊരു അനോണിമിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരിക്കലും ഞാനൊരു കൂട്ടായ്മയിൽ വന്നു, ഇവിടെ എത്തുമ്പോൾ ശരിക്കും നമ്മുടെ അനുഭവങ്ങളും പ്രതീക്ഷയും പരസ്പരം പങ്കുവെക്കുകയോ ചെയ്യുന്നത്. അപ്പം എനിക്ക് പുറമേന ഈ കൂട്ടായ്മയിൽ എത്തുന്നതിന് മുമ്പേ ഞാൻ ഫേസ് ചെയ്ത ഒരു കാര്യമായിരുന്നു, ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ പോകുമ്പോൾ ഞാൻ പറയുന്ന ആഴത്തിൽ മറ്റു വ്യക്തികൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ നേരെ മറിച്ച് ഈ കൂട്ടായ്മയിലെത്തി ഞാൻ ഇതിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ഇതല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള സിമിലർ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാൻ പറയുന്ന അതേ ആഴത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ ഞാൻ ഒരു കൂട്ടായ്മയിൽ എത്തിച്ചേരുമ്പോൾ ഒരിക്കലും അവരാരും ചോദിക്കുന്നില്ല ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, എവിടെയാ വീട്, ബാക്കി കാര്യങ്ങളൊന്നും അറിയണ്ട. ഈ ഒരു പ്രശ്നത്തിന്, അതായത് നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആർക്കെങ്കിലും ഈ ഒരു മദ്യാസക്തി എന്നുള്ളൊരു രോഗം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മൾ അലനോൺ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേരുന്നത്.

0: ചെയ്യാനുള്ള യോഗ്യത, അല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സത്യത്തിൽ എന്ന് വെച്ചാൽ അതുവരെ ഞാൻ ഒരാളോടും ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ ഈ കൂട്ടായ്മയിലെത്തി ഞാൻ മനസ്സ് തുറന്ന് ഷെയർ ചെയ്യാൻ തുടങ്ങിയതോടെ എനിക്കതിൽ സമാധാനം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ അലനോളിൽ പറയുന്നുണ്ട് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുത്താനും നിയന്ത്രിക്കാനും പറ്റൂല എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ കൂട്ടായ്മയിലെത്തിയിട്ട് 16 വർഷമായി. ഈ 16 വർഷത്തിൽ സഞ്ചരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ആൽക്കഹോളിസത്തിനെ മനസ്സിലാക്കാൻ പറ്റൂ. അതേപോലെ തന്നെ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ശരിക്കും ഒരു ആൽക്കഹോളിക്കിനെ നമുക്ക് ആ തരത്തിൽ സഹായിക്കാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് നമ്മൾ പരമാവധി നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കൊരിക്കലും അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ ഇതൊരു രോഗാവസ്ഥ എന്ന് പറയുമ്പം നമുക്കുണ്ടാകുന്ന ഒരു മനോഭാവത്തിലുണ്ടാകുന്ന മാറ്റം അത് ഒരു ആൽക്കഹോളിക്കിനെ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ പറ്റും എന്നാണ് 16 വർഷമായിട്ട് ഈ അലനോൺ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇന്നും ഞാൻ ആ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആൽക്കഹോളിക്കിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് ഒരു അലനോണിൻ്റെ സപ്പോർട്ട് കൂടെ മാത്രമേ നമുക്കൊരു നല്ല രീതിയിലേക്ക് നല്ല സമാധാനത്തിൽ ജീവിക്കാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾക്ക് ജോലിക്കും അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിനും ഉണ്ടാവുന്ന അതേ പ്രാധാന്യം പോലെ തന്നെ അലനോണിനെ എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ ഇന്ന് ഒരു 100% ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എവിടെയോ പൊലിഞ്ഞു പോകേണ്ട ഒരു ജീവിതം ഈ അലനോൺ എന്ന് പറഞ്ഞ ഒറ്റൊരു കൂട്ടായ്മേൻ്റെ ഫലത്തിൽ മാത്രമാണ് ഈ 16 വർഷമായിട്ട് നല്ല രീതിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി പറ്റുന്നത്. കേരളത്തിൽ മൊത്തം ഒരു 74 അലനോൺ ഗ്രൂപ്പുകളോളം ഉണ്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിട്ട് ഒരു 10 ഗ്രൂപ്പുകൾ ഇപ്പം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇത് കേൾക്കുന്ന ശ്രോതാക്കളോടായിട്ട് എനിക്ക് പറയാനുള്ളത് ആർക്കെങ്കിലും ഇങ്ങനെ ബന്ധുക്കളോ സുഹൃത്തുക്കൾക്കോ ഈ മദ്യാസക്തിയിൽ നിന്നുള്ള ഒരു പ്രശ്നം ഉള്ളവരുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഒരു പക്ഷേ നമുക്ക് അലനോൺ കൂട്ടായ്മകളിലൂടെ നിങ്ങൾക്ക് സഹായം ലഭിച്ചേക്കാം. അതേപോലെ തന്നെ ഈ കൂട്ടായ്മയിൽ ഒരു ഫീസും കാര്യങ്ങളൊന്നുമില്ല. അത് സൗജന്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ആ കൂട്ടായ്മയിലെ സൗജന്യ സേവനത്തിനായിട്ട് ആ ഫോൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏത് തരത്തിലാണ് കൂട്ടായ്മേൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുന്നതാണ്.
1: മാഡം, ഇപ്പോൾ അലനോണിനെ കുറിച്ച് പറഞ്ഞു, അതിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ്, എങ്ങനെയാണ്?
0: മദ്യാസക്തരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും തങ്ങളുടെ പൊതുവായ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി അവരുടെ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടായ്മയാണ് അലനോൺ. മദ്യാസക്തി ഒരു കുടുംബ രോഗമാണെന്നും ഈ മാറിയ മനോഭാവത്തിന് രോഗമുക്തിക്ക് സഹായകമാകുമെന്നും വിശ്വസിക്കുന്നു.
1: ഇപ്പൊ പറഞ്ഞു, ഇതിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് റെഗുലർ മീറ്റിംഗ്സ്, അതുപോലെ എന്തെങ്കിലും മോട്ടിവേഷൻ ക്ലാസ്സുകള് അല്ലെ, അങ്ങനെ കൗൺസിലിംഗ് അങ്ങനെയൊക്കെ തരാറുണ്ടോ? ഒന്നുമില്ല. അപ്പോ എങ്ങനെയാണ് ഇതിന് നിങ്ങളിലേക്ക് ഇവര് ഇതെല്ലാം എത്തിക്കുന്നത്? ഓൺലൈൻ കൂടിയാണോ അല്ല ഓഫ്ലൈൻ മീറ്റിംഗുകളാണോ?
0: അല്ല, ഇപ്പൊ നമ്മുടെ പിന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിട്ട് ഒരു 10 ഫിസിക്കൽ മീറ്റിംഗ് തന്നെ ഉണ്ട്.
1: ഫിസിക്കൽ മീറ്റിംഗ്,
0: അതായത് ഇപ്പൊ ഫിസിക്കൽ മീറ്റിംഗിൽ നമുക്ക് പങ്കെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രോണിക് മീറ്റിംഗുകളും ഉണ്ട്. ഇലക്ട്രോണിക് മീറ്റിംഗുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള മൊത്തം ആൾക്കാർക്കും പങ്കെടുക്കാം. കോവിഡിന്റെ സമയത്ത് നമുക്ക് ഫിസിക്കൽ മീറ്റിംഗ് നടത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ശരിക്കും ഈ ഓൺലൈൻ മീറ്റിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. ഇപ്പം 6 ഓൺലൈൻ മീറ്റിംഗുകൾ ഇപ്പം പിന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ കണ്ണൂർ കാസർഗോഡ് 10 ഗ്രൂപ്പുകളുണ്ട്. പിന്നെ ഇത് ഓൾ ഇന്ത്യ ഇട്ടുള്ള ഒരു മീറ്റിംഗ് അങ്ങനെയും അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് ലാംഗ്വേജിൽ എന്തെങ്കിലും ഇപ്പം ഇംഗ്ലീഷ് അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഹിന്ദി അങ്ങനെയുള്ള എല്ലാത്തിലും നമുക്ക് ഓൺലൈൻ മീറ്റിങ്ങുകൾ അവൈലബിൾ ആണ്. പിന്നെ ഫിസിക്കൽ മീറ്റിങ്ങുകൾ ഇപ്പം മിക്ക സ്ഥലങ്ങളിലും വൈകുന്നേരം സമയങ്ങളിലാണ് നടക്കാറ്. അപ്പോൾ ഈ മീറ്റിങ്ങിൽ എത്തിപ്പെടണമെങ്കിൽ നമുക്ക് അവിടെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഇതെന്ന് പറയുന്നത് ശരിക്കും ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു സ്വയം പര്യാപ്തമാണെന്നാണ് പറയുന്നത്. അപ്പം ഇതിലുള്ള ലിറ്ററേച്ചർ വാങ്ങുക, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലാണെങ്കിൽ സ്വന്തം അവിടെയുള്ള മെമ്പേഴ്സ് അതിൽ അവർക്കാവുന്ന രീതിയിൽ ഇത്ര എന്നൊന്നുമില്ല, ഒരു എമൗണ്ട് ഇട്ടിട്ടാണ് ആ ഒരു ലിറ്ററേച്ചറും കാര്യങ്ങളെല്ലാം വാങ്ങുക. അല്ലാണ്ട് ഇവിടെ ഇതിലിപ്പോ കൗൺസിലിങ്ങും കാര്യങ്ങളൊന്നുമില്ല. എന്നു വെച്ചാൽ ശരിക്കും ഈ
1: കൂട്ടായ്മ
0: പരസ്പരം ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു തുടക്കത്തിൽ ഒരു വ്യക്തി അവിടെ എത്തിപ്പെടുമ്പോൾ അവർ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലൂടെ എല്ലാം കടന്നുപോയ ആൾക്കാരായിരിക്കും. അപ്പൊ അവിടെ ഒരു വ്യക്തി ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് അവരെ തന്നെയാണ് അവിടെ കാണാൻ വേണ്ടി പറ്റുക. തുടക്കത്തിലെല്ലാം ഞാൻ പോകുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ കാര്യം ആരോ പറഞ്ഞു കൊടുത്തിട്ടാണോ ഇവർ പറയുന്നത്. ചില സെയിം കാര്യങ്ങൾ അതിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, ചില ആൾക്കാർ കുറച്ചധികം അനുഭവിച്ചിട്ടുണ്ടാവും. പിന്നെ അവരെ സാഹചര്യത്തിനെല്ലാം ബേസ് ചെയ്തിട്ട് ആ ഒരു വ്യത്യസ്തത മാത്രമേ ഉള്ളവർക്കുള്ളൂ. പിന്നെ എവിടെ വർക്ക് ചെയ്യുന്നു, എന്ത് ജോലി എന്താണോ, അതിനെ പറ്റിയിട്ടൊന്നും അവിടെ ആരും അന്വേഷിക്കുന്നില്ല. എല്ലാവരും ഈ ഒരു ഒറ്റ പ്രശ്നത്തിന് പരിഹാരം കാണാനും മാത്രമാണ് അവിടെ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് വേറെ ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടാറില്ല. പിന്നെ ഏറ്റവും അതിൽ എന്നെ ആകർഷിച്ച കാര്യം എന്ന് പറയുന്നത് അനാമധേയത്വം എന്നുള്ളതാണ്. എന്നെല്ലാം സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കൂട്ടായ്മയിൽ എത്തുന്നതിന് മുന്നേ ഒരു വ്യക്തിയോട് പോലും, എന്നുവെച്ചാൽ എൻ്റെ സ്വന്തം സിസ്റ്ററോട് പോലും ഞാൻ തുറന്നു പറയാൻ, എല്ലാ കാര്യങ്ങളും ഞാൻ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പറയാൻ ശ്രമിക്കുമ്പോഴൊന്നും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു മറുപടി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയിൽ എത്തിയിട്ട് നമ്മൾ പറയുമ്പം അവിടെയുള്ള എല്ലാവരും

0: ഇപ്പൊ ആ തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടുന്നത് ഈ അനോണിമിറ്റി ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ആ നാല് ചുവരുകൾക്കുള്ളിൽ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് നമുക്ക് എന്തും തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം അവിടെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി ഷെയർ ചെയ്തതിന് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല, നമ്മളുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് അവർക്ക് അത് ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവിടെ വേണ്ടത് നമുക്ക് എടുക്കാം. ഇപ്പൊ നമ്മുടെ സഞ്ചരിക്കുന്ന മുന്നേ സഞ്ചരിച്ച ആൾക്കാർ അവരുടെ അനുഭവങ്ങളാണ് ഷെയർ ചെയ്യുന്നത്, എങ്ങനെ ഈ ഒരു പ്രശ്നത്തിന് അവര് സൊല്യൂഷൻ കണ്ടു. അവർ ആ ഒരു രീതിയിൽ മാത്രം അവിടെ ഷെയർ ചെയ്യും, അല്ലാണ്ട് ഒരു ഉപദേശമോ കൗൺസിലിംഗ് ഒന്നും ഇവിടെ ഇല്ല.
1: അതിൽ നിന്ന് നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ
0: അപ്ലൈ ചെയ്യാം. പിന്നെ അല്ലാത്തത് നമ്മൾ അവിടെ ഇട്ടിട്ട് പോവാൻ തന്നെയാണ് നമ്മൾ അലനോളിൽ പറയുന്നത്. ഓരോ വ്യക്തിയും പലതരത്തിലുള്ളവരാണ്. ആ വ്യക്തിക്ക് സൊല്യൂഷൻ കാണേണ്ട രീതിയിൽ ആ വ്യക്തി പ്രവർത്തിച്ചു. അപ്പൊ അതിൽ നമ്മളെ ജീവിതത്തിൽ സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം നമുക്ക് അവിടെ കിട്ടും. അപ്പൊ അതിൽ നമുക്ക് വേണ്ടത് നമുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ അലനോണിൽ കുറെ ലിറ്ററേച്ചർ ഉണ്ട്, അതിൽ കുറെ ടൂൾസ് പറയുന്നുണ്ട്. എന്നാ വെച്ചാൽ നമുക്കൊരു മധ്യാസക്തന്റെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് എല്ലാ കാര്യങ്ങളും നമുക്ക് അലനോണിന്റെ ലിറ്ററേച്ചറിൽ കിട്ടും. ആ ലിറ്ററേച്ചറിലൂടെ നമുക്ക് വായിക്കുമ്പം ഇങ്ങനെയെല്ലാം എന്തൊക്കെയാന്ന് വെച്ചാൽ ഇപ്പൊ അലനോൺ പറയുന്നുണ്ടല്ലോ, അപ്പൊ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാൻ, അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നമുക്ക് ശരിക്കൊരു തിരിച്ചറിവ് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ അലനോണിൽ പറയുന്നത് ഞാൻ ഈ കൂട്ടായ്മയിൽ എത്തുമ്പോൾ ശരിക്ക് ആ മദ്യാസക്തനെ നന്നാക്കുക, അദ്ദേഹത്തിന്റെ മദ്യപാനത്തിൽ നിന്ന് മാറ്റി നിർത്തുവാന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെ ഞാൻ വന്നത്. പക്ഷെ ഈ കൂട്ടായ്മയിൽ എത്തിയപ്പോഴാണ് അലനോണിനെ മനസ്സിലാക്കിയപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങൾ എന്നിലുണ്ട് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത്. അതിന് ഏതെല്ലാം തരത്തിൽ ഒരു അലനോണിലൂടെ സഞ്ചരിക്കുമ്പം ഏതെല്ലാം തരത്തിൽ നമുക്ക് പരിഹാരം കാണാൻ പറ്റുന്നുള്ളത് ആ ലിറ്ററേച്ചറിൽ കൂടി നമുക്ക് ആ ഒരു ഇൻഫോർമേഷൻ കിട്ടും. അത് നമ്മൾ നിത്യജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്നതിലൂടെയാണ് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നത്. ആ ഒരു റിക്കവറി സാധ്യമാകുന്നത് നമ്മളിപ്പോൾ അലനോണിന്റെ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ എനിക്കെല്ലാം ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടായ കാര്യം അതായിരുന്നു, എല്ലാ തരത്തിലും ഒരു ആൽക്കഹോളിക്കിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം ആത്മഹത്യ ഭീഷണി ഞാൻ ചെയ്തിട്ടുണ്ട്, പല രീതിയിലും ഞാൻ ശ്രമിച്ചിട്ടും ഒരിക്കലും ആ സാധിക്കാത്ത കാര്യം. എങ്ങനെ എന്തായാലും ഇവിടെ പോയിട്ട് ആരും ഉപദേശിക്കുന്നില്ല, ആരും കൗൺസിലിംഗ് കൊടുക്കുന്നില്ല. സ്വന്തം ആ ഒരു താല്പര്യത്തോടെ കൂട്ടായ്മയിൽ എത്തിപ്പെട്ടാൽ ആ ഒരു രീതിയിലൂടെയാണ് ഇതിന് പരിഹാരം കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ശതമാനം പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ആ 16 വർഷത്തെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കൂട്ടായ്മയിലൂടെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുമ്പം ഓരോ ദിവസവും എന്നുവെച്ചാൽ ഒരിക്കലും നമ്മളൊരു പെർഫെക്ഷൻ ഇല്ല. ഈ കൂട്ടായ്മയിൽ എത്തുമ്പം ഞാൻ വിചാരിച്ചത് ഞാൻ പെർഫെക്റ്റ് ആണ്, അദ്ദേഹത്തിന് മാത്രം പ്രശ്നമുണ്ടാകുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ ഈ കൂട്ടായ്മയിൽ വരുമ്പോൾ ശരിക്കും എന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അദ്ദേഹത്തിനെക്കാണി വലിയ രോഗി ഞാനാണെന്ന്, ആ സമയത്താണ് എനിക്കിത് ശരിക്കും കുടുംബരോഗമാണെന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റിയത്. ഇത്രയും പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ എന്ന വ്യക്തി പോകുന്നതെന്നുള്ളത് തിരിച്ചറിഞ്ഞത് സ്വയം ഞാനൊന്ന് വിലയിരുത്തുമ്പോഴാണ്. അതുകൊണ്ടാണ് അലനോളിൽ പറയുന്നത് ഒരിക്കലും പെർഫെക്ഷൻ ഇല്ല, പ്രോഗ്രസ് മാത്രമേ ഉള്ളൂ. പ്രോഗ്രസ് നമുക്ക് കിട്ടണമെങ്കിൽ നിരന്തരം ആ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ രാവിലെ എണീറ്റിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ, പിന്നെ അതേപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നിത്യജീവിതത്തിൽ ജോലിയും കുടുംബവും ആ ഒരു രീതിയിൽ കൊടുക്കുന്നത് അത്രയും പ്രാധാന്യത്തോടെ തന്നെയാണ് ഈ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഒരു 100% എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും ഈ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ നല്ല രീതിയിലേക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നത്.
2: മദ്യാസക്തരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടായ്മയായ അലനോണിന്റെ പ്രവർത്തകരാണ് ഇതുവരെ സംസാരിച്ചത്. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447169669471.
3: തിരികെ ജീവിതത്തിലേക്ക് മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ.
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247 4007.

0: 0825-9000-18.
1: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
2: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140007025900018.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
5: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. UPI വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 55.6% ഉയർന്നതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനായുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓസോൺ പാളിയുടെ സംരക്ഷണം ഉറപ്പാക്കുക, ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. രണ്ടാം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. UPI വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് തുക എത്രയായാലും യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. വ്യാപാരികൾക്ക് നൽകുന്ന 2,000 രൂപ വരെയുള്ള ഇടപാടുകളും ചെറുകിട വ്യാപാരികൾക്കായുള്ള 0% ഡിസ്കൌണ്ട് റേറ്റ് ചട്ടക്കൂടിന് കീഴിൽ വരുന്ന ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു.
1: 2,000 രൂപയ്ക്ക് മുകളിലുള്ള നിർദ്ദിഷ്ട വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ MDR ബാധകമാകൂ എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പരിഷ്കരിച്ച UPI MDR ചട്ടക്കൂട് അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് NPCI അറിയിച്ചു. ആകെ ശേഖരിക്കുന്ന MDRന്റെ 5% ഉപയോഗിച്ച് ചെറുകിട വ്യാപാരികൾക്കിടയിൽ UPI ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിക്കും. 2,000 രൂപയ്ക്ക് മുകളിലുള്ള P2M ഇടപാടുകൾക്ക് 0.4% നാമമാത്രമായ MDR ചുമത്തും. എന്നാൽ 75,000 രൂപയോ അതിനു മുകളിലോ ഉള്ള വലിയ ഇടപാടുകൾക്ക് പരമാവധി MDR 300 രൂപയായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിൽ നടന്ന 18th ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും താൽപര്യവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംഘർഷങ്ങളുടെ ഈ ലോകത്ത് ഇന്ത്യയുടെ ഉയർച്ച അനിവാര്യമാണ്. ഡൽഹിയിൽ നടന്ന ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിലും ശേഷിയിലുമുണ്ടായ വളർച്ച ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി.
2: When India advocates dialogue and diplomacy, when we stress that endless war must give way to an end to war, this is our particular way of thinking. Indian diplomacy will always have peace and development as its central agenda, not just as an idealistic goal, but as a sensible prescription for the world order to advance progress and prosperity.

0: ഇന്ത്യ യുഎസ് സംയുക്ത സൈനിക അഭ്യാസ പ്രകടനമായ യുദ്ധ അഭ്യാസിന്റെ 22-ാമത് പതിപ്പിന് ഉത്തരാഖണ്ഡിലെ ഔലിയിൽ തുടക്കമായി. ഇരുസേനകളും തമ്മിലുള്ള സംയുക്ത പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പുതിയ വെല്ലുവിളികളെ നേരിടുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഈ സൈനിക അഭ്യാസം ലക്ഷ്യമിടുന്നത്. പർവ്വത മേഖലകളിലെ പോരാട്ടങ്ങൾക്ക് പ്രത്യേക സേനയെ സജ്ജമാക്കുക എന്നതാണ് ഈ അഭ്യാസ പ്രകടനത്തിന്റെ പ്രധാന ലക്ഷ്യം. രാജ്യത്ത് 15 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ളവരുടെ ആകെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഈ വർഷം ഓഗസ്റ്റിൽ 55.6% ഉയർന്നതായി സ്ഥിതി വിവരക്കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം അറിയിച്ചു. ജൂലൈയിൽ ഇത് 55.4%. മന്ത്രാലയത്തിന്റെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ ഓഗസ്റ്റിലെ പ്രതിമാസ ബുള്ളറ്റിൻ അനുസരിച്ച് ഗ്രാമീണ മേഖലകളിലും സമാനമായ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ ആകെ തൊഴിൽ പങ്കാളിത്ത നിരക്കിലും നേരിയ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി അടുത്ത മാസം 2 മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രചാരണം ആരംഭിക്കും. ഒക്ടോബർ 31 വരെ തുടരുന്ന പ്രചാരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പൌര കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ, ഇ വേസ്റ്റ് ശേഖരണം, തരംതിരിക്കൽ, സംസ്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം. ജൽ സഞ്ജയ് ജൻ ഭാഗിദാരി ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഗാനം കേന്ദ്ര ജൽശക്തി മന്ത്രാലയം പുറത്തിറക്കി. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവനാണ് ഗാനം ആലപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് ബിജെപി. നാളെ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി കേരളത്തിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ബജറ്റ് നിർദ്ദേശങ്ങളെ കൃത്യമായ പ്രവർത്തന പദ്ധതികളാക്കി മാറ്റുകയാണ് 18-ാം തീയതി വരെ നടക്കുന്ന സമ്മേളനത്തിന്റെ ലക്ഷ്യം. ഇന്ന് ലോക ഓസോൺ ദിനം. ഓസോൺ പാളിക്ക് ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രപ്രധാനമായ മോൺട്രിയൽ പ്രോട്ടോകോളിൽ രാജ്യങ്ങൾ ഒപ്പുവച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നത്. 1994 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഭൂമിയെ തണുപ്പിക്കാൻ ആഗോള പ്രവർത്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ഈ മാസം 19-ന് ശുചീകരണ യജ്ഞം നടക്കും. കുടുംബശ്രീ അംഗങ്ങൾ, സ്കൌട്ട് ആന്റ് ഗൈഡ്സ്, NCC, NSS വിദ്യാർത്ഥികൾ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം കോവളം ബീച്ചിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രചാരണത്തിന്റെ ഭാഗമായി ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ഇന്നും വിവിധ ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിച്ചുകൊണ്ടുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരുന്ന 2 ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പുകൾ ഇല്ല. ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പുനരാരംഭിക്കും എന്നാണ് പ്രവചനം. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ഉണ്ട്.
0: അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഇന്നലെ രാത്രി നടന്ന 2-ാം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 14.5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസെടുത്ത് അനായാസം ലക്ഷ്യം മറികടന്നു. 22 പന്തിൽ 57 റൺസ് നേടിയ മലയാളി താരം സഞ്ജു സാംസണാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കും. ഹൂതി ആക്രമണ സാധ്യത കണക്കിലെടുത്ത് സൌദി അറേബ്യയിലെ മക്ക, ജിദ്ദ, തായിഫ് എന്നിവിടങ്ങളിൽ സിവിൽ ഡിഫൻസ് വിഭാഗം അടിയന്തര മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചു. ചെങ്കടലിലെ സൌദിയുടെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ യാൻബു ഉൾപ്പെടെയുള്ള 6 നഗരങ്ങളിലും മുന്നറിയിപ്പുകൾ നൽകുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഗൾഫ് മേഖലയിൽ വാണിജ്യ കപ്പലുകളെയും നാവികരെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ചെങ്കടലിലെ സംഘർഷ സാഹചര്യത്തിലും ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. നേപ്പാളിലെ പ്രളയബാധിത ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തതോടെ പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 1399 ഉയർന്നു. കാണാതായ 5170 ആളുകൾക്കായുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനവും സംയുക്ത സുരക്ഷാസേന ഇപ്പോഴും തുടരുകയാണ്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഇതുവരെ ആകെ 13,742 പേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ഓഗസ്റ്റ് 26 ദുരന്തം ഉണ്ടായത്. ഗാസയിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ 2 കുട്ടികളും ഒരു ഹമാസ് സായുധ കമാൻഡറും ഉൾപ്പെടെ 5 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു. പ്രദേശത്ത് ഒരു തീവ്രവാദിയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു. മറ്റൊരാക്രമണത്തിൽ ഒരു കുട്ടിയടക്കം 2 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. യമുന നദിയുടെ പുനരുജ്ജീവനത്തിനായി കിഷൌ ബഹുമുഖ അണക്കെട്ട് പദ്ധതിയുടെ കരാറിൽ 6 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഒപ്പുവച്ചു. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി എന്നിവരാണ് ഒപ്പുവച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. UPI വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 55.6% ഉയർന്നതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനായുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓസോൺ പാളിയുടെ സംരക്ഷണം ഉറപ്പാക്കുക, ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. 2 മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ അറ്റ് സ്കൂൾ.
1: റേഡിയോ അറ്റ് സ്കൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത പരിപാടി കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
2: അമ്മയ ടി വി ഒരു സാൻസ്ക്രിറ്റ് റെസിറ്റേഷൻ.
3: ഓക്കേ,
2: അമ്മയുടെ തട്ടകമാണ് സംസ്കൃതം.
3: ആണല്ലേ, അമ്മയെ അവിടെയും നല്ലൊരു പോസിറ്റീവ് ചിരിയൊക്കെ തരുന്നുണ്ട്. എന്താ അമ്മയെ സംസ്കൃതത്തിനോട് ഇത്ര ഇഷ്ടം വരാൻ കാരണം?
4: ഒന്നുമില്ല, ഫസ്റ്റ് ടൈം ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ സംസ്കൃത സ്റ്റേഷൻ പാടിയത്. പിന്നെ പിന്നെ അത് പാടാൻ ഭയങ്കര ഇഷ്ടം.
3: അങ്ങനെ അതിൽ നിന്ന് പിന്നെ പിന്മാറിയില്ല.
4: ഓക്കെ,
3: അപ്പൊ നമുക്കിപ്പം കേൾക്കാം.
4: നമസ്തേ മഹാ. പിന്നെ അത് പാടാൻ ഭയങ്കര ഇഷ്ടം.
3: അങ്ങനെ അതിൽ നിന്ന് പിന്നെ പിന്മാറിയില്ല.
4: ഓക്കെ,
3: അപ്പൊ നമുക്കിപ്പം കേൾക്കാം.
5: നമസ്തേ മഹാകവിന കാളിദാസേന വിരചിതാത് രഘുവംശം നമ മഹാകാവ്യാത് ഉദ്ധൃതാനി ത്രയോദശ സർഗസ്യ കതിവയ പദ്യാനി അഹം അത്ര ആലപാമി.
6: അധാത്മന ശബ്ദഗുണം ഗുണജ്ഞ പദം വിമാനേന വികാഹമാന രത്നാകരം വീക്ഷമിഥ സജായാം രാമാഭിധാനു ഹരിരിത്യുവാ.

0: मुक्तिमयः सरन्ध्रै ऊर्ध्वं वितन्वन्ति जलप्रवाहः. धन्यवादः.
1: അടിപൊളി. നല്ല എന്താ പറയുക, കുറച്ച് സമയം ഇങ്ങനെ ലയിച്ച് കേട്ടിരിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു അല്ലേ. നന്നായിട്ട് ഇതുപോലെ തുടർന്ന് പോവാ.
2: അടുത്തതായിട്ട് ഏതാ പരിപാടി? ഏതാ
3: കുട്ടികളിൽ നാടൻ പാട്ട് കേൾക്കാം. അടുത്തതായിട്ട് ദീപിത്ത്, സായി കൃഷ്ണൻ്റെ നീരജ്, ആ ഇവര് മൂന്ന് പേരും കൂടിയാണ് നാടൻ പാട്ട് പാടുന്നത്.
1: അവിടെ തന്നെയാണോ പ്രാക്ടീസ് ചെയ്തത്? എല്ലാവരും കുട്ടികൾ തന്നെ പഠിച്ചതാണ്?
3: കുട്ടികൾ തന്നെ പഠിച്ചതാണ്. അവർ പരസ്പരം അവർ ഇപ്പം ഗ്രൂപ്പിലൂടെയൊക്കെ അയച്ചിട്ട് പഠിക്കുന്നുണ്ട്. അവർ
1: എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ടീച്ചർ ഗൈഡ് ചെയ്യും അത്ര.
3: ആ പ്രാക്ടീസ് കൊടുക്കുന്നതാണെങ്കിൽ ഗ്രൂപ്പ് ഐറ്റം ചെയ്യുമ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ക്ലാസ്സിൽ ചെയ്യും.
1: ദീപിത്ത് നേരത്തെ സംസാരിച്ചു, ഇതുവരെ സംസാരിക്കാത്ത രണ്ടുപേരുണ്ട്. പേര് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. എന്താ?
4: സായി കൃഷ്ണ.
1: സായി കൃഷ്ണ. സായി കൃഷ്ണന്റെ വീട് എവിടെയാ?
4: ശിവപുരം.
1: ശിവപുരം. റേഡിയോ സ്റ്റേഷനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ?
4: കേട്ടിട്ടുണ്ട്.
1: ഇതുവരെ വരാൻ സാധിച്ചില്ല, ഇന്നാണ് സാധിച്ചത്.
3: സായി കൃഷ്ണനെ പറ്റി പറയുകയാണെങ്കിൽ അവൻ്റെ കഴിവ് അവൻ അറിയില്ല എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയൊരു. ആ അവൻ നന്നായിട്ട് പാടുമെന്ന് വെച്ച് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയെന്ന് പറയാം. ശരിക്കും ഒന്ന് പഠിക്കാൻ പറഞ്ഞാൽ ഏയ് മിസ് ഒന്ന് ഫസ്റ്റ് മടിയാന്ന് ആദ്യം പറയാം. പക്ഷെ നന്നായിട്ട് കഴിവുള്ള ഒരു പാട്ട് പഠിച്ച ബാക്ക്ഗ്രൗണ്ട് ഒന്നും അവനില്ല. പക്ഷേ അവൻ ബൈ ബേർത്ത് കിട്ടിയതാണ്, നല്ലൊരു ടാലൻറ്റുള്ള കുട്ടിയാണ്. പക്ഷെ അവനതിൽ പുറത്തേക്ക് വരാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷെ ഇപ്പം കുറേ ഞാൻ കൊണ്ടുവന്ന് ഇപ്പം ഏകദേശം ഞാൻ എല്ലാ ഗ്രൂപ്പ് ഐറ്റത്തിലും ഒക്കെ കൊണ്ടുപോയി ഇപ്പം കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്.
1: അടുത്ത ആളുടെ പേര്
5: നീരജ്.
1: നീരജ്, എന്തുണ്ട് വിശേഷം?
5: സുഖം തന്നെ.
1: സുഖം തന്നെ. എവിടെ വീട്?
5: മട്ടന്നൂർ.
1: മട്ടന്നൂർ ടൗണിലാണോ?
5: ലയൺസ് ക്ലബ്.
1: അതിനടുത്ത്. ഓക്കെ. എന്തുണ്ട് സ്കൂളിലത്തെ അന്തരീക്ഷമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു, നല്ല അന്തരീക്ഷമാണ്. ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുന്നുണ്ടല്ലേ. എങ്ങനെയാണ് ഇവരുടെ ഒരു ഗാങ്ങിലേക്ക് മിസ് കൊണ്ടുവന്നത്?
5: ആദ്യം ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ടേനു, അതിന്
1: അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ ടീച്ചർ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? പഠനത്തോടൊപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. പാട്ട് പഠിച്ചിട്ടുണ്ടോ?
5: പഠിച്ചിട്ടുണ്ട്.
1: എവിടുന്ന പഠിച്ചേ?
5: സ്വാതി കലാക്ഷേത്രം.
1: സ്വാതി കലാക്ഷേത്രം. ഇപ്പോഴും പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. ആരാ ഗുരു?
5: ഗുരു പുതിയ ടീച്ചറാണ്, സൂര്യ മിസ്.
1: സൂര്യ മിസ്. അതിന് മുന്നേ ആദ്യ ആരാ കീഴിലാണ് പഠിച്ചത്?
5: ജ്യോതി സാർ.
1: ജ്യോതി സാറിൻ്റെ കൂടെ. ഓക്കെ. അപ്പം നമുക്ക് നാടൻ പാട്ട് സ്റ്റാർട്ട് ചെയ്താലോ?

0: അടിപൊളി, നന്നായിട്ട് പാടി.
1: സ്കൂളിൽ നിന്ന് പ്രാക്ടീസ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ടോ?
2: ഇല്ല.
1: നന്നായിട്ടുണ്ട്. അപ്പൊ മിസ് പറഞ്ഞതുപോലെ ഇനിയും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, മാറി നിൽക്കരുത്.
2: ഓക്കേ.

0: ഇനി കേൾക്കാം നാടോടി കഥകൾ.
1: വെള്ളപ്പക്ഷി. ഇതൊരു അത്ഭുത കഥയാണ്. ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നിങ്ങളിൽ പലർക്കും സംശയം തോന്നാം. സംഭവിക്കുന്നത് മാത്രമേ കഥയിലുണ്ടാവൂ എന്നൊരു പിടിവാശി ആർക്കായാലും നല്ലതാണോ? അപ്പോൾ സംഭവിക്കാനിടയില്ലാത്ത ചില കാര്യങ്ങളും കഥയിലുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇതൊരു നുണക്കഥ ആവില്ലേ? അങ്ങനെ നുണ പറയാൻ പാടുണ്ടോ? ഇങ്ങനെ പുറകെ പുറകെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, കഥയിൽ ചോദ്യമില്ല. ഇനി കഥ തുടങ്ങട്ടെ. വെള്ളപ്പക്ഷി. വളരെ മുൻപ് ഒരിടത്ത് വലിയൊരു പ്രാപ്പിടിയൻ പക്ഷി ജീവിച്ചിരുന്നു. ഒരു മാളിക വീടിൻ്റെ മുറ്റത്തുള്ള ചന്ദ്രക്കാരൻ മാവിൻ്റെ കൊമ്പിൽ അവൻ നല്ലൊരു കൂടുണ്ടാക്കി തനിച്ചു കഴിഞ്ഞു. ആ സൂര്യജീവിതമാണ് അവൻ ഇഷ്ടപ്പെട്ടത്. സുന്ദരികളായ പല പ്രാപ്പിടിയത്തികളും അവൻ്റെ സൗന്ദര്യത്തിൽ മോഹിച്ച് കല്യാണ ആലോചനകളുമായി വന്നെങ്കിലും അവരെയെല്ലാം നിഷ്കരുണം ആട്ടിപ്പായിച്ചു. പിടയും കുഞ്ഞുങ്ങളുമില്ലാത്ത സ്വസ്ഥ ജീവിതം മതി തനിക്കെന്ന് പ്രാപ്പിടിയൻ തീർത്തു പറഞ്ഞു. മാളിക വീട്ടിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. തലമുടി മഞ്ഞു പോലെ നരച്ച, മുതുക് ഒട്ടകത്തെപ്പോലെ വളഞ്ഞ്, കണ്ണുകൾ കിണറുപോലെ കുഴിഞ്ഞ ഒരു മുത്തശ്ശി. വായിൽ പല്ലൊരെണ്ണം പോലും ഇല്ലാഞ്ഞിട്ടും അവർക്ക് തീറ്റക്കൊതു തീർന്നില്ല. എല്ലാ ദിവസവും അവർക്ക് പായസം കുടിക്കണം. അതും ഒന്നാം തരം പാലട പ്രഥമൻ. മുത്തശ്ശിയെ ജീവനതുല്യം സ്നേഹിക്കുന്ന മകൻ യാതൊരു മടിയും കൂടാതെ എന്നും ഒരു പാത്രം നിറയെ പായസം വെച്ച് കൊടുക്കും. ഉച്ചയ്ക്ക് ഇത്തിരി ചോറുണ്ട് പായസം മുഴുവനും അകത്താക്കി മുത്തശ്ശി ഏമ്പക്കം വിട്ടുകൊണ്ട് കൈ കഴുകാൻ വരുന്നത് പ്രാപ്പിടിയൻ മരക്കൊമ്പിലിരുന്ന് കാണാറുണ്ട്. പായസം ഉരുളിയിൽ അങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കെ മാളിക വീട്ടിലെ അടുക്കളയിൽ നിന്ന് ഹൃദ്യമായൊരു മണം ഉയരാറുണ്ട്. ആ മണം ജനൽ വഴി കടന്ന് മരക്കൊമ്പിലെ പ്രാപ്പിടിയൻ്റെ മൂക്കിലുമെത്തും. പാലും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയുമൊക്കെ ചേർത്ത് വേവ്

പരിപ്പും മറ്റും അതിലിട്ട് ഇളക്കി. മുമ്പൊക്കെ തോന്നിയ മണം അപ്പോഴും ഉരുളിയിൽ നിന്ന് ഉയർന്നു. പ്രാപ്പിടിയന് കൊതിയടക്കാൻ കഴിയാതായി. പായസം വെന്ത് നേരിയ ചുവപ്പ് നിറമായതും അവൻ വെള്ളം തളിച്ച് തീ കെടുത്തി. സ്വന്തമായി പാൽപായസം തയ്യാറാക്കാനായതിൽ അവന് അഭിമാനം തോന്നി. പായസം തയ്യാറായി കഴിഞ്ഞു. ഇനി അതൊന്ന് കുടിച്ച് തൻ്റെ കൊതി അടക്കണം. അവൻ ഇരിക്കപ്പുറുതിയില്ലാതായി. അവൻ ചിറകുകൾ വിരിച്ച് പറന്ന് ഉരുളിക്ക് മുകളിലെത്തി. പക്ഷെ പായസത്തിൽ നിന്നുയർന്ന ചൂടേറ്റ് അവൻ്റെ മുഖം പൊള്ളി. ചിറക് ചെറുതായി കരിഞ്ഞതിനാൽ ചെറിയൊരു ദുർഗന്ധമുണ്ടായി. അതവനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതാണോ പാൽപായസത്തിൻ്റെ മണമെന്ന് അവൻ സംശയിച്ചു. അവനെന്തോ വല്ലാത്ത മനം പുരട്ടൽ തോന്നി. ഒറ്റ നിമിഷം കൊണ്ട് അവന് പാൽപായസത്തോട് വെറുപ്പുണ്ടായി. മനുഷ്യർ ആർത്തിയോടെ കുടിക്കുന്ന സാധനമാണിതെന്ന് അവൻ അത്ഭുതത്തോടെ ഓർത്തു. പായസക്കൊതിയോട് ഇത്രയും കാലം കാത്തിരുന്നതിൽ അവന് ആത്മനിന്ദ തോന്നി. വെറുതെ ഇത്രയും നേരം മെനക്കെട്ടു. ഉണ്ടാക്കിയ പായസമാണെങ്കിൽ വായ്ക്ക് കൊള്ളാതെയുമായി. മുത്തശ്ശിയും മകനും തിരിച്ചെത്തും മുൻപ് പായസം എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. കുറച്ചൊന്നാലോചിച്ചപ്പോൾ അവനൊരു വഴി തോന്നി. അവൻ കൈക്കല കൂട്ടിപ്പിടിച്ച് പായസ ഉരുളിയുമായി പറന്ന് പുറത്തെത്തി. മുത്തശ്ശിയും മകനും കുളിക്കുന്ന കുളത്തിലെ വെള്ളത്തിലേക്ക് ചൂടുള്ള പായസം മുഴുവനും മറിച്ചു. പിന്നെ ഉരുളിയും കൊത്തി തിരിച്ചു പറന്നു. അടുക്കളയിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ഉരുളിയിലെ ഇത്തിരി പായസം അവൻ്റെ നാവിൽ പറ്റി. അതിൻ്റെ രുചിയറിഞ്ഞ് പ്രാപ്പിടിയൻ വാ പൊളിച്ചിരുന്നു. ഇത്രയും മധുരമുള്ള സാധനം അവൻ ആദ്യമായാണ് രുചിക്കുന്നത്. അവന് കൊതിയടക്കാനായില്ല. ഇത്ര മധുരമുള്ള പായസം മുഴുവനും കുളത്തിലൊഴുക്കിയ താനൊരു മണ്ടനാണെന്ന് അവൻ സ്വയം കുറ്റപ്പെടുത്തി. രണ്ടും കൽപ്പിച്ച് പ്രാപ്പിടിയൻ കുളത്തിലേക്ക് പറന്നു. അവൻ കുളത്തിലെ വെള്ളം രുചിച്ചു നോക്കി. അതിനിപ്പോഴും ചെറിയ മധുരമുണ്ട്. ഇനിയെങ്കിലും മണ്ടത്തരം കാട്ടരുതെന്ന് നിശ്ചയിച്ച് അവൻ ആ വെള്ളം കുടിച്ചു തുടങ്ങി. കുടിച്ചിട്ടും കുടിച്ചിട്ടും അവന് മതി വന്നില്ല. അവൻ്റെ ശരീരം ബലൂൺ പോലെ വീർത്തു വീർത്തു വന്നു. വയറ് പൊട്ടി ചത്തുപോകുമെന്നായിട്ടും അവൻ പിന്മാറിയില്ല. കുറച്ചു നേരത്തിനുള്ളിൽ കുളത്തിലെ അവസാന തുള്ളി വെള്ളവും അവൻ്റെ വയറ്റിലാക്കി. അപ്പോഴാണ് ശരീരത്തിലെ ദ്വാരങ്ങളിലൂടെ വെള്ളം ചോരുന്നത് അവൻ അറിഞ്ഞത്. പാടത്തു നിന്നും കുറച്ച് വൈക്കോൽ തുരുമ്പുകളെടുത്ത് അവൻ മൂക്കിലും വായിലും ചെവിയിലും ആസനത്തിലുമൊക്കെ തിരുകിക്കയറ്റി. അവ പകുതി കയറിയപ്പോഴേക്കും ചോർച്ച നിന്നു. അപ്പോഴേക്കും അവൻ്റെ ശരീരം ഒരാനയുടെ അത്രയും ചീർത്തു കഴിഞ്ഞിരുന്നു. ഈ കോലത്തിൽ മാവിൻ കൊമ്പത്തെ കൂട്ടിൽ എത്താനാവില്ലെന്ന് പ്രാപ്പിടിയൻ ഉറപ്പായിരുന്നു. തൻ്റെ തടിച്ച ശരീരവും താങ്ങി അവൻ പതുക്കെ പതുക്കെ നടന്നു തുടങ്ങി. വഴിയിൽ കണ്ട പക്ഷികളും ചെറുജീവികളുമെല്ലാം അവൻ്റെ ശരീരം കണ്ട് പേടിച്ചൂടി. വലിയ മൃഗങ്ങൾക്കും അവനോട് എതിർക്കാൻ ധൈര്യം വന്നില്ല. കാട് കുലുക്കി നടന്ന കൊലക്കൊമ്പൻ അവനെ കണ്ട് അല്പം നീരസത്തോടെ ചോദിച്ചു, നീ ഏതാണ്? നിന്റെ വയറ്റിലെന്താണ്? ഞാനൊരു ഭീമൻ പക്ഷി. എൻ്റെ വയറ്റിൽ ഒരു മുഴുവൻ കുളം. പ്രാപ്പിടിയൻ്റെ ഈ മറുപടി കേട്ട് കൊലക്കൊമ്പനും പിന്തിരിഞ്ഞു നടന്നു. അവൻ്റെ ഉള്ളിൽ ചിരി പൊട്ടി. കുറേ ദൂരം നടന്നപ്പോൾ അവന് വല്ലാത്ത ഉറക്കം വന്നു. സാധാരണഗതിയിൽ ഒരു ഉച്ചയുറക്കം പതിവുള്ളതാണ്. പക്ഷെ ഈ കോലത്തിൽ എവിടെ കിടന്നുറങ്ങും? പെരുവഴിയിലെ മയക്കമേതായാലും നന്നല്ല. വല്ല വഴിപോക്കൻ്റെയും കാല് അറിയാതെ വയറ്റത്ത് കൊണ്ടാ മതി, കാര്യങ്ങളാകെ കുഴങ്ങും. അതുകൊണ്ട് കുറേ കൂടി സുരക്ഷിതമായ ഒരിടം കാണുകയാണ് നല്ലത്. നേരം ഇരുട്ടിയെങ്കിലും അവനത് വകവച്ചില്ല. അപ്പോൾ കുറച്ചു ദൂരെയായി ഒരു വീട് കണ്ട് അവൻ അങ്ങോട്ട് നടന്നു. സാമാന്യം നല്ലൊരു വീടായിരുന്നു അത്. അവൻ പ്രതീക്ഷയോടെ വാതിലിൽ മുട്ടി. തല മുഴുവനും നരച്ചൊരു മുത്തച്ഛനാണ് വാതിൽ തുറന്നത്. വാതിൽക്ക് നിൽക്കുന്ന അത്ഭുത ജീവിയെ കണ്ട് അദ്ദേഹം അമ്പരപ്പോടെ ചോദിച്ചു, ആരാ? എന്താ? എന്തു വേണം? ഞാൻ ഒരു കുളം കുടിച്ചു വെട്ടിച്ച പ്രാപ്പിടിയനാണ്. ഇത്ര ദൂരം നടന്നു വന്ന് ആകെ തളർന്നുപോയി. ഒന്ന് നടുചായ്ക്കാൻ ഒരു ഇടം കിട്ടിയിരുന്നുവെങ്കിൽ നന്നായിരുന്നു. മുത്തച്ഛൻ്റെ മൂന്ന് ചോദ്യത്തിനും അവൻ ഒരുമിച്ച് ഉത്തരം പറഞ്ഞു. പ്രാപ്പിടിയൻ്റെ രൂപവും ഭാവവുമൊക്കെ മുത്തച്ഛന് രസിച്ചു. അദ്ദേഹത്തിന് അവനോട് സഹതാപം തോന്നി. തൊഴുത്തിനു നേരെ ചൂണ്ടി അദ്ദേഹം പറഞ്ഞു, നീ പോയി കാലത്തൊഴുത്തിലെ പുല്ലുവെട്ടിയിൽ പോയി കിടന്നോളൂ. അവിടെയാകെ ഒരു മൂരിക്കുട്ടനേ ഉള്ളൂ. അവൻ ആളൊരു പാവത്താനാണ്. പ്രാപ്പിടിയൻ സന്തോഷത്തോടെ പുല്ലുവെട്ടിയിൽ കയറിക്കിടന്നു. മൂരിക്കുട്ടൻ ആദ്യമൊന്ന് അമറി വിളിച്ചെങ്കിലും പിന്നെ ശാന്തനായി. യാത്രാക്ഷീണം മൂലം അവൻ പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. നേരം പാതിരയായതും മൂരിക്കുട്ടൻ്റെ ഉറക്കം മുറിഞ്ഞു. അവന് വല്ലാതെ വിശപ്പ് തോന്നി. പുല്ലുവെട്ടിയിലാണെങ്കിൽ ഒറ്റ വൈക്കോൽ കഷ്ണം പോലുമില്ല. വിശന്നിട്ട് അവന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവൻ കൊതിയോട് നാലുപാടും നോക്കി. അപ്പോഴാണ് പ്രാപ്പിടിയൻ്റെ ശരീരത്തിൽ പലയിടത്തായി തിരുകിവെച്ച ഇളം വൈക്കോൽ കഷ്ണങ്ങൾ അവൻ കാണുന്നത്. നല്ല ഉറക്കത്തിലായിരുന്നു പ്രാപ്പിടിയൻ. ഇതൊന്നും അറിഞ്ഞില്ല. മൂരിക്കുട്ടൻ ആ വൈക്കോൽ തുരുമ്പുകൾ ഒന്നടങ്കം ആർത്തിയോട് കടിച്ചു വിളിച്ചു. പിന്നത്തെ കഥ പറയാനുണ്ടോ? ആദ്യം പുല്ലുവെട്ടി മുങ്ങി, പിന്നെ തൊഴുത്തും മൂരിക്കുട്ടനും മുങ്ങി, വെള്ളം പാഞ്ഞു കയറി, മുത്തശ്ശൻ്റെ തൊടിയും വീടും മുങ്ങി.
എന്നിട്ട്

0: ഒട്ടും നിൽക്കാതെ വെള്ളപ്പരപ്പ് ഉയർന്നുകൊണ്ടേയിരുന്നു. വെള്ളം മുത്തച്ഛൻ്റെ ചുറ്റും പരന്നൊഴുകിയപ്പോൾ പ്രളയം വന്ന് ലോകാവസാനം സംഭവിച്ചതായി അദ്ദേഹത്തിന് തോന്നി. അല്പനേരത്തിനകം അവിടം വലിയൊരു കുളമായി. അതിൽ പ്രാപ്പിടിയനും മൂരിക്കുട്ടനും മുത്തച്ഛനുമെല്ലാം കൈകാലിട്ടടിച്ച് ഒഴുകിയൊഴുകി നടന്നു.
1: ഇത് നാടോടി കഥകളുടെ നേരം. മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത ദിവസം കേൾക്കാം.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

മലയാള സിനിമയുടെ മനസ്സിൽ സ്നേഹത്തിന്റെ, സൗന്ദര്യത്തിന്റെ, സ്വാഭാവിക അഭിനയത്തിന്റെ ഓർമ്മകൾ സമ്മാനിച്ച പ്രിയതാരം മീനയുടെ ജന്മദിനം. ബാലതാരമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയ മീന പിന്നീട് തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികയായി വളർന്നു. തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഒരുപോലെ തിളങ്ങിയ മീനയുടെ അഭിനയ ജീവിതത്തിൽ നിരവധി കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട്. മോഹൻലാലിനൊപ്പം വർണ്ണപ്പകിട്ട്, ഒളിമ്പ്യൻ അന്തോണി ആദം, ചന്ദ്രോത്സവം, ഉദയനാണ് താരം, ദൃശ്യം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ മീന ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. ജയറാമിനൊപ്പം കുസൃതിക്കുറിപ്പ്, ഫ്രണ്ട്സ്, മമ്മൂട്ടിക്കൊപ്പം രാക്ഷസ രാജാവ്, അങ്ങനെ മലയാള സിനിമയുടെ പല കാലഘട്ടങ്ങളിലൂടെയും മീനയുടെ സാന്നിധ്യം കടന്നുപോയി. ആ അഭിനയ മികവിനൊപ്പം മീന അഭിനയിച്ച സിനിമകളിലെ മനോഹര ഗാനങ്ങളും നമുക്ക് മറക്കാനാവില്ല. അപ്പോൾ മീനയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മീന അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളിലൂടെ ഒരു സംഗീതയാത്രയിലേക്ക് നമുക്ക് പോകാം അല്ലേ? എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങൾ ിലേക്ക് സ്വാഗതം. ആദ്യ ഗാനം 1997 പുറത്തിറങ്ങിയ വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിലേതാണ്. മലയാള സിനിമയിലെ മീനയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളിലൊന്നാണിത്. മോഹൻലാലിനൊപ്പം നായികയായി എത്തിയ മീനയുടെ അഭിനയത്തിലെ സൗന്ദര്യവും നിഷ്കളങ്കതയും ഈ ചിത്രത്തിന്റെ ഓർമ്മകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. വിദ്യാസാഗറിന്റെ മനോഹരമായ സംഗീതവും ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും കെ എസ് ചിത്രയുടെ സ്വരമാധുരിയും ഒന്നിച്ചപ്പോൾ ലഭിച്ച ഗാനസമ്പത്ത് വർണ്ണപ്പകിട്ടിനെ സംഗീത പ്രേമികൾക്കും പ്രിയപ്പെട്ടതാക്കി. ആ ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനം നമുക്ക് കേൾക്കാം.

1998 വേണുഗോപന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കുസൃതിക്കുറിപ്പ് ജയറാമിനും മീനയ്ക്കും ഒപ്പം ഒട്ടേറെ പ്രഗത്ഭ താരങ്ങൾ അണിനിരന്ന മനോഹരമായൊരു കുടുംബചിത്രമായിരുന്നു. സംഗീതത്തിന് എന്നും ഒരു പ്രത്യേക ഭംഗി നൽകിയ ജോൺസൺ മാഷിന്റെ സംഗീതവും ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും ചേർന്നപ്പോൾ ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്കും പ്രത്യേക മാധുര്യം ലഭിച്ചു. അതിൽ യേശുദാസും കെ എസ് ചിത്രയും പാടി മനോഹരമാക്കിയ ഗാനം നമുക്ക് ആസ്വദിക്കാം.

1999 മലയാള സിനിമയിൽ സൗഹൃദത്തിന് പുതിയൊരു ഭാവം നൽകിയ ചിത്രമാണ് ഫ്രണ്ട്സ്. ജയറാം, മുകേഷ്, ശ്രീനിവാസൻ എന്നിവർക്കൊപ്പം മീനയും ദിവ്യ ഉണ്ണിയും അഭിനയിച്ച ഈ സിദ്ദിഖ് ചിത്രം ആ വർഷത്തെ വലിയ വിജയങ്ങളിലൊന്നായിരുന്നു. ഇളയരാജയുടെ സംഗീതം, കൈതപ്രത്തിന്റെ വരികൾ, സുജാതയുടെ മധുരസ്വരം, മീനയുടെ ജന്മദിനത്തിൽ ആ മനോഹര ഗാനം നമുക്ക് വീണ്ടും കേൾക്കാം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മീന അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 2001 വിനയൻ സംവിധാനം ചെയ്ത രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. മമ്മൂട്ടി, ദിലീപ്, മീന തുടങ്ങിയ താരങ്ങൾ അണിനിരന്ന ചിത്രം. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് മോഹൻ സിതാര സംഗീതം നൽകി. എസ് രമേശൻ നായരുടെ വരികൾക്ക് മനോഹരമായ ഈണം പകർന്നപ്പോൾ ചിത്രത്തിലെ ഗാനങ്ങൾക്കും വേറിട്ടൊരു ഭാവം ലഭിച്ചു.

2005 റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത ചിത്രമാണ് ഉദയനാണ് താരം. മോഹൻലാലും ശ്രീനിവാസനും മീനയും ഒന്നിച്ച ഈ ചിത്രം മലയാള സിനിമയിലെ ശ്രദ്ധേയമായ ഹാസ്യ ചിത്രങ്ങളിലൊന്നാണ്. ദീപക് ദേവിന്റെ സംഗീതത്തിൽ പുറത്തിറങ്ങിയ ഗാനങ്ങളിൽ പറയാതെ ഇന്നും ഏറെ ഇഷ്ടപ്പെടുന്ന ഗാനമാണ്. കൈതപ്രത്തിന്റെ മനോഹരമായ വരികൾ പ്രണയത്തിന്റെ പറയാതെ പോയ വാക്കുകൾ പോലെ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മീന അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മീനയും മോഹൻലാലും വീണ്ടും ഒന്നിച്ചെത്തിയ മനോഹരമായ ചിത്രം ചന്ദ്രോത്സവം. രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഈ ചിത്രം പുറത്തിറങ്ങിയത് 2005. വിദ്യാസാഗറാണ് സംഗീതം നൽകിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് യേശുദാസിന്റെ സ്വരം കൂടി ചേർന്നപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് കാലാതീതമായൊരു മാധുര്യമായിരുന്നു.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആന്നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 141.
4: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മീന അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മോഹൻലാൽ അവതരിപ്പിച്ച അന്തോണി ആദമിന്റെയും മീന അവതരിപ്പിച്ച ഏഞ്ചൽ മേരിയുടെയും കഥാപാത്രങ്ങളിലൂടെ കുടുംബ ബന്ധങ്ങളുടെയും സ്നേഹത്തിന്റെയും വൈകാരികതയുടെയും കഥ പറഞ്ഞ ചിത്രമാണ് ഒളിമ്പ്യൻ അന്തോണി ആദം. 1999 ഭദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഔസേപ്പച്ചനും ഗിരീഷ് പുത്തഞ്ചേരിയും ചേർന്നൊരുക്കിയ സംഗീത ലോകം യേശുദാസിന്റെ സ്വരത്തിൽ നമുക്ക് കേൾക്കാം.
5: ഹേ ചുമ്മാ.

മീനയുടെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു വ്യത്യസ്തമായ അധ്യായമാണ് ഡ്രീംസ് എന്ന ചിത്രം. 2000 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് സുരേഷ് ഗോപിക്കൊപ്പം മീനയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. പ്രണയവും ജീവിതത്തിലെ സ്വരങ്ങളും ബന്ധങ്ങളും ഒക്കെ ചേർന്ന ഈ ചിത്രത്തിന്റെ ഓർമ്മകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹര ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മീന അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ഒരാളുടെ കഥ. അതാണ് മിസ്റ്റർ ബ്രഹ്മചാരി. 2003 മോഹൻലാലും മീനയും ഒന്നിച്ചെത്തിയ ഈ തുളസീദാസ് ചിത്രത്തിൽ നർമ്മത്തിനൊപ്പം കുടുംബബന്ധങ്ങളും പ്രണയവും നിറഞ്ഞു നിൽക്കുന്ന ആ സിനിമയുടെ ആഘോഷഭാവം ഓർമ്മിപ്പിക്കുന്ന ഗാനം.

മനുഷ്യബന്ധങ്ങളുടെയും ജീവിതത്തിലെ വേദനകളുടെയും കഥ പറഞ്ഞ കമലിന്റെ 2006 ചിത്രമാണ് കറുത്ത പക്ഷികൾ. മമ്മൂട്ടിക്കൊപ്പം മീനയും ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് മോഹൻ സിതാര ഈണം പകർന്നപ്പോൾ മഞ്ചേരിയുടെ ശബ്ദത്തിൽ പിറന്ന ഗാനം നമുക്കത് ആസ്വദിക്കാം.

ഇനി നമുക്ക് എത്തുന്നത് മീനയുടെ കരിയറിലെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന കഥാപാത്രങ്ങളിലൊന്നിലേക്കാണ്. 2013 ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം. സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ജോർജ് കുട്ടിയുടെയും റാണിയുടെയും ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായൊരു സംഭവം കടന്നുവരുന്നു. ആ പ്രതിസന്ധിക്ക് മുന്നിൽ കുടുംബത്തെ സംരക്ഷിക്കാൻ അവർ നടത്തുന്ന പോരാട്ടമാണ് കഥയുടെ ഹൃദയം. മോഹൻലാലിന്റെ ജോർജ് കുട്ടിക്കൊപ്പം റാണിയായ മീന അവതരിപ്പിച്ച പ്രകടനം പ്രേക്ഷകർ ഏറെ സ്വീകരിച്ചിരുന്നു. മീനയുടെ സിനിമാ ജീവിതത്തിലെ മറ്റൊരു ശക്തമായ കഥാപാത്രത്തെ ഓർത്തുകൊണ്ട് ദൃശ്യം എന്ന ചിത്രത്തിലെ മനോഹര ഗാനത്തിലേക്ക് നമുക്ക് പോകാം.

0: ബാലതാരമായി സിനിമയിലെത്തിയ മീന പിന്നീട് മലയാള സിനിമയിലെ പ്രിയപ്പെട്ട നായികയായി മാറി. മോഹൻലാലിനൊപ്പം, മമ്മൂട്ടിക്കൊപ്പം, ജയറാമിനൊപ്പം, സുരേഷ് ഗോപിക്കൊപ്പം, പല തലമുറകളിലെ നായകന്മാരോടൊപ്പം വ്യത്യസ്ത കഥാപാത്രങ്ങളുമായി മീന നമ്മുടെ മുന്നിലെത്തി. ഒരു സിനിമ അവസാനിച്ചു, പക്ഷേ കഥാപാത്രം മനസ്സിൽ ബാക്കി നിന്നു. ഒരു പാട്ട് അവസാനിച്ചു, പക്ഷേ ആ പാട്ടിന്റെ ഓർമ്മ ബാക്കി നിന്നു. അതുകൊണ്ടാണ് മീനയുടെ ജന്മദിനത്തിൽ അവരുടെ സിനിമകളിലെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് വെറുമൊരു ഗാനമല്ല, ഇത് നമ്മുടെ ഓർമ്മകളുടെ ഒരു ഭാഗമാണ്. പ്രിയ മീനയ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. ഇത് റേഡിയോ മലബാർ മധുരഗീതങ്ങൾ. മീനയുടെ അഭിനയ ജീവിതത്തിലെ ഓർമ്മകളിലൂടെ ഗാനങ്ങളിലൂടെ നടത്തിയ ഈ സ്നേഹയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു ഗാനവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: മധുരഗീതങ്ങൾ.
2: കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക്കേൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചാരു കസേര, ഇതിൽ തങ്ങളുപ്പാപ്പയെ കുറിച്ച് കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2:00 ഒരു വട്ടം കൂടി നാടക നേരത്തിൽ നാടകം ഞാൻ രാധിക 1-ാം ഭാഗം, രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര, 5:45 ആർദ്രഗീതങ്ങൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിലും തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ, 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ.

7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവേദി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: അരോമ മൾട്ടിക്യൂസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടിക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടിക്യൂസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-400, 7225-9000-18. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 16, ചിങ്ങം 31, ബുധനാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി സേനയും യമനി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സൗദി അറേബ്യയും തമ്മിൽ സംഘർഷം കൂടുതൽ രൂക്ഷമായി. ഹൂതികൾ സൗദിയിലേക്ക് നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 13 പേർക്ക് പരിക്കേറ്റു. 7 വീടുകളും 2 വാഹനങ്ങളും തകർന്നു. പ്രധാന നഗരങ്ങളായ അബഹ, ജിദ്ദ, ജിസാൻ, ത്വൈഫ്, യാൻബു, മക്ക, അൽ ഉല എന്നിവിടങ്ങളിൽ സൗദി സിവിൽ ഡിഫൻസ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കാൻ സഖ്യസേന ഉത്തരവാദിത്വത്തോടും ശക്തമായും തിരിച്ചടിക്കുമെന്നും സൗദി വക്താവ് അൽ മാലിക്കി അറിയിച്ചു. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറാനും പാർട്ടിയെ ശക്തിപ്പെടുത്താനുമായി ചേർന്ന CPIM വിശാല സംസ്ഥാന സമിതി യോഗം സംസ്ഥാന നേതൃഘടകങ്ങൾ പുനഃസംഘടിപ്പിച്ച് സമാപിച്ചു. ജില്ലാ ഏരിയ അടിസ്ഥാനത്തിൽ വിപുലീകൃത യോഗം നടത്താനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ജനകീയ പ്രക്ഷോഭം നടത്താനും തീരുമാനം. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 3 ഉൾപ്പെടുത്തി. ഇതിനായി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അംഗബലം 17-18. സംസ്ഥാന കമ്മിറ്റിയിൽ 9 സ്ഥിരം ക്ഷണിതാക്കളാക്കാനും തീരുമാനിച്ചതായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പാർട്ടി കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾ തയ്യാറാക്കിയ രേഖകളിലുള്ള ചർച്ചയിലാണ് പുതിയ തീരുമാനങ്ങൾ. തെറ്റുതിരുത്തലിന്റെ ഭാഗമായ തീരുമാനങ്ങൾ നടപ്പിലാക്കിയോ എന്ന് 6 സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ P ജയരാജൻ, V ശിവൻകുട്ടി, MB രാജേഷ് എന്നിവരെ ഉൾപ്പെടുത്തി. നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണനും TM തോമസ് ഐസക്കും ഒഴിവായി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിൽ ഇരുവരും സംസ്ഥാന സെന്ററിന്റെ ഭാഗമായി പ്രവർത്തിക്കും. കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവായ ജോൺ ബ്രിട്ടാസ് MPയും സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കും. രാജ്യത്ത് UPI ഇടപാടുകൾക്ക് ഇനി വ്യാപാരികൾ ചാർജ് നൽകണം. ഒക്ടോബർ 15 മുതൽ വ്യാപാരി കമ്മീഷൻ ഈടാക്കും. 2000 കൂടുതൽ വരുന്ന UPI ഇടപാടുകൾക്കാണിത് ഈടാക്കുക. വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് ബാധകമാവില്ല. ഇത്തരത്തിൽ 2000 കൂടുതലുള്ള ഇടപാടുകൾക്ക് 0.4% ചാർജ് ഈടാക്കും. വിവാദമായ ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയുടെ മൂല്യനിർണയം പൂർത്തിയായപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ മാർക്കിലും ചുരുക്കപ്പട്ടികയിലും മാറ്റം. ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, പ്ലാൻ കോർഡിനേഷൻ എന്നീ 2 വിഭാഗങ്ങളുടെ ചുരുക്കപ്പട്ടികയാണ് തിരുത്തി പ്രസിദ്ധീകരിച്ചത്. കട്ട് ഓഫ് മാർക്കും മാറി. 2 ഓരോ ഉദ്യോഗാർത്ഥി പുറത്തു പോകുകയും പുതുതായി ഓരോരുത്തർ ഉൾപ്പെടുകയും ചെയ്തു. ഇനി അഭിമുഖം കൂടി നടത്തിയാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുക. ആലപ്പുഴ കരുവാറ്റയിൽ ഓഗസ്റ്റ് 16 വയോധികനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രായപൂർത്തിയാകാത്ത 3 കുറ്റാരോപിതരെ തെളിവെടുപ്പിനായി നിയന്ത്രിതമായി പോലീസ് കസ്റ്റഡിയിൽ വിട്ട ആലപ്പുഴ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. കുറ്റാരോപിതർക്ക് മതിയായ സംരക്ഷണം ഉറപ്പാക്കാൻ 13 നിബന്ധനകളോടെയാണ് ബോർഡ് കസ്റ്റഡി നിർദ്ദേശിച്ചതെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് G ഗിരീഷിന്റെ ഉത്തരവ്. ബോർഡ് ഉത്തരവ് ചോദ്യം ചെയ്ത് പ്രായപൂർത്തിയാകാത്ത 3 കുറ്റാരോപിതർ നൽകിയ ഹർജി കോടതി തള്ളി. ബ്രിക്സ് ഉച്ചകോടിക്കായി എത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ഇന്ത്യക്കായി പ്രഖ്യാപിച്ച ഉദാരമായ വാഗ്ദാനങ്ങളിൽ അത്ഭുതം പ്രകടിപ്പിച്ച് ചൈനീസ് മാധ്യമങ്ങൾ. 91,300 കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികളാണ് റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഒരു വിദേശ പങ്കാളിയോടും റഷ്യ ഇത്രയും ഉദാര മനസ്സ് കാണിച്ചിട്ടില്ലെന്നാണ് വിവിധ ചൈനീസ് നിരീക്ഷകരെ ഉദ്ധരിച്ച് ചൈനീസ് വാർത്താ വെബ്സൈറ്റ് സോഹു റിപ്പോർട്ട് ചെയ്തത്. ബഹിരാകാശത്ത് ആയുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് ആദ്യമായി സ്ഥിരീകരിച്ച് US. ശത്രുരാജ്യങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് അമേരിക്കൻ സേനയെ സംരക്ഷിക്കുന്നതിനായി ഓൺ ഓർബിറ്റ് ആയുധങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് US ബഹിരാകാശ സേന അറിയിച്ചു. US വ്യോമസേന സെക്രട്ടറി ട്രോയ് മിങ് മേരിലൻഡിലെ നാഷണൽ ഹാർബറിൽ നടന്ന വാർഷിക എയർ സ്പേസ് ആൻഡ് സൈബർ കോൺഫറൻസിലാണ് പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ആയുധങ്ങൾ ഏത് തരത്തിലുള്ളതാണെന്നോ എത്രയെണ്ണം വിന്യസിച്ചിട്ടുണ്ടെന്നോ വെളിപ്പെടുത്തിയിട്ടില്ല. വർദ്ധിച്ചുവരുന്ന ബഹിരാകാശ ഭീഷണി നേരിടാൻ ഈ ആയുധങ്ങൾ സ്പേസ് കൺട്രോൾ ദൗത്യത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തന്ത്രപ്രധാന ഹോർമുസ് കടലിടുക്കിലും ആഗോള ഊർജ വിതരണ ശൃംഖലയിലും നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി മാറിയെന്ന് ഇറാന്റെ ഉന്നത സുരക്ഷാ മേധാവി. ഇറാന്റെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ അമേരിക്കൻ സാമ്രാജ്യത്വവുമായി ഒരുവിധ ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിൽ സെക്രട്ടറി മെഹ്സൻ റസായെ വ്യക്തമാക്കി. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. തമെങ്ലോങ് ജില്ലയിൽ ചൊവ്വാഴ്ച രാത്രി തീവ്രവാദികളുടെ വെടിവയ്പ്പിൽ രണ്ട് സ്ത്രീകൾ കൊല്ലപ്പെട്ടു. ഗ്രാമത്തിനു പുറത്തുള്ള ഏതാനും ഫാം ഹൌസുകൾ ആക്രമിച്ച് തീയിട്ട് നശിപ്പിച്ചു. തമെങ്ലോങ് നോണി ജില്ലകളിൽ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ നാലുപേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ ആക്രമണം. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ മോഷണക്കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ കുറ്റാരോപിതന്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് പോലീസുകാരന്റെ ചവിട്ടേറ്റു. ഇതേ തുടർന്ന് അടിയന്തര പ്രസവത്തിന് വിധേയയാകേണ്ടി വന്ന യുവതി മരിച്ചു. നവജാത ശിശു തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ രണ്ട് സബ് ഇൻസ്പെക്ടർമാരുൾപ്പെടെ ആറു പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ഷിക്കോഹാബാദ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലഭവ ഗ്രാമത്തിൽ ഞായറാഴ്ച രാത്രിയാണ് സംഭവം. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാക്കേസിൽ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒന്നാം പ്രതി റോജി അഗസ്റ്റിൻ ഫയൽ ചെയ്ത ഹർജി ഹൈക്കോടതി തള്ളി. ചോറ്റാനിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലുള്ള കേസിന്റെ വിചാരണ 22 ആരംഭിക്കണമെന്നും 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്നും ജസ്റ്റിസ് CS ഡയസ് നിർദ്ദേശിച്ചു. ബംഗളൂരു യാദ്ഗീറിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഭക്തർക്ക് നേരെ ആക്രമണം. ഗുരുസുനഗി ഗുഡയിലെ സിദ്ധലിംഗേശ്വര ക്ഷേത്രത്തിലെത്തിയ ചമനാൾ ഗ്രാമവാസികളാണ് ആക്രമിക്കപ്പെട്ടത്. 10 പേർക്ക് പരിക്കേറ്റു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി CPI ദേശീയ സെക്രട്ടറി ആനിരാജിയുടെ പേര് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കി. ആനിരാജിയും CPI ജനറൽ സെക്രട്ടറി ഭർത്താവ് ഡി രാജയും ന്യൂഡൽഹി മണ്ഡലത്തിലെ വോട്ടർമാരാണ്. പേരിന്റെ രണ്ടാം ഭാഗത്തിലെ രാജ എന്നത് തെളിയിക്കാനാവശ്യമായ രേഖകൾ ഹാജരാക്കാനാണ് കമ്മീഷൻ നോട്ടീസ് അയച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിച്ചപ്പോൾ താൻ ന്യൂഡൽഹി മണ്ഡലത്തിലെ വോട്ടറാണെന്ന് തെളിയിക്കാനുള്ള ബൂത്ത് നമ്പറും ഇലക്ട്രൽ നമ്പറും സഹിതമുള്ള രേഖ സമർപ്പിച്ചെങ്കിലും ഇത് സ്വീകാര്യമല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. മിന്നൽ പ്രളയത്തിൽ നിരവധി ജലവൈദ്യുത പദ്ധതികൾ തകർന്നതിനെ തുടർന്ന് പ്രതിസന്ധി പരിഹരിക്കാൻ ഡിസംബർ അവസാനം വരെ നേപ്പാളിന് വൈദ്യുതി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. December 31 വരെ ദിവസവും 18 മണിക്കൂർ വരെ 654 MW വൈദ്യുതിയാണ് നൽകുക. ജനുവരി മുതൽ എത്ര വൈദ്യുതി നൽകണമെന്നത് ഡിസംബറിൽ തീരുമാനിക്കും. കൂടുതൽ വൈദ്യുതി എത്തിച്ച് നിയന്ത്രണം ഒഴിവാക്കാനുള്ള സർക്കാരിന്റെയും KSEB യുടെയും ശ്രമം വിജയിച്ചില്ല. ഹിമാചൽ പ്രദേശിൽ നിന്ന് വാഗ്ദാനമുണ്ടെങ്കിലും അത് രാത്രിയിൽ പ്രയോജനപ്പെടുത്താനാവില്ല. ഹിമാചൽ വാഗ്ദാനം ചെയ്ത 250 MW രാത്രി കിട്ടുക 80 MW മാത്രം. ഇതിനുള്ള ശരാശരി വില യൂണിറ്റിന് 13 രൂപ എന്ന ഉയർന്ന നിരക്കിലുമാണ്. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠർ ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നട തുറക്കും. നാളെ രാവിലെ 5 മണിക്കാണ് ദർശനത്തിനായി നട തുറക്കുക. പൂജകൾ പൂർത്തിയാക്കി 21 തീയതി രാത്രി 10 മണിക്ക് നടയടക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലിനും 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മതിയായ യാത്രാരേഖകളില്ലാതെ വ്യാജ ആധാർ കാർഡുമായി കണ്ണൂരിൽ ജോലി ചെയ്യുകയായിരുന്ന ബംഗ്ലാദേശ് സ്വദേശിനിയെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗ്ലാദേശ് ഫരീദ്പൂർ സ്വദേശിനി സലീന അക്തറാണ് പിടിയിലായത്. ഇന്ത്യയിൽ താമസിക്കാനാവശ്യമായ വിസ, പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള യാത്രാരേഖകളോ അനുമതിയോ ഇല്ലാതെയാണ് യുവതി കുറച്ചു മാസങ്ങളായി കണ്ണൂരിൽ ജോലി ചെയ്തു വരുന്നത്. കണ്ണൂരിൽ നടന്ന 4 ദിവസത്തെ സംസ്ഥാന സ്കൂൾ Group 1 Games ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ത്വക്കാണ്ടോ മത്സരം പൂർത്തിയായപ്പോൾ 119 പോയിന്റുമായി മലപ്പുറത്തിന് കിരീടം. കാസർഗോഡ് ജില്ല 2-ാം സ്ഥാനത്തും കോഴിക്കോട് ജില്ല 3-ാം സ്ഥാനത്തുമെത്തി. ചെസ് മത്സരത്തിൽ തിരുവനന്തപുരം കിരീടം നേടിയപ്പോൾ കൊല്ലം 2-ാം സ്ഥാനത്തും തൃശൂർ ജില്ല 3-ാമതുമെത്തി. 64-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എറണാകുളം വേദിയാകും. January 1 കലോത്സവം നടത്താൻ വിദ്യാഭ്യാസ ഗുണനിലവാര മേൽനോട്ട സമിതി യോഗം തീരുമാനിച്ചു. ഒളിമ്പിക്സ് മാതൃകയിലുള്ള സംസ്ഥാന സ്കൂൾ കായികമേള 25 October 2021 കോഴിക്കോട് നടക്കും. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് പാലക്കാട് മണ്ണാർക്കാട് ആതിഥേയത്വം വഹിക്കും. നവംബർ 3 വാരമാകും മേള നടക്കുക. മട്ടന്നൂർ പഴശ്ശിരാജ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഇന്നു മുതൽ KSRTC ബസ് സർവീസ് തുടങ്ങും. രാവിലെ 9:15 മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കോളേജ് വരെയാണ് സർവീസ്. രാവിലെ ഒരു ട്രിപ്പ് മാത്രമാണ് ഉണ്ടാവുക. മലയാളി ഓപ്പണർ സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചുറിയുടെയും നിതീഷ് കുമാർ റെഡ്ഡിയുടെ 3 പ്രകടനത്തിന്റെയും മികവിൽ അഫ്ഗാനിസ്ഥാനെതിരായ 2020 പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യക്ക് 7 അനായാസ ജയം. ചെസ് ഒളിമ്പ്യാഡിന് ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ തുടക്കം. ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യയാണ് നിലവിലെ ജേതാക്കൾ. 1 റൗണ്ട് മത്സരങ്ങൾ ഇന്ന് തുടങ്ങും. മൊത്തം 11 റൗണ്ട് മത്സരങ്ങളാണ് നടക്കുക. ഇന്ത്യയും വെസ്റ്റിൻഡീസും തമ്മിൽ ഈ മാസം 27 തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 1 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന നാളെ തുടങ്ങും. തിരുവനന്തപുരം ഹോട്ടൽ ഹയാത്ത് റീജൻസിയിൽ വൈകിട്ട് 6 നടക്കുന്ന ചടങ്ങിലാണ് ഉദ്ഘാടനം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836-8078-502-836.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി,
1: ഓ,
0: ഇത് കഥാനേരല്ലേ?
1: ചാരു അസരന്റെ നേരല്ലേ?
0: അതെ, അതാണ് ഉദ്ദേശിച്ചത്.
1: അല്ല, ഇന്നാരും വരാനില്ലേ പല്ലക്കില്?
0: നീ അറിഞ്ഞിട്ടില്ലേ എന്റെ പാട്ടിനെ പറ്റിട്ട് എത്ര പേരാന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളതെന്ന്?
1: ഓ, അയിന അന്ന് പോകുമ്പോ ചോക്ലേറ്റ് കൊണ്ട് അരി മിൽക്ക് എല്ലാം വാങ്ങിക്കുന്നുണ്ട്,
0: എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ട്.
1: കൊടുത്തവരെല്ലാം പറഞ്ഞില്ലേ?
0: നീ മാത്രമേ പറയാണ്ടുള്ളൂ, ബാക്കി എല്ലാവരും പറഞ്ഞു ഇതുപോലെ പാട്ട് നിർത്താൻ പാടില്ല, ചാരു കസേരയൊക്കെ സൂര്യ പാടുന്ന പാട്ടാന്ന് രസം. മാഷ കഥ കേൾക്കാൻ രസമുണ്ട്, പക്ഷെ അത് മാത്രല്ല പാട്ടിന്റെ രസമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അപ്പൊ സൂര്യന്റെ പാട്ട് കേൾക്കാനാണ് ആൾക്കാര് ചാരു കസേര വെക്കുന്നു.
0: അങ്ങനെയും പറയാം, മാഷ കഥയും കേൾക്കണം.
1: സൂര്യന്റെ പാട്ടിന്റെ ഒന്നിച്ച് മാഷ കഥയും കേൾക്കണം.
0: പിന്നെ നിനക്കുള്ള സ്ഥാനമൊന്നുമില്ല അശ്വിനി. കാരണം എന്ന് വെച്ചാൽ ഒന്നിക്ക് നിനക്ക് പാട്ട് പാടാൻ അറിയണോ അല്ലെങ്കിൽ കഥ പറയാൻ അറിയണോ?
1: ഞാൻ ഇത് രണ്ടും ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ.
0: കഥാപ്രസംഗം?
1: ആ, എന്താ, ഞാൻ കഥാപ്രസംഗത്തിന് എത്ര വേദികൾ കയറി ഇറങ്ങിയിട്ടുണ്ട്.
0: ആ വേദികളിൽ കയറി ഇറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ നീ ഇന്നേ വരെ കഥാപ്രസംഗം പറയുന്നത് ആരും കേട്ടിട്ടില്ല.
1: എത്ര പേര്, ആരാധകരെ കൊണ്ടുള്ള?
0: അത് നീ ഒന്നിലോ രണ്ടിലായിട്ട് പഠിക്കുന്ന സമയത്തുള്ളതായിരിക്കും. എന്നിട്ടെല്ലാം തോറ്റുപോകും. എന്നിട്ടോ ഒരു സമ്മാനം കിട്ടി എനിക്ക് ഇതുവരെയായിട്ട്.
1: തോറ്റുപോകുന്നതല്ല ഞാൻ
0: പറയുന്നത്,
1: അല്ലാന്ന് ഞാൻ പറയുന്ന കഥാപ്രസംഗത്തിന്റെ ആന്തരികാർത്ഥത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിവുള്ള ആരും അവിടെ ഉണ്ടായിട്ടില്ല.
0: ജഡ്ജസിന്?
1: ആ,
0: ഓ, ഭയങ്കരം തന്നെ നിന്റെ സൂക്കട. എനക്കറിയാം അശ്വിനി, നീ നേർച്ച കൂട്ടിട്ടല്ലേ മത്സരിക്കാൻ പോക്ക്.
1: എടോ, ആ ഇങ്ങള് ചെയ്യുന്നല്ലേ, ഞാൻ ഇന്നേവരെ നേർച്ച കൂട്ടിട്ട് പോയിട്ടില്ലല്ലോ.
0: ഞാൻ എവിടെ നേർച്ച കൂട്ടാൻ പോയിനി?
1: എടോ, പരീക്ഷക്കെല്ലാം പോകുമ്പോ ഇങ്ങള് നേർച്ച കൂട്ടിട്ടില്ല. ഓക്കെ, LSS, USS, സംസ്കൃതം സ്കോളർഷിപ്പ്, പാട്ട്, ഡാൻസ്, നേർച്ച കൂട്ടാതെ ഒരു സാധനങ്ങളാണ് പറഞ്ഞ.
0: നമ്മളിങ്ങനെ ഒന്ന് ഒരിത് മനോധൈര്യത്തിന് വേണ്ടിട്ട് പറയുന്നില്ലേ, ദൈവമേ രക്ഷിക്കണേ എന്നൊക്കെ.
1: അത് നമ്മളും പറയൂ. ഞാൻ നേർച്ച കൂട്ടുന്നതിനെ പറ്റിയാ പറഞ്ഞു?
0: നേർച്ച കൂട്ടലല്ല അശ്വിനി, നേർച്ച കൊടുക്കലാന്ന്. എന്നിട്ടൊരു ഉറുപ്പ് വണ്ണാരത്തിലിടും, അത്ര മാത്രമേ ഉള്ളൂ. രണ്ട് എന്താ ഇത്?
1: അല്ല, എന്തായാലും നിങ്ങള് നേർച്ച കൂട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ വന്നേനു. ഇനിയിപ്പോ നേർച്ച കൂട്ടാത്ത സ്ഥിതിക്ക് വേണ്ടാന്ന് തോന്നുന്നു.
0: അതേതാള്?
1: കൂട്ടുന്നില്ലല്ലോ.
0: അല്ല, ഞാൻ കൂട്ടുന്നില്ല, പക്ഷെ എനിക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാലോ.
1: ആ ഇത് മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യോ അത് മനസ്സിൽ വിചാരിച്ചിട്ട് നേർച്ച കൂട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആഗ്രഹിച്ചാലും നടക്കും.
0: അതെയാ? അതാരാ?
1: അത് മാഷെടുത്ത് തോറ്റു ചോദിക്കണോ?
0: മാഷക്ക് എങ്ങനെയാ അയാളെ അറിയാ?
1: ഞാൻ പറഞ്ഞു കൊടുത്തിന്.
0: ആ അയാളെ പറ്റിട്ടാ?
1: ആ,
0: മാഷക്ക് എന്തെങ്കിലും നേർച്ചയുണ്ടായിരുന്നു?
1: അല്ലപ്പാ, മാഷ് ഇങ്ങനെ അടുത്ത ചാരു കസേരയില് പറയാൻ എന്തോ കഥയുണ്ടാവും, എന്റെ കയ്യിലുള്ള സ്റ്റോക്ക് എല്ലാം തീർന്നു പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തിന് മാഷിന്.
0: എന്നേ?
1: അത്
0: അത് ആ കാര്യോ?
1: ആ,
0: അതിനുശേഷം മാഷക്ക് ഒരുപാട് കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ, അതൊന്നും അറിയണല്ലോ. എന്നാല് മാഷേ, മാഷ് നേർച്ച കൂട്ടിനാ?
2: നേർച്ച കൂട്ടാനാ?
0: അല്ല, മാഷക്ക് കഥയൊന്നും അറിയല്ല പോലും. എന്നിട്ട് മാഷ് ഇങ്ങനെ കഥ അറിയേണ്ടിട്ട് ഇവള് ആരെയോ പേര് പറഞ്ഞിട്ട് മാഷ് നേർച്ച കൂട്ടിയതിന് ശേഷം മാഷക്ക് ഒരുപാട് കഥകൾ കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ.
1: മാഷ് നേർച്ച കൂട്ടി എന്നല്ല പറഞ്ഞത്,
0: പിന്നെ നീ എന്ന് നേരത്തെ പറഞ്ഞേ?
1: മാഷക്ക് ആ കഥ പറഞ്ഞു കൊടുത്തത് ഞാനാ.
0: ഏത് കഥ?
1: ഓൾമോസ്റ്റ് എല്ലാ കഥയും ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നത്.
0: ആണോ മാഷെ?
2: ഇപ്പോഴേതാന്നൊരു നേർച്ച കഥയായിട്ട് വന്നത്.
1: അതില്ലേ, എന്തെങ്കിലും പരീക്ഷ, ഡാൻസ്, പാട്ടെല്ലാം ഉണ്ടാകുമ്പോൾ അപ്പാട് സൂര്യച്ച് പോയിട്ട് നേർച്ച കൂട്ടും. അപ്പൊ വിചാരിക്കുന്നത് നടക്കാൻ വേണ്ടിട്ട് ഞാൻ പുതിയൊരു സംഭവം പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞതാ.
2: ആരാണത്?
1: തങ്ങളുപ്പാപ്പ.
0: തങ്ങളുപ്പാപ്പയാ?
1: ആ,
0: അങ്ങനെ ഒരു ഉപ്പാപ്പയുണ്ടാ?
2: അങ്ങനെ ഒരു മഹാൻ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. അവിടെ നമ്മള് കാര്യസിദ്ധിക്ക് വേണ്ടി പലരും നേർച്ച കൂട്ടാറുണ്ട്. അദ്ദേഹത്തെ വിചാരിച്ച് കാര്യം ആഗ്രഹിച്ചാൽ നടക്കുമെന്നാണ് വിശ്വാസികളുടെ വിശ്വാസം.
0: അപ്പൊ ഇത് ആരാണ് തങ്ങളുപ്പാപ്പ?
1: കണ്ട കണ്ട, സൂര്യച്ചിക്ക് ഇപ്പം താല്പര്യം വന്നില്ലേ.
0: അല്ല, മാഷല് നേർച്ച കൊടുത്ത സ്ഥിതിക്ക് പിന്നെ നമുക്കുണ്ടാവൂലേ?
2: നമുക്ക് നമ്മുടെ കേരളത്തിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു മഹാനാണ് അദ്ദേഹം. നമുക്കിന്ന് അദ്ദേഹത്തിന്റെ ജീവിത കഥയിലേക്ക് തന്നെ പോവാം അല്ലേ? ഏതായാലും നേർച്ച കഥയാണല്ലോ നമ്മൾ പറയേണ്ടത്. ഇദ്ദേഹത്തിന് ശരിയായ പേര് എന്താണ്? പേര്
1: ഹനീഫ വലിയുല്ലാഹി,
2: മുഹമ്മദ് ഹനീഫ വലിയുല്ലാഹി. അദ്ദേഹത്തിന്റെ ജനനം കരുനാഗപ്പള്ളിയിലാണ്, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് ജനിക്കുന്നത്. കേരളത്തിലെ ഒരു പ്രശസ്തനായ സൂഫി വര്യനാണ്, ഇസ്ലാം മത വിശ്വാസികളെ ആദരിക്കുന്ന ഒരു പുണ്യപുരുഷനാണ് തങ്ങളുപ്പാപ്പ. അദ്ദേഹം ജനിച്ചത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ്. 1882 ജനിച്ചതെന്നാണ് വിശ്വാസം. പക്ഷേ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജനനശേഷമുള്ള ജീവിതകാലം മുഴുവനും ചെലവഴിച്ചത് നമ്മുടെ വടക്കേ മലബാറിലാണ്, കാസർഗോഡ് ജില്ലയിലാണ്. പ്രത്യേകിച്ചും നെല്ലിക്കുന്ന് എന്ന് പറയും, നെല്ലിക്കുന്നിലാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് അല്ലേ. അത് 1962 സെപ്റ്റംബർ 6. അപ്പം വളരെയധികം വർഷങ്ങളുടെ ചരിത്രമൊന്നുമല്ല ഇരുപതാം നൂറ്റാണ്ടിലാണ് മരിക്കുന്നത്. ജനിക്കുന്നത് 19-ആം നൂറ്റാണ്ടിലാണ്. 1870-കളിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അവിടെ കാസർഗോഡ് നെല്ലിക്കുന്നിലൊരു പള്ളിയുണ്ട്. കാസർഗോഡ് ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയുള്ള നെല്ലിക്കുന്ന് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിലാണ് ഇദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം, ഖബറിടം. ഈ ഖബറിടത്തിലേക്ക് ഒരുപാട് ആളുകൾ, എല്ലാ മതത്തിലും ജാതിയിലും പെട്ടവർ, ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ല, എല്ലാവരും അവിടെ ചെല്ലും. 2 വർഷത്തിലൊരിക്കൽ അവിടെ വളരെ വിഖ്യാതമായ ഉറൂസ്, തങ്ങളുപ്പാപ്പ ഉറൂസ് നടക്കും. ഉറൂസ് നേർച്ച, വലിയൊരു നേർച്ചയുടെ ഉത്സവമാണ് അവിടെ. 10,000-ക്കണക്കിന് ഭക്തർ, എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ അവിടെ എത്തും. ഇദ്ദേഹം ഒരു ചരിത്ര പുരുഷൻ കൂടിയാണ് അല്ലേ. 1962 മരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ച പലരും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാകും. അപ്പം അദ്ദേഹത്തിൻ്റെ ദിവ്യത്വം, അതെന്താണ്, സാമൂഹിക പ്രവർത്തനം എന്താണെന്നാണ് നമ്മളിപ്പം പരിശോധിക്കുന്നത്. എരുനാഗപ്പള്ളിയിലെ ഒരു നിർധന കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, പട്ടിണിയായിരിക്കും, കൂടെ അനാഥത്വം കൂടി അദ്ദേഹത്തെ ബാധിച്ചു. മാതാപിതാക്കളൊക്കെ വളരെ നേരത്തെ അദ്ദേഹത്തെ വിട്ടുപോയി. ആരാലും സംരക്ഷിക്കപ്പെടാനില്ലാത്ത നിലയിലായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ അദ്ദേഹം എന്ത് ചെയ്തു, കരുനാഗപ്പള്ളി വിട്ട്, നാട് വിട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. സഞ്ചാരം വടക്കോട്ടാണ്, നമ്മുടെ കൊല്ലത്തിൻ്റെ വടക്ക് അല്ലേ, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, കാസർഗോഡ് വരെ ചെന്നെത്തി. കാസർഗോഡ് നെല്ലിക്കുന്ന് എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം തൻ്റെ പ്രവർത്തന മേഖല തീരുമാനിക്കുന്നത്. അവിടെ എത്തും വരെ സഞ്ചാരം തന്നെയാണ്. അദ്ദേഹത്തിന് വലിയ പരിചയക്കാരും ആരും ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് ഹനീഫ് അവിടെ കാസർഗോഡ് വളരെ വിശന്ന് വലഞ്ഞ് ആരാലും സഹായിക്കാൻ ആളില്ലാതെ നിൽക്കുമ്പോഴാണ് ഒരു വൃദ്ധനായ വ്യാപാരി അതുവഴി വരുന്നത്. ഒരു മുസ്ലിം വൃദ്ധനാണ്, വ്യാപാരിയാണ്. ഈ പയ്യനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് എവിടെ നിന്ന് എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കരുനാഗപ്പള്ളിയാണ് എൻ്റെ സ്വദേശം, എൻ്റെ പേര് മുഹമ്മദ് ഹനീഫ് എന്നാണ്, ജോലി തേടി വന്നതാണ്, വീട്ടിൽ പ്രാരാബ്ധമാണ്, പട്ടിണിയാണ്, എന്നെ നോക്കാൻ അവിടെ ആരുമില്ല. നമ്മുടെ ഹനീഫിൻ്റെ ഈ വിഷമമൊക്കെ കണ്ടപ്പോൾ വൃദ്ധനായ വ്യാപാരിക്ക് ഒരു അനുകമ്പ തോന്നി. അദ്ദേഹം പറഞ്ഞു, നീ ഭയക്കണ്ട, എൻ്റെ കൂടെ വന്നോളൂ, നിനക്ക് ഞാൻ ജോലി തരാം, ആഹാരമൊക്കെ തരാം. അങ്ങനെ ആ മുസ്ലിം വൃദ്ധൻ്റെ കൂടെയാണ് കാസർഗോഡ് ആര് താമസിക്കുന്നത്,
0: ഹനീഫ്. ഹനീഫ്
2: അന്ന് അദ്ദേഹം തങ്ങളുപ്പാപ്പയായിട്ടില്ല, തങ്ങളെയല്ല, സാധാരണ ഒരു ചെറുപ്പക്കാരൻ മാത്രമാണ്. ഹനീഫിന് വലിയ സന്തോഷമായി, കാരണം തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ പഠിച്ചവനാണ്, അള്ളാഹുവാണ് എന്നുള്ള ബോധ്യമാണ്. കാരണം ഇതുവരെ എന്നോട് ഇതുപോലെ ആരും ചോദിച്ചിട്ടില്ല, വിശക്കുന്നുണ്ടോ, ഭക്ഷണം വേണോ ചോദിച്ചിട്ടില്ല, അപ്പം അങ്ങ് എൻ്റെ അള്ളാഹുവാണെന്നൊക്കെ പറയും. അങ്ങനെ കൂടെ താമസിക്കും. കുറേ നാൾ കഴിഞ്ഞു, ചില ജോലികളൊക്കെ കൊടുത്തു. പക്ഷെ നമ്മുടെ മുഹമ്മദ് ഹനീഫിന് ജോലി ചെയ്യാനൊന്നും താല്പര്യമില്ല, പറഞ്ഞ ജോലിയൊന്നും ചെയ്യില്ല, എപ്പോഴും അധികം സംസാരിക്കാതെ, ആരോടും പരിചിതഭാവമൊന്നും കാണിക്കാതെ, ആരോടും ഒന്നും ചിരിക്കാതെ ഇങ്ങനെ നടക്കും. ഒരു പ്രത്യേക സ്വഭാവക്കാരനായിട്ട് മാറുകയാണ് മുതിരും തോറും, വളരും തോറും. അപ്പോൾ ഇദ്ദേഹത്തിന് വിഷമമായി, കാരണം കൂലി കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യണ്ടേ, സഹായിക്കാനാണല്ലോ കൂടെ കൂട്ടിയത്. അന്ന് കാണുമ്പം വളരെ പാപത്താനായിരുന്നു, പക്ഷെ ഇന്ന് ചോദിച്ചാലൊന്നും മറുപടിയില്ല, ഇങ്ങോട്ട് കാര്യമായിട്ടൊന്നും പറയില്ല, ഇങ്ങോട്ടൊന്നും ചോദിക്കില്ല, ഏൽപ്പിച്ച് ജോലികളൊന്നും ചെയ്യുകയില്ല. പക്ഷേ ഈ അനീഫിൻ്റെ ഇത്തരം സ്വഭാവങ്ങളൊക്കെ മാറുമെന്ന പ്രതീക്ഷ ആർക്കുണ്ടായിരുന്നു? ഇദ്ദേഹത്തെ സഹായിച്ച വൃദ്ധനുണ്ടായിരുന്നു. അദ്ദേഹം അതിനൊരു ഉപായം കണ്ടെത്തിയെന്നറിയോ, തൻ്റെ മകളെ
1: വിവാഹം ചെയ്തു കൊടുത്തു.
2: വിവാഹത്തോടുകൂടി നന്നായിക്കോളുമെന്ന് വിചാരിച്ചു.
1: പണ്ടങ്ങനെ ആരോരാൾ വിചാരിച്ചിട്ടില്ലേനോ,
0: നമ്മുടെ സിദ്ധാർത്ഥൻ,
1: യശോദ,
2: ബുദ്ധമത സ്ഥാപകൻ അല്ലേ. വിവാഹം കഴിച്ചു കൊടുക്കുകയല്ല യഥാർത്ഥത്തില്, വീട്ടിലിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന മകനെ ജനങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞേക്കാം അല്ലേ, തെരുവിൽ സാധാരണക്കാരെ കാണാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ അതെന്തായി, അത് കൂടുതൽ അബദ്ധമായി. എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ, ജനങ്ങളുമായിട്ട് പെരുമാറുമ്പം അല്പം ഈ മന്ദതയൊക്കെ മാറും, ഒന്ന് ഉഷാറാകുമെന്ന് പ്രതീക്ഷയായിരുന്നു. പക്ഷെ സംഭവിച്ചത് നേരെ വിപരീതമാണ്. ജനങ്ങളുടെ കഷ്ടപ്പാടും വിഷമവും ഒക്കെ കണ്ടപ്പോൾ ആകെ കൂടുതൽ മൗനിയായിട്ട് മാറുകയാണ് ചെയ്തത്. പിന്നീടാണ് ബുദ്ധൻ ഉണ്ടാവുന്നത്. പക്ഷേ വിവാഹത്തോടുകൂടി ആള് ഈ മൗനം, വിഷാദരോഗം, മിണ്ടാതിരിക്കുന്ന സുഖേട് മാറിക്കിട്ടുമെന്ന് പ്രതീക്ഷിച്ച മറ്റൊരു മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ആരുടെ മൗനം മാറ്റാനാണ് വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചത്?
0: നാരായണ ഗുരു.
1: വിവരമുണ്ടല്ലേ,
0: നമ്മൾ പണ്ട് പഠിച്ചതാണത്.
2: അതെ, ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിനും വളരെ കുട്ടിക്കാലത്തെ ഈ പഠനം, രാമായണം വായിക്കുക അല്ലേ, ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുക, അങ്ങനെ അധികം ആൾക്കാരോടൊന്നും സംസാരിക്കാതിരിക്കുക.
1: അത് ബുദ്ധിജീവിന്റെ ലക്ഷണമാണല്ലോ. അതായത് നമ്മള് സമൂഹത്തെ പറ്റി ചിന്തയുള്ള ആൾക്കാരുടെ ലക്ഷണമാണല്ലോ. പക്ഷെ ഇവിടെ ചില ആൾക്കാർ അതിനെ തെറ്റിദ്ധരിക്കുന്നു.
0: സാമൂഹ്യ ബോധം ഉള്ളവരാണെങ്കിൽ ഓക്കെ, മാഷെ ഉരുട്ടിങ്ങനെ ചിന്തിക്കുന്നവർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ.
1: ഞാൻ പല സമയത്തും ഞാനിങ്ങനെ സാമൂഹ്യ ചിന്തകളിൽ ഏർപ്പെട്ട് ഇങ്ങനെ
2: ഇരിക്കുമ്പോ
1: ഇവര് പറയും നീ എന്താ ഇങ്ങനെ അങ്ങനൊക്കെ പറയുന്നു. അപ്പൊ ഞാനിതൊക്കെയാ ചിന്തിക്കുന്നതെന്ന് ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ.
2: നാരായണ ഗുരുവിന്റെ മാതാപിതാക്കൾ ചെയ്ത പോലെ അശ്വിനിനെ ചെയ്യിപ്പിക്കേണ്ടി വരും. അവര് ചെയ്തെന്താണ്, അവരുടെ മുറപ്പെണ്ണായ കാളിയമ്മയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു.
0: ഇത് കാളിയനെ കൊണ്ട്
2: പക്ഷേ നാരായണ ഗുരു ലൗകിക ജീവിതം നയിക്കുകയല്ല ചെയ്തല്ലേ. അദ്ദേഹം പിന്നെ തന്റെ മേഖല തന്റെ ദൗത്യം ഇതല്ലെന്ന് കരുതിപ്പോയി. അപ്പൊ ഏതാണ്ട് നമ്മുടെ മുഹമ്മദ് ഹനീഫിനും ഈ ഒരു ചികിത്സയാണ് നൽകുന്നത്. തൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാവും, തൻ്റെ ബിസിനസ്സിലൊക്കെ ഇടപെടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ പ്രതീക്ഷ നടന്നോ?
1: ഇല്ല,
2: എല്ലാം തകിടം മറിഞ്ഞു. വീണ്ടും വിവാഹം കഴിച്ചിട്ടും ഒരു ലൗകിക ജീവിതത്തോടൊന്നും താല്പര്യമില്ല. പിന്നെ ഒന്ന്, സംസാരം വളരെ കുറവാണ്. പരിചയമുള്ളവരെ തന്നെ മുഖാമുഖം കണ്ടാലും ചിരിക്കൊക്കെ പോലും ഇല്ല.
1: അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് നമ്മളെ നാട്ടിലുമില്ലേ.
0: പിന്നെന്താ, പിന്നെ ആരെ കണ്ടാലും പരിചയമില്ലാത്തവരായാലോ, നമ്മളിങ്ങനെ ചിരിച്ച് നിൽക്കുന്നവരൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്.
1: അതെ, നമ്മള് എല്ലാ ആൾക്കാരോടും ചിരിക്കണല്ലോ. എന്നെ തന്നെ അല്ലല്ലോ ഉദ്ദേശിച്ചത്.
0: പിന്നെ നിനക്കങ്ങനെ തോന്നിയെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
1: ഏയ്, തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ സ്നേഹല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റും.
0: അതെ അതെ.
2: നമ്മളേതായാലും ഹനീഫിന്റെ കഥയിലേക്ക് പോവാം. അപ്പോ ഒരു തവണ ജോലിയൊന്നും ചെയ്യാതെ വീട്ടിൽ നിന്ന് വിട്ടു പോയ ഹനീഫിനെ തിരിച്ചു കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു കൊടുത്തു. എല്ലാ കാര്യങ്ങളൊക്കെ ഉഷാറാകുമെന്ന് കരുതിയായിരുന്നു. പക്ഷെ ഒന്നും ഒരു ഫലവും ഉണ്ടായില്ല. താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു സൂഫി വരിനെ പോലെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് തെരുവിലാണ്. തൻ്റെ വീട്ടിലൊന്നും പോകുന്നേയില്ല. ഇതിനിടയിൽ നമ്മുടെ വൃദ്ധൻ മരിക്കുകയും ചെയ്തു. നാട്ടുകാർ തെരുവിൽ കാണുന്ന ഈ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി കുളിക്കാതെ വസ്ത്രം അലക്കാതെ നടക്കുന്ന ഹനീഫിനെ കണ്ടപ്പോൾ എന്ത് പറയും? ഭ്രാന്തൻ എന്ന മുദ്രകുത്തും, കല്ല് വലിച്ചെറിയും അല്ലേ, അദ്ദേഹത്തിനെ ഓടിക്കും. ഇങ്ങനെ എല്ലാവരുടെയും ഒരു പരിഹാസ കഥാപാത്രമായി മാറുകയാണ് അദ്ദേഹം. പക്ഷേ ഇതിനൊന്നും അദ്ദേഹം എന്തില്ല, പ്രതികരിക്കില്ല. തന്നെ കല്ലെറിഞ്ഞാലും അവർക്ക് നേരെ പാഞ്ഞെടുക്കുകയോ കുട്ടികളെ ഭയപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല. ഈ സമയത്താണ് അദ്ദേഹത്തിന് ചില പ്രവചന സിദ്ധി ഉണ്ടെന്ന് നാട്ടുകാർ മനസ്സിലാവുന്നത്. ഹനീഫിന് നല്ല പരിചയമുള്ളവരെടുത്തു പോയാലും പരിചിതഭാവം പോലും കാണിക്കില്ല, എപ്പോഴും ആലോചനയിലായിരിക്കും. യാദൃശ്ചികമായിട്ട് എന്തോ ഒരു കാര്യം ചോദിച്ചപ്പോൾ ഒരു കാര്യം ഹനീഫ് പറഞ്ഞു. ആ പറഞ്ഞ കാര്യം അതേപോലെ
1: സംഭവിച്ചു.
2: അപ്പോൾ ആളുകൾക്ക് തോന്നി ഇത് ഒരു സൂഫി വരിനാണ്, പഠിച്ചവന്റെ അനുഗ്രഹം കിട്ടിയവനാണ്, അതാണ് അദ്ദേഹത്തിന്റെ ഈ നോട്ടവും നടപ്പും ഒക്കെ.
1: അപ്പൊ സൂര്യച്ചി, നിങ്ങള് കുളിക്കണ്ട നനക്കണ്ട തെരുവിലൂട്ട് രണ്ടോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും
0: നടന്നോ.
1: സൂഫി വരിയെത്തിയാവാ,
0: എനക്കങ്ങനെ ആവണ്ടേ അശ്വിനി.
2: അപ്പൊ ഏതായാലും നമ്മുടെ മുഹമ്മദ് ഹനീഫ് മെല്ലെ മെല്ലെ പ്രശസ്തനാവാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഇതുവരെ ആളുകൾ അവജ്ഞയോടുകൂടി നോക്കി നിന്നവര് ആരാധനയോടുകൂടി നോക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മുമ്പിൽ ചിലരൊക്കെ ചെല്ലും, കാര്യമായിട്ട് കാസർഗോഡാണ്, കടലോര മേഖലയാണ്, മത്സ്യബന്ധനമാണ് തൊഴിൽ, മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം, മഴ പെയ്യോ അല്ലെങ്കിൽ എവിടെ പോയാലാണ് മീന് കുറെ കൂടുതൽ കിട്ടുക. പിന്നെ അസുഖം, പല അസുഖങ്ങൾക്കും ഇദ്ദേഹത്തിൻ്റെ മന്ത്ര ചികിത്സ, ഒറ്റമൂല ചികിത്സ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഭേദമാവുന്നുണ്ട്. അതോടുകൂടി എന്തായി,
1: ഫേമസ് ആയി,
2: വളരെ പ്രശസ്തനായി. എല്ലാവരും അപ്പോഴേക്കും ഇദ്ദേഹത്തിന് തങ്ങൾ എന്ന പേരും തങ്ങൾ ഉപ്പൂപ്പ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. മുഹമ്മദ് ഹനീഫ് എന്നുള്ള പഴയ പേരൊക്കെ മാറി തങ്ങൾ ഉപ്പാപ്പ എന്ന പേരിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വലിയ ആളായിട്ട് മാറുകയാണ്. അവിടെ മഴ പെയ്യുന്ന കാര്യം കൃത്യമായിട്ട് പറയും. കടലിലേക്ക് പോകുമ്പോൾ ചുഴലിക്കാറ്റുണ്ടെങ്കിൽ പ്രശ്നമല്ലേ, അപ്പോൾ ഏത് ദിശയിലാണ് എപ്പോഴാണ് കാറ്റടിക്കുക എന്നുള്ള കാര്യം അദ്ദേഹം പറയും. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞതുപോലെ സംഭവിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ ഒരു കാര്യം സംഭവിച്ചാൽ അത് 100 പേരോട് അവർ പറയും. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അദ്ദേഹം വലിയ പ്രവചനം നടത്തുന്ന സിദ്ധനായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ പ്രത്യേക അനുഗ്രഹം വാങ്ങാൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുന്നു. ചെറിയ കുട്ടികളും മറ്റുള്ളവരൊക്കെ അനുഗ്രഹം തേടിയെത്തുന്നു. എന്തെങ്കിലും കുടുംബത്തിലോ മറ്റോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം നിർദ്ദേശിക്കാനെത്തും. ഇദ്ദേഹം നിർദ്ദേശിച്ച പരിഹാരം അത് സ്വീകരിച്ചു പോയാൽ അത് വിജയകരമായിട്ട് മാറുകയും ചെയ്യും. അപ്പം ഇങ്ങനെ എല്ലാ തലത്തിലും നാട്ടുകാർക്കൊരു ഡിവൈൻ, ദിവ്യത്വമുള്ള ആളായിട്ട് തങ്ങൾ പാപ്പ നെല്ലിക്കുന്ന് കാസർഗോഡ് നെല്ലിക്കുന്നിൽ ഇങ്ങനെ പ്രശസ്തനാവുക. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി നെല്ലിക്കുന്ന് വിട്ടു, കാസർഗോഡ് വിട്ടു, കേരളമാകെ വ്യാപിക്കാൻ തുടങ്ങി. കേരളത്തിലപ്പുറത്ത് കാസർഗോഡ് കർണാടകത്തിന്റെ മേഖലയാണല്ലോ അല്ലേ, കർണാടകത്ത് നോക്കി ആളുകൾ വരാൻ തുടങ്ങി. ഇദ്ദേഹം ഈ ചികിത്സക്ക് ചില ചെടികളുടെ ഇലകളാണ് കൊടുക്കുക. ഇല ഒന്ന് മന്ത്രിച്ചിട്ട് പറഞ്ഞു ഇത് കഴിച്ചോളൂ എന്ന് പറയും, ഏത് അസുഖവും അതുകൊണ്ട്
1: മാറും.
2: മാറിയതായിട്ടാണ് അനുഭവം ആളുകളുടെ. അപ്പൊ അദ്ദേഹം സാധാരണ ആരെങ്കിലും ഇല കൊടുത്തു കഴിഞ്ഞാൽ മാറില്ലല്ലോ, ഇദ്ദേഹത്തിന്റെ മന്ത്രങ്ങളും കൂടി ചേർത്ത് ഇല കഴിക്കുമ്പോൾ അത് മാറുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ ജപിച്ച വെള്ളം കൊടുക്കും, വെള്ളം ജപിച്ചു കൊടുത്താൽ ആ വെള്ളം ചില പ്രത്യേക പ്രത്യേക സമയങ്ങളിൽ തുള്ളി തുള്ളിയായിട്ട് കഴിച്ചാലും എല്ലാ അസുഖങ്ങളും മാറാത്ത രോഗങ്ങളടക്കം മാറുന്നതായിട്ട് ജനങ്ങൾക്ക് അനുഭവം. അതോടുകൂടി അത്ഭുത സിദ്ധിയുള്ള ആളായിട്ട് അദ്ദേഹം മാറുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രവചനത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ കാസർഗോഡ് ഭാഗങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിലൊരു കഥ നമുക്ക് പറയാം. ഒരു ഉരു, ഉരു എന്ന് പറഞ്ഞാൽ വലിയ കപ്പലല്ല, ചെറിയ കപ്പൽ. ചെറിയ കപ്പലിൽ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്ന ഒരു പഴയ കപ്പലുകളുടെ പേരാണ്. അത് യന്ത്രവൽകൃതമല്ല, കൂടുതൽ മത്സ്യബന്ധനോ അതുപോലെ ചരക്ക് കൈമാറ്റമൊക്കെയാണ് ഈ ഉരുവിലൂടെ നടക്കുന്നത്. ഒരാൾ കാസർഗോഡ് കാരണം ഒരാൾ ഒരു സ്വന്തമായിട്ട് ഉരു നിർമ്മിച്ചു. അദ്ദേഹത്തിന് കോഴിക്കോട്ട് നിന്ന് ബോംബെയിലേക്ക് കുറേ മരം കൊണ്ടുപോകാനുള്ളൊരു ഓർഡർ കിട്ടി. അപ്പോൾ ജീവനക്കാരും നാട്ടുകാരൊക്കെ പറയും നീറ്റിലിറക്കുക എന്ന് പറയും അല്ലെ, ഒരു ആദ്യമായിട്ട് കടലിൽ യാത്ര തുടങ്ങുമ്പോൾ മുഹൂർത്തം കുറിക്കണം. അതിന് പറ്റിയൊരാളുണ്ട്. ആരാണ്?
1: തങ്ങളുപ്പാപ്പയുണ്ട്.
2: തങ്ങളുപ്പാപ്പൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ച് അനുഗ്രഹം വാങ്ങി നാളും തീയതിയൊക്കെ കുറിച്ചിട്ട് വേണം പോവാൻ. പക്ഷേ ഇദ്ദേഹത്തിന് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പരിഹസിച്ചു, എന്ത് അന്ധവിശ്വാസമാണിത്, നിങ്ങളിങ്ങനെ കടുത്ത അന്ധവിശ്വാസികളായി പോയല്ലോ. ഒരു കടലിലിറക്കുന്നതിന് നേരം നോക്കുന്നത് പമ്പര വിഡ്ഢിത്വമാണ്. കടലിൻ്റെയും തിരയുടെയും നിലനോക്കിയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്, അല്ലാതെ പ്രവചനം നോക്കിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പുച്ഛസ്വരത്തിൽ ഇതിൻ്റെ ഉരുവിൻ്റെ ഉടമ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. അദ്ദേഹം ഒരു കോഴിക്കോട് കൊണ്ടുപോയി. കോഴിക്കോട് നിന്ന് നിറയെ മരങ്ങൾ കയറ്റി ബോംബെയിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ അങ്ങെത്തിയാ ഇല്ല, കടലിൽ വെച്ച് എന്ത് ചെയ്തു, വലിയ പാറകളിൽ തട്ടി ആ ഒരു തകർന്നു മറിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വളരെ ബോധ്യം, കാരണം എല്ലാവരും അറിയുന്നുണ്ട് തങ്ങളുപ്പാപ്പയെ പരിഹസിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. തങ്ങളുപ്പാപ്പൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഈ ഒരു കടലിൽ ഇറക്കി യാത്ര തുടങ്ങിയ ഉടനെ തന്നെ തങ്ങളുപ്പാപ്പൻ്റെ അടുത്ത് ആൾ വന്നിരുന്നു. അപ്പോൾ അപ്പം അങ്ങോട്ട് വന്നിട്ടില്ല, നാള് ഇത് പറ്റിയ നാൾ തന്നെയാണോ. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ ഉപദേശം വേണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, ആവശ്യമുള്ളവർക്ക് എൻ്റെ അടുത്ത് വരാം, ഞാൻ പറയും, അത്രയേ ഉള്ളൂ. അദ്ദേഹം വരാത്തതിൽ എനിക്ക് ദേഷ്യമൊന്നും അദ്ദേഹത്തോടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഉറുപ്പികയ്ക്ക് മുക്കാലാവാനേ തരമുള്ളൂ, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഉറുപ്പികയ്ക്ക് മുക്കാലാവാനേ തരമുള്ളൂ. ഉറുപ്പിക ഒരു രൂപയാണല്ലോ, അത് മുക്കാൽ, അതിൻ്റെ മുക്കാൽ രൂപ, 75 പൈസ ആകാനേ തരമുള്ളൂ എന്ന് പറഞ്ഞാൽ അത് 100% സഫലമാവില്ല എന്നുള്ള ധ്വനി മാത്രം. അത് ആളുകൾ മനസ്സിലാക്കിക്കൊള്ളൂ, നേരിട്ടൊന്നും അങ്ങനെ പറയില്ല, വളരെ ഇൻഡയറക്റ്റായിട്ടാണ് പറയുക. ഉപ്പാപ്പ എന്താണ് ഉദ്ദേശിച്ചെന്ന് നാട്ടുകാർക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീടാണ് വിവരം അറിയുന്നത്, ഒരു മറിഞ്ഞു, മരങ്ങളൊക്കെ മുങ്ങിപ്പോയി. അപ്പോൾ തങ്ങളുപ്പാപ്പയ്ക്ക് അറിയാമായിരുന്നു കടലിൽ ഇറക്കിയ സമയം ശരിയായ സമയമല്ല. ആ അറിവ് ഇദ്ദേഹത്തോട് ചോദിച്ചറിയാത്തതിൻ്റെ അപകടമാണ്. അതുപോലെ മറ്റൊരു സമയത്തൊരു വലിയ സമ്പന്ന കുടുംബത്തിലെ കുട്ടിയുടെ കഴുത്തിൽ അണിയിച്ച സ്വർണ്ണമാല കാണുന്നില്ല. പൊന്ന് നഷ്ടപ്പെട്ടാലൊക്കെ സിദ്ധന്മാരുടെ അടുത്ത് പോകും, നേർച്ച കൂട്ടും അല്ലേ, മഷിയിട്ട് നോക്കും, അങ്ങനെ അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ പണ്ട്. അപ്പോൾ വളരെ വിലപിടിച്ച സ്വർണ്ണമാലയാണ്, ആര് കൊണ്ടുപോയെന്നറിയില്ല. എല്ലാവരുടെയും നോക്കി, അടുക്കളപ്പണിക്കാരെ വിളിച്ചു, പറമ്പ് പണിക്കാരെ വിളിച്ചു, വേലക്കാരെ വിളിച്ചു, അകന്ന ബന്ധുക്കളെയും അടുത്ത ബന്ധുക്കളെയും ഒക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. പക്ഷെ ഇവിടെ നിന്നും ഒരു തുമ്പുമില്ല. അപ്പോഴാണ് എന്ത് പറഞ്ഞത്, തങ്ങളുപ്പാപ്പയെ കാണാം, അദ്ദേഹത്തിന് എവിടെയാണ് മാലയുള്ളതെന്നുള്ള കാര്യം പറയാൻ പറ്റും. അങ്ങനെ തങ്ങളുപ്പാപ്പയുടെ അടുത്തേക്ക് പോയി. അങ്ങനെ തങ്ങളുപ്പാപ്പ ഗൃഹനാഥനെ നേരത്തെ അറിയാം, പക്ഷേ അതൊന്നും ഗൃഹനാഥന് താല്പര്യമില്ല. അദ്ദേഹം ഒരു സ്വർണം എവിടെ പോയെന്നുള്ള അങ്ങനെ പറയാനെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കായിരുന്നു. പക്ഷെ ഒടുവിൽ എല്ലാവരും നിർബന്ധിച്ച് ഒരു പരീക്ഷണം ആയിക്കോട്ടെ എന്നുള്ള കരുതിയിട്ട് തങ്ങളുപ്പാപ്പൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഉപ്പാപ്പ പറഞ്ഞു, എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു കോലാഹലം, നിങ്ങളൊരു കാര്യം ചെയ്യ്, വീട്ടുമുറ്റത്തെ കൊന്നത്തെങ്ങിൻ്റെ മുകളിൽ നിന്ന് തപ്പി നോക്ക്. ഒരു വലിയ തെങ്ങ് വീട്ടുമുറ്റത്തുണ്ട്, അതിൻ്റെ മേലെ ഒന്ന് തപ്പി നോക്കെന്ന് പറഞ്ഞു. ആളുകൾ തെങ്ങിൽ വലിഞ്ഞു കയറി നോക്കുമ്പോൾ അവിടെ നിന്ന് സ്വർണ്ണമാല കിട്ടി. അതായത് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക, കാക്കയോ മറ്റോ കൊത്തി അവിടെ കൊണ്ടിട്ടു. എത്രേ കാക്കകൾ കൂട് കൂട്ടാനൊക്കെ പലത് കൊണ്ടുപോകും, ആ ഒരുപക്ഷെ ആ കാക്ക സ്വർണ്ണമാലയാണ് കൊണ്ടുപോയത്. അപ്പോൾ കുഞ്ഞ് മാല എവിടെ അഴിച്ചു വെച്ചപ്പോൾ കാക്ക കൊത്തി കൊണ്ടുപോയി. പിന്നീടാണ് നഷ്ടപ്പെട്ട കാര്യം അറിയുന്നത് പരതുന്നത്. അപ്പം തങ്ങളുപ്പാപ്പ കൃത്യമായ സ്ഥലം പറഞ്ഞു കൊടുത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വാനോളമുയരുകയാണ്. നാട്ടുകാരെ വിസ്മയിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ കാസർഗോഡുകാർക്ക് പറഞ്ഞ് നടക്കാനുണ്ടായിരുന്നു. കടലോരത്ത് മണൽ വാരിയിരുന്ന പണിക്കർ ഒരു തവണ അമ്പരപ്പിച്ചിരുന്നു. കടലോരത്ത് അധികം അകലെയല്ലാത്ത അടുത്ത ഒരു സ്ഥലത്ത് ഒരു കൊടുങ്കാടുണ്ടായിരുന്നു. കടലിനോട് ചേർന്നൊരു സ്ഥലത്ത് വലിയ കാട്, മരങ്ങളൊക്കെ തിങ്ങി വളർന്ന ആ കാട്ടിനകത്ത് ധാരാളം വന്യമൃഗങ്ങളുണ്ട്. ഒരു ദിവസം മണൽ വാരുന്നവർ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ തുറച്ചു നോക്കുന്നൊരു പുലിയെ കണ്ടു. കണ്ണു മിഴിച്ച് നോക്കിയാണ് ഈ മണൽ വാരുന്ന തൊഴിലാളികൾ നേരെ. എല്ലാവരും ഭയപ്പെട്ടു പോയി. പുലി അവിടെ തന്നെ നിൽക്കുന്നു, നിങ്ങൾ ഇവരുടെ അടുത്തേക്ക് നടന്നു വന്നിട്ടില്ല. ആ കടല്, കടലിൻ്റെ കര, അതിനപ്പുറത്തേക്കാണ് കാടുള്ളത്. അതിൻ്റെ കടലിനും കാടിനും ഇടയിലാണ് ആരുള്ളത്? നമ്മുടെ തൊഴിലാളികളുള്ളത്. ആ തൊഴിലാളികളെ നോക്കിയിട്ടാണ് കാട്ടിൽ നിന്നുകൊണ്ട് പുലി ഏത് നിമിഷവും ചാടി വീഴാം. അപ്പോൾ കാട്ടിലെ ഇവരെ തീരപ്രദേശത്തേക്ക് ഒരു പുലി വരുന്ന കാര്യം പറഞ്ഞപ്പോൾ ആകെ ഭയപ്പെട്ടു. ആരോടാണിത് പറയുക? ആരോട് പറയും? തങ്ങളുപ്പാപ്പൻ്റെ അടുത്ത് പോയി. അപ്പം ഞങ്ങളെ രക്ഷിക്കണം, മണൽ വാരാൻ സമ്മതിക്കാത്തൊരു പുലി നമ്മളെ തന്നെ തുറച്ച് നോക്കി നിൽക്കുകയാണ്. അത് ഉപ്പാപ്പ വിചാരിച്ചാൽ മാത്രമേ അതിനൊരു പരിഹാരമുണ്ടോ? എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു. ഉപ്പാപ്പ കൊടുത്ത മറുപടി എന്ന് വെച്ചാൽ, എന്നെ അവിടെയും കാണും ഇവിടെയും കാണും, അതുപോരെ. പരി എത്ര എന്ന് പറഞ്ഞാൽ പയറഞ്ഞാഴി എന്ന് പറയുന്ന മട്ടിലുള്ള ഒരു ഉത്തരമാണ്. കാരണം തങ്ങളുപ്പാപ്പ പണ്ഡിതനാണ്, അവധൂതനാണ്, സൂഫിവര്യനാണ്. അദ്ദേഹം പറയുന്ന വാക്കുകളുടെ അർത്ഥം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ, മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്നെ അവിടെയും കാണാം ഇവിടെയും കാണാം എന്ന് പറഞ്ഞു. ഇവർക്കൊന്നും മണൽ വാരുന്ന തൊഴിലാളികൾക്കൊന്നും മനസ്സിലായില്ല. ശരി, ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തോണിയിൽ തങ്ങളുപ്പാപ്പ തുഴഞ്ഞു വരികയാണ്. തങ്ങളുപ്പാപ്പയോട് കണ്ട് പറഞ്ഞു പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ മണൽ വാരുന്നിടത്ത് പോയി. കാട്ടിൽ നോക്കുമ്പോൾ അവിടെ പുലിയില്ല. ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കുമ്പോൾ കാട്ടിൽ നാരിറങ്ങി വരുന്നു. തങ്ങളുപ്പാപ്പ ഇറങ്ങി വരുന്നു. കാരണം തങ്ങളുപ്പാപ്പ ഞങ്ങളുടെ കൂടെ തോണിയിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ. അപ്പോൾ തോണി കരക്കടുത്തുകൊണ്ടിരിക്കുകയാണ്.

0: ആ തങ്ങളപ്പാപ്പയാണ് കാട്ടിനുള്ളിൽ പുലിയുടെ സ്ഥാനത്ത് നിൽക്കുന്നത്. എല്ലാവരും അത്ഭുതത്തോടുകൂടി തിരിഞ്ഞു നോക്കി. കടലിലെ ചെറിയ തോണിയിൽ അവരെന്ത് കണ്ടു?
1: പുലിയെ
0: കണ്ടു.
1: ഓ,
0: അപ്പൊ അതാണ് ഞാൻ അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പറഞ്ഞത്. പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടാനുള്ള പല വിദ്യകളും അറിയാമായിരുന്നു എന്നതിന്റെ തെളിവാണ്. അവർക്ക് തോന്നുന്നു പുലിയുടെ സ്ഥാനത്ത് ഉപ്പാപ്പയാണ്, ഉപ്പാപ്പ നിന്നിടത്ത് പുലിയാണ്. അപ്പം പുലിയും ഉപ്പാപ്പയും രണ്ടല്ല, ഒന്നാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഇത് ആ നാട്ടുകാരെ വിശ്വസിക്കുന്ന ഒരു കഥയാണ്. ഈ സമയത്ത് കടലോരത്തിലെ ആളുകൾക്കാണ് ഏറ്റവും വലിയ ആരാധനാ മൂർത്തിയായിട്ട് ഉപ്പാപ്പ ഉണ്ടായിരുന്നത്. അവർ മത്സ്യം പിടിക്കാൻ പോകുമ്പോൾ ഒക്കെ ചോദിക്കും. വറുതിയുടെ കാലത്ത് ഉപ്പാപ്പയും കൂട്ടി കടപ്പുറത്തെത്തും. അദ്ദേഹം അവിടുത്തെ പൂഴി മണൽ, പഞ്ചാര മണൽ കൂടി പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ശേഷം ഒരു കോല് കൊണ്ട് ഒരു ദിശയിലേക്ക് ഒരു വര വരക്കും. എന്നിട്ട് പറയും, ഈ ഭാഗത്തേക്ക് വഴിപിഴക്കാതെ തോണി തുഴഞ്ഞോളൂ, ചാകരയും കൊണ്ട് തിരിച്ചു വരാം. ഇപ്പം നമുക്ക് ചാകരക്ക് സാറ്റലൈറ്റുകളൊക്കെ ഉണ്ട്. ഇടക്കാലത്ത് പരുന്തായിരുന്നു അല്ലേ,

0: ജലമേ.
1: അപ്പൊ ചെമ്പരന്ത് വട്ടമിട്ട് പറക്കുന്നതിന്റെ താഴെയായിരിക്കും മീൻകൂട്ടം അഥവാ ചാകര ഉണ്ടായിരുന്നത്. നമ്മുടെ ചെമ്മീൻ എന്ന സിനിമയിൽ നമ്മൾ അത് കണ്ടതാണ്. ഇന്ന് ഈ ചെമ്പരന്തിന് മുകളിൽ മറ്റൊരു പരുന്തുണ്ട്, അതാണ് റോക്കറ്റുകൾ, സാറ്റലൈറ്റുകൾ. അത് കൃത്യമായിട്ട് കടലിന്റെ എവിടെയാണ് മത്സ്യത്തിന്റെ കുമ്പാരമുള്ളത് ഫോട്ടോ സഹിതം നമ്മുടെ മത്സ്യ തൊഴിലാളികൾക്ക് അയച്ചു കൊടുക്കും. പക്ഷെ അതൊന്നും അത്ര വ്യാപകമല്ലാത്ത കാലത്താണ്. തങ്ങളുപ്പാപ്പയോട് പറയും, എവിടെ വലവിരിച്ചാലാണ് വലവീശിയാലാണ് കോരു നിറയെ മീൻ കിട്ടുക. തങ്ങളുപ്പാപ്പ കടൽക്കരയിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വടിയെടുത്തിട്ട് നടക്കും. അവസാനം അതിനെ കൊണ്ടൊരു വര വരയും. വരയുടെ ദിശയിലേക്ക് പോയിക്കൊള്ളൂ, ചാകരയും കൊണ്ട് തിരിച്ചു വരാം. അവർ പോകും, തിരിച്ചു വരുന്നത് ചാകരയും കൊണ്ട് തന്നെയായിരിക്കും. അപ്പം അങ്ങനെ എല്ലാവർക്കും ആരാധനാ പാത്രമായി കുറേ കാലം താമസിച്ചു. അദ്ദേഹത്തിൻ്റെ മരണം സെപ്റ്റംബർ മാസം 6-ാം തീയതിയാണ്, 1962. അവിടെ തളങ്കര, നെല്ലിക്കുന്ന്, കണ്ണാടി പള്ളികളിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അവർക്ക് അവകാശവാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ നറുക്കെടുപ്പിലൂടെയാണ് നെല്ലിക്കുന്ന് പള്ളിക്ക് ഭൗതിക അവശിഷ്ടം സൂക്ഷിക്കുവാനുള്ള അംഗീകാരം, അവസരം ലഭിക്കുന്നത്.
0: പക്ഷേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ,
1: അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകളെ നമുക്കതിൻ്റെ അറിവില്ല. നമ്മളിത് നമ്മുടെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും എന്ന ഡി സി ബുക്സിൻ്റെ ഒരു പുസ്തകത്തിലെ പരാമർശമാണ് നമ്മുടെ റെഫറൻസ്. അതിൽ കുടുംബത്തെക്കുറിച്ചും ഒന്നും കാര്യമായിട്ട് പറയുന്നില്ല, ജനനത്തെക്കുറിച്ച് പോലുമില്ല. പക്ഷേ കാസർഗോഡ് നെല്ലിക്കുന്ന ഭാഗത്ത് ഈ ഉറൂസുകളിൽ അദ്ദേഹത്തിൻ്റെ ജീവ ചരിത്രം മുഴുവനായിട്ട് വിശദമാക്കി നോക്കുന്നുണ്ട്. ആ നാട്ടുകാർക്കൊക്കെ, നമ്മുടെ നാട്ടുകാർക്കൊക്കെ അറിയാം. പക്ഷെ നമ്മളവിടെ കുടുംബജീവിതമല്ല, അദ്ദേഹത്തിൻ്റെ പൊതുജീവിതമാണ്. പൊതുജനങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക.
0: അന്ധവിശ്വാസം തന്നെയല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്?
1: ശാസ്ത്രീയമായ അടിത്തറ ഇല്ല എങ്കിൽ കൂടി ചില ദൈവികത ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന ആളുകളുടെ ചില പറച്ചിലുകൾ, ചില ഉപദേശങ്ങൾ, അത് സ്വീകരിക്കാൻ നമുക്കെപ്പോഴും താല്പര്യമുണ്ടാകും. അത് സ്വീകരിച്ചാൽ നമുക്കൊരു ഗുരുത്വം എന്ന് പറയുന്നില്ലേ, നമുക്കൊരു ഗുണം ഉണ്ടാവുക തന്നെ ചെയ്യും. അതിന് ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ല. ഈ ഭാഗത്ത് പോയാൽ മത്സ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത്? പക്ഷേ അതൊരു വിശ്വാസമാണ്, ആത്മവിശ്വാസമാണ്. അവർക്ക് നല്ല പ്രതീക്ഷയോടുകൂടി തന്നെ പോകുന്നു. നമുക്ക് ഉള്ളിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഏത് കാര്യം നേടാൻ പറ്റുമെന്നത് ശരിയല്ലേ. അതിൻ്റെ ശാസ്ത്രീയത നമുക്ക് എന്തുമാത്രം ഇത്തരം കാര്യങ്ങളിൽ പറയാൻ പറ്റുള്ളൂ. ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരാൾക്ക്, കർമ്മനിരതനാവുന്ന ഒരാൾക്ക്, ഒരു മനുഷ്യന്, ഒരു വിദ്യാർത്ഥിക്ക്, ഒരു
0: ആത്മവിശ്വാസം,
1: ഒരാൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെ, അവരെ കർമ്മോന്മുഖരാക്കുക, അവർ പ്രവർത്തിക്കണം. അവർക്കുള്ളിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ വലിയ താല്പര്യം ജനിപ്പിക്കുവാൻ ഇദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ സഹായിച്ചു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ശാസ്ത്രീയതകളിലേക്ക് നമുക്ക് പോകണ്ട. നൂറുകണക്കിന് വിവിധ മത ജാതി വിശ്വാസികളുടെയും നമ്മുടെ കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും ആളുകളുടെയൊക്കെ ഉള്ളിൽ വലിയൊരു സ്ഥാനം തങ്ങളുപ്പാപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. കാസർഗോഡ് നെല്ലിക്കുന്നിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം. അപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് നേർച്ചയുടെ കാര്യം പറഞ്ഞ് തങ്ങളുപ്പാപ്പയുടെ കാര്യത്തിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് തൽക്കാലം
0: നിർത്താം.
2: നന്ദി,
0: നമസ്കാരം.

ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
5: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6 FM.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കപിൽ കപിലൻ, ശ്രീനന്ദ ശ്രീകുമാർ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം തണുപ്പ്. വിവേക് മുഴക്കുന്നതിൻ്റെതാണ് വരികൾ. സംഗീതം ബിപിൻ അശോക്.

വിവേക് മുഴക്കുന്ന് ഗാനരചന നിർവഹിച്ച്, അഖിൽ ജയചന്ദ് സംഗീതം പകർന്ന്, വിഷ്ണു കുറുപ്പ്, കാർത്തിക ആർ കുമാർ എന്നിവർ പാടിയ ഗാനം. ചിത്രം സീക്രട്ട്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഇനി കേൾക്കാം ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, പ്രകാശ് അലക്സ് സംഗീതം പകർന്ന്, കെ എസ് ഹരിശങ്കർ, പ്രകാശ് അലക്സ് എന്നിവർ പാടിയ ഗാനം. ചിത്രം പാർട്ട്നേഴ്സ്.

0: ബിജുട്ട നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന്?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: കേൾക്കാം ശ്രീഹരി കെ നായർ, അഭിജിത്ത് ദാമോദരൻ, അമൽ സി അജിത്, വൈഷ്ണവ് കൃഷ്ണ എന്നിവർ പാടിയ ഗാനം. ഷർഫുവിന്റെ ഗാനരചനയിൽ ശ്രീഹരി കെ നായർ ഈണം പകർന്ന അഭിലാഷം എന്ന ചിത്രത്തിലെ ഗാനം.
5: ഷിറിനല്ലേ? ആ അഭിലാഷേട്ടൻ പറഞ്ഞിനി. ആണോ നിങ്ങളെപ്പോഴാ വന്നേ? ഞാൻ രണ്ടു ദിവസമായി.

ഇനി കേൾക്കാം അയ്യർ ഇൻ അറേബ്യ എന്ന ചിത്രത്തിലെ ഗാനം. പ്രഭാവർമ്മയുടെ ഗാനരചനയ്ക്ക് ആനന്ദ് മധുസൂദനനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഷഹബാസമ്മൻ, കെ എസ് ചിത്ര എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.
2: അതിജീവനം എന്ന ചിത്രത്തിനു വേണ്ടി ബൈജു കാങ്കോൽ ഗാനരചന നിർവഹിച്ച് കൈതപ്രം വിശ്വനാഥ് സംഗീതം പകർന്ന് കല്ലറ ഗോപൻ പാടിയ ഗാനം.

അനന്തപുരം ഡയറീസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ, ആലാപനം സൂരജ് സന്തോഷ്, സുജാത മോഹൻ എന്നിവർ ചേർന്ന്.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഭരതനാട്യം എന്ന ചിത്രത്തിനു വേണ്ടി വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനം. മനു മഞ്ജിത്തിന്റെ ഗാനരചനയ്ക്ക് സാമുവൽ അബിയാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

0: എന്തോ ഒളിക്കുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാ.
1: അവനെന്റെ ബെസ്റ്റിയാണേ.

0: എന്തായി നിന്റെ പി എസ് സി?
1: എൽ ഡി സിയും സെക്രട്ടറി ടെസ്റ്റിന്റെയും റിസൾട്ട് വരണ്ടച്ചാ.
2: അയ്യോ, നിന്റെ സാരി എന്താ നരച്ചു പോയോ?
3: ഇതേത് സാരി?
2: നരച്ചിരിക്കുന്നു.
3: ഇത് എന്റെ സാരിയല്ല.
4: അതെന്റെയാ.
2: വെൽക്കം.

0: മോനെ, എന്നെ ഒന്ന് പുറത്തോട്ട് വെക്കടാ, ഇവിടെ ഇരുന്ന് മടുത്തു.
1: അവിടെ കൊപ്രോത്ത അവനെ കോഴിനിർന്നേക്ക് കാത്തിരുന്ന് കാത്തിരുന്നറിയണേ, നല്ല രസമുള്ള പരിപാടിയാണ്. അച്ഛന് ഈ ഷിഫ്റ്റ് നോക്ക്, ഞാനേ വൈകിട്ട് തട്ടിൻ്റെയാ. ഓക്കെ ഓക്കെ.
2: ചേട്ടാ, ഒരു മാനലബ്ധി പുഷ്പാഞ്ജലി.
3: പിന്നെ പിന്നെ പയ്യെ പമ്മി പമ്മി നീണ്ട മണ്ട താഴ്ത്തി കൂട്ടിലൊതുങ്ങിയോ.
4: ചേട്ടാ ഇത് വെച്ചോ, ആവശ്യം വരും.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
0: അല്ല അത് ആടുന്നു വാങ്ങണ്ടെന്ന്. അവിടെ നിന്ന് പ്രശ്നമുണ്ടോ?
2: അവിടെ നിന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആന്നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോം 0490247140, 7225900018.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ചിരിക്കാൻ തയ്യാറാണോ? ചിരിയുടെ തരംഗങ്ങളിലൂടെ നിങ്ങളുടെ മനസ്സിനെ ലഘൂകരിക്കാൻ റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിരിനേരത്തിൽ മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റ് കോമഡി എന്റർടൈനറുകളിൽ ഒന്നായ ഈ പറക്കും തളിക എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളാണ് ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്.
3: നമസ്കാരം.
4: എന്താടോ പണ്ടോ ആധാരോ?
3: ഞാൻ താമരാക്ഷൻപിള്ളിയുടെ കാര്യത്തിന് വന്നതാ.
4: ആ വാ വാ. താമരാക്ഷൻപിള്ളി പറമ്പ് തെറിഞ്ഞ് നിൽക്കാൻ തുടങ്ങിട്ട് മഹസം.
3: താമരാക്ഷൻപിള്ളിയെ പീസ് പീസാക്കി മാർക്കറ്റിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഒന്ന് കണ്ടോട്ടെ. അതെ, ഇനി ഇതിന്റെ ഓണർ വന്നു വല്ല പ്രശ്നം ഉണ്ടാക്കൂ.
4: എന്ത് ഓണർ? ഏത് ഓണർ? എവിടത്തെ ഓണർ? അവരിപ്പോ എവിടെയാണെന്ന് മുകളിലിരിക്കുന്നതിന് മാത്രമേ അറിയൂ.
5: അങ്ങനെ മുകളിലിരിക്കുന്നവന് മാത്രം അറിയാന്ന് പറയരുത്. എനിക്കറിയാമായിരുന്നെങ്കിലേ ഞാൻ അങ്ങേരം പ്രതിച്ചിട്ട് മുകളിൽ താമസിക്കും. ഒരാഴ്ച ആയിട്ട് ഒരു മിനിറ്റ്.
3: ഇയാൾ ആരാ?
5: ഈ ബസിന്റെ മൊലാളിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവാ ഞാൻ സുന്ദരൻ. കളിയാക്കണ്ട, ഇങ്ങനെ വെയിൽ കൊണ്ട് കോലം കടയേണ്ട ആളല്ല ഞാൻ. അങ്ങ് ദുബായിൽ ഷെയ്ഖിന്റെ അണ്ടറിൽ കഴിയേണ്ടവനാ.
6: മൊലാളി ആയിരിക്കും.
4: ബെൻസിലോ? ബെൻസിൽ വരണമെങ്കിലേ അവന് ഏഴ് ജന്മം ജനിക്കണം.
5: കണ്ടോ, കണ്ടില്ലെങ്കിൽ കണ്ടോ, ഇന്നലെ വരെ പിച്ചക്കാരനായിരുന്ന മുതലാളി ഇന്ന് പണക്കാരനായി ആവശ്യത്തിന് തിരിച്ചു വന്നിരിക്കുന്നു.
3: സുന്ദര, ലിഫ്റ്റ് തന്നേനെ താങ്ക്സ്. ചായ കുടിക്കാൻ എന്തെങ്കിലും?
7: ഒന്നും വേണ്ട.
3: അല്ല, എനിക്കെന്തെങ്കിലും തന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ. ഗിഫ്റ്റ് ആയിട്ട് തന്നാലും മതി.
7: ഒന്ന് പോടോ.
3: അല്ല, സൂക്ഷിച്ചൊക്കെ പോണേ. ഓപ്പോസിറ്റ് പാണ്ഡിലോട് വരുന്നതാ. കാശ് തരാൻ സ്വല്പം വൈകിയെന്ന് കരുതി ദ്രോഹിക്കരുത്. എങ്ങനെ മനസ്സ് വന്നു ഇത്ര മനോഹരമായി ഈ വണ്ടി തല്ലിപ്പൊളിക്കാൻ? എന്റെ അവറാ മുതലാളി, എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ലാസ്റ്റ് എവിഡൻസ് ആണ് ഈ ബസ്. അത് തുടരുത്.
4: എന്നെയും തുടരുത്.
3: സോറി.
4: രൂപ താടോ?
3: രൂപ? മുതലാളിക്കുന്ന രാവിലെ ഞാൻ 10,000 രൂപ.
4: 10,000 ഉള്ളത് കണ്ടിട്ട് വണ്ടി എടുത്തിട്ട്
3: അല്ല തരണോന്നുള്ള ആഗ്രഹമായിട്ട് വന്നാണ്, പക്ഷെ കിട്ടണ്ടേ?
4: അപ്പൊ ഒന്നുമില്ലാതാണ് കയറി വന്നതല്ലേ? പലിശയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. നോക്കി നിൽക്കാതെ പൊളിക്കാ.
3: മുതലാളി ഇൻസൾട്ട് ചെയ്യരുത്. പട്ടിണി കിടന്നപ്പോ പോലും ഞാൻ ചെയ്യാത്ത ഒന്നുണ്ട്. ഇനി എനിക്ക് മേലും
4: കിഴുന്നോക്കും. ഈശോ,
3: അരഞ്ഞാണോ? എനിക്ക് 3 വയസ്സുള്ളപ്പോ മുത്തച്ഛൻ എന്റെ അരയെ കിട്ടിയതാ. എടുത്തു.
4: ഇതെന്താ ചരട്?
3: 3 വയസ്സുള്ളപ്പോ എന്റെ അരവണ്ണം ദേ ഇത്ര ഉള്ളു. ഞാൻ വളരുന്നനുസരിച്ച് ചരട് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തതാ. തൽക്കാലം മുതലാളി ഇത് എടുത്തിട്ട് എന്റെ വണ്ടി ഒന്ന് വിട്ടതാ. ഞാൻ എവിടെയെങ്കിലും പോയെന്ന് രക്ഷപ്പെടട്ടെ.
4: അപ്പൊ ബാക്കി
3: തരാം.
4: എന്ന്?
3: ഫെബ്രുവരി 30.
5: അതെ, അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നിരിക്കും.
4: ഓക്കെ, വണ്ടി എടുത്തു പോയിക്കോ.
3: സുന്ദര, വണ്ടി കയറാ. എടുത്ത് മാറ്റടാ.
4: അപ്പൊ ഫെബ്രുവരി 30.
5: ഫെബ്രുവരി 28 ഉള്ളേ.
2: ഒരു സാധാരണ ബസ്, പക്ഷേ അതിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ അസാധാരണമാണ്. യാത്രക്കാരെ കൊണ്ടുപോകേണ്ട ബസ് ഇവിടെ നമ്മളെ ചിരിപ്പിച്ചു കൊല്ലുകയാണ്.
8: നാളായി നിന്നെ കൈ കിട്ട കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിനക്ക് കരണ്ട് തന്നാ വേറെ ഒന്നും കണ്ടില്ലല്ലേ. എന്റെ പാസ്പോർട്ട് തന്നെ വേണമായിരുന്നല്ലേ.
5: ഉണ്ണി,
3: എന്താ
5: അവൻ ഇവിടെ ഇരിപ്പുണ്ട്?
3: ആര്?
5: എലി. എന്റെ പാസ്പോർട്ട് കരണ്ട് തന്നില്ലേ.
3: എവിടെ?
5: ഷെൽഫിന്റെ അകത്ത്.
3: സുന്ദര, നീ എന്താ
5: കാണിക്കുന്നേ?
3: സിഗല്ലായി വണ്ടി എടുക്കടോ, ഇങ്ങോട്ട് എടുക്കടോ.
7: ഈശ്വര ദേ വരുന്നു. സാറിനും കുട്ടികൾക്കെല്ലാം സുഖം തന്നെയല്ലേ?
3: താൻ എന്തോണ്ടാക്കുവാടോ? വണ്ടി എടുത്ത് മാറ്റോ.
7: എടുത്ത് മാറ്റാൻ എനിക്ക് ആഗ്രഹം ഇല്ലഞ്ഞിട്ടല്ല സാർ. വണ്ടി പിന്നെ ഊട്ടറിലാ കിടക്കണേ.
3: ഫസ്റ്റിൽ ഇട്ട് അങ്ങോട്ട് എടുക്കടാ.
7: അതാ സാർ പറഞ്ഞു വരുന്നത്, എന്റെ ഒരു ഫ്രണ്ട്, ഫ്രണ്ട്ന്ന് വെച്ചാ അച്ഛന്റെ ഒരു അകന്ന ബന്ധുവാ, അവന്റെ പാസ്പോർട്ട് വണ്ടിയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെച്ചില്ല. അതൊരു എലി കരണ്ടു. ആ എലിയെ ഇപ്പൊ അവൻ കണ്ടു. അതിനെ കൊല്ലാൻ വേണ്ടി ഗിയറിന്റെ ലിവർ ഊരിക്കൊണ്ട് ഇറങ്ങി ഓടിയിരിക്കുക. അവനിപ്പോ വരും സാർ. അത് കയറിയിരിക്കേ.
3: എന്താ വെയില്?
7: സാറു അല്ലാതെ കറുത്തു.
9: വാ സാർ അത്തേക്ക്.
7: ഈശ്വര വീരപ്പം കുറിപ്പ്.
3: ഓക്കെ സാർ.
4: തമാശ കളിക്കണ. കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിനടുത്ത് 1.5 മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടാക്കിയത് നീയല്ലടാ.
7: സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം.
4: റാസ്കൽ, നിന്റെ അച്ഛനെ വഴിയാണ് റോഡ്. ഫസ്റ്റ് നിന്റെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഈ പാട്ടേം കൊണ്ട് റോട്ടിലേക്ക് തെണ്ടാൻ ഇറങ്ങരുത്.
7: സുന്ദരാ,
4: നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണ്.

0: സാറിനല്ല, ഞാൻ വേറെ ആളെ വിളിച്ചതാ.
1: വണ്ടി എടുത്ത് മാറ്റണി.
2: നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചത്?
3: എനിക്ക് ഭ്രാന്താ? എന്റെ ജീവിതം തകർത്ത എലിയെ വക വരുത്തിട്ട് ഇനി വേറെ കാര്യമുള്ളൂ.
2: ഈ ലിവർ കിട്ടിയിട്ട് വേണം വണ്ടി എടുക്കാൻ.
3: ഇതേ ലിവർ കൊണ്ടുവേണം എലിയുടെ ലിവർ എനിക്കും തകർക്കാൻ.
2: ഇത് കളക്ടറേറ്റ് റോഡാണ്.
3: കളക്ടറേറ്റ് റോഡിൽ എലിയെ കൊല്ലാൻ വേണം നിയമമുണ്ടോ?
2: ജാം.
3: ജാമോ? അതും അവൻ തിന്നു.
2: ആ ജാം അല്ല, ട്രാഫിക് ജാം. നമ്മുടെ വണ്ടി മാറ്റിയിട്ട് വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ.
3: കഴിഞ്ഞ ആഴ്ച നമ്മൾ കല്ലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ.
2: അന്ന് നിന്റെ മോന്തയുടെ ഷേപ്പ് അടിച്ച് മാറ്റിയ സി ഐ വീരപ്പൻ കുറിപ്പാടെ കലിതുള്ളി
1: നിപ്പോ
2: കിട്ടി സാർ, കിട്ടി. ഇതാണ് സുന്ദരൻ.
1: ഇവനെ സുന്ദര എന്ന് വിളിച്ചത്? വണ്ടി
2: കേറുമ്പോ ബാക്കിൽ നിന്ന് വിളിക്കല്ലേ.
1: നീ എന്താണ് വണ്ടി പൊളിച്ചെടുക്കുന്നു?
2: ഇപ്പൊ ശരിയാക്ക സാർ. വാതില്, വാതില്.
1: വണ്ടി എടുക്കണം. എന്താടാ
2: വണ്ടി ഓഫായി പോയി?
1: വണ്ടി
2: ഓഫായി പോയി. പോയി വണ്ടി
1: അല്ലടാ
2: സാറേ. അവൻ പറ്റിക്കും, തള്ളൂല. ഒന്ന് പോയി നോക്കൂ
3: സാറേ, ഒന്ന് കൈവെക്കാം.
1: പിന്നെന്താ? മതിയോ?
3: വണ്ടിയുമ്പോ കൈവെക്കാമെന്നാണ് ചോദിച്ചത്.
1: വണ്ടി തള്ളടാ മര്യാദക്ക്. എന്നോട് വണ്ടി തള്ളടാ, നിന്റെ അപ്പനോട് പറയടാ. എടാ പട്ടി, പിന്നെ നിർത്തിയ എടുത്തോണ്ട് പോണാ.
3: അയ്യോ, ഒന്നും പോയി. വണ്ടി നിർത്തണോ? ഞാൻ
2: കാണിച്ചാ.
3: ഞാനിവിടെ കാണിച്ചോണ്ടിരിക്കണ്ട.
4: 2001 താഹയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപ്, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ, സലീം കുമാർ, നിത്യദാസ് എന്നിവർ ചേർന്നൊരുക്കിയ നർമ്മ മുഹൂർത്തങ്ങൾ പ്രേക്ഷകരെ പൊട്ടിച്ചിരിയിലാഴ്ത്തി.
3: ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട്. കല്യാണ പാർട്ടിയാ. കാക്കനാട് നിന്ന് അമ്പലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം വരെ 112 km വരും.
0: എന്നത്തേക്കാ?
3: മറ്റന്നാള്.
0: മറ്റന്നാളോ? പെട്ടെന്നായോ?
3: മടത്തിപ്പറമ്പ് ട്രാവൽസിന്റെ ഒരു ബുക്ക് ചെയ്തിരുന്നത്. ഞാനത് വെട്ടി.
0: റേറ്റ് എത്ര പറഞ്ഞു?
3: 1200 ഞാൻ ഉറപ്പിച്ചു.
0: 1200 രൂപ. മറ്റുള്ള വണ്ടിക്കാര് റിട്ടേൺ അടക്കം 2500 വാങ്ങുന്നുണ്ട്.
3: എടാ, അമേരിക്കയും സൊമാലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അറിയോ?
0: മനസ്സിലായില്ല.
3: എടാ, 2500 കൊടുത്ത നല്ല ലക്ഷറി കോച്ച് കിട്ടും. നമ്മുടെ വെറും ഭിക്ഷറി കോച്ചല്ലേ. ഈ ലൊടുക്ക് വണ്ടി എങ്ങനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ആടാന്ന് പറഞ്ഞാൽ ഒരു വേണ്ടാന്ന് പറയും.
0: എന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ.
3: അയ്യോ, ഇതൊരു പാവപ്പെട്ടവന്റെ കല്യാണമാണ്, ഒറ്റ വണ്ടിയേ ഉള്ളൂ. ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മയും അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുക്കളും ഒക്കെ ഇതിലാണ് പോണത്. 2500 വെച്ചാൽ അവര് ഓട്ടം വേണ്ടെന്ന് വെക്കുള്ളൂ.
0: എടാ, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയേ.
3: എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാ? എന്നാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ. ഈ ഓട്ടം കഴിഞ്ഞിട്ടാണ് എന്റെ പാസ്പോർട്ട് ഒന്ന് ശരിയാക്ക.
0: പാസ്പോർട്ട് ഇതിൽ നിന്ന് വല്ല മെച്ചം കെട്ടിട്ടുണ്ടോ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്കാൻ?
3: അപ്പൊ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ?
0: ജീവിതം തന്നെ മൊത്തത്തിൽ ഒരു കൈവിട്ട് കളിയില്ലേ സുന്ദര. ചവിട്ടി നോക്കാം.
3: അല്ല, വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് എഴുന്നള്ളിക്കും?
0: നെറ്റിപ്പട്ടൊക്കെ കെട്ടി ചാന എഴുന്നള്ളിക്കൂലേ, അതുപോലെ എഴുന്നള്ളിച്ചാല
3: അതിനൊക്കെ ചെലവൊരുപാടാവും.
0: ഓ, ചെലവൊരുപാടാവും അല്ലേ. എടാ, വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള്, കൊച്ചു കൊച്ചു അലകള് വച്ചടയ്ക്കുന്നു. സാധാരണ കല്യാണ വണ്ടിയൊക്കെ അലങ്കരിക്കില്ല അതുപോലെ.
5: ഒരു കാടളകി വരുന്നുണ്ടല്ലോ.
3: തല വെച്ചോ ഉണ്ണികൃഷ്ണ, പിടിച്ചോ. ഈ അട ഒന്ന് വെച്ചോട്ടെ, ബ്രേക്ക് കുറവല്ലേ. നമസ്കാരം ചെറുക്കൻ്റെ അച്ചു.
5: എന്തായത്
3: വണ്ടി?
5: ഈ കാടും പള്ളൊക്കെ എന്തിനാ ചോദിച്ചത്?
3: അത് അലങ്കരിച്ചിരിക്കല്ലേ.
5: എങ്ങനെയുണ്ടോ അലങ്കാരം?
0: ഐശ്വര്യമുള്ള ഒരു ചടങ്ങിന് പോവല്ലേ, അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി. വാഴ, മാവ്, വേപ്പ്, ചക്ക, മാങ്ങ, കുമ്പളങ്ങ, ഒതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാദികളും കൊണ്ടങ്ങ് അലങ്കരിച്ചു. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്.
5: ഞങ്ങളാരും അങ്ങനത്തെ ആൾക്കാരല്ല.
3: ബെസ്റ്റ് ഫാമിലി. ദേ, ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു എന്ന് കരുതി ഞങ്ങൾ അഡീഷണൽ ബില്ലൊന്നും ചാർജ് ചെയ്യില്ല, അതൊക്കെ ഫ്രീയാ.
0: അപ്പൊ ഇനി വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം.
5: ഇപ്പോഴേയോ?
3: ഇപ്പൊ പോയാലേ സമയത്തങ്ങ് എത്തുള്ളൂ, കാരണം വണ്ടി നല്ല കണ്ടീഷൻ ആണ്.
0: നമുക്ക് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാം.
6: ബന്ധുക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ.
5: നീ ഇവർക്ക് ചായ കൊടുക്കാൻ നോക്കി ചെല്ലു. വണ്ടി അങ്ങോട്ട് ഒതുക്കി കീറോ. ഇഷ്ടം പോലെ സമയമുണ്ട്, ഇത്തിരി ദൂരം അല്ലേ ഉള്ളൂ. കൊച്ചു വെളുപ്പിനെ പോണ കാര്യം എന്താ? നല്ല ആഴ്ചയേ.
7: ഇങ്ങനെ പോയാൽ സംഗതി കുഴയും.
0: ശരിയാ, നമ്മൾ ഉത്സവിച്ചാലേ കാര്യം നടക്കൂ.

0: ഇഡലിയും ചായയും.
1: ഇഡലിയും ചായയും ഓണത്തെ വേല നിർത്തിയത്
0: മേടിച്ചോ. കല്യാണച്ചക്കൻ
2: അവൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ.
0: തുടങ്ങിയിട്ടുള്ളൂ സുന്ദര.
3: അമ്മാവന്റെ ആദ്യത്തെ കല്യാണത്.
4: ആദ്യത്തേതും അവസാനത്തേതും.
5: ദിലീപിന്റെ കിടിലൻ കോമഡി ടൈമിംഗും ഹരിശ്രീ അശോകന്റെ നിസ്സാരമായ മുഖഭാവങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഹാസ്യം, കൊച്ചിൻ ഹനീഫയുടെയും സലീം കുമാറിന്റെയും മറക്കാനാകാത്ത ഡയലോഗുകളും സ്റ്റൈലും ഇവയൊത്തുചേർന്നപ്പോൾ ഓരോ സീനും ഒരു പൊട്ടിച്ചിരിയുടെ പാക്കേജ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം.
6: ഞങ്ങൾ ഈ ഗ്രൂപ്പിൽപ്പെട്ടതല്ല സാർ.
2: ഏതായാലും വന്നതല്ലേ, അതിരിക്കട്ടെ, ഒരു കോംപ്ലിമെന്റ്. പോയ ബുദ്ധിയും തന്നയിടിയും തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്താടാ നിനക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടാ?
6: ഞങ്ങള് ബുക്കും പേപ്പർ ആയിട്ട് വന്നാണ് സാർ.
2: പിന്നെ പേന നിന്റെ അപ്പം കൊണ്ടുവരണോ?
6: അയ്യോ, വണ്ടിയുടെ ബുക്കും പേപ്പർ ആയിട്ട് വന്നാണ് സാർ.
2: എന്നാ പിന്നെ നേരത്തെ പറഞ്ഞൂടെ. എല്ലാം റെഡിയായി എന്ന് വെച്ചാൽ തോന്നിയ വസ്ത്രമാണ് പാവം.
6: ഇല്ല സാർ, ഞങ്ങളൊരു മൊബൈൽ റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള പരിപാടിയാണ്. സാങ്ഷൻ ഒക്കെ ഇന്നത്തെ സാർ.
2: ഐഎസ്എ കണ്ടാ മതി, ഞാൻ പറഞ്ഞു പറ.
6: ഓ ശരി.
2: നിനക്ക് ഹിന്ദി അറിയാമോ? ഹിന്ദി
6: എന്താ?
2: ഇവരോടൊന്ന് ചോദിച്ചേ, ജ്വല്ലറി കയറി ആരാ മോഷ്ടിച്ചെന്ന്.
6: ആരാ
2: വ്യക്തമായിട്ടവർക്ക് മനസ്സിലാണോ?
6: ഒന്ന് പിടിച്ചേ സാർ, ഒന്ന് അങ്ങോട്ട് നീങ്ങുന്നേ. അനിയനെ അങ്ങോട്ട് കയറിയേ. ഹലോ, ഒന്ന് ഇടിച്ചിട്ട്
2: ചോദിക്കേണ്ട.
6: ബനാനല്ല ഹിന്ദിയില്.
2: അയ്യോ എന്താടാ ഇവൻ പറഞ്ഞ,
6: കൊറച്ച് കറുത്ത നിറവുള്ള ചെയ്തു. അയാളുടെ പയറുമണി പോയിന്ന്.
2: പയറുമണി നിന്റെ അച്ഛനെ
7: പറിച്ചെടുക്കും.
2: എന്താടാ ഹുസൂർ എന്ന് പറഞ്ഞ?
6: സാറിന്റെ അച്ഛനെ വിളിച്ചതാ.
8: സാറ് വന്നിട്ട് ഒരുപാട് നേരമായോ?
2: എന്തായടാ മൊബൈൽ റെസ്റ്റോറന്റ് ഒക്കെ ചൂടായിട്ട് എന്തുണ്ട്?
8: ചൂടായിട്ട് ഉണ്ണിയുണ്ട്.
2: ആ രണ്ട് ഉണ്ണിയപ്പോ ഒരു ചായ എടുക്കേ, അതിനും വേണ്ടേ.
6: ആ അവിടെ ഉള്ളു.
2: ഞാൻ വെയിറ്റ് ചെയ്യാം.
6: അല്ല, വണ്ടിയിലെ അടുക്കളയുടെ പണി അവിടെ ഉള്ളു. ഒന്നൊരു
2: ആരടാ അവള്?
8: ആരടാ അവളെന്ന്?
2: ഓഹോ, കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് പെൺപാണിപ്പം തുടങ്ങിയല്ലടാ
8: സാറേ. അത് ഇവന്റെ പെങ്ങളാ.
6: രണ്ടുപേരുടെ മോച്ച കണ്ടാൽ അറിയില്ല സാറേ ഇവന്റെ പെങ്ങളാണെന്ന്.
2: ഇവൻ പറയുന്നത് ശരിയാണോടി വെച്ചേ?
6: ബാസന്തി, ഇതിന്റെ താഴെയുള്ളത് ലക്ഷ്മി.
2: പിന്നെ
8: പിന്നെ ഞാനും.
2: ഇവൻ നിന്റെ ആംഗ്ല തന്നെ ആണോ? എന്താടാ അവള് പറഞ്ഞു?
6: സത്യത്തിൽ ഈ കുടറാന്തിയാണ് സാർ. കഴുത്തിൽ താലി കെട്ടണ്ട പുരുഷൻ കല്യാണത്തലേന്ന് റെയിൽവേ പാളത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത് കാണേണ്ടി വരുന്നൊരു കുട്ടിക്ക് എങ്ങനെയാണ് സാർ നോർമലായിട്ട് ജീവിക്കാൻ
2: പറ്റുക? എത്ര വയസ്സായി?
8: കഴിഞ്ഞ ചിങ്ങത്തിൽ 37.
2: നിന്റെ കാര്യമല്ലോ ചോദിച്ചത്. പെങ്ങടാ,
6: കുട്ടിക്ക് 25 വയസ്സായി. കണ്ടാൽ അത്ര തോന്നൂലല്ലേ സാറേ. ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്താശുപത്രി ജയിലും ചാടി അല്ല സെല്ലും ചാടി ഇവിടെ വരും. ഇവന്റെ പെങ്ങളായതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല.
2: ഐ ആം സോറി. ദൈവം ആ കുട്ടിക്ക് നല്ലത് വരുത്തട്ടെ. ഞാൻ വരട്ടെ.
8: നീ എന്താ പറഞ്ഞത്? എന്റെ പെങ്ങളാണ്, അവക്ക് തലക്ക് വട്ടാണ്. ഇനി അവക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ?
6: എനിക്കൊന്നും പറയാനില്ല. 50 രൂപയുണ്ട്, അവൾ എവിടെയെങ്കിലും കൊണ്ടേ കളയി. അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ, പെൺവാണി പാണോന്ന്. ഇനി അതും കൂടി മതി, ബാക്കിയല്ലായി. നീ അവളെ കൊണ്ടേ കളയണ്ടോ?
8: എവിടെന്നാടെ 50 രൂപ?
6: ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ മടക്കി നിർത്തു.
8: എടാ, നീ അല്ലേ എന്റെ തലയെ കൈ വെച്ച് സത്യം ചെയ്തത്? നിന്റെ 5 പൈസ ഇല്ലെന്ന്.
6: 5 പൈസ ഇല്ലെന്നല്ലേ പറഞ്ഞു? ഇത് 50 രൂപയാ, അവളെ കൊണ്ടേ കളയടാ.
8: പറ്റില്ല.
6: എന്താ പറ്റാത്ത?
8: ഇത് 100 തന്നാലും ഞാൻ കൊണ്ടേ കളയുള്ളൂ.
6: ബസ് കയറ്റി ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയുന്നതിന് എന്തിനു 100 രൂപ?
8: ബസ്സില്ല, പെങ്ങാമരം കൊണ്ടൊന്ന് ബസ്സിൽ പോകാൻ പറ്റുന്ന കാലമാണ്. ഞാൻ ഒട്ടനെ പോകുള്ളൂ. നീ അല്ലേ പറഞ്ഞ പിശാചന്റെ പെങ്ങളാണെന്ന്?
6: എടാ, ആ സമയത്ത് അവളുടെ മുഖമായിട്ട് മാച്ച് ചെയ്യുന്ന വേറൊരു മുഖം ഞാൻ കണ്ടില്ല. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ മാറ്റി പറയാൻ പറ്റുമോ?
8: എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് ഇഷ്ടം.
6: തിണ്ടി. 50 രൂപ, ഇപ്പൊ 100 100 രൂപയ്ക്ക് ഓട്ടർഷ എവിടം വരെ പോകുന്നോ അവിടെ കൊണ്ട് കളഞ്ഞു.
8: അപ്പൊ ഞാൻ എങ്ങനെ തിരിച്ചു വരും?
6: സുന്ദര, ഇനിയിപ്പോ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. പതുക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി. ഇനിയിപ്പോ വരുന്ന വഴിക്ക് പാണ്ടിലോറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമമില്ലടാ.
8: പാണ്ടിലോറി ഇടിച്ചു ചത്താലും ഒരു അഭിമാനമുണ്ട്. എന്നാൽ ഈ പാട്ട കയറിച്ചാകലെന്ന് എന്റെ പ്രാർത്ഥന.

0: പാട്ടുകൾ എടുത്തോണ്ട് പോയേ.
1: ഞാൻ പഠിപ്പിച്ചെടുത്തൊന്നും അല്ലട്ടാ. ഇങ്ങോട്ട് വാ ചവറ.
0: എന്റെ കൈയാ
1: ചവത്തിന്റെ കൈ മാറിപ്പോയി. ഇങ്ങോട്ട് വാ.
2: വൃത്തിയുടെ കുളിക്കേണ്ട അടക്ക. ഇനി അവനാണോ? നീയെപ്പെത്തി?
1: ആ ഞാൻ 10 മിനിറ്റ് ആയി വന്നിട്ട്.
2: ആ മാരണത്തിന് എവിടെ കൊണ്ടേ കളഞ്ഞേ?
1: ഓ ഒന്നും പറയണ്ട. ഇവിടുന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാളെന്ന് കേട്ടത്. ജെട്ടിന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളി ചെന്ന് ചെന്നിറങ്ങിയപ്പോ ജന സമുദ്രം. ഞാൻ ആംഗ്യ ഭാഷയില് ഈ കുക്കു കുർബാന കാണിച്ചു തരാന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റിവിട്ട് ഞാൻ ഇങ്ങോട്ട് മുങ്ങി. ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടേ കയറ്റി വെക്കുവേണ്ടി ഈശ്വര. പിന്നെ മാതാവിന്റെ അടുത്താണല്ലോ കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെ ഇടയും കുത്തിയിരിക്കുന്നു. ഈ ഇറച്ചി ഇന്നാ പല്ലിന്റെ ഇട കയറും.
2: നീ എവിടെ ഇറച്ചി?
1: അല്ല ഇറച്ചി തിന്നാ പല്ലിന്റെ ഇട കയറും എന്ന് പറഞ്ഞതാ. ഞാനൊന്നും തിന്നില്ലേ. ഇനി അത് കുത്തി കുത്തി ചോദിക്കും. കുത്തണില്ല ഡമോ.
2: നീ വല്ലതും കഴിച്ചാ? ബ്രെഡും പഴവും.
1: ബ്രെഡും പഴവും അതൊക്കെ ഗ്യാസാണ്.
2: ഗ്യാസാ? അപ്പൊ പിന്നെ ഇത് വേണ്ടായിരിക്കുമല്ലോ.
1: അത് വേണ്ടാന്ന് പറയോ? ഇത് ഗ്യാസിന് നല്ലതാ.
2: അതിന്റെ മുക്കാൽ ഭാഗം എനിക്കാട്ടോ.
1: സംഗതി നീ എന്നെ വഴക്ക് പറയുമെങ്കിലും നിനക്കെന്നോട് സ്നേഹമുണ്ട്.
2: സ്നേഹം കൊണ്ടൊന്നല്ല, ആ ജന്തുവിനെ കൊണ്ടേ കളഞ്ഞതിനുള്ള സന്തോഷത്തിനാ.
3: കുപ്പി കൊണ്ട് പോകോ.
2: ഗുഡ് മോർണിംഗ്
3: സാർ.
1: അത് സാറിനെ കണ്ട് പേടിച്ച് മൂത്രം പോയതാ.
3: മൂത്രത്തിൽ കല്ലെന്ന് കേട്ടിട്ടുണ്ട്. എന്താടാ ചില്ലി?
2: ഒരു കുപ്പി പൊട്ടിയതാ സാറേ.
3: കുപ്പിയാ?
1: അത് നാളത്തേക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുപ്പി എടുത്ത് വെച്ചതാ. അപ്പളാ സാറിങ്ങനെ തട്ടിയിട്ട് കുപ്പി ഇങ്ങനെ പോയി.
2: ശരിയാ സാറേ. അവന് ഈ മൂത്രത്തില് കുരുമുളകിന്റെ അസുഖണ്ടേ?
3: കുരുമുളക
2: അല്ല ഉപ്പിന്റെ അസുഖണ്ടേ? അതെ ഇന്ദുപ്പിന്റെ.
3: എവിടാ നിന്റെ പെങ്ങള്?
1: പെങ്ങളാ?
2: ആ നിന്റെ സിസ്റ്റർ. അവള്
1: ഉറങ്ങിയല്ല.
3: എന്താടാ ഒരു ചേർച്ചയില്ലായ്മ?
2: അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാറേ.
3: ജാതക
2: അല്ല ശബ്ദത്തിന്റെ മഞ്ഞിന്റെ. അതുകൊണ്ട് ശബ്ദമൊന്നും മിണ്ടല്ല നമ്മള്.
3: കോൺസ്റ്റബിളെ.
2: പെങ്ങള് ഇവന
3: തെണ്ടി തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങളല്ലാടാ നിനക്കുള്ളൂ. നിന്നെ നമ്മുടെ വയറ്റിൽ തന്നെയല്ലാടാ ഇവിടെ ജനിച്ചത്. ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണടാ ഞാൻ. ഇവിടെ പാലാരിവട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കാടാ കലങ്ങിയത്. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. മോള് അവിടെ പോയി ചാച്ചിക്കോ, ഉറങ്ങിക്കോ. വേണ്ട മോളെ, ചായയും ബജ്ജി ഒന്നും ഇപ്പൊ വേണ്ട. ഇനി ഈ സ്റ്റെപ്പ് വിട്ടോളൂ. പുറത്തിറങ്ങിയ അകത്താകുന്ന നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും. ചമ്മന്തി ആയിക്കളെ ഞാൻ. ആ ഞാൻ ഡെയിലി വന്ന് ചെക്ക് ചെയ്യുന്ന ഓർത്തോ.
2: വേറെ ജോലിയില്ലേ?
3: ഇതേ അല്ല പറഞ്ഞ.
2: അല്ല ഞങ്ങൾ വേറെ ജോലിക്കും പോണ്ട്, ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു.
3: ഞാൻ പേരിച്ച് എന്നെ എന്തെങ്കിലും തെറി പറഞ്ഞായിരിക്കും.
2: നീ ചെട്ടിക്കാട് കുർബാന അടിക്കാൻ കൊണ്ടുപോയാടാ. പാലാരിവട്ടത്തേക്ക് ഇവിടുന്ന് വേറെ 10 രൂപയേ ഉള്ളൂ. എടുക്കണേ 90 രൂപ.
1: പാലാരിവട്ടത്തേക്ക് ഇവിടുന്ന് 8 രൂപ, ബാക്കി 92 രൂപ തിന്നു.
2: കൊല്ലും ഞാൻ നമ്മളെ.
1: എടാ വേണ്ടടാ,
2: കൊറേ ദിവസായി ഇത് തന്നെ.
1: ഇങ്ങനെ തല്ലരുത്,
2: ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷയെ പറയാനാ? ഓ മേ,
1: അമൃതാഞ്ജന ഉണ്ട് വേണ?
2: കയ്യിൽ വെച്ചോ, ആവശ്യം വരും.
1: പാവം, എന്താ ഇതിന്റെ എവിടെയൊക്കെയാണാവോ പഞ്ചു?
2: നീ എന്തായി കാണിക്കണേ?
1: കണ്ടൂടെ
2: ഇങ്ങനൊന്നല്ല പഞ്ചർ നോക്കുന്നത്. ഈ ട്യൂബ് എടുത്ത് വെള്ളത്തിൽ താഴ്ത്താ, അപ്പൊ ഇങ്ങനെ കൊമളകൾ വരും. അവിടെ പഞ്ചർ ഉണ്ടാവും, ഒരു ഇരിക്കൽ എടുത്തോണ്ട് കുത്തുക.
1: പഞ്ചർ കണ്ടുപിടിക്കാൻ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്കറിയാട്ടാ.
2: ബസ് മുതലോട് തർക്കുത്തരം
1: പറഞ്ഞിട്ട് പറയടാ, ബാക്കി പറയടാ.
2: എന്താ കൃഷ്ണട്ടാ?
4: കൈമൾ സാർ വന്നിട്ടുണ്ട്.
2: എവിടെ? ഈശ്വര,
4: പണി കഴിഞ്ഞ് വണ്ടി ഇന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത്?
2: അത് ഇപ്പൊ എന്ത് ചെയ്യും?
4: തൽക്കാലം വണ്ടി അയാളെ കണ്ണി പറണ്ട, എങ്ങോട്ടെങ്കിലും മാറ്റ്. ഞാൻ എന്തെങ്കിലും അവരാ പറഞ്ഞ അയാളെ തണുപ്പിച്ചു വിട്ടോളാം. ചെല്ല്
2: സുന്ദരാ.
1: എന്താണ് ഇത്? മുൾക്കിരീടം? ആ ഇതിപ്പോ എനിക്ക് മുൾക്കിരീടം പോലെയാണ്. മൊയിലാളിയല്ലേ പറഞ്ഞത് പഞ്ചറുള്ള സ്ഥലത്തേക്ക് ഇരുക്കിൽ ഊത്തി കയറ്റി വെക്കാൻ. ഇത് മുഴുവൻ പഞ്ചറാ. ഇത് പഞ്ചറൊട്ടിക്കണ കാശുണ്ടെങ്കിൽ 3 പുതിയ ട്യൂബ് വാങ്ങാം.
2: അല്ല
1: ഈ കടയിലെ കാശ് ആര് കൊടുക്കും?
2: കടയിലോ? എന്തിന്റെ?
1: അവിടുന്ന് ഒരു ഫുൾ ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അകത്ത് ഇരിക്കലി പണ്ടാരടങ്ങി കുത്തിക്കയറ്റി വെച്ചത്.
2: ഈ മുടിഞ്ഞവൻ കൈവച്ച കാശ ചൂലേ.
5: ഒന്നുകൂടെ വേണോ?
2: പോടോ.
6: എം കെ സുന്ദരേശൻ, കെയർ ഓഫ് ടി ഉണ്ണികൃഷ്ണൻ, താമരാശം പിള്ള ബസ്, ഓപ്പോസിറ്റ് അഞ്ചുമന ടെമ്പിൾ, എടപ്പള്ളി ബൈപ്പാസ്, കൊച്ചി. അഡ്രസ് ആയാൽ ഇങ്ങനെ വേണം.
1: നിർത്ത് നിർത്ത്, സ്റ്റോപ്പ്.
7: മറ്റവന്മാരാ
1: നിനക്കൊന്ന് കിട്ടിയത് പോരാ.

0: പരിസരത്ത് കണ്ടുവരുന്നു.
1: അയ്യോ ഉണ്ട്, വിട് വിട്,
0: വിടില്ല, കൊല്ലിഞ്ഞാലും.
1: അയ്യോ ഇത് കുക്കാ, കോശി കുക്ക്. നമ്മൾ റെസ്റ്റോറന്റ് എടുക്കുമ്പോ ഒരു കുക്ക് വേണമെന്ന് പറഞ്ഞില്ലേ? ഇത് കരിപ്പുഴ ഷാപ്പിലെ സൂപ്പർ ഫുഡ് ഉണ്ടാക്കുന്ന സൂപ്പർ കുക്കറാ.
0: ഇയാളെപ്പോ എന്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്തേ?
2: കെട്ടിയെടുക്കാൻ മറന്നുപോയി. ഉള്ളത് ബാഗിലാക്കി ഞാനിങ്ങ് പോകുന്നു.
0: കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ഇയാളെ ഇങ്ങോട്ട് വിളിച്ച പോരായിരുന്നോ?
1: മതിയായിരുന്നു, എനിക്കൊരു അബദ്ധം പറ്റിയതാ.
2: എന്നെ തല്ലൂലിക്കാരാ വന്ന് കത്തെഴുതി വരുത്തിച്ചത്?
1: അത് ഇവനൊരു അബദ്ധം പറ്റിയതാ.
0: അതെ, ഇയാളിപ്പോ വന്ന പോലെ തിരിച്ചു പോ, ഞാൻ ആവശ്യമുണ്ടെ അറിയിക്കാം. കാശില്ലാണ്ടിരിക്കുമ്പോ ഓരോ കരിമാടികൾ വന്നോളൂ.
2: എന്താ പേര്? നല്ല പേര്
1: ഉണ്ണേ. കാശിന്റെ കാര്യത്തിന് ടെൻഷൻ അടിക്കില്ല, ഇയാളെ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇയാളെ പോലെ ഒരാളെ ഇനി കിട്ടില്ല. ബെസ്റ്റ് കുക്കാണ് അയാള്.
0: അയാളുടെ മോഹൻ തണ്ട ബെസ്റ്റ് കള്ളനാന്നേ തോന്നുന്നു.
1: അത് ജന്മനാ ചിലരുടെ മോഹം.
2: നിന്റെ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ വെച്ചുള്ള എത്തു വിശ്വസിച്ച് ശമ്പള കുടിച്ചു കയറാത്ത ഷാപ്പ് മുതലാളെ തെറിയും പിടിച്ച് വെറുതെ ഇരുന്ന അയാളെ തന്ത്രം മോന്തക്കിട്ട് അടിച്ചോണ്ട് ഇറങ്ങിപ്പോന്നവനാണ് ഞാൻ. നീ ആയിട്ട് എന്റെ പണി കളഞ്ഞ്.
1: അതിനെന്താ ഇവിടെ ഇഷ്ടം പോലെ പണി കിടക്കല്ലേ? കുറച്ച് താമസം ഉണ്ടാവും, ഏറിയ വൺ വീക്ക്.
2: ഇനി എന്താ ഏറും വീക്കും? ഇപ്പൊ തന്നെ ധാരാളം കിട്ടി.
1: ആ വീക്കല്ല, ഒരാഴ്ച എന്ന് പറയായിരുന്നു. അതുവരെ കോശി ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. എന്റെ താമലാക്ഷം പിള്ള ചേട്ടാ, കോശിയുടെ ഹോട്ടൽ ബില്ല് കൊടുക്കാൻ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് എന്നോടൊന്നും തോന്നരുത്. റെസ്റ്റോറന്റ് ഒന്ന് ചാലു പോയി കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുത്തിട്ടേ കൂട്ടത്തിൽ ഒരു അഞ്ചു പവന്റെ വേറൊന്നും ബോണസ് ആയിട്ട്. അതുവരെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കരുതി കാണാൻ ഭംഗിക്കുറവൊന്നും ഇല്ലട്ടാ. ദയവ് ഇത് ചെണ്ട കൊട്ടി ഉണ്ണി അറിയിക്കരുത്. ചെണ്ട വിദ്വാനായതുകൊണ്ട് പറഞ്ഞതാ. അവൻ അറിഞ്ഞ എന്റെ മുഖത്ത് ചെണ്ടമേളം നടത്തും. ഈശ്വര മലയാളത്തിൽ വേണ്ടാത്ത വാക്കുകളൊക്കെ ആദ്യം.
3: വേണ്ടാത്ത വാക്കുകൾ മാത്രമല്ല, വേണ്ട വാക്കുകളും എനിക്ക്.
1: നീ എന്താ പറഞ്ഞത്?
3: മനസ്സിലായില്ലേ? മലയാളം, പച്ച മലയാളം.
1: ഉണ്ണികൃഷ്ണ
3: ഉണ്ണിട്ടോ എങ്കി പതക്കം അടിച്ചു മാറ്റിയ കാര്യവും ഞാൻ ഉണ്ണിയോട് പറയട്ടെ.
1: പതക്കത്തിന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല.
3: എന്നാ എന്റെ കാര്യം തൽക്കാലം ഉണ്ണിയേട്ടൻ അറിയണ്ട. എന്റെ കാര്യം തൽക്കാലം ഉണ്ണിയേട്ടൻ അറിയണ്ടാന്ന്.
0: സുന്ദര എന്താടാ? ആശ്വാസായി. ഞാൻ വിചാരിച്ചു പിള്ളേരെ പൊക്കിക്കൊണ്ടുപോയി. നീ എന്തിനാ വിളിച്ചു കൂവി?
1: ഈ വെണ്ടക്ക പോലത്തെ,
0: വെണ്ടക്ക പോലത്തെ പറഞ്ഞ
1: വാഴക്ക പോലത്തെ,
0: ഈ വള്ളി
1: മുന്നിട്ട് പാവക്ക പോലത്തെ, ഈ പോവക്ക പോലത്തെ.
0: നിനക്ക് എന്താ പറ്റിയത്? ഓ അത് ശരി, നിന്നെ ഇവിടെ തല്ലിയല്ലേ ഇങ്ങോട്ട് പറയുന്നേ. ഇത് ഇവളുടെ സ്ഥിരം പങ്ക്തിയാ. നീ എന്തിനാ അവനെ അടിച്ചത്? ഇവൻ എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയെങ്കിലും എന്റെ അച്ഛന്റെ അകന്ന ബന്ധുവ. ഇനി ഇവനെ തല്ലിയുണ്ടെങ്കിണ്ടല്ലോ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും. ഞാൻ ഉമ്മക്ക് തന്നെ, നിനക്കെന്താ കുഴപ്പം? എന്നിട്ട് ഞാൻ നിന്നിങ്ങനെ കോരി
1: ഞാൻ
0: അനാവശ്യം പറഞ്ഞാൽ എന്താ? അവൾക്ക് മലയാളം
1: മനസ്സിലാവും. എനിക്കറിയാലോ,
0: നിനക്കറിഞ്ഞ എനിക്കെന്താ? പതക്ക മോൾ ഉദ്ദേശിക്കുന്ന പതക്കിയതാണോ?
1: അത് വെണ്ടക്കാൻ അവിടെ വെക്ക്.
2: സോറി,
0: യെസ് കമിൻ. യു
2: ഒരു മാത്രം മറ്റോർത്ത പരിപാടി കാണിക്കരുത്. എന്നെ എന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്?
1: മൊബൈൽ റെസ്റ്റോറന്റ് കുക്ക്,
2: ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുത്തോളാന്ന് പറഞ്ഞ് എന്നാ ഹോട്ടലിലാക്കിട്ട് ദിവസം മൂന്നായി. ഒന്നങ്ങനെ തിരിഞ്ഞു നോക്കിയ അവസാന ഹോട്ടലിലെ ബില്ല് പേ ചെയ്യാൻ 45 kg മാവിന്റെ പൊറോട്ട ഒറ്റയടിക്ക് നിന്ന് ഇരിപ്പിന് അടിച്ചുകൊടുത്തോട്ടെ ഞാൻ പോകുന്നത്. അങ്ങനെ ഒരു കല എന്റെ കയ്യിലില്ലായിരുന്നു, ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഇന്ന് തീരുമാനിച്ചോളാം ഞാൻ അവിടെ വേണോ വേണ്ടെന്ന്. ഞാൻ പൊറോട്ട അടിച്ചെടുത്ത ഹോട്ടലിലായി എന്റെ അടി കണ്ട് അവിടെ തുടരാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചിരിക്കുക.
0: അയ്യോ കോശി, ഷെഡേന്നൊരു തീരുമാനം എടുക്കരുത്. ഒരു 2-3 days അതിനുള്ളിൽ എല്ലാം ശരിയാവും.
2: ഉറപ്പാണോ?
0: ഒന്ന് പറഞ്ഞു.
1: ഞാൻ പറഞ്ഞു കൊടുക്കാം. അയ്യോ കോശി, ചടയെന്നൊരു തീരുമാനം എടുക്കരുത്. ഒരു 2-3 days അതിനുള്ളിൽ എല്ലാം
2: ശരിയാവും.
1: അതേ ഉള്ളു ഇപ്പൊ എന്റെ കയ്യില്.
0: കോശി ധൈര്യമായിട്ടിരിക്കേ, ഞങ്ങളൊക്കില്ലേ കോശി ഇനി ഞങ്ങളോട് കൊടുന്നു. ഇതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് കോശിക്ക് നല്ല അടിപൊളി ചെലവ്.
2: ചിരിയൊക്കെ ചെലവിട്ട് മതി. ഞാനെവിടെ കിടക്കണ്ട?
0: എന്റെ മടി കിടക്കണോ?
2: അല്ല എനിക്ക് ഉറങ്ങാനായിട്ട്.
0: ഞാൻ താരായിട്ട് പാടിത്തരാം.
2: വേണ്ട, എനിക്ക് പാട്ട് കേട്ട് ഉറക്കാൻ പറ്റില്ല.
1: എടോ വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, എവിടെയെങ്കിലും പോയി കിടക്കുപ്പോ.
2: ശരി മുതലാളി.
0: ഏയ് സുന്ദരിയായ ഒരു പെൺകുട്ടി ബസ്സിനകത്ത് പുര നിറഞ്ഞെടുക്കുമ്പോ ഒരു അന്യപുരുഷനെ അവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല.
1: ഓ അത് ഞാൻ ഓർത്തില്ല. എനിക്ക് ടെറസിൽ കിടന്നോ?
2: ടെറസില്ല,
1: വണ്ടിയുടെ മോൾ ഭാഗം ഇല്ലേ അവിടെ കിടന്നോ.
2: ശരി.
0: എന്താണ്
2: എനിക്ക് തലവെക്കാൻ?
0: 2.5 kg ഒരു മാംഗ്ലൂർ മേലുണ്ട്, പോയി തലവെക്ക്.
1: എടോ ആ വണ്ടിയുടെ അകത്ത് പായുണ്ട്, തലോണിയുണ്ട്, എടുത്തിട്ട് പാണ്ടാറടങ്ങ എന്റെ മോൾ.
2: ശരി മുതലാളി.
0: ശരിക്കും മുതലാളി ഞാനാ.
2: ശരി, ശരിക്കും മുതലാളി.
1: ശരിക്കും മുതലാളി, നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ ബസ് മുതലാളി, അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ.
0: മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്.
1: മനുഷ്യനെ മെനക്കെടുത്താൻ? ആ താമരാജ പിള്ള ബസ്. എന്തൊരു ശബ്ദം കേട്ടത്?
0: കോശിയുടെ ശബ്ദമല്ല കേട്ടത്?
1: അപ്പൊ ടർസിന്റെ മോളിൽ നിന്നായിരിക്കും.
0: കൊന്ത യേശി. അല്ല എന്താ കോശി?
2: ഞാനിവിടെ താഴെ.
0: എന്താ പറ്റി?

0: മുള്ളാൻ മുറ്റിയപ്പോ വീട്ടിൽ ഓർമ്മ വെച്ച് മുറിയുന്ന മുറ്റത്തേക്ക് ഇറങ്ങിയതാ.
1: എന്തായാലും മുറ്റത്തെത്തിയല്ലോ, ഇനി മുള്ളല് കഴിയട്ടെ.
0: അത് താഴേക്ക് ലാൻഡ് ചെയ്തപ്പോ തന്നെ പോയി.
2: കോശി വീണതോണ്ടൊരു ഗുണമുണ്ടായി,
0: എന്താ
2: കൃത്യസമയത്ത് ഉണരാൻ പറ്റി. അലാറം വെക്കണ്ട കിടന്നത്.
1: അല്ല കോശി ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവെങ്കിലേ അലാറം വെക്കണ ടൈപ്പ് ചെയ്ത് നമുക്ക് അങ്ങനെ വിൽക്കായിരുന്നു.
2: സംസാരിച്ച സമയം കണ്ടു വേഗം റെഡിയാ നോക്ക്, നമുക്ക് പോണ്ടേ.
0: പോകുന്നു. ഇന്നലെ പറഞ്ഞ ആ അടിപൊളി ചെലവിന്റെ കാര്യം മറന്ന.
2: ഓ കോശിയുടെ വീഴ്ചയിൽ ഞാനത് അങ്ങോട്ട് മറന്നു.
0: ഞാൻ വീഴ്ചയില ഓർത്തത്.
2: കാശ് ബാക്കി എല്ലാം സെറ്റപ്പാക്കി വെക്കാം, അപ്പഴും ഞങ്ങൾ ഇങ്ങോട്ട് വരാം. വാ പൊളിച്ച് നിക്കണ്ടേ, നീ വണ്ടി സ്റ്റാർട്ടാക്കി റേഡിയേറ്റർ വെള്ളം ചൂടാക്കി എനിക്ക് കുളിക്കണം.
0: എന്റെ അമ്മേ
1: കോശി, ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക്.
0: എന്നെ ഇമിറ്റേറ്റ് ചെയ്യ.
1: അമ്മ ആദ്യം ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ
0: കണ്ട് നടക്കണ്ടേ സുന്ദര.
3: ഗിരീഷ് പുത്തഞ്ചേരി ഗാനരചന നിർവഹിച്ച് ഔസേപ്പച്ചൻ ഈണം പകർന്ന ഗാനങ്ങളാണ് ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ, ഔസേപ്പച്ചൻ എന്നിവർ ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ ആലപിച്ചു. ദിലീപ്, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ, സലീം കുമാർ, നിത്യദാസ് എന്നിവരെ കൂടാതെ ഒടുവിലുണ്ണികൃഷ്ണൻ, ബാബു നമ്പൂതിരി, മച്ചാൻ വർഗീസ്, പി വാസു, സബിത ആനന്ദ്, പ്രസീത, ഗീത സലാം, സനുഷ സന്തോഷ്, കലാഭവൻ ഹനീഫ് എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 2001 എം എം ഹംസയുടെ നിർമ്മാണത്തിൽ താഹ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ കഥ ഗോവിന്ദ് പത്മൻ, മഹേഷ് മിത്ര എന്നിവരാണ് നിർവഹിച്ചത്. വി ആർ ഗോപാലകൃഷ്ണൻ തിരക്കഥാ സംഭാഷണം എന്നിവയൊരുക്കി. സാലു ജോർജാണ് ഛായാഗ്രഹണം നിർവഹിച്ചത്. ചിത്രസംയോജനം രഞ്ജൻ എബ്രഹാം. കലാസംവിധാനം ഗംഗൻ തലവിൽ, സാലു കെ ജോർജ് എന്നിവരാണ് നിർവഹിച്ചത്. സഹസംവിധാനം ജോണി ആന്റണി. കലാസംഘം എന്ന ബാനറിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിരിയുടെ യാത്ര നമ്മളെ വിട്ടുമാറിയില്ല അല്ലേ. ഈ പറക്കും തളിക എന്ന ചിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നാണ്, ജീവിതം എത്ര സീരിയസ് ആയാലും ഒരു ചെറിയ ചിരി മതി എല്ലാം ലളിതമാക്കാൻ. പ്രിയ ശ്രോതാക്കളെ, ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. ചിരിനേരത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. ഞങ്ങളോടൊപ്പം തുടരൂ ഇനിയും കൂടുതൽ ചിരികളും സന്തോഷവും നിങ്ങളിലേക്ക് എത്തിക്കാൻ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, ILO മട്ടന്നൂർ.
4: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം.
5: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ 8 സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തി വരുന്നതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. PSC നിയമന തട്ടിപ്പ് കേസിൽ ചെയർമാനും അംഗങ്ങളും അന്വേഷണവുമായി സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി. സപ്ലൈകോ 1st വിള നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ഈ മാസം 30 സമാപിക്കും. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട വൈകിട്ട് 5 തുറക്കും. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിന് നാളെ ജപ്പാനിൽ തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. തെർമൽ പവർ കോർപ്പറേഷനിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്ന കാര്യം സംസാരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി ലഭ്യമാക്കുന്നതിന് രാജ്യത്തെ 8 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അടുത്ത മാസം 1 മുതൽ മൺസൂൺ കാലം ആരംഭിക്കുന്നതുവരെ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
6: ഒരാഴ്ചക്കകം വൈദ്യുതി നിയന്ത്രണം കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ദീർഘകാല ആവശ്യകത മുന്നിൽ കണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സോളാർ ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്നതിന് സ്റ്റോറേജ് സൌകര്യം ഇല്ലാത്തതാണ് പ്രശ്നമെന്നും സംസ്ഥാനത്ത് പുനരുപയോഗ ഊർജ്ജം ഉപയോഗപ്പെടുത്തി വൈദ്യുതി കുറവ് പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. പുനരുപയോഗ മേഖലയിൽ സ്വകാര്യ കമ്പനികളെ അനുവദിക്കുമെന്നും അടുത്ത മാസം 1 മുതൽ വൈദ്യുതിക്ക് പുതിയ കരാറുകൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കളമശ്ശേരിയിൽ വാർത്താ ചാനലിലെ റെയ്ഡ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. വാർത്താ പ്രക്ഷേപണം പോലീസ് തടസ്സപ്പെടുത്തിയെന്ന വാർത്ത ശരിയല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്നും കോടതിയുടെ അനുമതിയോടുകൂടിയാണ് പോലീസിന്റെ അന്വേഷണമെന്നും ഇതിൽ ഗവൺമെന്റ് ഇടപെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
5: PSC നിയമന തട്ടിപ്പ് കേസിൽ ചെയർമാനും അംഗങ്ങൾക്കും പ്രത്യേകത ഒന്നുമില്ലെന്നും അവർ അന്വേഷണവുമായി സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ക്രൈംബ്രാഞ്ച് ഓഫീസ്

0: കേസിൽ മൊഴി നൽകാൻ പോയില്ലെങ്കിൽ പോലീസ് അതിന് മാർഗം സ്വീകരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കുമെതിരെ ഗുരുതരമായ പരാതികളാണ് ലഭിച്ചതെന്നും നിയമം പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. മാസപ്പടി കേസിൽ പിണറായി വിജയനും മുഹമ്മദ് റിയാസും പറഞ്ഞത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണെന്നും ഇഡി ഡിജിപിക്ക് നൽകിയ കത്ത് ഗവൺമെന്റ് പരിശോധിച്ചു വരികയാണെന്നും ഇക്കാര്യത്തിൽ സിപിഐഎം പോളിറ്റ് ബ്യൂറോയല്ല തീരുമാനം എടുക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് 3 ദിവസത്തെ റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒന്നിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, തുറമുഖ സമുദ്രാധിഷ്ഠിത വികസനം, വ്യോമഗതാഗതം, വ്യവസായ സാമ്പത്തിക ഇടനാഴികൾ, ഊർജ്ജവും പുനരുപയോഗ സ്രോതസ്സുകളും, നഗരവികസനം, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം, ലൈഫ് സയൻസ്, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി, ദുരന്ത നിവാരണം, ഡിജിറ്റൽ മേഖല, വിനോദസഞ്ചാരം, ക്രിയേറ്റീവ് മേഖല തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ വട്ടമേശ സമ്മേളനം ചർച്ച ചെയ്യും. ഇന്ന് ഓസോൺ പാളി ദിനം. ഓസോൺ പാളിയുടെ സംരക്ഷണം വീട്ടിൽ നിന്നു തന്നെ തുടങ്ങേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ദിവസമാണിതെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. എയർ കണ്ടീഷണറുകൾ 24 ഡിഗ്രി സെൽഷ്യസിൽ ക്രമീകരിക്കുക, ഊർജ്ജക്ഷമതയേറിയ ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുക തുടങ്ങിയ ലളിതമായ നടപടികൾ മലിനീകരണം കുറയ്ക്കാനും ഭൂമിയെ കൂടുതൽ ആരോഗ്യകരമാക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മാലിന്യരഹിത പുതുയുഗ കേരളത്തിന് കൈകോർക്കാം എന്ന സന്ദേശമുയർത്തി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കൈയോട് കൈ ക്യാമ്പയിനും മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനും നാളെ തുടക്കമാകും. 1 മാസത്തെ ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലും വിപുലമായ ശുചിത്വ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ഖരമാലിന്യ പരിപാലന ചട്ടം 2026 സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകുന്നതിന് സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. സപ്ലൈകോ 1ാം വിള നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ഈ മാസം 30 സമാപിക്കും. പാലക്കാട് ജില്ലയിൽ ഇതുവരെ 25,000 കർഷകരാണ് നെല്ല് സംഭരണത്തിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട് ജില്ലയിൽ ഇനിയും 20,000 പേരാണ് രജിസ്റ്റർ ചെയ്യാനുള്ളത്. രജിസ്റ്റർ ചെയ്യാനുള്ള കർഷകർ 30 മുൻപ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത കർഷകരിൽ നിന്ന് മാത്രമാണ് സപ്ലൈകോ നെല്ല് സംഭരിക്കുക. കർഷകർക്ക് നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സപ്ലൈകോ വെബ്സൈറ്റ് വഴിയോ രജിസ്റ്റർ ചെയ്യാം. തീയതി ദീർഘിപ്പിക്കുമെന്ന ധാരണയിൽ രജിസ്ട്രേഷൻ വൈകിപ്പിക്കരുതെന്ന് സപ്ലൈകോ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയും ആയിട്ടുണ്ട്.
0: കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. കന്നി 1 നാളെ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇഡി നട തുറന്ന് ദീപം തെളിയിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും. ആറന്മുള വള്ളസദ്യകാലത്തിന് ഇന്ന് സമാപനമാകും. ആറന്മുള പള്ളിയോട സേവാസംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി കഴിഞ്ഞ 2 മാസക്കാലമായി നടത്തിവരുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ആറന്മുള വള്ളസദ്യക്കാലം. അല്പസമയത്തിനകം മന്ത്രി പി സി വിഷ്ണുനാഥ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. എംഎൽഎമാരായ അബിൻ വർക്കി, പഴകുളം മധു തുടങ്ങിയവർ പങ്കെടുക്കും. ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സമയം ഈ മാസം 30 നീട്ടിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഇക്കാര്യത്തിൽ തീർത്ഥാടകർ നേരിടുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ഹജ്ജ് കമ്മിറ്റിക്കും കത്തയച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് മക്കയ്ക്ക് സമീപം ഹൂതികളുടെ ഡ്രോൺ വ്യോമ പ്രതിരോധ സംവിധാനം തടയുകയും നശിപ്പിക്കുകയും ചെയ്തതായി സൌദി അറേബ്യ അറിയിച്ചു. മക്കയ്ക്കു നേരെ ഹൂതികളുടെ 2 ആക്രമണ ശ്രമമാണിതെന്ന് യമനിലെ നിയമാനുസൃത ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന സഖ്യസേനയുടെ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട സുരക്ഷാ നടപടികൾ ചർച്ച ചെയ്യുന്നതിന് AI കമ്പനി മേധാവികൾ കാലിഫോർണിയയിൽ യോഗം ചേർന്നു. സുരക്ഷയ്ക്ക് മുൻഗണന നൽകി ഒന്നിച്ചു പ്രവർത്തിക്കേണ്ട ആവശ്യകത ഓപ്പൺ AI എക്സിക്യൂട്ടീവ് ക്രിസ് ലെഹെയ്ൻ വ്യക്തമാക്കി. സുരക്ഷിതമാണെന്ന് ഉറപ്പില്ലാത്ത ഒന്നും പുറത്തിറക്കാതിരിക്കുകയാണ് നിർമ്മിത ബുദ്ധി കമ്പനികൾ ചെയ്യേണ്ടതെന്നും AIയുമായി ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങൾ ആവശ്യമില്ലെന്നും എൻവിഡിയ മേധാവി ജൻസൺ ഹുവാങ് അഭിപ്രായപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പാലാ നഗരസഭ വൈസ് ചെയർമാനായി കോൺഗ്രസ് വിമതൻ ബിജു മാത്യൂസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുമുന്നണിയുടെ പിന്തുണയോടെയാണ് ബിജു മാത്യൂസ് വിജയിച്ചത്. ബിജുവിന് 14 വോട്ടുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പനക്കലിന് 11 വോട്ടുകൾ ലഭിച്ചു. ഇടതുമുന്നണിക്കൊപ്പം നിന്നിരുന്ന ടോണി തൈപ്പറമ്പിലും ലിസിക്കുട്ടിയും കോൺഗ്രസ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പനക്കലിന് വോട്ട് ചെയ്തു.

0: കോൺഗ്രസ് വിമത രജിത പ്രകാശ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. മഹാശിലായുഗ സ്മാരകങ്ങളായ കണ്ണൂർ, കരിവള്ളൂർ, മാലാപ്പ്, ചെമ്പോട്ടിക്കുന്നിലെ കുടക്കല്ലുകളുടെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ ആർക്കിയോളജി വകുപ്പ് ആരംഭിച്ചു. 2800 വർഷം പഴക്കമുണ്ട് ഈ കുടക്കല്ലുകൾക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മഹാശിലായുഗ കാലത്തെ ശവസംസ്കാര രീതികളാണ് കൂടക്കല്ലുകളും തൊപ്പിക്കല്ലുകളും. ചെമ്പോട്ടിക്കുന്നിൽ 7 കൂടക്കല്ലുകളാണ് കണ്ടെത്തിയത്. കൂടക്കല്ലുകൾ മൂടിക്കിടന്ന മണ്ണ് നീക്കം ചെയ്തപ്പോൾ തൊപ്പിക്കല്ലും മുടിക്കല്ലും മൺപാത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പെരികമന നാരായണൻ നമ്പൂതിരിയുടെ ഇല്ലപ്പറമ്പിലാണ് 5 കൂടക്കല്ലുകൾ ഉണ്ടായിരുന്നത്. ചരിത്ര സ്മാരകം സംരക്ഷിച്ച പെരികമന നാരായണൻ നമ്പൂതിരിയെ കഴിഞ്ഞ ദിവസം വി കുഞ്ഞികൃഷ്ണൻ MLA ആദരിച്ചിരുന്നു. കാടുമൂടിക്കിടന്നിരുന്ന ഭാഗം വൃത്തിയാക്കി സംരക്ഷണ പ്രവർത്തികൾ തുടങ്ങിയതോടെ ചരിത്രത്തിലെ അപൂർവ ശേഷിപ്പുകളുടെ നേർക്കാഴ്ചയാണ് ചെമ്പട്ടിക്കുന്നിൽ കാണാനാവുന്നത്. സംരക്ഷണ പ്രവർത്തികൾ പുരോഗമിക്കുമ്പോൾ കൂടുതൽ ശേഷിപ്പുകൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് പുരാവസ്തു വകുപ്പ്.
0: ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിന് നാളെ ജപ്പാനിലെ ടോക്കിയോവിൽ തുടക്കമാകും. ഇന്ത്യയുടെ വനിതാ ടീം ആദ്യ കളിയിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൌർ ആണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. പുരുഷ ടീമിനെ നയിക്കുന്നത് ശ്രേയസ് അയ്യരാണ്. ചെസ് ഒളിമ്പ്യാഡിന് ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 ഒന്നാം റൌണ്ട് മത്സരം തുടങ്ങും. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു. വൈകിട്ടാണ് ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനിൽ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന് KCA അറിയിച്ചു. ഈ മാസം 27 പരമ്പരയിലെ ആദ്യ മത്സരം. കവരത്തിയിൽ യുവാക്കൾക്കും ചെറുകിട കർഷകർക്കുമായി പോഷകത്തോട്ടം, മണ്ണിര കമ്പോസ്റ്റിംഗ് എന്നിവയിൽ 3 പരിശീലന പരിപാടിക്ക് തുടക്കമായി. ലക്ഷദ്വീപ് കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ICAR, CMFRI, കവരത്തി, നാളികേര ഉൽപാദക സഹകരണ സംഘം എന്നിവ സംയുക്തമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. സ്വർണവില വർദ്ധിച്ചു. പവന് 200 വർദ്ധിച്ച് 1,12,520 രൂപയായി. 14,065 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ 8 സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തിവരുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. PSC നിയമന തട്ടിപ്പ് കേസിൽ ചെയർമാനും അംഗങ്ങളും അന്വേഷണവുമായി സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി. സപ്ലൈകോ ഒന്നാം വിള നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ഈ മാസം 30 സമാപിക്കും. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട വൈകിട്ട് 5 തുറക്കും. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിന് നാളെ ജപ്പാനിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 ഒരു വട്ടം കൂടി നാടക നേരത്തിൽ നാടകം ഞാൻ രാധിക 1, രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. 5 ചലച്ചിത്രഗാനങ്ങൾ, 5:30 തിരികെ ജീവിതത്തിലേക്ക്. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 5:45 ആർദ്രഗീതങ്ങൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8 ചലച്ചിത്രഗാനങ്ങൾ. 8:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 9 ചിത്രപരിചയം. 10 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.0.

0: 96.6 FM. ഇനി നാട്ടുവിശേഷം. കണ്ണൂർ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സംഘടനയായ ഇന്ത്യൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഫെലോഷിപ്പിന്റെ 36th ജനറൽ അസംബ്ലിയും 20th ദേശീയ സംഗമവും ഈ മാസം 18, 19, 20 തീയതികളിൽ നടക്കും. 18 വൈകിട്ട് 3 മണിക്ക് വിസ്മയ ഓഡിറ്റോറിയത്തിൽ ജസ്റ്റിസ് കൽപേഷ് ജാവേദി പരിപാടി ഉദ്ഘാടനം ചെയ്യും. 19 നടക്കുന്ന പരിപാടി മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. അഞ്ചിറക്കണ്ടി തട്ടാരി പാലത്തിന് സമീപം കലുങ്കിന്റെ പ്രവൃത്തി നടക്കുന്നതിനാൽ 1 മാസത്തേക്ക് ഭാഗികമായി ഗതാഗത നിയന്ത്രണമുണ്ടാകും. 10 കുപ്പ്യാട്ട് മുത്തപ്പൻ മടപ്പുരയിൽ കന്നിസംക്രമം ഈ മാസം 17 രാവിലെ 11 മണിക്ക് നടക്കും. രാവിലെ മുത്തപ്പന് വിശേഷാൽ പയങ്കുറ്റിയും ഗുളികന് പൂജ, നിവേദ്യം, കലശം, കരിങ്കലശം, നിറദീപം, പ്രസാദ വിതരണം എന്നിവയും നടത്തും. ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ എ.കെ. നായനാർ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ വായനാങ്കണം ഇന്ന് നടക്കും. വൈകുന്നേരം 4:30 എ.കെ. നായനാർ സ്മാരക വായനശാല എള്ളറിഞ്ഞിയിൽ നടക്കുന്ന പരിപാടി ശ്രീ നാദം മുരളി ഉദ്ഘാടനം ചെയ്യും. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനായി പനമ്പറ്റ UP സ്കൂളിൽ സംനിത സാമൂഹിക ഉൾച്ചേർക്കൽ ലാബ് ആരംഭിക്കുന്നു. ഈ മാസം 17, 3 മണിക്ക് കലക്ടർ പി. വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്യും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6.

0: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. യു പി ഐ വഴിയുള്ള ഏത് തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് ലോക ഓസോൺ ദിനത്തിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. ആഗോള വളർച്ചയ്ക്ക് കരുത്തു പകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. വാർത്തകൾ വിശദമായി. സെമിക്കോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ സംയോജിത പ്രവർത്തനവും ശേഷി വർധനയും ഉറപ്പുവരുത്തുകയാണ് 3 ദിവസത്തെ മേളയുടെ ലക്ഷ്യം. 600+ പ്രദർശകരും 300+ അന്താരാഷ്ട്ര കമ്പനികളും 40+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷനും ഇലക്ട്രോണിക്സ് ആന്റ് ഐ ടി മന്ത്രാലയവും സംയോജിച്ച് സംഘടിപ്പിക്കുന്ന സെമിക്കോൺ ഇന്ത്യ പ്രദർശനമേളയുടെ 5ാം പതിപ്പാണിത്. യു പി ഐ വഴി നടത്തുന്ന ഏത് തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. വ്യാപാരികൾക്ക് നൽകുന്ന 2000 രൂപ വരെയുള്ള ഇടപാടുകളും ചെറുകിട വ്യാപാരികൾക്കായുള്ള 0% ഡിസ്കൌണ്ട് റേറ്റ് ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു. 2000 രൂപയ്ക്ക് മുകളിലുള്ള നിർദ്ദിഷ്ട വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ എം ഡി ആർ ബാധകമാകൂ. എം ഡി ആർ എന്നത് സർക്കാരോ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോ

0: ചർച്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വൈദ്യുതി വാങ്ങുന്നതിനായി 8 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതായും സോളാർ വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ബാറ്ററി സ്റ്റോറേജ് സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. 30 രൂപ യൂണിറ്റിന് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: NTPC ആയിട്ട് ചർച്ച നടത്തി, NCPL ആയിട്ട് ചർച്ച നടത്തി, ഹിമാചൽ ഗവൺമെന്റ്, രാജസ്ഥാൻ ഗവൺമെന്റ്, കർണാടക ഗവൺമെന്റ് ചർച്ച നടത്തി. 10 രൂപയ്ക്ക് മീതെ പോകാൻ പാടില്ലെന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ സീലിംഗ് കൂടി നമുക്കുണ്ട്. അതിന്റെ മീതെ ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ താഴെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പവർകട്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ പൂർണ്ണമായ കൺട്രോളിലേക്ക് എത്താൻ പറ്റും. 1 ഒക്ടോബർ മുതൽ അടുത്ത മൺസൂൺ ആരംഭിക്കുന്നത് വരെയുള്ള ഒരു പ്ലാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ലോങ് ടേം പ്ലാനുണ്ട്. പുതുക്കിയ ഒരു പവർ പോളിസി, ഒരു വൈദ്യുതി നയം തന്നെ നമ്മൾ പ്രഖ്യാപിക്കും.
0: സ്വച്ഛത ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതുവിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് 17 ഒക്ടോബർ വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛത ഹി സേവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത്. ഗാന്ധി ജയന്തി ദിനമായ 2 ഒക്ടോബർ ഇതിന്റെ ഭാഗമായി പ്രത്യേക പരിപാടികളും നടക്കും. ഏക് പേട് മാക്കേ നാം സംരംഭത്തിന്റെ ഭാഗമായ വൃക്ഷത്തൈ നടീലും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി 2 ഒക്ടോബർ മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കും. 31 ഒക്ടോബർ വരെ തുടരുന്ന ശുചീകരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ഈ മാസം 19 ശുചീകരണ യജ്ഞം നടക്കും. തിരുവനന്തപുരം കോവളം ബീച്ചിലും ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ഇന്നും വിവിധ ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP രാജ്യമെമ്പാടും നാളെ മുതൽ 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും ജൈവ വൈവിധ്യത്തിനും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. വരും തലമുറയ്ക്കായി സുരക്ഷിതമായ ഭാവി പടുത്തുയർത്താൻ നിത്യജീവിതത്തിൽ പ്രകൃതി സൌഹൃദ ശീലങ്ങൾ വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഓസോൺ പാളിയുടെ സംരക്ഷണം വീടുകളിൽ നിന്നാണ് ആരംഭിക്കേണ്ടതെന്നും ലോക ഓസോൺ ദിനത്തിൽ മന്ത്രി ഓർമ്മപ്പെടുത്തി. ഓസോൺ പാളിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രധാനമായ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആഘോഷിക്കുന്നത്. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി നാളെ 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകൾക്കാണ് സഹായം നൽകി വരുന്നത്. വിശദാംശങ്ങളിലേക്ക്.
3: കരകൌശല വസ്തുക്കളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് പുറമെ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി സാധ്യത ഉറപ്പുവരുത്താനും PM വിശ്വകർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു. സ്റ്റൈപ്പൻഡോടുകൂടിയ നൈപുണ്യ വികസനം, 3 ലക്ഷം രൂപ വരെ വായ്പാ സഹായം, ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 15,000 രൂപ വരെ സാമ്പത്തിക സഹായം എന്നിവയും പദ്ധതിയിലൂടെ നൽകിവരുന്നു. 30 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളാണ് PM വിശ്വകർമ്മ പദ്ധതിയിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തത്. ഗുണഭോക്താക്കൾക്ക് PM വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും ID കാർഡും ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. മരപ്പണി, സ്വർണ്ണപ്പണി തുടങ്ങിയ 18 പരമ്പരാഗത തൊഴിൽ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട 18 മുകളിൽ പ്രായമുള്ളവർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ റിപ്പോർട്ടർ ചാനലിന്റെ കൊച്ചിയിലെ ഓഫീസിലടക്കം വ്യാപക പരിശോധനയുമായി പ്രത്യേക അന്വേഷണ സംഘം. ചാനൽ ന്യൂസ് റൂമിലുൾപ്പെടെ നടത്തിയ പരിശോധനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. നിയമപരമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് നടന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ പ്രക്ഷേപണം തടസ്സപ്പെടുത്തിയ പോലീസിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചു. ആഗോള വളർച്ചയ്ക്ക് കരുത്തുപകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക അടിത്തറ, ഊർജ്ജസ്വലമായ സ്വകാര്യ മേഖല, വർദ്ധിച്ചുവരുന്ന സാങ്കേതിക ശേഷി എന്നിവ വളർച്ചയ്ക്ക് പിന്തുണയേകുമെന്നും IMF വ്യക്തമാക്കി. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്നതിനൊപ്പം അന്താരാഷ്ട്ര സാമ്പത്തിക വികസനത്തിന് വലിയ തോതിൽ സംഭാവന നൽകുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യയെന്നും IMF ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ നൈജൽ ക്ലാർക്ക് പറഞ്ഞു. ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തി ന്യൂസിലന്റ് പാർലമെന്റ്. ഇരു സംസ്ഥാനങ്ങൾക്കുമിടയിലെ ക്ഷമിക്കണം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം

ശക്തിപ്പെടുത്തുന്നതിനും തീരുവകളിൽ സാരമായ കുറവ് വരുത്തുന്നതിനും ഇത് സഹായിക്കും. പ്രതിപക്ഷ അംഗങ്ങളുടെ അടക്കം പിന്തുണയോടെയാണ് നിയമം പാസാക്കിയത്. കയറ്റുമതിക്കാർക്ക് ഇതിന്റെ പ്രയോജനം ഉടൻ ലഭിക്കുമെന്നും വ്യാപാര കരാർ ഈ വർഷം തന്നെ നടപ്പാക്കുമെന്നും ന്യൂസിലന്റ് വാണിജ്യമന്ത്രി ടോസ് മക്ലേ പറഞ്ഞു. എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ന്യൂസിലന്റ് വിപണിയിൽ തീരുവാരഹിത പ്രവേശനം സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ സാധ്യമാകും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഭൂട്ടാനിലെത്തും. ഭൂട്ടാൻ രാജാവ്, പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഈ വർഷം ഓഗസ്റ്റിൽ 55.6% ഉയർന്നതായി സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. മുൻമാസം ഇത് 55.4%. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്കിലും നേരിയ വർധനയുണ്ടായിട്ടുണ്ട്. മക്കയ്ക്ക് സമീപം ഹൂതി വിമതർ വിക്ഷേപിച്ച ഡ്രോൺ സൌദി വ്യോമ പ്രതിരോധ സേന വെടിവച്ചിട്ടു. 2017 ശേഷം മക്കയ്ക്ക് നേരെ ഹൂതികൾ നടത്തുന്ന രണ്ടാമത്തെ ആക്രമണ ശ്രമമാണിത്. അതേസമയം മക്കയെ ലക്ഷ്യം വച്ചായിരുന്നില്ല ആക്രമണമെന്ന് ഹൂതികൾ വ്യക്തമാക്കി. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഇൻസെന്റീവ് 3000 രൂപയിൽ നിന്ന് 6000 രൂപയായി ഉയർത്തി ഡൽഹി സർക്കാർ. മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഇതിനു പുറമെ ഡൽഹിയിലെ കോളേജുകളിലും സർവകലാശാലകളിലും പഠിക്കുന്ന 10,000 വിദ്യാർത്ഥികൾക്കായി പുതിയ ഹോസ്റ്റലുകൾ നിർമ്മിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് വൈകിട്ട് 11:30 വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. യുപിഐ വഴിയുള്ള ഏത് തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് ലോക ഓസോൺ ദിനത്തിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. ആഗോള വളർച്ചയ്ക്ക് കരുത്തുപകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409029789896. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. നമുക്ക് നമ്മുടെ ആദ്യത്തെ കോളറിലേക്ക് പോകാം. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: മുഹമ്മദ്, വടക്കേ വാവനൂര്.
1: എന്തൊക്കെയുണ്ട് വിശേഷം?
2: എന്താ, നല്ല വിശേഷം. പുറത്ത് നല്ല ചൂടാണ്, ചൂട് ഇങ്ങനെ ആസ്വദിച്ചിട്ടിരിക്കുക.
1: പാലക്കാട് ഭാഗമല്ലേ?
2: പാലക്കാട് ചൂട് നമ്പർ വൺ ആണല്ലോ.
1: അതെ അതെ അതെ.
2: പിന്നെ അങ്ങനെ പോകുന്നു.
1: ജോലി തിരക്കുണ്ടോ?
2: ആ, ജോലി കുഴപ്പമില്ല, പോകുന്നുണ്ട്. ഇപ്പൊ ജോണം കഴിഞ്ഞ പിന്നെ ഒന്നും ക്ഷീണം വരും, പിന്നെ അങ്ങനെ മന്ദഗതിയിലാ പോവുക.
1: അതെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ചൂട് കാരണം അവിടെ എന്തെങ്കിലും നമ്മുടെ എന്താ പറയാ കുടിവെള്ളത്തിനൊക്കെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയോ?
2: ഇല്ല, കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് ഉദരം വന്നിട്ടില്ല, അങ്ങനെ ഉണ്ടാവാറില്ല കൂടുതൽ.
1: അതെ അല്ലേ? ഓക്കെ. അപ്പൊ ഇക്ക ഇന്ന് ഏത് പാട്ടുമായിട്ടാണ്?
2: എനിക്ക് വീണ്ടും ചലിക്കുന്ന ചക്രം എന്ന സിനിമയില് ഇത് ജനീതൻ മലർ വിരിഞ്ഞു പറഞ്ഞൊരു പാട്ടുണ്ട്.
1: ദാസേട്ടൻ പാടി മനോഹരമാക്കിയ പാട്ടല്ലേ?
2: അതെ അതെ, മനോഹരമാക്കിയൊരു പാട്ട്. അപ്പൊ നമ്മുടെ റേഡിയോ മലബാർ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, പിന്നെ ശ്രവ്യധാര ഗ്രൂപ്പിലെ കൂട്ടുകാർക്കും, പിന്നെ നമ്മുടെ ഇതിന്റെ പ്രധാനപ്പെട്ട നമ്മുടെ കൃഷ്ണേട്ടൻ്റെ, കൃഷ്ണേട്ടനും പ്രത്യേകം ഡെഡിക്കേഷൻ ചെയ്യുന്നു കേട്ടോ.
1: ഓക്കെ, തീർച്ചയായിട്ടും അദ്ദേഹം കേൾക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് മനോഹരമായിട്ടുള്ള ഈ ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കേൾപ്പിക്കാം. അപ്പൊ ഒക്കെ വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ, നമുക്ക് പാട്ട് കേൾക്കാം.
2: ഓക്കെ,
1: ഇതാ പാട്ട് കേട്ടോളൂ.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
4: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
5: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
1: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
5: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
4: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
5: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
5: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
5: ആ പിന്നെന്നാ.
2: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
6: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ.
7: ഹലോ, നമസ്കാരം.
6: ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ, ആരാണ്?
7: അഭിലാഷാണ്.
6: ആഹാ, എന്തൊക്കെയുണ്ട് വിശേഷം?
7: ഇങ്ങനെ പോകുന്നു.
6: സുഖാണ്?
7: പോകുന്നു.
6: എവിടെയുള്ളത് ഇപ്പം?
7: വീട്ടിലുള്ളത്.
6: വീട്ടിലാണ്. അപ്പോ എങ്ങനെ, നമ്മുടെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു? ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുവാണോ?
7: ഇല്ല, ഭക്ഷണം കഴിച്ചില്ല, പാട്ടെല്ലാം കേട്ട് കഴിക്കാം.
6: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ തിരഞ്ഞെടുത്തിരിക്കുന്നേ?
7: ഇന്ന് വേണ്ടത് പഞ്ചവടി എന്ന സിനിമയിലെ സൂര്യനും ചന്ദ്രനും പണ്ടൊരു കാലം ചൂതു കളിക്കാൻ ഇരുന്നു എന്നുള്ളൊരു പാട്ടാ വേണ്ടത്.
6: അതൊന്ന് ജസ്റ്റ് ഒന്ന് പാടി നോക്കാവോ?
7: വേണ്ട, അത് പാടി.
6: ശരി,
7: ഈ പാട്ട് ശ്രീകുമാരൻതമ്പി സാറിന്റെ പാട്ടാണിത്. അദ്ദേഹം പാട്ടില് പാട്ടെഴുത്തിൽ 60 വർഷം പൂർത്തീകരിച്ചല്ലോ. 1966 കാട്ടുമല്ലികയിലൂടെ അദ്ദേഹം പാട്ടെഴുത്തിലേക്ക് വരുന്നത്.
6: അപ്പോ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്.
7: അതെ, അങ്ങനെ കൂടി കൂട്ടാം.
6: ഓക്കെ ഓക്കെ ഓക്കെ.
7: ഇത് നല്ലൊരു കഥാഗാനം കൂടിയാണിത്.
6: അതെ അതെ, സൂര്യനും ചന്ദ്രനും ആ ഒരു രണ്ടും തമ്മിലുള്ള അല്ലേ?
7: ആ ഒരു ആ.
6: ഓക്കെ, അപ്പൊ ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും കേണ്ടി കേൾപ്പിച്ചാലോ?
7: ആയിക്കോട്ടെ.
6: പാട്ടൊക്കെ കേട്ട് ഭക്ഷണമൊക്കെ കഴിച്ചോളൂ. അപ്പൊ പാട്ട് കേൾക്കാം അല്ലേ?
7: ഓക്കെ, പാട്ടിലേക്ക് പോവാം.
6: ഓക്കെ, താങ്ക് യു.
7: ഓക്കെ, താങ്ക് യു.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തലസമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കളെ, പുതിയൊരു കോളർ നമ്മുടെ ലൈനിലെത്തിയിട്ടുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ
2: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: വിജേഷ്
2: വെളിയമ്പ്ര. ഓക്കെ, എന്താ ചെയ്യുന്നേ?
3: മറ്റന്നൊരു
2: വർക്ക്ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് അവിടെ ആണുള്ളത് അല്ലേ? ഇപ്പൊ
3: ഓക്കെ.
2: ഭക്ഷണമൊക്കെ കഴിച്ചോ?
3: കഴിച്ചില്ല.
2: ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഒന്ന് പരിചയപ്പെടുത്തു എല്ലാരെയും.
3: വീട്ടിലെ അമ്മ, ഏട്ടൻ,
2: മക്കളെ. അവരുടെ പേരൊക്കെ ഒന്ന് പറയാവോ?
3: മനോജി, വിജയൻ, ലേവി, രമ്യ, അൻവിത്.
2: അൻവിത്, അഞ്ചിത്. ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഈ പണിത്തിരക്കിനൊക്കെ എന്താണ് ഒരു എന്റർടൈൻമെന്റ് എന്നൊക്കെ പറയാം? പാട്ടൊക്കെ കേൾക്കുമോ? പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ ഇഷ്ട ഗാനങ്ങളിൽ വിളിച്ചത് ഏത് പാട്ടിന്
3: വേണ്ടിയിട്ടാണ്?
2: മനോഹരമാക്കിയ വചനം എന്ന ചിത്രത്തിലെ പാട്ട്. ഓക്കെ, പാട്ട് പാടാറുണ്ടോ? നമുക്ക് വേണ്ടിട്ട് ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു രണ്ടു വരി ഒന്ന് പാടിത്തരാവോ? ഏതെങ്കിലും മതി. പാടിക്കോളൂ. അടിപൊളി, നന്നായിട്ട് പാടിയിട്ടോ. വർക്ക് സൈറ്റിലാണ് ഉള്ളതെന്ന് തോന്നുന്നു അല്ലേ? എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലേ? പെട്ടെന്ന് ഓക്കെ. ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നമുക്ക് വചനം എന്ന ചിത്രത്തിലെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള നീർമിഴിപ്പീലിൽ എന്നുള്ള ഗാനം നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേൾക്കാം. ഓക്കെ, വിളിച്ചാൽ വളരെ സന്തോഷം. ദാ പാട്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.
3: ഓക്കെ, താങ്ക് യു.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്കിരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. ഫോൺ 0492471400 7225900018.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
3: സി എം വിസ്താര, അവർ പ്രൊഡക്ട്സ് ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
3: ഫോൺ 9496420880 8111933600. സി എം വിസ്താര,
2: സി എം വിസ്താര നെല്ലൂന്നി.
4: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ
5: ഹലോ,
4: ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറക്കുവോ? എന്തൊക്കെയുണ്ട്, ആരാണ്, പറയൂ. ഓക്കെ, റേഡിയോന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വിളിക്കരുത് കേട്ടോ, അപ്പൊ നമുക്ക് ഒന്നും കേൾക്കുന്നില്ല, ശബ്ദമൊന്നും കേൾക്കാൻ പറ്റണില്ല.
5: ഓക്കെ,
4: ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്?
5: ഇന്ന് വിസ്മയത്തുമ്പത്തിലെ കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന കാറ്റിനെ മറക്കാനുള്ള പാട്ടില്ലേ,
4: ആ പാട്ട്. അപ്പൊ നമുക്ക് ആ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി കേൾപ്പിച്ചു കൊടുത്താലോ?
5: ആയിക്കോട്ടെ,
4: ഇതാ പാട്ട് കേട്ടോളൂ.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ അടുത്തതാരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഞാൻ ദിനേശ് ആണ് സാർ.
2: കാസർഗോഡ്, സുള്ളിയ. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? സുഖല്ലേ? ചൂട് ഭയങ്കരാണ് അല്ലേ? ഇവിടെ അങ്ങനൊക്കെ തന്നെയാണ്, ഭയങ്കര ചൂടാണ്. മഴ പക്ഷെ പെയ്യുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഈ രണ്ടു ദിവസമൊക്കെ നല്ല മഴ ഉണ്ടാവുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, കാലാവസ്ഥ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയില്ല. ചിലപ്പോ ഏതെങ്കിലും ഭാഗത്തൊക്കെ പെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നേ? താനേ താനേ, കാർത്തിക്കും അഭയ ഹിരൺമയും കൂടി പാടിയ ഒരു പാട്ടാണ്. നല്ലൊരു പാട്ടാണ് അല്ലേ? ഇങ്ങനെയുള്ള പുതിയ പാട്ടുകളോടാണോ താല്പര്യം, അല്ലെങ്കിൽ പഴയ പാട്ടുകളോടാണോ താല്പര്യം? ആ പാട്ടൊക്കെ ഇഷ്ടമാണല്ലേ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ന്യൂജൻ ആയത് കാരണം കുറച്ചും കൂടി പുതിയ പുതിയ പാട്ടുകളോടാണ് താല്പര്യം അല്ലേ? ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേൾപ്പിക്കേണ്ടത്?
3: ഇത് എല്ലാ കേൾക്കുന്ന റേഡിയോ ശ്രോതാക്കൾക്ക്,
2: എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ ദിനേശ്, നമുക്ക് ഈ പാട്ട് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ പാട്ടൊക്കെ കേട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുക, എല്ലാവരെയും തിരക്കിയതായിട്ട് പറയുക. ഓക്കെ, അപ്പോൾ പാട്ടേക്കാം. ഓക്കെ, താങ്ക് യു.

0: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
0: ആഹാ, അങ്ങനെ പറഞ്ഞാ?
3: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
0: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: മതി.
3: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
0: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതായി ഫർണിച്ചറൊക്കെ, ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
3: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി തുടരുകയാണ്. നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ,
0: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: താങ്ക് യു, ഞാൻ രതീഷ് ആണ്, പാലക്കാട് ജില്ലയിലെ മഞ്ഞപ്ര എന്ന് വിളിക്കുന്നു.
0: രതീഷ് മഞ്ഞപ്ര. എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം, സുഖമാണ്.
0: സുഖമാണ്. എങ്ങനെയുണ്ട് അവിടുത്തെ കാലാവസ്ഥയൊക്കെ?
1: കാലാവസ്ഥ കുഴപ്പമില്ല. ഞാനിപ്പോ ഉള്ളത് ശരിക്കും കോട്ടയത്ത് ഉള്ള കോട്ടയം എന്ന സ്ഥലത്താണ്.
0: കോട്ടയം?
1: അതെ, ഇപ്പൊ അങ്ങോട്ട് ഞാൻ രാവിലെ വന്നിരിക്കുക.
0: ആണല്ലേ, ഓക്കേ. ഒറ്റയ്ക്കാണോ?
1: അല്ല, ഞാനും അച്ഛനും ഉണ്ട്.
0: ഓക്കേ. അപ്പോ വെറുതെ ഇരുന്നപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം ഒരു പാട്ടൊക്കെ, അല്ലേ?
1: നമ്മുടെ മുഹമ്മദ് ബാബുവിന്റെ ഒരു ആയിക്ക് വിളിക്കുന്ന കേട്ടിരുന്നു.
0: അത് ശരി.
1: ഞാനിപ്പോ ഒരു വർഷത്തിന് ശേഷമാണോ, മാസങ്ങൾക്ക് ശേഷമാണോ?
0: അതെ അതെ, ഒരുപാട് കാലമായി സംസാരിച്ചിട്ടുണ്ട് അല്ലേ? എന്തായാലും നീണ്ട ഇടവേളക്ക് ശേഷം വീണ്ടും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്?
1: ഇന്ന് ജഗദീഷ് വാടിയ ഒരു പാട്ടാണ്, പ്രായക്കര പാപ്പാന്റെ.
0: കൊക്കും പൂഞ്ചി രഘുമുക്കും കാട്ടു പെണ്ണെ കക്കും നെഞ്ചിനുള്ളം വനചാരുതേ വരുചാരണി. ഈ ഒരു പാട്ടല്ലേ? വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു പാട്ട് ജഗദീഷ് ചേട്ടനും ചിത്ര ചേച്ചിയും കൂടി പാടിയിരിക്കുന്നത്. അപ്പൊ ചേട്ടന്റെ ശബ്ദം കേട്ടിട്ട് കുറച്ച് പാടുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ചേട്ടൻ ഏതെങ്കിലും പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാടി തരുന്നുണ്ടോ? അതെന്തേ, ഒന്ന് തയ്യാറാകാൻ വേണ്ടിട്ടാണോ? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. എന്തായാലും ഉറങ്ങുന്നയാളെ നമുക്ക് ശല്യപ്പെടുത്തണ്ട.
1: ഞാൻ ഇയർഫോൺ വെച്ചിട്ടാണ് പാട്ട് കേൾക്കുന്നത്.
0: ആണല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും അടുത്ത തവണ എന്തായാലും പാടി തരണം കേട്ടോ, വിളിക്കണം. ഞാൻ ഓർത്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിച്ചാലോ?
1: ഓക്കെ,
0: വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ?
1: ഇല്ലല്ലോ.
0: ഓക്കെ, ദാ പാട്ട് കേട്ടോളൂ.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് എടുത്ത ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിൽ
1: നമസ്കാരം.
0: ഇതാരാണ്?
1: നമസ്കാരം.
0: ഇതാരാണ്?
1: അറിയില്ല,
0: എനിക്ക് പെട്ടെന്ന് ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ല.
1: തൊടിയക്കളത്തുനിന്ന് മോഹനൻ.
0: മോഹനേട്ടാ, കൊറേ നാളായില്ലേ വിളിച്ചിട്ടതല്ലേ.
1: പിന്നെ
0: അപ്പൊ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നേ?
1: പിന്നെ പിന്നെ വളകിലുക്കം കേൾക്കണല്ലോ ആരാറ പോടതാരോ, പഴയ പാട്ടല്ലേ ഇവിടെ.
0: പിന്നെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയ പാട്ടല്ലേ. ദാസേട്ടനും സംഘവുമാണ് പമ്പരം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് പാടി അല്ലേ. ഓക്കെ, ഈ പാട്ടാണ് കേൾക്കേണ്ടത്. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പാട്ട് കേൾപ്പിക്കേണ്ടത്?
1: റേഡിയോ മലബാറിലെ എല്ലാ ശ്രോതാക്കൾക്കും ചെവിധാരയിലും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയും ഈ പാട്ട് എന്റെ അടുത്തുള്ള രൂപേഷ് സ്റ്റുഡിയോക്കളോട് നമ്മുടെ ഇടവലാണ്. പിന്നെ നമ്മളെ 1987 ബാച്ചിലെ സഹപാഠികൾക്കും എല്ലാവർക്കും വേണ്ടിയും.
0: അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാവരും കേൾക്കുന്നുണ്ടാവും. എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ മനോഹരമായിട്ടുള്ള ഗാനം നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം. ഏതായാലും വിളിച്ചതിന് വളരെ സന്തോഷം.
1: എല്ലാവരോടും എന്റെ അന്വേഷണം പറഞ്ഞ് ഞാൻ കുറേ ശ്രമിച്ചു.
0: ഓക്കെ, ഇപ്പോഴാണ് കിട്ടിയത്. ഏതായാലും കിട്ടിയപ്പോൾ സന്തോഷം.
1: ഓക്കെ,
0: എന്തായാലും ലാസ്റ്റ് എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നല്ലേ അല്ലേ. രജനീകാന്തിന്റെ
1: നമ്മളെന്ന് വെച്ചാല് പഠിക്കുന്ന സമയത്ത് നേരത്തെ പോയാല്
0: പഴഞ്ചൊല്ലുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. മോഹനേട്ടാ, ഇതാ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇതാ പാട്ട് കേട്ടോളൂ.
1: ഓക്കെ
0: ഓക്കെ, താങ്ക് യു.

പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തലസമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. സ്റ്റുഡിയോയിൽ സാങ്കേതിക സഹായവുമായി കൂടെയുണ്ടായിരുന്നത് ചന്ദ്രലേഖ മല്ലിശ്ശേരി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചു.

0: ദാസ
1: ഓ സർ പ്ലീസ് പ്ലീസ്
0: ഞാൻ അങ്ങോട്ട് വന്നോളാം
1: സർ.
0: ആ സെൽവൻ അവിടെ നിൽപ്പുണ്ട്, ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ
1: ശരി സർ.
0: എന്താ കഥ? വാ ഇരിക്കിരിക്കെ.
1: അല്ല വൈഫും വന്നില്ല?
2: ഇല്ല, അവര് ഇന്ന് വേറൊരു കല്യാണമുണ്ട് കുടുംബത്തില്, അപ്പൊ അങ്ങോട്ടേക്ക് പോയി.
1: കുഴപ്പമില്ല, നീ വാ ഇരിക്ക.
2: ആ ശരി.
1: ഇരിക്കേ. ഞാനിങ്ങനെ കാണാറ്റ് ഇങ്ങനെ നോക്കിയായിരുന്നു, ആരുമില്ല. വേറെ ആരും വന്നിട്ടില്ല?
3: ഇല്ലപ്പാ, മക്കള് വന്നിട്ടില്ല.
1: ഏ, ഞാനന്ന് പ്രത്യേകം പറഞ്ഞല്ലേ എല്ലാവരും വരണമെന്ന്, മക്കളെല്ലാം കൂട്ടി വരണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് പോന്ന്. ഏ, കാണാതായപ്പോ ഞാൻ വിചാരിച്ചു ഇനി വരൂലേന്ന്.
4: അതെങ്ങനെയാ വരാണ്ടിക്കല്?
1: എന്തായാലും വന്നല്ലോ, സന്തോഷായി.
4: വിളിക്കുന്ന
1: കണ്ടിട്ടില്ല കേട്ടോ, തിരക്കായി പോയപ്പ.
5: ഹലോ.
1: അല്ല ഇതാര്, നീ ഒറ്റക്കാ?
5: പിന്നെ ഞാനിപ്പോ ഒറ്റക്കല്ലടോ യാത്ര.
1: അല്ലെ, ഫാമിലിനെ കൂട്ടിയിട്ടില്ല?
5: അതെങ്ങനാടോ, ഫാമിലി ബോംബെയിലല്ലേ.
1: നിങ്ങൾ നേരത്തെ വന്നാ?
6: ഇപ്പൊ വന്നതേ ഉള്ളൂ.
1: തിരക്കില്ലല്ലോ?
6: ഇല്ലപ്പ, തിരക്കല്ല നിനക്കല്ലേ, നമ്മക്കെന്ത് തിരക്ക്.
1: നമസ്കാരം. നമസ്കാരം. ഓ, ഞാനിന്ന് വീട്ടിൽ വന്നിരുന്നു.
5: അതെ അതെ.
1: നിങ്ങളന്ന് ടൂറിലായിരുന്നു അല്ലേ?
5: അതെ അതെ.
1: അതാ ഞാൻ ഇന്നലെ ഫോണിൽ പ്രത്യേകം വിളിച്ചത്. ഞാൻ ഇപ്പൊ വരെ.
5: ഓ
7: ഹലോ.
1: ആ വന്നോളൂ വന്നോളൂ, സ്ഥലമുണ്ട് സ്ഥലമുണ്ട്. ആ ഗേറ്റ് കടന്നിട്ട് ഇങ്ങോട്ട് ഇപ്പൊ എന്തായാലും സ്ഥലമുണ്ട്. ഇനി കുറച്ച് ഇപ്പൊ എന്താണെന്ന് അറിയില്ല. വന്ന വേ വന്ന. ആ കമലേ, ഞാൻ വരുന്നു വരുന്നു. ഞാൻ ഇപ്പൊ വരെ, വൈഫ് വിളിക്കുന്നു. വേം വരും പെട്ടെന്ന് വരാം. എന്താ കമല?
8: അല്ലപ്പ, നിങ്ങളുടെ വർത്തമാനം പറഞ്ഞിരിക്ക. പൂവ് വേണം, മുല്ലപ്പൂവ്.
1: അല്ലപ്പ, അത് വാങ്ങിയിട്ടില്ല.
8: വാങ്ങി, പക്ഷെ അത് തീർന്ന്. ഞാൻ അന്നേരം പറഞ്ഞതല്ലേ കുറച്ചധികം വാങ്ങണമെന്ന്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാ കേക്കണ്ടേ?
1: ഇനിയിപ്പ എന്നാ ചെയ്യാ?
8: അതെ, ഞാൻ അന്നേരം പറഞ്ഞതല്ലേ കുറച്ചധികം വാങ്ങണമെന്ന്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാ കേക്കണ്ടേ?
1: ഇനിയിപ്പ എന്നാ ചെയ്യാ?

0: അതെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നാല് ആ മണ്ഡപത്തിന്റെ പിറകിലെ കുറച്ചുണ്ട്, നിങ്ങൾ അതെടുത്തോണ്ട് വാ.
1: കമലം, മുഹൂർത്താകാറായില്ലേ? ആകെ അരമണിക്കൂറാ മുഹൂർത്തം. അതെല്ലാം
0: ഞാൻ പറഞ്ഞോളൂ, നിങ്ങൾ വേഗം പോയിട്ട് മുല്ലപ്പൂ എടുക്കാൻ നോക്ക്.
1: നീ മോശമാക്കിയിട്ടില്ലല്ലോ.
0: ഓ, നിങ്ങൾക്ക് ഇപ്പാ
1: തോന്നി? നീ ആ സ്റ്റേജിന്റെ ബാഗത്തെ മുല്ലപ്പൂ അങ്ങെടുത്തോണ്ട് കുറച്ചിങ്ങെടുത്തോ. അല്ല കമലു, ശരിക്ക് ആര്യ കല്യാണം ഇന്റതോ മോളതോ?
0: ഒന്ന് പോതാ സേട്ടാ, മോളെ അന്ന് കല്യാണമെങ്കിലും അമ്മമാര് നല്ല സ്റ്റൈലാക്കി നടക്കണമെന്ന്, അതാണ് ഇപ്പോഴത്തെ പേഷെ. ഇങ്ങക്കെന്താ അറിഞ്ഞ്?
1: ഇന്നെ കണ്ട വിചാരിക്കൽ ഇതെന്ന ചൂണ്ടിലായി.
0: ഓ പിന്നെ ഇങ്ങക്കങ്ങ് പറയേ വേണ്ടു, ഇതെന്റെ ഫ്രണ്ട് സുലോചന, ഗൾഫിൽ നിന്ന് അയച്ചെന്ന ഹൈ ക്വാളിറ്റിയുള്ള ലിപ്സ്റ്റിക്കാന്ന്.
1: എന്റെ കമലു, നീ ഒന്ന് വേഗം ചെല്ലേ.
0: അല്ലപ്പ ഇങ്ങളെന്നാ പറയുന്നത്? അനക്ക് റെഡി ആവണ്ടേ?
1: പെണ്ണിനെ ആനയിക്കണോ, ചെക്കനെ കൂട്ടണോ? പിന്നെ കമലോ, പിന്നെ ഒരു കാര്യം പറയാ, താലപ്പൊലീന്നും പറഞ്ഞിട്ട് ഒരു 10-15 ആളൊന്നും വേണ്ട, വെറുതെ ലേറ്റ് ആവും, ഒരു 6 ആള് മതി.
0: ഓ പിന്നെ അതൊന്നും കൊടുക്കാനാവൂലേ, മുഹൂർത്തം കുറച്ച് വൈകിയാലും കുഴപ്പമില്ല.
1: എന്തെല്ലാം പയ്യാരും. ആ മോനെ കൊണ്ടോണ്ട്, ഇതാ എന്റെ പൂ, വേറെ റെഡിയാക്ക്, എന്നാ ഞാൻ സ്റ്റേജിലേക്ക് പോട്ടെ.
0: പിന്നില്ലേ ദാസേട്ടാ, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, അത് കേക്ക്.
1: എന്താ?
0: അതായത് കണ്ടവരെല്ലാം വിളിച്ചിട്ട് സ്റ്റേജിൽ കേറ്റണ്ട, തലയിൽ അരിയിടാനായിട്ട് കൊറേ അലവലാദികൾ ഒരുങ്ങി നിക്കുന്നുണ്ടാവും, സൂര്യക്കേട്.
1: അല്ല കമലം, കാരണവന്മാരും വേണ്ടേ?
0: വേണ്ടാന്നല്ല, ഒന്നോ രണ്ടോ മതി, വകയിലെ കാരണവന്മാരെയൊന്നും വിളിച്ചു കേറ്റാൻ നിക്കണ്ട. പിന്നെ ദാസേട്ടാ,
1: എന്താ?
0: മാലയിടുമ്പോ കൊറേ മേസ്റ്റർമാർ കയറി വരും, അഭിപ്രായം പറഞ്ഞ് ആകെ കൺഫ്യൂഷൻ ആക്കാൻ ഓരോ എറ്റ എണ്ണത്തിനെ വിളിക്കണ്ട, വെറുതെ പറഞ്ഞോണ്ടിങ്ങനെ ഇരിക്കെ. താലിയാണ് ആദ്യോ, മാലയാണ് ആദ്യോ, ചക്കൻ പെണ്ണിന്, പെണ്ണൻ ചക്കൻ ആദ്യോ, ഒന്നും വേണ്ട.
1: എല്ലടോ ഇതെല്ലാം പിന്നെ പറഞ്ഞു കൊടുക്കാൻ ആർക്കും വേണ്ടേ?
0: അതിനൊക്കെ ഈ കമലോ വേറെ ആളെ ആക്കിയിട്ടുണ്ട്, നിങ്ങള് വെറുതെ അതിലൊന്നും ഇടപെടണ്ടാന്ന്.
1: അതാരാ?
0: നിങ്ങളെന്ത് കണ്ട് കമലത്തെ കുറിച്ച് എന്ത് അറിഞ്ഞ്?
1: എന്നീ പറയുന്നു,
0: എല്ലാ കാര്യവും ഫോട്ടോ എടുക്കുന്നാണ് പറഞ്ഞുതരും, അവര് പറയും പോലെ ചെയ്താ മതി. ആന്ന്?
1: ആ ശരിയാ, ഒരു കണക്കിന് അതാ നല്ല. എനിക്കൊരു കാര്യം കേക്കണ, നമ്മളെ മോള് നമ്മളാ എല്ലാം ചെലവാക്കുന്നു, ഇതെല്ലാം ചെയ്യിക്കുന്നു നമ്മൾ, ആടി എത്തുമ്പോ നമ്മൾ പുറത്ത്. ഇവരെ കളിയെല്ലാം കണ്ടാ വിചാരിക്കല്ലേ ഇവരെ വകയാണ്. ഇന്നതാരോ വിളിക്കുന്നു, ചെല്.
0: ഓ മോള് റെഡിയായി തോന്നുന്നു, അന്ന് ഞാൻ അങ്ങോട്ട് പോട്ടെ.
1: അപ്പോ മുല്ല വേണ്ട?
0: എന്റെ ദാസേട്ടാ, അത് മോക്കല്ല, മോളെല്ലാം എപ്പേ റെഡിയാ, ഇത് എനക്കാന്ന്.
1: ആയി ശരി,
0: നിങ്ങൾ അവരെ വിളിക്ക്, നാഗസ്വരക്കാരെ വിളിക്ക്.

നാടകത്തിന്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും രാധിക, അശ്വിനി കവണശ്ശേരി, ദേവദാസ്, സിനി രാമദാസ് മട്ടന്നൂർ, കമലം, സൂര്യ ഇടവന. നാടകരചന കൃഷ്ണകുമാർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി.

ആ മാധവി, കാറിന്ന് ബാഗ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്നിന് നിറച്ചും കുപ്പികളാ. ആ അച്ചാറും പച്ചടിയൊന്നും പൊട്ടിക്കണ്ട, അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്ക്. ആ പിന്നെ ആ ഗേറ്റും അടച്ചേക്ക്. ദാസായിട്ട് ലേറ്റ് ആകും, ഓഡിറ്റോറിയത്തിൻ്റെയും കാറ്ററിങ്ങിൻ്റെയും കണക്ക് സെറ്റിലാക്കിയിട്ടേ വരൂ. കുറേ അലക്കാനുണ്ടേ, നാളെ രാവിലെ.

ഇതൊരു കല്യാണം കഴിഞ്ഞ വീടാന്ന് ആരെങ്കിലും പറയുക. പണ്ടൊക്കെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് തുടങ്ങും ആളും ബഹളവും. ഇപ്പം ആളുമില്ല ബഹളവും ഇല്ല, എല്ലാ ഓഡിറ്റോറിയത്തിലല്ലേ.

0: ഏ എല്ലപ്പ ഇവൾ കിടന്ന് ഉറങ്ങിയാ, വിളിക്കണ്ട കിടന്നോട്ട്.
1: ആ വിളിക്കണ്ട, ഉറങ്ങിയിട്ടില്ല.
0: അത് ശരി, ഞാൻ വിചാരിച്ച് നീ ക്ഷീണം കൊണ്ടങ്ങ് ഉറങ്ങി.
1: ക്ഷീണമുണ്ട്, നല്ല ഓണം ക്ഷീണമുണ്ട്. അന്നെ ക്ഷീണിപ്പിക്കുന്ന പണിയാണല്ലോ നിങ്ങൾ എടുക്കുന്നേ.
0: കമലേ, നീ എന്താ പറയുന്നു?
1: ആ ഞാൻ എന്തു പറഞ്ഞിട്ട് എന്താ കാര്യോ? നിങ്ങൾ കേൾക്കൂലല്ലോ, കേൾക്കുന്ന പതിവ് നിങ്ങൾക്ക് പണ്ടേ ഇല്ലല്ലോ.
0: എന്തിന്നാ നീ പറഞ്ഞ? എന്തിന്നാ കേക്കായിന്?
1: അതെയാ, നിങ്ങളെല്ലാം കേക്കലുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേക്കലുണ്ട്.
0: പിന്നെന്താ അത് കേക്കാണ്ട്?
1: നിങ്ങളോട് ഞാൻ എത്രോട്ടം പറഞ്ഞിന് ആ വൃദ്ധമന്ദിരത്തിലെ കളവന്മാരെ വിളിക്കണ്ടാന്ന്?
0: അതാ പ്രശ്നമല്ലേ?
2: ആന്താ, അതൊരു പ്രശ്നല്ലേ? ഒരു നല്ല ചടങ്ങ് നടക്കുന്ന നേരത്ത് വലിയ വലിയ ആൾക്കാർ വരുമ്പോ വൃത്തിയും മേനയും ഇല്ലാത്ത ആൾക്കാരെ കുറേയാണത്തിന് കേറ്റി വിടുങ്ങൾ.
0: കമലേ, അങ്ങനെയൊന്നും പറയരുത്. അവരൊക്കെ വലിയ കുടുംബത്തിലെ ആളുകളാ. മക്കള് നടതള്ളി വൃദ്ധമന്ദിരത്തിലാക്കി, അത്രേ ഉള്ളൂ.
2: അതിന് നാട്ടിൽ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്? നമ്മുടെ മോളെ കല്യാണല്ലേ, ശകുനം മുടക്കാനായിട്ട് ഓഡിറ്റോറിയത്തിൽ തന്നെ ക്ഷണിച്ചു കൂട്ടേണ്ട കാര്യമുണ്ടായിരുന്ന.
0: കമലേ,
2: സദ്യ ആയിട്ടും ബാക്കി വന്നാല് അത് കൊടുത്തേച്ച പോരേനാ? അങ്ങനെയല്ലേ സാധാരണ ചെയ്യല്? ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുകയില്.
0: കമലേ, നമ്മളന്ന് ജോത്സ്യന്റെ അടുത്ത് പോയപ്പോ അന്നദാനം ചെയ്യണോന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? എടോ, അതിന്റെ ഗുണം നമ്മളെ മോക്ക് കിട്ടൂ.
1: ഓ പിന്നെ ഒരു അന്നദാനം ഞാൻ അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുന്ന. അന്നദാനം തന്നെയല്ലേ നമ്മൾ ചെയ്തത്? ആയിരം ആളെ സദ്യ അതിൻ്റെ എല്ലാം നടക്കാന്ന് ആദ്യം തന്നെ നിങ്ങളെല്ലാം ഒരു അന്നദാനം.
0: അല്ല, നീ അവര് ഭക്ഷണം കഴിക്കുന്ന കണ്ടിനാ? എന്തൊരു ആനന്ദത്തിലാ അവര് കഴിച്ച്, അവരെ മുഖത്ത് എന്തൊരു സന്തോഷ.
2: പിന്നെ സന്തോഷമില്ലാണ്ടിരിക്കുക, എന്താ സദ്യ? ഓസി കിട്ടിയതല്ലേ?
1: ഏലക്കത്രയാ? 280 റുപ്യ.
2: പിന്നെ എവിടുന്നാ കഴിക്കാണ്ടിരിക്കുക?
1: അവരെല്ലാം കണ്ടിട്ടാ തോന്നുന്നു എനിക്ക് മര്യാദക്ക് സദ്യം കഴിക്കാനായിട്ടില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ. പിന്നെ അവരെല്ലാം അന്നൊരു നോട്ടം നോക്കിന്, ഞാൻ പിന്നെ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി.
2: എത്രയാളോടെ ഞാൻ മറുപടി പറഞ്ഞെന്നറിയാ? നിങ്ങളെ ഓരോരോ പരോപകാര പുണ്യം.
0: എന്റെ കമലേ,
2: മതി, വേണ്ട, മിണ്ടണ്ട, എന്നോടൊന്നും പറയും വേണ്ട.
0: എന്റെ കമലേ,
2: നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് മിണ്ടണ്ടാന്ന്? പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഫ്രിഡ്ജിൽ ഞാൻ അച്ചാറും പച്ചടിയും ഒക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, കുപ്പി നിറയെ ഉണ്ട്. അതൊന്ന് പോയി നോക്കിയാട്ടെ. ആ മാധവി എപ്പോ എടുക്കാം?

0: എന്നൊന്നും പറയാൻ പറ്റൂല.
1: കമലേ,
0: ഞാൻ വാതിലടക്ക, ആടിയാറ്റും കിടന്നാ മതി.
1: പിന്നെ മോള് വിളിച്ചിനാ?
0: പിന്നെന്താ വിളിക്കാണ്ട്? ഓളാടെ വളരെ ഹാപ്പിയാ. ഓള അമ്മയിലൂടെ ഹാപ്പി ഇല്ലാണ്ടിരിക്കുന്നേ.
1: കമലേ, നീ എന്നാ പറയുന്നേ?
0: ഭയങ്കര ഹാപ്പി ഇല്ല എനിക്ക് ഉണ്ടാക്കി തന്നിനി. ഇനി എനിക്ക് തല ഉയർത്തിട്ട് നടക്കാൻ പറ്റുമോ നാളെ? ആരാന്ന്, എന്തിനാന്ന്, എന്തൊക്കെ ചോദ്യങ്ങളാ ഞാൻ ഇനി നേരിടണ്ടേ?
1: കമലേ, എല്ലപ്പാ
0: കമലേ, കമലേ എന്ന് വിളിച്ചോണ്ടിരിക്കണ്ട. കമല തന്നെയാ പറയുന്നേ. ആൾക്കാരോട് മറുപടി പറഞ്ഞു മടുത്ത്. ആരാത്? കമലേന്റെ ബന്ധുക്കളാ, ദാസന്റെ ബന്ധുക്കളാ, ചെക്കന്റെ കൂടെ വന്നവരാ. ഒരച്ചിരിട്ട് വാർത്ത പോലത്തെ 14 എണ്ണം പറ്റിയൊരു ഡ്രസ് കോഡു.
1: എടോ, വൃദ്ധമന്ദിരത്തിലെ വേഷമല്ലേ?
0: അതെ, ആ വേഷമായോണ്ട് എല്ലാരും ശ്രദ്ധിച്ച് നാണക്കേടാവും ചെയ്ത്.
1: അങ്ങനെയൊന്നും പറയല്ല കമലു.
0: കമൽ എങ്ങനെയാ പറയൂ, കല്യാണം കൊളാക്കിട്ട് വന്നിരിക്കുന്നു. നിങ്ങൾ എന്റെ മുമ്പ് പോയട്ടെ, എനിക്ക് നിങ്ങളെ കാണുകയോ വേണ്ട.
1: ഇനി രക്ഷയില്ല, അടച്ച വാതിലും ഭേദിക്കാനാവൂല. അല്ലപ്പ, ഞാനിപ്പോടി കിടക്കുക, സോഫ അത് മതി. ഗൃഹനാഥന്റെ ഒരു ഗതി, സോഫയാങ്ക് സോഫ. ഗതിയല്ലത് ദുർഗതി, ഗതികേട്. സോഫയാങ്കിൽ സോഫ, നമ്മളെ കമലുവിൻ്റെ കൽപ്പനയല്ലേ. കമലു, ഗുഡ് നൈറ്റ്. എന്നാലും എൻ്റെ കമലൂ.

0: ഇതാരപ്പൊ പൊലച്ചക്കന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന? ആറു മണിയായോ?
1: ആ വരുന്ന് വരുന്ന്, അടിച്ചോണ്ടിക്കണ്ട.
0: ആരാപ്പാ? മോളാ. ഇതെന്നപ്പ ഇവള് രാവിലെ തന്നെ വിളിക്കുന്നെ? എന്റെ മുത്തപ്പാ, എന്തെന്നോളി കാര്യോ?
1: ഹലോ,
0: എന്നാ മോളെ? വാട്സപ്പാ?
1: ഫേസ്ബുക്കാ?
0: എന്തിന്നാന്ന് നീ പറയുന്നേ?
1: അതെയാ,
0: നോക്കട്ട്. ഞാനാകെ ബെല്ലാണ്ടായി പോയല്ലോ നീ പൊളിച്ചക്കനെ വിളിക്കുന്ന കേട്ടിട്ട്.
1: അല്ല, സുമേഷ് എഴുന്നേറ്റാ?
0: ആ എന്നാ കുറെ കഴിഞ്ഞിട്ട് വിളിക്കാ.
1: ശരിയെന്നാ, ഞാൻ നോക്കട്ടെ.
0: ഫേസ്ബുക്കിൽ എന്തിന്നാപ്പാ 75,000 ലൈക്കാ? പേരിട്ട മാതൃക കമലാദാസിന് ബിഗ് സല്യൂട്ട്. ഉയന്റെ ഭഗവാനെ, ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെയല്ല സംഭവിച്ചു പോയാ? അല്ല, ഇത് ദാസേട്ടനോട് പറയണ്ടേ? ഇന്നലെ എന്തൊക്കെയാ ഞാൻ പറഞ്ഞേ? കുറച്ച് കൂടുതലായോ എന്ന് സംശയമുണ്ട്. അത്രയും വേണ്ടായിരുന്നു. ഇനി എങ്ങനെയാ മാറ്റിയെടുക്കുക? ഇന്നലെ ഏടിയാപ്പ കിടന്നിട്ടുണ്ടാവാ? ഓ, സോഫയല. ദാസേട്ടാ,
2: ദാസേട്ടാ,
0: ദാസേട്ടാ, ദാസേട്ടാ.
3: ആരാ?
0: ദാസേട്ടാ.
3: എന്തേ?
0: ഞാനാ ഇത്, ഞാനാന്ന്.
3: എന്നാ എന്നാ അമലു, നീ രാവിലെ തന്നെ എന്തെങ്കിലും പറഞ്ഞ എന്റെ മൂഡ് കളയല്ലേ?
0: ദാസേട്ടാ,
3: സോറി സോറി. നമ്മളെ നിനക്ക് ഇത്രക്ക് ഇഷ്ടക്കാടാവും ഞാൻ വിചാരിച്ചില്ല, സോറി.
0: ദാസേട്ടാ.
3: എന്താ എന്താ, നീ എന്തിനാ എന്റെ അടുത്തേക്ക് വരുന്നേ?
0: ഒന്ന് പോ ദാസേട്ടാ.
3: എന്താന്ന് കമലോ, എനിക്കെന്നാ പറ്റിയേ?
0: എന്റെ ദാസേട്ടാ.
3: ഏയ് വേണ്ട വേണ്ട കമലു, ഞാൻ മുഖം പോലും കഴിയിട്ടില്ല. നീ കുറച്ച് ക്ഷമിക്ക്, പിന്നെ പോരെ. നീ എന്തല്ല ഈ കാണിച്ച് കൂട്ടുന്ന? എനിക്ക് കയ്യിലപ്പാ.
0: അതെ,
2: നിങ്ങൾ ഇന്നലെ ഫാൻ ഓഫ് ആക്കണ്ട കിടന്നെ?
3: ഓ, മറന്നുപോയതാ. കറണ്ട് ബില്ല് അധികം ആവൂല കമലോ.
0: എന്റെ പൊന്ന് ദാസേട്ടാ, നിങ്ങളെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ.
3: കമലെ, നീ പൊലച്ച കെണീറ്റ് നാടക ഡയലോഗ് പറയുന്ന എനിക്കെന്താ സുഖമില്ലേ?
0: അതൊന്നും അല്ല ദാസേട്ടാ, മോള് വിളിച്ചിരുന്നു.
3: മോള് വിളിച്ചു എന്നാ? ഇത്ര രാവിലെ തന്നെ വിളിക്കാ, എന്താ വിശേഷം?
0: എന്റെ ദാസേട്ടാ.
3: എന്താ കമലു?
0: ഇന്നലെ കല്യാണം കഴിഞ്ഞ മോക്ക് ഇന്ന് വിശേഷാവോ? ഇങ്ങനെ നീ പറയുന്നേ.
3: പിന്നെ എന്താ പ്രശ്നോ
0: ദാസേട്ടാ?
3: ദേ പിന്നെ നാടകം. നിനക്ക് ഹോസ്പിറ്റലിൽ പോണാ?
0: മൊബൈൽ ഫോൺ, ഫേസ്ബുക്ക്.
3: നീ എന്റെ ഫോൺ ഓൺ ആക്കിയാ? വാട്സപ്പ് കണ്ട കമലു.
0: ദാസേട്ടാ,
3: പറ്റിപ്പോയി. അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല.
0: എന്റെ ദാസേട്ടാ, അതെനിക്കറിയാ, അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല. എല്ലാം നല്ലേനാ.
3: കമലു, ഇന്നലെ നല്ല ക്ഷീണായിട്ടല്ലേ കിടന്ന്? നീ കുറച്ചേരം കൂടി ഉറങ്ങ്, അപ്പൊ എല്ലാം ശരിയാവും കേട്ടാ.
0: ഇന്നലെ വൃദ്ധസദനത്തിലേ?
3: എന്റെ കമലം, ഞാൻ സോറി പറഞ്ഞതല്ലേ, ഇനി എന്റെ കാല് പിടിക്കണ. പറ്റിപ്പോയി കമലു, ക്ഷമിക്ക കമലു.
0: ക്ഷമ ചോദിക്കേണ്ടത് ഞാനാ ദാസേട്ടാ.
3: പിന്നെയോ നാടകം കമലം.
0: 75,000
3: പൈസ വേണം എനിക്ക്. എന്തിനാ 75,000?
0: 75,000 ലൈക്ക്, 3,600 കമന്റ്.
3: കമലു, നീ വട്ടുപിടിപ്പിക്കാത്ത കാര്യം പറ.
0: ദാസേട്ടാ, നിങ്ങൾ ഇത് നോക്കിയേ, വേറിട്ട മാതൃക കമലാദാസിന് ബിഗ് സല്യൂട്ട്.
3: ഇത് ഇന്നലത്തെ കല്യാണത്തിന്?
0: അതന്നെ.
3: അത്
0: കല്യാണ മണ്ഡപത്തിലെ ഡൈനിങ് ഹാളിലെ ഫോട്ടോ. വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് സദ്യ കൊടുത്തതിന് ഇത്രയും ലൈക്കും, അതും എന്റെ പേരും. സുമേഷ്, നമ്മുടെ മരുമകൻ തന്ന സമ്മാനാ നമുക്കിത്.
3: കമലം, ഡയലോഗ് വിട്.
0: ദാസേട്ടാ, സുമേഷിന്റെ ഒരു ബന്ധുവായത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതെന്ന്.
3: അത് ശരി.
4: കമലം,
0: കമലാദാസ്.
3: അല്ലപ്പ, ഈ കമലാദാസ് ആരാ? ഏതൊരു കവിയോ എഴുത്തുകാരിയായിട്ടല്ലേ?
0: ദാസേട്ടാ, അതൊന്നുമല്ല. എന്റെ കമലയും
1: നിങ്ങളെ ദാസും. അതാണ് ഈ കമലാദാസ്.
4: അത് ശരി. കമലു, നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ.
1: ദാസേട്ടാ, ദാസേട്ടാ.
4: എന്താ കമലു, എന്താ?
1: ഇന്നലെ ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ. ഏ,
3: ആർക്കിപ്പോ ഒന്നും ഓർമ്മയില്ലല്ലോ. നീ വഴക്ക് പറഞ്ഞോർമ്മയില്ലോട്ടാ.
1: ഓ, സമാധാനായി.
4: ഏത്, ഇന്നലെ വൃദ്ധസദനത്തില് അലവലാദികൾക്ക് ഭക്ഷണം കൊടുത്തതാ? ഞാനത് അപ്പോഴേ മറന്നില്ലേ കമലു.
1: നിങ്ങളെ പുറത്താക്കിട്ട് വാതിലടച്ച കാര്യോ?
4: ഏയ്, ഫ്രിഡ്ജിലെ പച്ചടി നോക്കാൻ പറഞ്ഞിട്ട് പുറത്തെവിടെയും കടന്നോളാൻ പറഞ്ഞല്ലേ. എന്നിട്ടല്ലേ നീ വാതിലടച്ചിന്? അതും ഞാൻ അപ്പോഴേ മറന്നിന്. ഞാനിടിൻ കടന്ന്. അതെനിക്ക് ഓർമ്മയില്ലോട്ടാ. ഇന്റെ അടുത്തല്ലേനു? എന്താന്നറിയില്ല കമലു, ഇപ്പം ഭയങ്കര മറവിയാ.
1: താങ്ക് യു ദാസേട്ടാ, താങ്ക് യു. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു.
4: സാരമില്ല മോളെ കമലു. ഓ ഓ, സോറി സോറി കമലദാസ്.
1: ദാസേട്ടാ, ആദ്യ സ്ഥലവിലായിട്ടാണോ നിങ്ങളിവിടെ വന്ന് കിടക്കുന്നേ? നിങ്ങളാ ബെഡ്റൂമിൽ പോയി കിടക്ക്.
3: ഇനി എന്തിനാ കിടക്കുന്നത്? നേരം പുലർന്നില്ലേ?
1: എന്നാലും എന്റെ ഒരു സമാധാനത്തിന്.
3: അതൊന്നും സാരമില്ല കമലു, ഇനി കിടന്നാൽ ഉറങ്ങാനാവുക. ഫേസ്ബുക്കിൽ ലൈക്കും കമന്റും റോക്കറ്റ് പോലെ കൂടുകയല്ലേ. ഇത് വായിച്ച് തീർക്കണ്ടേ കമലു? മാത്രമല്ല, എത്ര നാള് കൂടിയിട്ടാ എൻ്റെ കമലുവിൻ്റെ സന്തോഷമുള്ള മുഖം കാണുന്നു. അതെല്ലാം ഓർത്തിട്ട് എങ്ങനെ ഉറങ്ങാൻ പറ്റും കമലു?
1: ദാസേട്ടാ, നിങ്ങൾ ആത്തുപോയി കിടക്കുന്ന്, ഞാനല്ലേ പറയുന്നേ.
3: നിന്റെ മുഖം ഉറക്കുമ്പോ എനിക്ക് ഉറക്കി വരുത്തേയില്ല.
1: ആ അങ്ങനെ ഒരു വർത്താനോ, നിങ്ങൾ ഇങ്ങനെയെല്ലാം പറയുമ്പോ എനിക്ക് സങ്കടാവൂലേ.
3: വേണ്ടാന്ന്, സോഫയിൽ ഞാൻ നന്നായി ഉറങ്ങി, നല്ല സുഖം, ചെറിയൊരു മണമുണ്ടായിരുന്നു.
1: അതല്ല,
3: പിന്നെന്താ?
1: അതെ ദാസേട്ടാ, ഇന്നലെ ഇല്ലേ നമ്മളെ ടോമി ഇല്ലേ, ടോമി ആടിയ കടന്നിന്.
3: കമലു,
1: സോറി ദാസേട്ടാ.
3: സാരമില്ല, പട്ടിക്കൊപ്പം ഒരു രാത്രി. കുറച്ച് രോമങ്ങൾ ഉണ്ടായിരുന്നു സോഫയിൽ, പട്ടി കിടക്കുന്നിടത്ത് അതുണ്ടാവുമല്ലോ. എന്നാലും നമ്മളെ ടോമീൻ്റെ രോമല്ലേ, വില കൂടിയനല്ലേ, എനിക്കും അവിടെ കിടക്കാൻ പറ്റിയല്ലോ.
1: ദാസേട്ടാ, ദാസേട്ടാ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ട്?
3: എന്ത് ദേഷ്യം? നീ എപ്പം മടിയെ കൊണ്ട് നടക്കുന്നതല്ലേ, കാറിലാണ് കൂടെ കൂട്ടുകയും ചെയ്യും. ഇന്റെ ചങ്ങായി അൻ്റെയും ചങ്ങായി അല്ലേ, ചങ്ങായി കിടക്കുന്നിടക്ക് ഞാൻ കിടന്നാൽ എന്താ കുഴപ്പം?
1: ഒരു കുഴപ്പോ ഇല്ല അല്ലേ.
4: ആ, നീ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. നിക്ക് കമലദാസ്.
1: എന്തിനാ, അടിക്കാനാ?
4: അടിക്കാൻ തന്നെയാണ്, എഴുന്നേറ്റ് നിക്ക്.
1: ദാസേട്ടാ,
4: കമലദാസിന് ബിഗ് സല്യൂട്ട്. ആരോ വന്നിട്ടുണ്ട്, ഇന്ന് പോയി നോക്കിയ.
5: ആരാ?
6: ഞാൻ രാധിക.

0: ഞാൻ രാധിക. നാടകത്തിന്റെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകത്തിന്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും: രാധിക, അശ്വിനി കവണശ്ശേരി, ദേവദാസ്, സിനി രാമദാസ് മട്ടന്നൂർ, കമലം, സൂര്യ ഇടവന. നാടകരചന കൃഷ്ണകുമാർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി.
1: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭി

0: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത ബുധനാഴ്ച ഉച്ചക്ക് 2 മണിക്ക്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
3: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ്.

for home delivery and takeaway. 7025-900-017 7025-900-015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് അടുന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന
1: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: മോൾ ഉറങ്ങിയില്ലേ?
1: ഈ അമ്മയുടെ പാട്ട് കേട്ടിട്ട് എനിക്ക് ഉറക്കം വരണില്ല.
2: അല്ലെങ്കിൽ ഇവിടെ പാട്ട് കേട്ട് ആരും ഉറങ്ങാൻ. നളിനി മോൾ ഉറങ്ങണമെങ്കിൽ അച്ഛൻ പാടണം അല്ലേ?

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanet,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nellunni.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
2: പോന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജോ ആൻഡ് ദ ബോയ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലാപനം ഹരിചരൺ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി സൂത്രധാരൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലാപനം സുജാത.

0: ബേബി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
2: അമ്മ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
3: നീ കളിക്കല്ലേ?
2: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
4: പോകുന്നില്ലേ? എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാ. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
4: ആന്ന്.
5: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9430 9460 9479741.
6: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: മധ്യാസക്തരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടായ്മയായ എലനോണിന്റെ പ്രവർത്തകർ സംസാരിക്കുന്നു. ഇപ്പോൾ
1: ദിവസം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഞാൻ അദ്ദേഹത്തിന്റെ മദ്യപാനത്തിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അലനോണിൽ പറഞ്ഞു, നിങ്ങൾ വേറൊരു വ്യക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാൻ. സത്യത്തിൽ ഞാൻ എന്നിലേക്ക്

0: ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും ഒരു ആൽക്കഹോളിക്കിന്റെ കൂടെ ജീവിക്കുമ്പോൾ എന്റെ സ്വഭാവത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് എനിക്ക് തിരിച്ചറിയാൻ തുടങ്ങിയത്. അതിന് സൊല്യൂഷൻ കാണേണ്ട ഉത്തരങ്ങളും ശരിക്കും എനിക്ക് അലനോണിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ അലനോണിൽ ഇന്ന് കുറേ ലിറ്ററേച്ചറുകളും പാംലെറ്റെല്ലാം അവൈലബിൾ ആണ്. അതിലേക്ക് കൂടിയെല്ലാം ഞാൻ പിന്നെ വായിച്ച് അതിലുണ്ടാവുന്ന ഓരോ ടൂൾസും എല്ലാം നമ്മൾ നിത്യജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോൾ എനിക്ക് നല്ലൊരു രീതിയിലേക്ക് ജീവിക്കാൻ വേണ്ടി പറ്റി. പിന്നെ അതേപോലെ തന്നെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമായിരുന്നു അദ്ദേഹം മദ്യപിക്കുന്നത് ഞാൻ കാരണമാണോ, എനിക്ക് എങ്ങനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുള്ള ഒരു ഉത്തരം എനിക്ക് അലനോളിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടി. ഒരിക്കലും ഒരു വ്യക്തിയുടെയും മദ്യപാനാസക്തി എന്നുള്ള രോഗത്തിന് നമ്മൾ കാരണമാവുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാനും പറ്റൂല. അതേപോലെ തന്നെ അവരെ രക്ഷപ്പെടുത്താനും ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ എനിക്ക് ആവൂല എന്നുള്ളൊരു തിരിച്ചറിവ്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി അന്ന് ഞാൻ കൺട്രോൾ ചെയ്തുകൊണ്ട് നിന്നത് ശരിക്കത് വെറുതെ ആയിരുന്നു. അത്രയും കാലം ഞാൻ അദ്ദേഹത്തിന്റെ പുറകെ നടന്ന് ഏതെല്ലാം രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാന്നില്ല, എന്റെ ശ്രമത്താൽ എനിക്ക് അവരെ നന്നാക്കാൻ പറ്റുന്നൊരു ചിന്തയായിരുന്നു. ഇതൊക്കെ എനിക്ക് ആ തുടക്കകാലങ്ങളിൽ എനിക്ക് ഒരുപാട് ആശ്വാസം തന്ന കാര്യങ്ങളായിരുന്നു അലനോളിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പം. അപ്പം അങ്ങനെ നമ്മൾ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുമ്പോൾ പിന്നെ കൂട്ടായ്മയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച കാര്യം എന്ന് പറയുന്നത് ഇതൊരു അനോണിമിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരിക്കലും ഞാനൊരു കൂട്ടായ്മയിൽ വന്നു. ഇവിടെ എത്തുമ്പോൾ ശരിക്കും നമ്മുടെ അനുഭവങ്ങളും പ്രതീക്ഷയും പരസ്പരം പങ്കുവെക്കുകയോ ചെയ്യുന്നത്. അപ്പം എനിക്ക് പുറമേ ഈ കൂട്ടായ്മയിൽ എത്തുന്നതിന് മുമ്പേ ഞാൻ ഫേസ് ചെയ്ത ഒരു കാര്യമായിരുന്നു. ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ പോകുമ്പോൾ ഞാൻ പറയുന്ന ആഴത്തിൽ മറ്റു വ്യക്തികൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ നേരെ മറിച്ച് ഈ കൂട്ടായ്മയിലെത്തി ഞാൻ ഇതിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ഇതല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള സിമിലർ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാൻ പറയുന്ന അതേ ആഴത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ ഞാൻ ഒരു കൂട്ടായ്മയിൽ എത്തിച്ചേരുമ്പോഴും ഒരിക്കലും അവരാരും ചോദിക്കുന്നില്ല ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, എവിടെയോ വീട്, ബാക്കി കാര്യങ്ങളൊന്നും അറിയണ്ട. ഈ ഒരു പ്രശ്നത്തിന്, അതായത് നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആർക്കെങ്കിലും ഈ ഒരു മദ്യാസക്തി എന്നുള്ളൊരു രോഗം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മൾ അലനോൺ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേരാനുള്ള യോഗ്യത, അല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സത്യത്തില്ലെന്ന് വെച്ചാൽ അതുവരെ ഞാൻ ഒരാളോടും ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ ഈ കൂട്ടായ്മയിലെത്തി ഞാൻ മനസ്സ് തുറന്ന് ഷെയർ ചെയ്യാൻ തുടങ്ങിയതോടെ എനിക്കതിൽ സമാധാനം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ അലനോളിൽ പറയുന്നുണ്ട് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുത്താനും നിയന്ത്രിക്കാനും പറ്റൂല എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ കൂട്ടായ്മയിലെത്തിയിട്ട് 16 വർഷമായി. ഈ 16 വർഷത്തിൽ സഞ്ചരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ആൽക്കഹോളിസത്തിനെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ശരിക്കും ഒരു ആൽക്കഹോളിക്കിനെ നമുക്ക് ആ തരത്തിൽ സഹായിക്കാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് നമ്മൾ പരമാവധി നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കൊരിക്കലും അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ ഇതൊരു രോഗാവസ്ഥ എന്ന് അറിയുമ്പം നമുക്കുണ്ടാവുന്ന ഒരു മനോഭാവത്തിലുണ്ടാവുന്ന മാറ്റം അത് ഒരു ആൽക്കഹോളിക്കിനെ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ പറ്റും എന്നാണ് 16 വർഷമായിട്ട് ഈ അലനോൺ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇന്നും ഞാൻ ആ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആൽക്കഹോളിക്കിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് ഒരു അലനോണിൻ്റെ സപ്പോർട്ട് കൂടെ മാത്രമേ നമുക്കൊരു നല്ല രീതിയിലേക്ക് നല്ല സമാധാനത്തിൽ ജീവിക്കാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾക്ക് ജോലിക്കും അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിനും ഉണ്ടാവുന്ന അതേ പ്രാധാന്യം പോലെ തന്നെ അലനോണിനെ എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ ഇന്ന് ഒരു 100% ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എവിടെയോ പൊലിഞ്ഞു പോകേണ്ട ഒരു ജീവിതം ഈ അലനോൺ എന്ന് പറഞ്ഞ ഒറ്റൊരു കൂട്ടായ്മേൻ്റെ ഫലത്തിൽ മാത്രമാണ് ഈ 16 വർഷമായിട്ട് നല്ല രീതിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി പറ്റുന്നത്. കേരളത്തിൽ മൊത്തം ഒരു 74 അലനോൺ ഗ്രൂപ്പുകളോളം ഉണ്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിട്ട് ഒരു 10 ഗ്രൂപ്പുകൾ ഇപ്പം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇത് കേൾക്കുന്ന ശ്രോതാക്കളോടായിട്ട് എനിക്ക് പറയാനുള്ളത് ആർക്കെങ്കിലും ഇങ്ങനെ ബന്ധുക്കളോ സുഹൃത്തുക്കൾക്കോ ഈ മദ്യാസക്തി എന്നുള്ളൊരു പ്രശ്നം ഉള്ളവരുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഒരു പക്ഷേ നമുക്ക് അലനോൺ കൂട്ടായ്മകളിലൂടെ നിങ്ങൾക്ക് സഹായം ലഭിച്ചേക്കാം. അതേപോലെ തന്നെ ഈ കൂട്ടായ്മയിൽ ഒരു ഫീസും കാര്യങ്ങളൊന്നുമില്ല. അത് സൗജന്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പം ആ കൂട്ടായ്മയിൽ സൗജന്യ സേവനത്തിനായിട്ട് ആ ഫോൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏത് തരത്തിലാണ് കൂട്ടായ്മേന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുന്നതാണ്.
1: മാഡം ഇപ്പൊ അലനോണിനെ കുറിച്ച് പറഞ്ഞു, അതിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ്, എങ്ങനെയാണ്?
0: മദ്യാസക്തരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും തങ്ങളുടെ പൊതുവായ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി അവരുടെ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടായ്മയാണ് അലനോൺ. മദ്യാസക്തി ഒരു കുടുംബ രോഗമാണെന്നും ഈ മാറിയ മനോഭാവത്തിന് രോഗമുക്തിക്ക് സഹായകമാകുമെന്നും വിശ്വസിക്കുന്നു.
1: ഇപ്പൊ പറഞ്ഞു ഇതിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് റെഗുലർ മീറ്റിംഗ്സ്, അതുപോലെ എന്തെങ്കിലും മോട്ടിവേഷൻ ക്ലാസ്സുകള് അല്ലെ, അങ്ങനെ കൗൺസിലിംഗ് അങ്ങനെയൊക്കെ തരാറുണ്ട്? ഒന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് ഇതിന് നിങ്ങളിലേക്ക് ഇവര് ഇതെല്ലാം എത്തിക്കുന്നത്? ഓൺലൈൻ കൂടിയാണോ അല്ല ഓഫ്ലൈൻ മീറ്റിംഗുകളാണോ?
0: അല്ല, ഇപ്പൊ നമ്മുടെ പിന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിട്ട് ഒരു 10 ഫിസിക്കൽ മീറ്റിംഗ് തന്നെ ഉണ്ട്.
1: ഫിസിക്കൽ മീറ്റിംഗ്,
0: അതായത് ഇപ്പൊ ഫിസിക്കൽ മീറ്റിംഗ് നമുക്ക് പങ്കെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രോണിക് മീറ്റിംഗുകളും ഉണ്ട്. ഇലക്ട്രോണിക് മീറ്റിംഗുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ

0: എല്ലാം മൊത്തം ആൾക്കാർക്കും പങ്കെടുക്കാം. കോവിഡിന്റെ സമയത്ത് നമുക്ക് ഫിസിക്കൽ മീറ്റിംഗ് നടത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ശരിക്കും ഈ ഓൺലൈൻ മീറ്റിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. ഇപ്പം 6 ഓൺലൈൻ മീറ്റിങ്ങുകൾ ഇപ്പം പിന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ കണ്ണൂർ കാസർഗോഡ് 10 ഗ്രൂപ്പുകളുണ്ട്. പിന്നെ ഇത് ഓൾ ഇന്ത്യ ഇട്ടുള്ള ഒരു മീറ്റിംഗ് അങ്ങനെയും അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് ലാംഗ്വേജിൽ എന്തെങ്കിലും ഇപ്പം ഇംഗ്ലീഷ് അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഹിന്ദി അങ്ങനെയുള്ള എല്ലാത്തിലും നമുക്ക് ഓൺലൈൻ മീറ്റിങ്ങുകൾ അവൈലബിൾ ആണ്. പിന്നെ ഫിസിക്കൽ മീറ്റിങ്ങുകൾ ഇപ്പം മിക്ക സ്ഥലങ്ങളിലും വൈകുന്നേരം സമയങ്ങളിലാണ് നടക്കാറ്. അപ്പോൾ ഈ മീറ്റിങ്ങിൽ എത്തിപ്പെടണമെങ്കിൽ നമുക്ക് അവിടെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഇതെന്ന് പറയുന്നത് ശരിക്കും ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു സ്വയം പര്യാപ്തമാണെന്നാണ് പറയുന്നത്. അപ്പം ഇതിലുള്ള ലിറ്ററേച്ചർ വാങ്ങുക, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലാണെങ്കിൽ സ്വന്തം അവിടെയുള്ള മെമ്പേഴ്സ് അതിൽ അവർക്കാവുന്ന രീതിയിൽ ഇത്ര എന്നൊന്നുമില്ല ഒരു എമൗണ്ട് ഇട്ടിട്ടാണ് ആ ഒരു ലിറ്ററേച്ചറും കാര്യങ്ങളെല്ലാം വാങ്ങുക. അല്ലാണ്ട് ഇവിടെ ഇതിലിപ്പോൾ കൗൺസിലിങ്ങും കാര്യങ്ങളൊന്നുമില്ല. എന്നുവെച്ചാൽ ശരിക്കും ഈ
1: കൂട്ടായ്മ ഷെയർ ചെയ്യുക, നിങ്ങളുടെ പ്രശ്നങ്ങള്
0: പരസ്പരം ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോ തുടക്കത്തിൽ ഒരു വ്യക്തി അവിടെ എത്തിപ്പെടുമ്പോൾ അവർ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലൂടെ എല്ലാം കടന്നുപോയ ആൾക്കാരായിരിക്കും. അപ്പൊ അവിടെ ഒരു വ്യക്തി ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് അവരെ തന്നെയാണ് അവിടെ കാണാൻ വേണ്ടി പറ്റുക. തുടക്കത്തിലെല്ലാം ഞാൻ പോകുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്റെ കാര്യം ആരോ പറഞ്ഞു കൊടുത്തിട്ടാണോ ഇവർ പറയുന്നത്. ചില സെയിം കാര്യങ്ങൾ അതിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, ചില ആൾക്കാർ കുറച്ചധികം അനുഭവിച്ചിട്ടുണ്ടാവും. പിന്നെ അവരെ സാഹചര്യത്തിനെല്ലാം വീശിച്ചിട്ട് ആ ഒരു വ്യത്യസ്തത മാത്രമേ ഉള്ളവർക്കുള്ളൂ. പിന്നെ എവിടെ വർക്ക് ചെയ്യുന്നു, എന്ത് ജോലി എന്താണോ, അതിനെ പറ്റിയിട്ടൊന്നും അവിടെ ആരും അന്വേഷിക്കുന്നില്ല. എല്ലാവരും ഈ ഒരു ഒറ്റ പ്രശ്നത്തിന് പരിഹാരം കാണാനും മാത്രമാണ് അവിടെ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് വേറെ ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടാറില്ല. പിന്നെ ഏറ്റവും അതിൽ എന്നെ ആകർഷിച്ച കാര്യം എന്ന് പറയുന്നത് അനാമധേയത്വം എന്നുള്ളതാണ്. എന്നെല്ലാം സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കൂട്ടായ്മയിൽ എത്തുന്നതിന് മുന്നേ ഒരു വ്യക്തിയോട് പോലും, എന്നുവെച്ചാൽ എൻ്റെ സ്വന്തം സിസ്റ്ററോട് പോലും ഞാൻ തുറന്നു പറയാൻ, എല്ലാ കാര്യങ്ങളും ഞാൻ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പറയാൻ ശ്രമിക്കുമ്പോഴൊന്നും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു മറുപടി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയിൽ എത്തിയിട്ട് നമ്മൾ പറയുമ്പം അവിടെയുള്ള എല്ലാവർക്കും ആ തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടുന്നത് ഈ അനോണിമിറ്റി ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ആ 4 ചുവരുകൾക്കുള്ളിൽ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക്
1: കോൺഫിഡൻസ്,
0: അതുകൊണ്ട് നമുക്ക് എന്തും തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം അവിടെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി ഷെയർ ചെയ്തതിന് അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല, നമ്മളുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് അവർക്കത് ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവിടെ വേണ്ടത് നമുക്ക് എടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ള മുന്നേ സഞ്ചരിച്ച ആൾക്കാർ അവരുടെ അനുഭവങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. എങ്ങനെ ഈ ഒരു പ്രശ്നത്തിന് അവർ സൊല്യൂഷൻ കണ്ടു, അവർ ആ ഒരു രീതിയിൽ മാത്രം അവിടെ ഷെയർ ചെയ്യും. അല്ലാണ്ട് ഒരു ഉപദേശമോ കൗൺസിലിംഗോ ഒന്നും ഇവിടെ ഇല്ല.
1: അതിൽ നിന്ന് നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ
0: അപ്ലൈ ചെയ്യാം. പിന്നെ അല്ലാത്തത് നമ്മൾ അവിടെ ഇട്ടിട്ട് പോവാൻ തന്നെയാണ് നമ്മൾ അലനോണിൽ പറയുന്നത്. ഓരോ വ്യക്തിയും പലതരത്തിലുള്ളവരാണ്. ആ വ്യക്തിക്ക് സൊല്യൂഷൻ കാണേണ്ട രീതിയിൽ ആ വ്യക്തി പ്രവർത്തിച്ചു. അപ്പൊ അതിൽ നമ്മളെ ജീവിതത്തിൽ സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം നമുക്ക് അവിടെ കിട്ടും. അപ്പൊ അതിൽ നമുക്ക് വേണ്ടത് നമുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ അലനോണിൽ കുറെ ലിറ്ററേച്ചർ ഉണ്ട്, അതിൽ കുറെ ടൂൾസ് പറയുന്നുണ്ട്. എന്നാ വെച്ചാൽ നമുക്കൊരു മധ്യാസക്തന്റെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് എല്ലാ കാര്യങ്ങളും നമുക്ക് അലനോണിന്റെ ലിറ്ററേച്ചറിൽ കിട്ടും. ആ ലിറ്ററേച്ചറിലൂടെ നമുക്ക് വായിക്കുമ്പം എങ്ങനെയെല്ലാം എന്തൊക്കെയാന്ന് വെച്ചാൽ ഇപ്പൊ അലനോൺ പറയുന്നുണ്ടല്ലോ അപ്പൊ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാൻ, അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നമുക്ക് ശരിക്കൊരു തിരിച്ചറിവ് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ അലനോണിൽ പറയുന്നത് ഞാൻ ഈ കൂട്ടായ്മയിൽ എത്തുമ്പോൾ ശരിക്ക് ആ മദ്യാസക്തനെ നന്നാക്കുക, അദ്ദേഹത്തിന്റെ മദ്യപാനത്തിൽ നിന്ന് മാറ്റി നിർത്തുവാന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെയാണ് ഞാൻ വന്നത്. പക്ഷെ ഈ കൂട്ടായ്മയിൽ എത്തിയപ്പോഴാണ് അലനോണിനെ മനസ്സിലാക്കിയപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങൾ എന്നിലുണ്ട് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത്. അതിന് ഏതെല്ലാം തരത്തിൽ ഒരു അലനോണിലൂടെ സഞ്ചരിക്കുമ്പം ഏതെല്ലാം തരത്തിൽ നമുക്ക് പരിഹാരം കാണാൻ പറ്റുന്നുള്ളത് ആ ലിറ്ററേച്ചറിൽ കൂടി നമുക്ക് ആ ഒരു ഇൻഫോർമേഷൻ കിട്ടും. അത് നമ്മൾ നിത്യ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്നതിലൂടെയാണ് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നത്. ആ ഒരു റിക്കവറി സാധ്യമാകുന്നത് നമ്മളിപ്പോൾ അലനോണ്ട് പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ എനിക്കെല്ലാം ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടായ കാര്യം അതായിരുന്നു, എല്ലാ തരത്തിലും ഒരു ആൽക്കഹോളിക്കിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം ആത്മഹത്യാ ഭീഷണി ഞാൻ ചെയ്തിട്ടുണ്ട്, പല രീതിയിലും ഞാൻ ശ്രമിച്ചിട്ടും ഒരിക്കലും ആ സാധിക്കാത്ത കാര്യം. എങ്ങനെ എന്തായാലും ഇവിടെ പോയിട്ട് ആരും ഉപദേശിക്കുന്നില്ല, ആരും കൗൺസിലിംഗ് കൊടുക്കുന്നില്ല. സ്വന്തം ആ ഒരു താല്പര്യത്തോടെ കൂട്ടായ്മയിൽ എത്തിപ്പെട്ടാൽ ആ ഒരു രീതിയിലൂടെയാണ് ഇതിന് പരിഹാരം കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് 1% പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ ആ 16 അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കൂട്ടായ്മയിലൂടെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുമ്പം ഓരോ ദിവസവും, എന്നുവെച്ചാൽ ഒരിക്കലും നമ്മളൊരു പെർഫെക്ഷൻ ഇല്ല. ഈ കൂട്ടായ്മയിൽ എത്തുമ്പം ഞാൻ വിചാരിച്ചത് ഞാൻ പെർഫെക്റ്റ് ആണ്, അദ്ദേഹത്തിന് മാത്രം പ്രശ്നം ഉണ്ടാകുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ ഈ കൂട്ടായ്മയിൽ വരുമ്പോൾ ശരിക്കും എന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അദ്ദേഹത്തിനെക്കാണി വലിയ രോഗി ഞാനാണ്. ആ സമയത്താണ് എനിക്കിത് ശരിക്കും കുടുംബരോഗമാണെന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റിയത്. ഇത്രയും പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ എന്ന വ്യക്തി പോകുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞത് സ്വയം ഞാനൊന്ന് വിലയിരുത്തുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അലനോളിൽ പറയുന്നത് ഒരിക്കലും പെർഫെക്ഷൻ ഇല്ല, പ്രോഗ്രസ് മാത്രമേ ഉള്ളൂ. പ്രോഗ്രസ് നമുക്ക് കിട്ടണമെങ്കിൽ നിരന്തരം ആ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ രാവിലെ എണീറ്റിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ, പിന്നെ അതേപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നിത്യജീവിതത്തിൽ ജോലിയും കുടുംബവും ആ ഒരു രീതിയിൽ കൊടുക്കുന്നത് അത്രയും പ്രാധാന്യത്തോടെ തന്നെയാണ് ഈ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഒരു 100% എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും ഈ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ നല്ല രീതിയിലേക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളത്.
2: മദ്യാസക്തരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടായ്മയായ അലനോണിന്റെ പ്രവർത്തകരാണ് ഇതുവരെ സംസാരിച്ചത്. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447961166, 9447961177.
3: തിരികെ ജീവിതത്തിലേക്ക് മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിൽ ഇനി ആർദ്ര ഗീതങ്ങൾ കേൾക്കാം.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയ?
2: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
3: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
2: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
3: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് to celebrate happiness.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 ചിത്രപരിചയം. രാത്രി 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ സഹപാഠികൾ എന്ന കവിത കേൾക്കാം. ആലാപനം കാവ്യ ഭാസ്കർ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം എന്നിവ കേൾക്കാം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ

അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിൽ സൈനിക സേവനാനുഭവങ്ങളുമായി എത്തുന്നു വിമുക്ത ഭടനായ കണ്ണവത്തെ ശ്രീ കുഞ്ഞിമായൻ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8 മധുരഗീതങ്ങൾ. 9 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് 9:15 നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പര പുനഃപ്രക്ഷേപണം. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.
1: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
2: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999 47 6836, 9447 371 836 8078 502 836.
3: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

0: ആ വിമാന യാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम्। प्रवाचकः जतिन शर्मा। आदौ मुख्य वार्ताः। करनीति चर्चायां राष्ट्रहितं प्रथमं इति सर्वोपरि निध्याय प्रौढविमर्शस्य आवश्यकता इति केन्द्रीय वित्तमन्त्रिणः निर्मला सीतारामणस्य समाह्वानम्। अन्ताराष्ट्रिय जलक्षेत्रे पाकिस्तानीय नौसेना घटकानां अस्वीकार्य व्यवहारं विरुध्य भारतेन तीव्रापत्तिः प्रदर्शिता। नीति आयोगेन 25+ भारत विद्युत संचार सूचकांकः प्रख्यापितः। विद्युत वाहनानां अंगीकरणे नवदिल्ली शीर्षस्थाने, महाराष्ट्र कर्नाटक राज्ये च द्वितीय तृतीय स्थाने वर्तेते। सऊदी अरब देशेन हूथी विद्रोहिणां ड्रोन विमानं निरुद्धम्। भविष्यद् आक्रमणानां विरोधे दृढ़ पदक्षेपाणां संचेतना। हुथी समूहेन आक्रमण वार्ता प्रत्याख्याता। अपि च हरियाणा राज्ये चंडीगढ़े पंजाबे पूर्वोत्तर भारतस्य च कतिचित् भागेषु अद्य अति तीव्र वृष्टेः वर्तते पूर्वानुमानम्। अथ वार्ताः विशदीकृत्य। केन्द्रीय वित्तमन्त्री निर्मला सीतारामनः दृढतया प्रतिपादितवती यत् सर्वकाराय समर्प्यमाणेषु करसम्बन्धी प्रस्तावेषु मानांक न्यूनीकरणस्य, करमुक्तेः सौविध्यप्रदानस्य च याचनायाः अपेक्षया राष्ट्रं प्रथमम् इति भावः सर्वोपरि स्थापनीयः। सा अद्य बेंगलुरुनगरे अन्ताराष्ट्रिय कर अनुसन्धान विश्लेषण प्रतिष्ठानेन आयोजिते नवयुग कराधान विषये द्विदिवसीय सम्मेलनस्य उद्घाटन सत्रे सम्बोधयन्ती आसीत्। मंत्री शिक्षाविदः शोधकर्तृन् चिन्तकाञ्च समाहूय स्वतंत्र करनीति संशोधनं सार्वजनिक संवादस्य नियमितं भागं कर्तुं आदिष्टवती, यस्य परीक्षणं समाह्वानं परिष्कारश्च कर्तुं शक्यते। केन्द्रीय मंत्रिमण्डलेन कर्मचारी भविष्यनिधि संघटने अनिवार्य अंशदानाय विहिता मासिक वेतन सीमा 15,000 रूप्यकेभ्यः संवर्ध्य 25,000 रूप्यकाणि यावत् निर्धारिता। अद्य मंत्रिमण्डल उपवेशनानन्तरं वार्ताहरान् सम्बोधयता सूचना प्रसारण मन्त्रिणा अश्विनी वैष्णवेन विज्ञापितं यत् अनेन निर्णयात्मक पदक्षेपेण 150,000+ अतिरिक्ताः कर्मचारिणः EPFO अनिवार्य सामाजिकावरणे आगमिष्यन्ति, येन श्रमिकेभ्यः सामाजिक सुरक्षा कवचस्य बृहद् विस्तारो भविष्यति। अस्मिन् निर्णये सर्वकारस्य वार्षिकः व्ययभारः प्रायः 41,300,000+ संभाव्यते।
1: आज कैबिनेट में हमारे देश भर में इंडस्ट्रीज में काम करने वाले जो कर्मचारी हैं, उनके लिए एक बहुत बड़ा निर्णय लिया है। प्रोविडेंट फंड का जो नियम है, उस नियम में अब तक 15,000 रुपीज की सीलिंग रहा करती थी। ये सीलिंग 2014 में तय की गई थी, इसको बढ़ाकर 25,000 रुपए पर मंथ सैलरी पे लेके आ गए। इससे करीब 51,00,000 एम्प्लॉयज को इसका बेनिफिट मिलेगा।
0: मन्त्रिणा न्यरूप्यत यत् 4,200,000+ 14,200,000 दशकेऽस्मिन् भविष्यनिधेः वेतनसीमा अपरिवर्तिता एवासीत्। तदनन्तरं 14,000+ वर्षस्य सितम्बर मासे इयं सीमा 15,000+ यावत् संवर्धिता। श्रीवैष्णवेन विशेषतया प्रतिपादितं यत् वर्तमानेन निर्णयेन सैव नीतिः अग्रे प्रसारिता, यतोहि विगतवर्षेषु वेतनवृद्धेः आयसंवर्धनस्य औपचारिक उद्योगक्षेत्रस्य निरन्तरविस्तारस्य च परिप्रेक्ष्ये इयं सीमा 25,000+ यावत् विहिता। विदेशमन्त्रालयेन अद्य नवदिल्ल्यां पाकिस्तान उच्चायोगस्य कार्यवाहकप्रमुखः आहूतः, अथ च समुद्रे पाकिस्तानीय नौसेनाघटकस्य अस्वीकार्य व्यवहारं विरुध्य तीव्रापत्तिः प्रकटिता। मन्त्रालयेन एकस्मिन् वक्तव्ये स्पष्टीकृतं यत् यद्यपि अन्ताराष्ट्रिय जलक्षेत्रे घटितायामस्यां घटनायां कापि महती क्षतिः न जाता, तथापि एषः व्यवहारः 91,000+ वर्षस्य अप्रैल मासे भारत पाकिस्तानयोः मध्ये सैन्य अभ्यासानां युद्धाभ्यास सञ्चालनस्य सैन्य संचारस्य च पूर्व सूचना विषये सम्पन्नस्य संधेहे सर्वथा प्रत्यक्ष उल्लंघनमस्ति। विदेश मंत्रालयेन पाकिस्तानस्य प्रभारी राजनैकः निर्देशितः यत् सः संबद्ध पाकिस्तानीय अधिकारिभ्यः इदं संदेशं प्रेषयेत् यत् भविष्ये एतादृशीनां दुर्घटनानां निवारणार्थं सर्वे सैन्य घटकाः आवश्यकावधानं वर्तयेयुः। अथ च उभयोः पक्षयोः मध्ये सम्पन्न द्विपक्षीय संधेः प्रावधानानां पूर्ण सम्मानं कुर्युः। संस्कृत वार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाष्य तन्त्रांशे अपि समुपलब्धो भविष्यति। पञ्चविंशत्यधिक 2000तमवर्षस्य IEMI इति इंडिया इलेक्ट्रिक मोबिलिटी इंडेक्स इत्यस्यानुसारं विद्युत मोबिलिटी स्वीकरणस्य विषये राज्येषु केन्द्र शासित प्रदेशेषु च दिल्ली नगरं शीर्षस्थाने अस्ति। अद्य नवदिल्ल्यां नीति आयोगेन सूचकांकः लोकार्पितः, यस्मिन् उपराष्ट्रीय स्तरे ई मोबिलिटी इत्यस्य कृते नीति संरचना अथ कार्यान्वयन परिणामयोः रूपरेखा अस्ति। दिल्ल्याः अनन्तरं अन्यानि शीर्ष प्रदर्शक राज्यानि केन्द्र शासित प्रदेशाश्च महाराष्ट्र कर्णाटक चण्डीगढ़ गोवा राज्यानि च सन्ति। एतत् सूचकांकस्य द्वितीयं संस्करणमस्ति। सहैव एतत् राज्यानां केन्द्र शासित प्रदेशानां च विद्युत संचार लक्ष्यानि साधयितुं प्रगतिं मापयति। सूचकांकस्य विमोचनं कुर्वन् नीति आयोगस्य सदस्यः राजीव गौबा वर्यः अवदत् यत् 47-2000तमवर्षपर्यन्तं विकसित भारतस्य महत्वाकांक्षायै विद्युत संचारस्य परिवर्तनम् आर्थिकं पर्यावरणात्मकं सामरिकं च अनिवार्यं वर्तते इति। प्रधानमंत्री नरेन्द्र मोदी श्वः नवदिल्ल्याः यशोभूमौ अस्य 26-2000तमवर्षस्य सेमिकॉन इंडिया इत्यस्य पंचमं संस्करणं उद्घाटयिष्यति। त्रिदिवसीयं सम्मेलनं प्रमुख मञ्चरूपेण कार्यं करिष्यति, येन वैश्विक सेमीकंडक्टर तथा इलेक्ट्रॉनिक्स इकोसिस्टम इत्युभौ मिलित्वा सहयोगं वर्धयितुं नवान्वेषणं प्रवर्तयितुं विनिर्माण क्षमतां सुदृढीकर्तुं निवेशाकर्षयितुं भविष्यस्य कृते सज्जानां प्रतिभानां विकासाय च कार्यं कर्तुं शक्यते। अस्मिन् कार्यक्रमे 600+ प्रदर्शकाः 300+ अन्ताराष्ट्रिय संस्थाः 50+ देशाः च सम्मिलिताः भविष्यन्ति। अस्मिन् प्रदर्शने जापान दक्षिण कोरिया मलेशिया नीदरलैंड्स सिंगापुर स्वीडन देशानां प्रतिनिधित्वं कुर्वन्तः 6 देशाः 12 राज्यसर्वकारस्य मण्डपानि समर्पिताः स्टार्टअप मण्डपाः च दृश्यन्ते। सेमिकॉन इंडिया इति भारतस्य प्रमुखं सेमीकंडक्टर सम्मेलनं प्रदर्शनी चास्ति, यत् भारत सेमीकंडक्टर मिशन इलेक्ट्रॉनिक्स अथ सूचना तंत्रज्ञान मंत्रालयेन सेमी इत्यनेन च संयुक्त रूपेण आयोज्यते। सऊदी अरब देशेन विज्ञापितं यत् गतरात्रौ मक्का नगर समीपे तदीयेन वायु प्रतिरक्षा तंत्रेण हुथी विद्रोहिणानां प्रेषितं एकं ड्रोन विमानं अंतराले एव निरुध्य विनष्टीकृतम्। यमन देशे वैधता समर्थक गठबंधनस्य सैन्यस्य प्रवक्ता मेजर जनरल तुर्की अल मालिकी महाभागः घटनाम इमाम मक्का नगरीं लक्ष्यीकृत्य हुथी विद्रोहिणानां द्वितीयः आक्रमण प्रयासः इति न्यरूपयत्, यत्र सः 17-2000तमे वर्षे क्षिप्तस्य बैलिस्टिक प्रक्षेपास्त्रस्य पूर्वघटनायाः सन्दर्भम् अददात्। तेन सावधानता प्रकटिता यत् सऊदी नेतृत्वे कार्यरतः गठबन्धनः आगामि आक्रमणानां निवारणार्थम् आवश्यक कार्याचरणं विधास्यति। भारतस्य ऋतुविभागेन अद्य अण्डमान निकोबार द्वीपेषु अरुणाचल प्रदेशे असम राज्ये मेघालये हरियाणायां चण्डीगढ़ प्रदेशे पंजाब प्रदेशे च प्रचंड वृष्टिः भविष्यति इति पूर्वानुमानं प्रकटितमस्ति इति वार्ताः।
2: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധി. പ്രധാന വാർത്തകൾ. EPF പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. വാർത്തകൾ വിശദമായി. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി ഇതിലൂടെ EPF പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 25,000 രൂപ വരെ ശമ്പളമുള്ള തൊഴിലാളികൾക്ക് ഇതിലൂടെ EPF പരിരക്ഷ നിർബന്ധമായും ലഭിക്കും. പ്രതിവർഷം 11,339 കോടിയോളം രൂപയുടെ അധിക ചെലവാണ് ഇതിനായി വേണ്ടിവരികയെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
1: 25,000 rupees per month salary will be the new ceiling for PF deductions. Isse kareeb 51 lakh employees ko iska benefit milega, jo ki 15 to 25 wale band mein the, they will start getting covered in the new PF rules. Bharat sarkar ka is pe estimated government expenditure rahega about 11,339 crore rupees every year.
3: സൗദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സാധാരണക്കാരുടെ ജീവനും അടിസ്ഥാന സൌകര്യങ്ങൾക്കും ഭീഷണിയാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. സംസ്ഥാനത്ത് നിക്ഷേപ പദ്ധതികൾക്കുള്ള അനുമതികൾ ഏകീകരിക്കുന്നതിനും വേഗത്തിലാക്കുന്നതിനുമായി സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. 25 മുതൽ 50 കോടി രൂപ വരെ നിക്ഷേപമുള്ള പദ്ധതികൾക്ക് ജില്ലാതല സമിതിയും 50 കോടി രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് സംസ്ഥാനതല സമിതിയും രൂപീകരിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. എറണാകുളത്ത് 2 പ്രത്യേക NIA കോടതികൾ സ്ഥാപിക്കാനും ആരോഗ്യവകുപ്പിൽ 18 റേഡിയോഗ്രാഫർ ഗ്രേഡ് 2 തസ്തികകൾ സൃഷ്ടിക്കാനും തീരുമാനമായി. പൊതുയുഗ കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. 3 ദിവസങ്ങളിലായി നടക്കുന്ന റൌണ്ട് ടേബിൾ കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എത്ര പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നതല്ല, അതിൽ എത്രയെണ്ണം ഗുണമേന്മയോടെ സമയബന്ധിതമായി നടപ്പാക്കി എന്നതാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
4: ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ്. റിയൽ ടെസ്റ്റ് ഓഫ് ദ ഗവൺമെന്റ് ഈസ് നോട്ട് ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് ഗവൺമെന്റ് അനൗൺസസ് ബട്ട് ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് വി ഇംപ്ലിമെന്റ്സ്. പുതിയ കാലത്തിന് അനുസരിച്ചിട്ടുള്ള പ്രോജക്ടുകൾ ഉണ്ടാകും, സമയബന്ധിതമായി ആ പ്രോജക്ടുകൾ തീർക്കണം. കൃത്യമായിട്ടുള്ള ആശയങ്ങളെ ചൂസ് ചെയ്ത് ഏറ്റവും പുതിയ കാലത്തുള്ള മോഡലുകൾ ക്രിയേറ്റ് ചെയ്ത് നോളജ് പാർട്ണറുടെ സഹായത്തോടു കൂടി പ്രോജക്ടുകൾ.
3: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സൌരോർജ്ജം ഉൾപ്പെടെയുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ബാറ്ററി സ്റ്റോറേജ്, പമ്പ്ഡ് സ്റ്റോറേജ് തുടങ്ങിയ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കും. KSEB സ്വകാര്യവൽക്കരിക്കില്ലെന്നും മറിച്ച് കൂടുതൽ സ്വയം പര്യാപ്തമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. കേന്ദ്രമന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുത്ത് ദീപങ്ങൾ തെളിയിക്കും. ഒരു മാസം നീളുന്ന പരിപാടികളിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളും അണിനിരക്കും. സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിനും രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതു ഇടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ പരിപാടികളും വരും ദിവസങ്ങളിൽ നടക്കും. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന്. ചലച്ചിത്ര മേഖലയിൽ 5 ദശാബ്ദങ്ങളായി നൽകി വരുന്ന സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന 72 ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഗ്രാമീണ ബാങ്ക് സേവനങ്ങൾ കൂടി റേഷൻ കടകളിൽ ഏർപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിഗണനയിലുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. ചില്ലറ റേഷൻ വ്യാപാരികളുടെ വേതന വർധന പാക്കേജ് സംബന്ധിച്ച ഫയൽ എത്രയും വേഗം സർക്കാരിന്റെ പരിഗണനയ്ക്ക് വിടാനും മന്ത്രി നിർദ്ദേശം നൽകി. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. കന്നി 1 നാളെ രാവിലെ 5 മണി മുതലാണ് പൂജകൾ ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: തന്ത്രി കണ്ഠരബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നട തുറന്ന ദീപം തെളിച്ചു. തുടർന്ന് 18-ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നതോടെ 18-ാം പടി കയറി ദർശനം നടത്താൻ ഭക്തജനങ്ങൾക്ക് അനുമതി ലഭിച്ചു. കന്നി 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകൾ ഉൾപ്പെടെ വിശേഷാൽ പൂജകളും നടക്കും. നാളെ മുതൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 18-ാം പടിയിൽ പടിപൂജയും ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും.
3: വിനായക ചതുർത്ഥി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രി 9 വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. കിഴക്കേക്കോട്ടയിൽ നിന്നാരംഭിച്ച് പാളയം വഴി ശംഖമുഖത്താണ് ഘോഷയാത്ര സമാപിക്കുക. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് ഹൈദരാബാദ് പാക്കേജ് സർവീസ് ഈ മാസം 22 മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുതിയ ഓൺലൈൻ ബുക്കിംഗ് സോഫ്റ്റ്വെയറും അന്നേ ദിവസം പ്രവർത്തന സജ്ജമാകും. ഇന്ത്യൻ റെയിൽവേയുടെ മാതൃകയിൽ ടിക്കറ്റ് റിസർവേഷന് വെയിറ്റിംഗ് ലിസ്റ്റ് സംവിധാനവും ഇതിലൂടെ ഏർപ്പെടുത്തുന്നുണ്ട്. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിന്റെ കാക്കനാട്ടെ ഫ്ളാറ്റിലും ചാനലിന്റെ കൊച്ചി ഓഫീസിലും പോലീസ് റെയ്ഡ് നടത്തി. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ആന്റോ അഗസ്റ്റിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചാനലിന്റെ ന്യൂസ് റൂമിൽ പോലീസ് സംഘം പരിശോധനയ്ക്കെത്തിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. അതിനിടെ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ വയനാട്ടിലെ വസതിയിൽ SIT നടത്തിയ പരിശോധനയ്ക്കിടെ 43 ലിറ്റർ വിദേശ മദ്യവും 7 ലിറ്റർ വൈനും കണ്ടെടുത്ത സംഭവത്തിൽ എക്സൈസ് തുടർ നടപടികൾ ആരംഭിച്ചു. വഴുതക്കാട് സർക്കാർ അന്ധവിദ്യാലയ പ്രഥമ അധ്യാപക ചുമതല വഹിക്കുന്ന കാഴ്ചയില്ലാത്ത അധ്യാപകൻ ബി വിനോദിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. വിദ്യാലയത്തിൽ മുൻപ് പ്രഥമ അധ്യാപക ചുമതല വഹിച്ചിരുന്ന ലീന സി ലംബോദരനെ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. അറബിക്കടലിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഈൽ മത്സ്യം ഇനി CMFRA പേരിൽ അറിയപ്പെടും. കൊല്ലം തീരത്ത് നിന്ന് ഏകദേശം 300 മീറ്റർ ആഴക്കടലിൽ നിന്ന് കഴിഞ്ഞ ജനുവരിയിൽ കണ്ടെത്തിയ മീനിന് അരിയോസോമ CMFRA എന്ന നാമകരണം ചെയ്തു. CMFRAയിലെ ഗവേഷകരാണ് ഇത് പുതിയ ഇനം ഈൽ മത്സ്യമാണെന്ന് തിരിച്ചറിഞ്ഞത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 333 പോയിന്റ് നേട്ടത്തിലും നിഫ്റ്റി 99 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 200 രൂപ വർദ്ധിച്ച് 1,12,520 രൂപയും ഗ്രാമിന് 14,065 രൂപയുമാണ് ഇന്നത്തെ വില. കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ഗിരീഷ് ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. ആറന്മുള വള്ളസദ്യക്കാലത്തിന് സമാപനമായി. 7 വള്ളസദ്യകളാണ് ഇന്ന് നടന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ വള്ളസദ്യ പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായാണ് കഴിഞ്ഞ 2 മാസക്കാലമായി നടത്തിവന്നത്. ലക്ഷദ്വീപ് കവരത്തിയിൽ യുവാക്കൾക്കും ചെറുകിട കർഷകർക്കുമായി പോഷകത്തോട്ടം, മണ്ണിര കമ്പോസ്റ്റിംഗ് എന്നിവയിൽ 3 ദിവസത്തെ പരിശീലന പരിപാടിക്ക് തുടക്കമായി. കൃഷി വിജ്ഞാൻ കേന്ദ്രം ലക്ഷദ്വീപിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. EPF പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ് അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. കൃഷ്ണകഥ
1: ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം.

0: കൃഷ്ണകഥാമൃതം 31 ദിവസം സ്വർഗാരോഹണം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ലീല.
1: അസ്ത്രമെന്നുള്ള

ഇങ്ങനേ എന്നത് കൊണ്ടവരിങ്ങനെയായി പോയി നിന്നൂടെ പോരായ്മയല്ല ഏതും ആരണർ ശാപത്തിൻ പ്രാബല്യം കൊണ്ടോ നിൻ വീരത പോയി ചുരുങ്ങിയപ്പോൾ.

0: കാലത്തിൻ്റെ ഗതി സാധാരണക്കാർക്ക് അജ്ഞാതമാണല്ലോ. ദ്വാരകയിൽ നിന്നും പറന്നുവന്ന മേഘങ്ങൾ ആ ഭാഗത്ത് കനത്തു നിന്നു. പെട്ടെന്ന് അവ താണുവന്നു. കേശവന്റെ കവിളിൽ പുഞ്ചിരി വിടർന്നു. പത്മാസനത്തിലിരുന്ന മാധവന്റെ പാദമാണ് വേടന കൃഷ്ണമൃഗത്തിന്റെ ശരീരഭാഗമാണെന്ന് തോന്നിയത്. മരതക്ക് കാന്തിച്ചിതറുന്ന പച്ചിലകൾ കേശവനെ മറച്ചിരുന്നു. വേടൻ തന്റെ സർവശക്തിയും ഞാണൽ പ്രയോഗിച്ച് ഞൺവലിച്ച് അമ്പുവിട്ടു. കേശവന്റെ ചെന്തളിർ പോലെ മനോഹരമായ പാദത്തിൽ അത് ആഞ്ഞു തറച്ചു. ചുടുനിണം പുക്കുറ്റി പോലെ ഉതിർന്നു. ദ്വാരകയടക്കം പ്രപഞ്ച മഴയില്ലാതെ മിന്നലുകൾ മണ്ണിലിറങ്ങി വന്നു. അമ്പേറ്റുപിടയുന്ന കൃഷ്ണമൃഗത്തെ എടുക്കാൻ വേടൻ ഓടിയെത്തി. അവൻ കണ്ട കാഴ്ച വേടൻ വിസ്മയ സംഭ്രമങ്ങളോടെ നിശ്ചലനായി നിന്നു. അവനറിയാതെ കരത്തിൽ നിന്നും വില്ലുതിർന്നു വീണു. വേടന്റെ കണ്ണുകളിൽ നിന്നും ഗംഗ പ്രവഹിച്ചു. മെഴുനീർക്കണങ്ങളുടെ സുതാര്യതയിലൂടെ അവൻ തൻ്റെ ഇരയെ കണ്ടു. അഭൗമദീപ്തിയോടെ പുഞ്ചരിക്കുന്ന ദ്വാരകാനാഥൻ സഹസ്രസൂര്യപ്രഭയിൽ ആ സ്ഥലം കുളിച്ചു നിന്നു. പ്രപഞ്ചം മുഴുവൻ മാധവന്റെ നികിടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് വേടൻ കണ്ടു. ആർദ്രനയനങ്ങളോട് വിതുമ്പുന്ന അധരങ്ങളോടെ വ്യാധൻ കേശവന്റെ മുന്നിൽ കമിഴ്ന്നു കിടന്നു. കേശവൻ അവൻ്റെ ശിരസിൽ മന്ദം തലോടി. പ്രിയം നിറഞ്ഞ കാട്ടാള, സമാധാനിക്കുക. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇങ്ങനെയെല്ലാം വരേണ്ടതാണ്. ദ്വാരക നശിക്കുവാൻ കാരണമായ ഇരുമ്പുലക്കയുടെ അവശിഷ്ടം കൊണ്ടാണ് നീ അമ്പുണ്ടാക്കിയത്. ഋഷിമാരുടെ ശാപം പൂർണ്ണമായി. നീ സുകൃതിയായി മാറിയിരിക്കുന്നു. എൻ്റെ നിണം നിന്നിൽ സ്പർശിച്ചതുകൊണ്ട് നിനക്കിന് ജനിമൃതികൾ ഉണ്ടാവില്ല. എന്നോടൊപ്പം നിനക്കും ബ്രഹ്മലോകത്തിലേക്ക് വരാം. അർജുനനെ കൊണ്ടുവരാൻ പോയ ദാരുകൻ അപ്പോഴാണ് എത്തിയത്. പാർത്ഥനെ ദ്വാരകയിൽ എത്തിച്ച ശേഷം ദാരുകൻ പ്രഭാസത്തിലെത്തി. കഴുകന്മാർ കൊത്തിവലിക്കുന്ന യാദവരെ കണ്ട് ആ തേരാളി ഭയന്നു. കേശവനെ തിരക്കി കടൽക്കര മുഴുവനും ചുറ്റി. അവസാനം ദ്വാരകയിലേക്ക് കരഞ്ഞുകൊണ്ട് മടങ്ങുമ്പോഴാണ് അരിയാൽ തറയിലെത്തിയത്. ചെന്തളിർ പാദത്തിൽ അമ്പു തറച്ച് പത്മാസനത്തിലിരിക്കുന്ന മാധവനെ കണ്ട് നിലവിളിച്ചുകൊണ്ട് ദാരുകൻ സാഷ്ടാംഗം നമസ്കരിച്ചു. കേശവ, അങ്ങ് ഹസ്തിനാപുരത്തിലേക്ക് എന്നെ പറഞ്ഞുവിട്ടത് ഇതിനായിരുന്നു. ദേവ, ഈ പ്രപഞ്ച മണിദീപം അണയുവാൻ തുടങ്ങുകയാണോ? സദാസമയവും അങ്ങയോടൊപ്പം നടന്നിരുന്ന ഞാൻ എങ്ങനെ സഹിക്കും? എന്നെയും കൂടെ അങ്ങ് രക്ഷിക്കണം. എന്നെ തനിച്ചാക്കി അങ്ങ് പോകരുതേ. കേശവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ദാരുക, ഇപ്പോൾ കരയുവാനുള്ള സമയമല്ല. എൻ്റെ ഭൗതിക ജീവിതകാലം അവസാനിക്കുകയാണ്. എല്ലാ കർമ്മബന്ധങ്ങളും ഒരു കാരണം കൊണ്ടേ അവസാനിക്കുകയുള്ളൂ. നിനക്ക് ഒരു ദൗത്യം കൂടി നിറവേറ്റാനുണ്ട്. വേഗത്തിൽ നീ ദ്വാരകയിലേക്ക് പോകണം. ദ്വാരക വരുണാലയത്തിലേക്ക് അമർന്നു പോകുവാൻ അല്പസമയമേ ബാക്കിയുള്ളൂ. അതിനു മുൻപ് എല്ലാവരും വൻകരയിലെത്തണം. ധനവും ധാന്യവും വേണ്ടത് കൂടെ കൊണ്ടുപോകണം. എല്ലാവർക്കും പിന്നാലെയായിരിക്കണം ഉദ്ധവൻ നടന്നു വരേണ്ടത്. ഉദ്ധവന് പിന്നാലെ സമുദ്രം ദ്വാരകയെ വിഴുങ്ങും. അർജുനനോടൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി വസിക്കുവാൻ ഞാൻ ആജ്ഞാപിച്ചതായി പറയണം. മറ്റൊരു കാര്യം കൂടി, അനിരുദ്ധൻ്റെ മകനായ വജ്രനാഭകുമാരനെയായിരിക്കണം യദുകുലത്തിൻ്റെ അടുത്ത രാജാവായി വാഴിക്കേണ്ടത്. ദാരുകൻ കേശവനെ വണങ്ങി. വേഗത്തിൽ ദ്വാരകയിലേ കൂടി. ദാരുകൻ പോയതോടെ കേശവൻ യോഗസ്ഥിതനായി. പൂർണ്ണ ലയനത്തിനുള്ള സമയമായി. ഭൗതിക ജീവിതം ഉപേക്ഷിക്കുവാനുള്ള മുഹൂർത്തം അടുത്തു. ഭൗതിക രൂപത്തിൽ 106 കൊല്ലം ജീവിച്ച കൃഷ്ണൻ ലോകം വെടിയുകയാണ്. ഭൂമിയിൽ ഒരിക്കലും ഇനി ഉണ്ടാവാത്ത ഒരു ശുദ്ധസത്യത്തിന് കാലം സാക്ഷിയാവാൻ പോവുകയാണ്. പ്രകൃതിയിലെ ജീവജാലങ്ങൾ കേശവന് ചുറ്റും നിരന്നു. ഗരുഡാങ്കിതമായ രഥവും വെള്ളക്കുതിരകളും ശർഗവും പെട്ടെന്നുണർന്ന് അനന്തതയിൽ മറഞ്ഞു. കേശവന്റെ ശിരസിനു പിന്നിൽ സുദർശനം അത്ഭുതപ്രഭ ചൊരിഞ്ഞു നിന്നു. കേശവന് ചുറ്റും അഭൗമമായ ഒരു ജ്വാല ഉയർന്നു. പെട്ടെന്ന് അഗ്നിനാക്കുകൾ ഒന്നു ചേർന്ന് തീക്ഷ്ണമായ ഒരു പ്രഭാപുഞ്ചം കേശവനെ പൊതിഞ്ഞു. ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി. ദ്വൈതമായ കേശവ കളേബരത്തിൽ നിന്നും പൂർണ്ണ ജ്യോതിസ് ഉയർന്നു. മന്ദം മന്ദം മാധവന്റെ ഭൗതിക രൂപം യോഗത്തീയിൽ അമർന്നു. മാധവ ശരീരം അവശിഷ്ടമില്ലാതെ പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു ചേർന്നതോടെ ജ്യോതിസായ ആത്മാവ് മാത്രം നിന്നു. നാരദർ കേശവനാമം പാടി ലളിത നൃത്തം നടത്തി. സപ്തർഷികൾ പഞ്ചാക്ഷരിയിൽ പരിപാവന രംഗത്തിന് തപശക്തി കൊടുത്തു. ഗോകുലനാഥൻ അന്തർദാനം ചെയ്യുന്നതോടെ കലിയുഗം ആരംഭിക്കുകയായി. പ്രഭാസത്തിൽ നടന്ന സംഭവങ്ങൾ ഉൾക്കിടിലത്തോടെയാണ് ദ്വാരകയിലെ ശേഷിക്കുന്ന ജനങ്ങൾ അറിഞ്ഞത്. വസുദേവനും ഗർഗാചാര്യനും ദ്വാരകാവാസികളോട് പറഞ്ഞു, വേഗം പുറപ്പെടുക, ഇനി നിൽക്കുന്ന താപത്താണ്. യാദവ സ്ത്രീകൾ നഗരവീതിയിലൂടെ നടന്നു. പാർത്ഥൻ മുമ്പേ നടന്നു. സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ഒന്നിനു പിറകിൽ ഒന്നായി യാത്രയാരംഭിച്ചു. അവർ വൻകരയിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരുന്നു. മൂന്നു ഭാഗത്തു നിന്നും ഘോരമായ ശബ്ദത്തോടെ കടൽ തള്ളിക്കയറുവാൻ തുടങ്ങി. ലോകത്തിലേറ്റവും മനോഹര നഗരമായിരുന്ന ദ്വാരക, ആർക്കും വിരുന്നൊരുക്കിയിരുന്ന നഗരം, വിശിഷ്ടനായ കേശവന്റെ പാദസ്പർശം കൊണ്ട് പുണ്യത നേടിയ നഗരം, ആ നഗരമിതാ ഒരു ഓർമ്മ മാത്രമായി അവസാനിക്കുന്നു. ദ്വാരകയിലെ എല്ലാ ജനങ്ങളും വൻകര ലക്ഷ്യമാക്കി നടന്നു. ഏറ്റവും പിന്നിലായി ഉദ്ധവനും. ഉദ്ധവന് പിന്നാലെ ആഴിത്തിരമാലകൾ അലറി വന്നു. പുടുന്നനെ കടലിരച്ചു കയറി. എല്ലാവരും തിരിഞ്ഞു നോക്കി. കൊട്ടാരങ്ങളെ വിഴുങ്ങിക്കൊണ്ട് കടൽ കയറി വരികയാണ്. ദ്വാരക തകർന്നടിയുകയാണ്. അർജുനൻ യാദവസ്ത്രീകളെ പ്രഭാസക്കരയിൽ കൊണ്ടുപോയി കഴുകന്മാർ കൊത്തിവലിക്കുന്ന യാദവവീരന്മാരെ കാണിച്ചു കൊടുത്തു. മരിച്ചവർക്കു വേണ്ടി അനന്തരകർമ്മങ്ങൾ ഗർഗാചാര്യന്റെ നേതൃത്വത്തിൽ നടന്നു. എല്ലാം കഴിഞ്ഞ് ആചാര്യർ ഹിമതടത്തിലേക്ക് തപസ്സിനായി യാത്രയായി. വസുദേവരും ദേവകിയും ആചാര്യരെ അനുഗമിച്ചു. ഉദ്ധവരെ പിന്നെ ആരും കണ്ടില്ല. കേശവന്റെ എട്ടു പത്നിമാരും രേവതിയും പ്രഭാതത്തിൽ തന്നെ കുളിച്ചീറനായി വന്ന് ചിതകൂട്ടി അതിൽ ശരീരം ത്യജിച്ചു. പാർത്ഥൻ ബാക്കി വന്ന യാദവ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും കൂട്ടി ഹസ്തിനാപുരത്തിലേക്ക് യാത്രയായി. കാനനവാസികളും സംസ്കാരവിഹീനരുമായ കാട്ടാളർ ഈ യാത്രാസംഘത്തെ കണ്ടു. അർജുനനെ അവർക്കറിയാം, പാണ്ഡവരിൽ മധ്യമൻ. ഇപ്പോൾ അവൻ ഒറ്റയ്ക്കാണ്. സ്ത്രീകളും സമ്പത്തുമുള്ള ഒരു യാത്രാസംഘത്തെയാണ് മുന്നിൽ കിട്ടിയിരിക്കുന്നത്. ഈ അവസരം പാഴാക്കിക്കൂടാ. ആക്രമിച്ചാൽ സമ്പത്ത് കിട്ടും, സ്ത്രീകളെയും ലഭിക്കും. ഇങ്ങനെ ചിന്തിച്ച് ദസ്യുക്കൾ സിംഹനാദം മുഴക്കി വന്നു. കൊള്ളക്കാരാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ അർജുനൻ ഒന്ന് ചിരിച്ചു. പാർത്ഥൻ പറഞ്ഞു, ഘോരമായ ഒരു ആധിക്കടൽ കടന്നാണ് ഞങ്ങൾ വരുന്നത്. ഇവർ യാദവ സ്ത്രീകളാണ്, ദ്വാരകയിലുള്ളവർ. ഇപ്പോൾ യുദ്ധം ചെയ്യുവാൻ തക്ക മനസ്സല്ല എനിക്കും. അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോവുക, അതാണ് നല്ലത്. ജീവനിൽ കൊതിയില്ലാത്തവർ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് വിരോധവുമില്ല. ദസ്യുക്കൾ വിജയന്റെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. അവർ ആർത്തടുത്തു, സമ്പത്ത് കൊള്ളയടിച്ചു, സ്ത്രീകളെ ബലാൽക്കാരമായി സ്വീകരിച്ചു. പാർത്ഥൻ പെട്ടെന്ന് ഗാന്ധീപമെടുത്തു. പക്ഷേ അതിൽ ഞാൻ ബന്ധിക്കുവാൻ കഴിയുന്നില്ല. ഇതുകണ്ട് ദസ്യുക്കൾ കൂകിയാർത്തു. അവർ വർദ്ധിത വീരരായി അക്രമങ്ങൾ തുടർന്നു. ഇതിനിടയിൽ അർജുനൻ വല്ലവിധവും ഗാന്ധീവം ബന്ധിച്ചു. പക്ഷേ ഒരസ്ത്രവും ഓർമ്മ വന്നില്ല. ഒരു കാര്യം വിജയന് ബോധ്യമായി, ദിവ്യാസ്ത്രങ്ങൾ തന്നെ വിട്ടുപോയിരിക്കുന്നു. മാധവൻ പോയതോടെ വിജയന്റെ ശക്തിയും ചോർന്നിരിക്കുന്നു. കുരുക്ഷേത്ര രണാങ്കണത്തിൽ അരിനിരകളെ മരണം വിതച്ച മഹായോദ്ധാവിത നിസ്സാരനും നിസ്സഹായനുമായിരിക്കുന്നു. പ്രതാപശാലിയായ പാർത്ഥൻ നോക്കി നിൽക്കെ സുന്ദരിമാരായ യാദവ സ്ത്രീകളെ ദസ്യുക്കൾ കൊണ്ടുപോയി. വിഷാദത്തോടെ പാർത്ഥന്റെ മുന്നിൽ വ്യാസമുനിയെത്തി. മുനി പറഞ്ഞു, കുഞ്ഞെ വിഷാദമരുത്. എല്ലാ പ്രതാപങ്ങൾക്കും ഒരിക്കൽ അന്ത്യമുണ്ട്. കേശവൻ പോയതോടെ നിന്റെ കാലവും അവസാനിക്കുകയാണ്. ഇനി നിങ്ങളും വനവാസം സ്വീകരിക്കണം. ഈ സ്ത്രീകളെ കാട്ടാളർ കൊണ്ടുപോയതിൽ ദുഃഖിക്കണ്ട. ഇവരെ അഗസ്ത്യമുനി ശപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആകൃതി കണ്ട് ഒരിക്കൽ ഇവർ പരിഹസിച്ചു. അന്ന് മുനി ഇങ്ങനെ ശപിച്ചു, ദസ്യുക്കളുടെ ഗൂഢഭാര്യമാരായി തീരട്ടെ. അതാണ് ഇങ്ങനെ സംഭവിച്ചത്. വിഷാദം കളഞ്ഞ് ബാക്കിയുള്ളവരെയും കൂട്ടി നീ ഹസ്തിനപുരത്തിലേക്ക് പോയാലും. പാർത്ഥന് സമാധാനമായി. കേശവയുഗം അവസാനിക്കുകയായി. ഭൂമിയിലെ കർമ്മകാന്ഡം ധർമ്മകാന്ഡമാക്കിയ ഗോലോകനാഥന്റെ ലൗകിക ഭാവം അടർന്നുപോയി.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
1: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: AKG ഹോസ്പിറ്റൽ, തള കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: റേഡിയോ മലബാർ.
5: റേഡിയോ മലബാറിൽ

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ബിജുട്ട, നീ എങ്ങോട്ടാ?
2: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
1: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
4: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
5: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഒരു മാസം നീളുന്ന സ്വച്ഛതാഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ സേവാ സങ്കൽപ് അഭിയാനും നാളെ തുടക്കമാകും. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത്നാഗിന്. അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അന്താരാഷ്ട്ര സമുദ്രമേഖലയിൽ ഇന്ത്യൻ നാവികസേനാ കപ്പലിൽ പാകിസ്ഥാൻ നാവികസേനാ കപ്പൽ ഇടിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ സംയോജിത പ്രവർത്തനവും ശേഷി വർദ്ധനയും ഉറപ്പുവരുത്തുകയാണ് 3 ദിവസത്തെ മേളയുടെ ലക്ഷ്യം. 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഇതിലൂടെ 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി EPFO പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
6: आज कैबिनेट में हमारे देश भर में इंडस्ट्रीज में काम करने वाले जो कर्मचारी हैं उनके लिए एक बहुत बड़ा निर्णय लिया है. प्रोविडेंट फंड का जो नियम है उस नियम में अब तक 15,000 रुपीज की सीलिंग रहा करती थी. ये सीलिंग 2014 में तय की गई थी. इसको बढ़ाकर 25,000 रुपए पर मंथ सैलरी पे लेके आ गए. इससे करीब 51 लाख एम्प्लॉयज को इसका बेनिफिट मिलेगा.
5: പ്രതിവർഷം ഏകദേശം 11,339 കോടി രൂപയുടെ അധിക ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. 2004 മുതൽ 2014 വരെയുള്ള കാലത്ത് EPFOയുടെ വേതന പരിധിയിൽ മാറ്റമുണ്ടായിരുന്നില്ലെന്നും 2014 സെപ്റ്റംബറിൽ ഇത് 15,000 രൂപയാക്കി ഉയർത്തുകയായിരുന്നുവെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. നികുതി സംബന്ധമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമ്പോൾ ഇളവുകൾ, ആനുകൂല്യങ്ങൾ എന്നിവ ആവശ്യപ്പെടുന്നതിന് ഉപരിയായി രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബംഗളൂരുവിൽ ഇന്റർനാഷണൽ ടാക്സ് റിസർച്ച് ആന്റ് അനാലിസിസ് ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച ദ്വിദിന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. സ്വതന്ത്ര നികുതി നയ ഗവേഷണം പൊതുചർച്ചയുടെ ഭാഗമാക്കണമെന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ ആഹ്വാനം ചെയ്തു. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന് സമ്മാനിക്കും. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. അനന്ത്നാഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. അനായാസമായ അഭിനയത്തിലൂടെയും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെയും ഇന്ത്യൻ സിനിമയിൽ ശക്തമായ മുദ്ര പതിപ്പിച്ച നടനാണ് അനന്ത്നാഗെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛതാഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതുവിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് 17 ഒക്ടോബർ വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
7: സ്വച്ഛഭാരത ദൗത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ് ഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ശുചിത്വം ഉറപ്പാക്കിയുള്ള വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിൽ കൂട്ടായ പങ്കാളിത്തത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും പ്രാധാന്യം ഇതെടുത്തു കാണിക്കുന്നു. ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ 2 നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പൊതുസ്ഥലങ്ങളിൽ പ്രത്യേക ശുചിത്വ യജ്ഞങ്ങൾ സംഘടിപ്പിക്കും. ഏക് പേട് മാക്കേ നാം സംരംഭത്തിന്റെ ഭാഗമായ വൃക്ഷത്തൈ നടിയിലും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഒക്ടോബർ 7 പ്രത്യേക ശുചിത്വ പരിപാടികൾ സംഘടിപ്പിക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ മുതൽ ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ 200 ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ ക്യാമ്പയിന് തുടക്കമാകും. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
8: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
5: കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. നിക്ഷേപ നടപടിക്രമങ്ങൾ ഏകോപിപ്പിച്ച് ലളിതവൽക്കരിക്കുകയാണ് പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്നും സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. കേരളത്തിലെ വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഗ്രാമീണ ബാങ്ക് സേവനങ്ങൾ കൂടി റേഷൻ കടകളിൽ ഏർപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിഗണനയിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു. അറബിക്കടലിൽ നിന്ന് പുതിയ ഇനം ഈൽ മത്സ്യത്തെ കണ്ടെത്തി. പുതിയ മത്സ്യം ഇനി CMFRA പേരിൽ അറിയപ്പെടും. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷകർക്ക് കൊല്ലം തീരത്ത് ഏകദേശം 300 ആഴക്കടലിൽ നിന്നാണ് മത്സ്യത്തെ ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
9: CMFRA 80 വാർഷികത്തിന്റെ ഭാഗമായി മത്സ്യത്തിന് അരിയോസോമ CMFRA എന്ന് നാമകരണം ചെയ്തു. ഇന്ത്യയുടെ ആഴക്കടൽ ഗവേഷണ മേഖലയ്ക്ക് ഏറെ ഗുണകരമാകുന്നതാണ് ഈ ഗവേഷണ നേട്ടമെന്ന് CMFRA ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് അറിയിച്ചു. മത്സ്യത്തിന്റെ അടിഭാഗത്ത് കാണപ്പെടുന്ന കറുത്ത പുള്ളികളാണ് പ്രധാന ആകർഷണം. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ ആഴക്കടൽ ദൌത്യത്തിന്റെ ഭാഗമായി CMFRA നടപ്പാക്കുന്ന ഗവേഷണത്തിലാണ് പുതിയ മത്സ്യത്തെ തിരിച്ചറിഞ്ഞത്.
5: കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള HLL ലൈഫ് കെയർ ലിമിറ്റഡിന് ഔദ്യോഗിക ഭാഷാ നയം മികച്ച രീതിയിൽ നടപ്പാക്കിയതിനുള്ള അംഗീകാരമായി ടോളിക് പുരസ്കാരം ലഭിച്ചു. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ HR വൈസ് പ്രസിഡന്റ് ഡോക്ടർ രാജേഷ് രാമകൃഷ്ണൻ പുരസ്കാരം ഏറ്റുവാങ്ങി. 2025-26 കാലയളവിലെ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. അന്താരാഷ്ട്ര സമുദ്രമേഖലയിൽ ഇന്ത്യൻ നാവികസേനാ കപ്പലിൽ പാകിസ്ഥാൻ നാവികസേനാ കപ്പൽ ഇടിച്ച സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ചാർജ് ഡി അഫയേഴ്സിനെ വിളിച്ചുവരുത്തിയാണ് ഇന്ത്യ അതൃപ്തി അറിയിച്ചത്. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ആക്രമണങ്ങളെയും സാധാരണക്കാരുടെ ജീവനും അടിസ്ഥാന സൌകര്യങ്ങൾക്കും ഭീഷണിയാകുന്ന നടപടികളെയും ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച 6-നില കെട്ടിടം പൂർണ്ണമായി തകർന്നു വീണ് 5 ഉൾപ്പെടെ 20 കൊല്ലപ്പെട്ടു. 100 പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഭൂട്ടാൻ വിദേശകാര്യമന്ത്രിയുമായി തിമ്പുവിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ മേഖലകളിലെ സഹകരണം യോഗത്തിൽ സമഗ്രമായി വിലയിരുത്തി. വികസന പങ്കാളിത്തം, ഊർജ്ജം, വ്യാപാരം, കണക്ടിവിറ്റി, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലെ സഹകരണം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലായിരുന്നു ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്ന് ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് സൌഹൃദ പൈപ്പ്ലൈൻ വഴിയുള്ള ഡീസൽ കൈമാറ്റം പൂർത്തിയായി. പൈപ്പ്ലൈൻ വഴി ഇന്ത്യയിൽ നിന്ന് 4,000 ഡീസൽ ബംഗ്ലാദേശിലെ ദീനാജ്പൂരിലെ പാർബതിപൂർ റിസീവിംഗ് ടെർമിനൽ ഡിപ്പോയിലെത്തിച്ചു. പൈപ്പ്ലൈൻ വഴിയുള്ള 72 ഡീസൽ വിതരണമാണിത്. വികസിത് ഭാരത് ചലഞ്ചിന്റെ ആദ്യഘട്ടമായ വികസിത് ഭാരത് ക്വിസ് നാളെ മുതൽ സെപ്റ്റംബർ 30 വരെ മൈ ഭാരത് പോർട്ടൽ വഴി നടക്കും. മൈ ഭാരത് .gov.in എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം. യുവജനങ്ങൾക്ക് ആശയങ്ങൾ, കഴിവുകൾ, നേതൃപാഠവും നൂതനമായ പരിഹാര മാർഗങ്ങൾ എന്നിവ ദേശീയതലത്തിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണ് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ സേവാ സങ്കൽപ് അഭിയാനും നാളെ തുടക്കമാകും. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന്. അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അന്താരാഷ്ട്ര സമുദ്രമേഖലയിൽ ഇന്ത്യൻ നാവികസേനാ കപ്പലിൽ പാകിസ്ഥാൻ നാവികസേനാ കപ്പൽ ഇടിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: നമ്മുടെ വീടുകളിലും മരങ്ങളിലും മണ്ണിനിടയിലും ഒക്കെ കാണപ്പെടുന്ന ചെറിയ ജീവിയാണ് ചിതൽ. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും കൂട്ടമായി ജീവിക്കുന്ന ഇവയ്ക്ക് പ്രകൃതിയിൽ വലിയൊരു പങ്കുണ്ട്. ചിതലുകൾ പ്രധാനമായും ഉണങ്ങിയ മരവും സസ്യാവശിഷ്ടങ്ങളും ഭക്ഷണമാക്കുന്നു. അതുവഴി മരിച്ച സസ്യഭാഗങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിലേക്ക് പോഷകങ്ങൾ തിരികെ എത്തിക്കാൻ ഇവ സഹായിക്കുന്നു. അതേസമയം വീടുകളിലെ മരപ്പണികൾക്കും പുസ്തകങ്ങൾക്കും മറ്റ് സെല്ലുലോസ് അടങ്ങിയ വസ്തുക്കൾക്കും ചിതൽ നാശം വരുത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രകൃതിയിൽ ഉപകാരിയായ ഈ ജീവി മനുഷ്യന്റെ വീടുകളിൽ ചിലപ്പോൾ വലിയൊരു പ്രശ്നക്കാരനായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്ന് ഏതിനെക്കുറിച്ചാണ് ശാസ്ത്രവിധിയിൽ പറയാൻ പോകുന്നത് എന്ന്, അല്ലേ? ഇന്ന് ചിതലിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
1: ചിതലുകളെ കാണുമ്പോൾ അവരുടെ അടുത്ത ബന്ധുക്കൾ ഉറുമ്പുകളാണ് എന്നാണ് നമുക്ക് തോന്നുക, അവരുടെ രൂപം കൊണ്ട്. എന്നാൽ ചിതലുകളുടെ അടുത്ത ബന്ധുക്കൾ നമ്മൾ പ്രതീക്ഷിക്കുന്നവരെയല്ല, പാറ്റകൾ, കൂറകൾ, കോക്രോച്ചുകളാണ്. അതെ, ഈയാമ്പാറ്റ, മഴപ്പാറ്റ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന മഴക്കാലത്ത് മണ്ണിനടിയിൽ നിന്നും തുരുതുരാ പുറത്തേക്ക് വന്ന് വിളക്കിന് ചുറ്റും ചറപറ പറന്ന് അവസാനം ചിറകറ്റ് വീഴുന്ന ആ പ്രാണികൾ ചിതലുകളാണ്, ചിറകുമായി പറക്കുന്ന ചിതലുകൾ. ചിതലുകൊണ്ട് ഒരു ദ്രോഹവും ഇതുവരെ ഉണ്ടാകാത്തവർ കുറവായിരിക്കും. മേശയിൽ, അലമാരയിലൊക്കെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ച ആധാരങ്ങൾ, രേഖകൾ, പണം ഒക്കെ തിന്ന് നശിപ്പിക്കുന്നവർ, വീട്ടിൻ്റെ കട്ടിലകളും ജനാലകളും മര ഉരുപ്പടികളും ഒക്കെ ശാപ്പിട്ട് നശിപ്പിക്കുന്നവർ. ചിതലിനെ ഓടിക്കാൻ പഠിച്ച പണി 18 മനുഷ്യർ പയറ്റി നോക്കുന്നുണ്ട്. പക്ഷെ കാര്യമൊന്നുമില്ല, അതത്ര എളുപ്പവുമല്ല. മണ്ണിനടിയിലും മുകളിലുമായുള്ള ഗൂഢയിടങ്ങളിൽ കോടിക്കണക്കിന് ചിതലുകളുണ്ടാവും ഓരോ കോളനിയിലും. ഈ അമ്പാറ്റകളെ കാണുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നതാണ്, എന്തിനായിരിക്കും ഇവരിങ്ങനെ കൂട്ടമായിട്ട് ഒന്നിച്ച് പറക്കുന്നത്, സ്വാമിങ് നടത്തുന്നത് എന്ന്. വളരെ കൗതുകകരമാണ് ചിതലിൻ്റെ ജീവിതം. നമുക്കതിലേക്ക് വരാം. മഴക്കു മുമ്പുള്ള ചില നേരങ്ങളിലാണ് മണ്ണിനടിയിൽ നിന്നും തുരുതുരാപുറത്തേക്കിറങ്ങി ലെവലില്ലാതെ ചറപറ പറക്കുക ഇവർ. ഇങ്ങനെ മണ്ണിനടിയിൽ നിന്നും തുരുതുരാപുറത്തേക്ക് ഈ പ്രാണികൾ പൊങ്ങി വന്ന് പാറിപ്പോകുന്ന കാഴ്ച കണ്ട് അമ്പരന്ന ബാല്യം നിങ്ങൾ പലർക്കും ഉണ്ടാവും. പലപ്പോഴും സന്ധ്യക്കും രാത്രിയൊക്കെയാണല്ലോ ഇതുണ്ടാകുക. അപ്പോൾ കത്തിച്ചു വെച്ച മണ്ണെണ്ണ വിളക്കിന് ചുറ്റുമായിട്ട് ഇവ പറന്ന് ചെറുക് കരിഞ്ഞ് അവിടെ തന്നെ വീണുപോകുന്നതും കാണാം. പ്രതീക്ഷകളോടെ വെളിച്ചത്തിന് നേരെ പാറി വന്ന് തീജ്വാലയിൽ വീണ് കരിഞ്ഞു പോകുന്ന നീർക്കുമിള പോലെ നിസാരമായ, നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയാത്ത, ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു പൊട്ടജന്മമായിട്ടാണ് കവികളെപ്പോഴും ഈയാമ്പാറ്റകളെ പറ്റിയിട്ട് കവിതകളിൽ സൂചിപ്പിക്കുക. വൈദ്യുത വിളക്കുകളുടെ വരവോടുകൂടിയിട്ട് തീയിൽവീട് കരിഞ്ഞു പോകുന്ന മണ്ടന്മാർ എന്ന ഒരു വിശേഷണമായിട്ട് ഈയാമ്പാറ്റകൾക്ക് അല്പം ഇളവ് ലഭിച്ചിട്ടുണ്ട്. രാവിലെ ഉണർന്നു നോക്കുമ്പോൾ മുറ്റത്തും നിറയത്തുമൊക്കെ ഒരു മുറത്തിൽ കൊള്ളാൻ മാത്രം ചിറകുകൾ ബാക്കി വെച്ച് ഇവർ എങ്ങോട്ട് പോയി എന്ന് പലപ്പോഴും ചെറുപ്പത്തിൽ നമ്മൾ അമ്പരന്ന് പോകാറുണ്ട്. ഏതോ സാധുവായിട്ടുള്ള പ്രാണിയായിരിക്കും ഇത് എന്നാണ് പലപ്പോഴും കരുതിയിരുന്നത്. ഈയാമ്പാറ്റകൾ ചിതലുകൾ തന്നെയാണ് എന്ന കാര്യം വളരെ വൈകിയാണ് ഞാനൊക്കെ മനസ്സിലാക്കിയത്. ഇവയുടെ ചിറകുകൾ ഇങ്ങനെ ദൂരത്തേക്ക് പറന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതേയല്ല, മണ്ണിൽ നിന്നും പുറത്തേക്ക് വരാനും അല്പദൂരം പറക്കാനും ശേഷം പൊഴിച്ചു കളയാനും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഉണ്ടായവയാണ്. അല്ലാതെ അത് അബദ്ധത്തിൽ അറ്റുപോകുന്നതൊന്നുമല്ല. ഉറുമ്പുകളെയും തേനീച്ചകളെയും കടന്നലുകളെയും ഒക്കെ പോലെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിയാണ് ചിതലുകളും. വെറും സോഷ്യൽ എന്നല്ല, യു സോഷ്യൽ ഇൻസെക്റ്റുകൾ എന്നാണ് ഇവയെ വിളിക്കുക. ഐസോപ്റ്റേറ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഷഡ്പദങ്ങളാണ് ഇവർ. നേരത്തെ പറഞ്ഞല്ലോ, കാഴ്ചയിൽ വലിയ സാമ്യം തോന്നുമെങ്കിലും ഉറുമ്പുകളുമായിട്ട് ഇവർക്ക് ഒരു ബന്ധവുമില്ല. ഉറുമ്പുകൾ ഇവരുടെ ജന്മശത്രുക്കളുമാണ്. കോക്രോച്ച് എന്ന് വിളിക്കുന്ന കൂറകളോടും പാറ്റകളോടും അതുപോലെ മാൻഡിസ് എന്ന് വിളിക്കുന്ന തൊഴുകയ്യം പ്രാണികളോടുമൊക്കെയാണ് ഇവർക്ക് വർഗപരമായിട്ടുള്ള സാമ്യം കൂടുതലായിട്ടുള്ളത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമായിട്ടും 3100 സ്പീഷീസ് ചിതലുകളെ ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും ധാരാളം കണ്ടെത്താനുണ്ടാവുകയും ചെയ്യും. പല സ്പീഷീസുകളുടെയും സാമ്രാജ്യത്തിൻ്റെ കോളനിയുടെ അധിപതിയായിരിക്കുന്ന റാണിച്ചിതലിന് 10-20 നീണ്ട മുടിഞ്ഞ ആയുസ്സും ഉണ്ടാവും. എന്തൊക്കെയായാലും വീണടിഞ്ഞ മരങ്ങളും സസ്യാവശിഷ്ടങ്ങളും തിന്ന് വിഘടിപ്പിച്ച് ദ്രവിപ്പിച്ച് മണ്ണാക്കുന്ന ചിതലുകൾ പരിസ്ഥിതിയുടെ വലിയ സംരക്ഷകർ കൂടിയാണ് താനും. ഇവരെ കൂടാതെ നേരത്തെ പറഞ്ഞ ഉറുമ്പുകൾ, തേനീച്ചകൾ, കടന്നലുകൾ തുടങ്ങിയ യു സോഷ്യൽ ആയിട്ടുള്ള ഇൻസെക്റ്റുകളുടെ ഒക്കെ കോളനികളെ പറ്റി പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് റാണി, രാജ്ഞി, രാജാവ്, വേലക്കാർ എന്നൊക്കെയാണല്ലോ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നമ്മുടെ മനുഷ്യരുടെ ഭരണ സംവിധാനമായിട്ടുള്ള സാമ്രാജ്യവും രാജാവും റാണിയും ഒക്കെ ഉള്ളതുപോലെയേ അല്ല ഇവരിലെ ഇത്തരത്തിലുള്ള അധികാര ശ്രേണികളൊക്കെയും. റാണി, രാജ്ഞി എന്നൊക്കെ നമ്മൾ പേര് വിളിക്കുന്നു എന്ന് മാത്രം. നമ്മുടെ സങ്കല്പത്തിലുള്ള റാണിയുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. സത്യത്തിൽ ആ കോളനിയിലെ മുട്ടയിടുന്ന ഫാക്ടറി മാത്രമാണ് ആ ഒരു അംഗം. അല്ലാതെ രാജ്യം ഭരിക്കുന്ന റാണിയെപ്പോലെയുള്ള അധികാരമോ നിയന്ത്രണങ്ങളോ പ്രത്യേക പ്രിവിലേജുകളോ ഒന്നും അവർക്കില്ല. എല്ലാം തീരുമാനിക്കുന്നത് അവിടുത്തെ വേലക്കാർ എന്ന് വിളിക്കുന്ന ഭൂരിപക്ഷ അംഗങ്ങളാണ്. ആ കോളനിയിലെ അംഗങ്ങളെയൊക്കെയും ചേർത്ത് നിർത്തുന്ന, കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്ന ഫിറമോണുകളുടെ ഉൽപ്പാദന കേന്ദ്രം കൂടിയാണ് അത് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. എങ്കിലും ഉപയോഗിച്ച ശീലമായതിനാൽ മനസ്സിലാക്കാൻ വേണ്ടി തൽക്കാലം ഞാനും ഈ റാണി രാജ്ഞി എന്ന പ്രയോഗം തന്നെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ചിതൽ കോളനി ഒരു മഹാസാമ്രാജ്യമാണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ വലിപ്പം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഏറ്റവും വലിപ്പമുള്ള ശരീരം റാണിക്കാണ്, അല്ലെങ്കിൽ രാജ്ഞിക്കാണ്. 4-5 ഇഞ്ചിലധികം വലിപ്പമുള്ള ഭീമാകാര ശരീരം, വളരെ വലിപ്പമുള്ള അണ്ടാശയമാണ് ആ ശരീരത്തിൻ്റെ മുക്കൽ ഭാഗവും. ഇണചേർന്ന് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ബീജം ഉപയോഗിച്ചും അതില്ലാതെയും 10,000,000, 10,000,000 മുട്ടകൾ ഇട്ടുവെക്കുക എന്നുള്ളതാണ് റാണിയുടെ പണി. ഒരു ദിവസം തന്നെ 40,000-ത്തിലധികം മുട്ടകൾ ഈ റാണി ഇട്ടുകൂട്ടും. വീർത്ത വയറും താങ്ങി ഈ റാണിക്ക് നടക്കാൻ പോലും പറ്റില്ല. ഇവരെ താങ്ങി തള്ളി നീക്കി ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് പോലും ഇത്തിരി കുഞ്ഞന്മാരായിട്ടുള്ള വേലക്കാർ ടെർമേറ്റുകളാണ്. കോളനിയിലെ സിംഹഭാഗവും ഈ വേലക്കാരായിരിക്കും. രാവും പകലും നിൽക്കാതെ പണിയെടുക്കുന്ന പാവങ്ങൾ. റാണിയെ നക്കി തുവർത്തി വൃത്തിയാക്കുക, സർവർക്കും ഭക്ഷണം കൊണ്ടു നൽകുക, വിരിഞ്ഞിറങ്ങുന്ന നിംഫുകളെ പരിപാലിക്കുക, മാളങ്ങൾ ഉണ്ടാക്കുക, കോളനി വികസിപ്പിക്കുക തുടങ്ങിയ 100 കൂട്ടം ജോലികളാണ് കാഴ്ചശക്തി പോലും ഇല്ലാത്ത ഈ പാവങ്ങൾ ചെയ്യുക. കോളനിയിലെ മൊത്തം അംഗങ്ങളുടെ ആശയവിനിമയ പരിപാടികൾ മുതൽ നിംഫുകൾ ഏത് തരത്തിലുള്ളതായിരിക്കണം എന്നതടക്കം തീരുമാനിക്കപ്പെടുന്നത് റാണി പുറപ്പെടുവിക്കുന്ന ഫിറമോണിനെ ആശ്രയിച്ചിട്ടാണ്. റാണിയെ നക്കി തുടക്കുമ്പോൾ ഈ ഫിറമോണുകൾ വേലക്കാരുടെ ഉള്ളിലെത്തുന്നു. വേലക്കാർ മറ്റുള്ളവർക്ക് ഭക്ഷണം വായ്വഴി കൈമാറി നൽകുമ്പോൾ ഈ ഫിറമോണുകളും ഒപ്പം കൈമാറുന്നു. അങ്ങനെ സർവർക്കും കിട്ടുന്നു ഈ ഫിറമോൺ. വേലക്കാരിലെ തന്നെ ഒരു പ്രധാന വിഭാഗമായിട്ടുള്ള പടയാളി ചിതലുകളുണ്ട്. അവരെ പോറ്റേണ്ട, അവരെ തീറ്റേണ്ട പണിയും മറ്റ് വേലക്കാർക്കാണ്. കോളനി ആക്രമിക്കാൻ വരുന്ന ഉറുമ്പുകളോടൊക്കെ പടപൊരുതാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ളതായിരിക്കും ഇത്തരത്തിലുള്ള പടയാളി ചിതലുകളുടെ തല. അതായത് അത് വളരെ വലിപ്പമുള്ളതായിരിക്കും. ഇത്തരത്തിലുള്ള തലകൾ മുഴുവൻ കൂട്ടിച്ചേർത്ത് പരിചയ വെച്ചതുപോലെ കോളനിയുടെ ഉള്ളിലേക്കുള്ള ദ്വാരങ്ങൾ ഇവർ അടച്ചു പിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ വലിപ്പം കൂടിയ ഈ തലയും പ്രത്യേക തരത്തിലുള്ള വചനഭാഗങ്ങളും ഒക്കെ ഉള്ളതിനാൽ തന്നെ ഈ പടയാളി ചിതലുകൾക്ക് സ്വന്തമായിട്ട് തിന്നാൻ പറ്റില്ല. അവർക്ക് തീറ്റ ചവച്ചരച്ച് വായിൽ വെച്ച് കൊടുക്കേണ്ട ജോലിയും മറ്റ് വേലക്കാർ ചിതലുകൾക്കാണ്. ഇതുവഴിയും ഫിറമോൺ ഈ പടയാളി ചിതലുകളുടെ ഉള്ളിലും എത്തും. വർഷങ്ങൾ കുറേ കഴിയുമ്പോൾ റാണിയുടെ ഫിറമോണിൻ്റെ അളവും അത് ചുരത്താനുള്ള കഴിവും കുറയും. എല്ലാവർക്കും കോളനിയിലെ സർവർക്കും എത്തിക്കാൻ മാത്രം ഫിറമോൺ ഇല്ലാത്ത ഒരു വാർദ്ധക്യകാലം. റാണിക്ക് പ്രായമാകുമ്പോഴേക്കും കോളനിയിലെ കുറേ നിംഫുകൾ രാജപദവിയിലേക്ക് എത്താൻ പറ്റും വിധം പ്രത്യുത്പാദന ശേഷിക്കുള്ള കഴിവും ഫിറമോൺ ചുരത്താനുള്ള കഴിവും ഒക്കെ നേടിയവയായിട്ട് മാറും. അങ്ങനെ കൂട്ടത്തിലെ മുതിർന്ന ഒരു നിംഫ് പുതിയ റാണിയായിട്ട് മാറും. അവർക്ക് പ്രത്യുത്പാദന ശേഷിയും ഉണ്ടാവും. ഇത്തരത്തിൽ പ്രത്യേക കാലത്ത് പ്രത്യേക ഘട്ടത്തിൽ കോളനിയിലെ പ്രത്യുത്പാദന ശേഷി ആർജിച്ച ആൺ പെൺ ചിതലുകളാണ് ഈയാമ്പാറ്റകളായിട്ട് പുറത്തേക്ക് വരുന്നത്. അവർക്ക് ചിറകുകളുണ്ടാവും. ഇനി ഒരു കോളനി പരിധിക്കപ്പുറം വളർന്നാലും അതിൽ കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളാൻ പറ്റാതാകുമ്പോഴും കോളനി വിഭജിക്കാറുണ്ട്. മഴക്ക് തൊട്ടു മുമ്പ് അനുകൂല കാലാവസ്ഥയും ഈർപ്പവും തണുപ്പും ഒക്കെ പുറത്തുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ഇവർ മണ്ണിനടിയിലെ ചിതൽക്കൂട്ടിനുള്ളിൽ നിന്നും കാത്തുകിടന്നു എന്നതുപോലെ ചെറിയ ദ്വാരത്തിലൂടെ പുറത്തേക്ക് പാറും. ഇങ്ങനെ പറക്കുന്ന ചിതലുകൾക്ക് വികാസം പ്രാപിച്ച കണ്ണുകളുണ്ടാവും. സ്വാമിങ് എന്നാണ് ഈ കൂട്ടപ്പറക്കലിന് പറയുക. ഇത്തിരി നേരത്തെ ചറപറ പറക്കലിന് മാത്രം പറ്റുന്ന വിധത്തിലുള്ള ലോലമായിട്ടുള്ളതാണ് അവയുടെ ചിറകുകളും അതിൻ്റെ ഘടനയും. ഇങ്ങനെ പല കോളനികളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഇയൽക്കൂട്ടങ്ങൾ പരസ്പരം ഇണകളെ കണ്ടെത്തി ഇണചേർന്ന് പുതിയ കോളനിക്ക് പറ്റുന്ന അനുകൂലമായിട്ടുള്ള സ്ഥലം കണ്ടെത്തി അവിടെ മുട്ടയിട്ട് പുതിയ കോളനികൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അതിനിടയിൽ ഇവരുടെ ചിറകുകളൊക്കെ പൊഴിച്ചു കളയും. 10,000-ക്കണക്കിന് ഇയലുകളാണ്, ചിതലുകളാണ് ഇത്തരത്തിലുള്ള ഒരു സ്വാമിങ്ങിന് വേണ്ടിയിട്ട്, ഇണചേരൽ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് പറന്ന് കളിക്കുക. ഇതിൽ ഭൂരിഭാഗവും ഇരപിടിയന്മാരായിട്ടുള്ള പക്ഷികളുടെയും വവ്വാലുകളുടെയും ഒക്കെ വായിലേക്കാണ് പോവുക. കുറേ എണ്ണമൊക്കെ വിളക്കുകളുടെ അടുത്ത് പോയി കരിഞ്ഞു വീഴുകയും ചെയ്യും. അങ്ങനെ വളരെ കുറച്ചെണ്ണം മാത്രമേ ഇണചേർന്ന് മുട്ടയിടാൻ പറ്റുന്ന വിധത്തിൽ, ഒരു കോളനി ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഘട്ടത്തിലെത്തുകയുള്ളൂ. അങ്ങനെ അപൂർവമായിട്ട് ചിലവ അനുകൂലമായിട്ടുള്ള സ്ഥലത്തെത്തുകയും മണ്ണിൽ അവയുടെ പുതിയ കോളനി ഉണ്ടാക്കുകയും ചെയ്യും. ആ ചിതൽ മുട്ടയിട്ടുണ്ടാകുന്ന പുതിയ കോളനിയിൽ നിന്നും വേലക്കാരും പടയാളികളും ആൺചിതലുകളും ഒക്കെ ഉണ്ടായി പുതിയൊരു സാമ്രാജ്യമായിട്ട് അത് പതുക്കെ വളരും. ഇങ്ങനെ പുതിയ കോളനി തുടങ്ങിയ അമ്മച്ചിതലിന് ആദ്യം മുട്ടയിട്ടുണ്ടായ നിംഫ് കുഞ്ഞുങ്ങളാണ് ഭക്ഷണം എത്തിച്ചു നൽകുന്നത്. പിന്നെ ജീവിതകാലം മുഴുവനും ആ ചിതലിൻ്റെ പണി മുട്ടയിടൽ മാത്രമാണ്. ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന മൺപുറ്റുകൾ പാമ്പുകളുടെ വീടുകളാണ് എന്നുള്ള ഒരു പൊതുധാരണയുണ്ട്. അതിനാൽ നമ്മൾ അവയെ പാമ്പിൻ പുറ്റുകൾ എന്ന് വിളിക്കാറുമുണ്ട്. ഈ മൺപുറ്റുകളുടെ ഉള്ളിൽ എപ്പോഴും പാമ്പുകൾ ഉണ്ടാകുമെന്നുള്ള ഭയവും പലർക്കുമുണ്ട്. നാഗസ്ഥാനങ്ങളായിട്ട് പല കാവുകളിലും ഇടം പിടിക്കുന്നത് ഇത്തരത്തിലുള്ള മൺപുറ്റുകളുമാണ്. പാലും നൂറും ഒക്കെ അവിടെ നേർച്ച സമർപ്പിക്കുന്നവരുമുണ്ട്. നാട്ടുമ്പുറങ്ങളിലെ പഴയ പറമ്പുകളിലൊക്കെ ഇത്തരത്തിലുള്ള മൺപുറ്റുകൾ ധാരാളം കാണാം. മുത്തങ്ങക്കാടുകളിലൊക്കെ ഇങ്ങനെ സഫാരിക്ക് പോയാലും നമുക്ക് ഇത്തരത്തിലുള്ള മൺപുറ്റുകൾ ഉയർന്നു നിൽക്കുന്ന 4 അടിയോളം ഒക്കെ ഉയരമുള്ളവയൊക്കെ നമുക്ക് കാണാം. ഈ മൺപുറ്റുകൾ ഒരുക്കുന്നതൊന്നും പാമ്പുകളല്ല, അതൊക്കെയും ചിതൽപുറ്റുകൾ തന്നെയാണ്. നമുക്കറിയാം ചിലയിനം പാമ്പുകളൊക്കെ ഒരേയിടത്ത് തന്നെ തലമുറകളായിട്ട് അവരുടെ ടെറിട്ടറിയായി കണക്കാക്കി അവിടെ താമസിക്കുകയും ഭക്ഷണം തേടി തിരിച്ചവിടേക്ക് വരികയൊക്കെ ചെയ്യും. പക്ഷേ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. വീണയിടം വിഷ്ണുലോകം, എവിടെയാണോ ഭക്ഷണം ലഭിക്കുന്നത് അത് അവരുടെ വാസസ്ഥലം എന്നുള്ളതാണ് പാമ്പുകളുടെ ഒരു രീതി. ഇരകൾ കൂടുതൽ കിട്ടുന്ന, ശത്രുക്കളുടെ മുന്നിൽ പെട്ടെന്ന് പെടാത്ത, ഒളിച്ചു കഴിയാൻ സൗകര്യമുള്ള, ശരീര ശീതനിലയെ സഹായിക്കുന്ന ഇടങ്ങളാണ് അവരുടെ ഇഷ്ട സ്ഥലങ്ങൾ. അത്തരം സ്ഥലങ്ങളിൽ അവർ കൂടുതലായിട്ട് കഴിയും, ഇര തേടും. പാമ്പിന് നമ്മളെക്കാൾ ഏറെ ശത്രുക്കളുണ്ട്. അവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇര തേടാത്ത സമയത്തൊക്കെ ഒളിച്ചു കഴിയാൻ വേണ്ടിയിട്ട് അവർ ഈ മാളങ്ങളൊക്കെ ഉപയോഗിക്കും. സ്വന്തമായി മാളം ഉണ്ടാക്കാനൊന്നും പാമ്പുകൾക്ക് പറ്റില്ല. സ്വാഭാവികമായിട്ടുള്ള വിടവുകൾ, പെരിച്ചാഴി, മുള്ളംപന്നി അതുപോലെയുള്ള മറ്റ് റോഡൻറ്റുകളൊക്കെ കുഴിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ വേറെ ജീവികൾ തുരന്നുണ്ടാക്കിയ മാളങ്ങൾ, പൊത്തുകൾ ഒക്കെയാണ് അവരുടെ താൽക്കാലിക താമസ സ്ഥലമായിട്ട് ചിലപ്പോൾ തിരഞ്ഞെടുക്കുക. അവിടെ ചിലപ്പോൾ അവർ മുട്ടയിടുകയും ചെയ്യും. ഈ ചിതൽപുറ്റുകളും അതുപോലെ ഒരു ഒളിവിടം മാത്രമാണ് പാമ്പുകൾക്ക്. ചിതലുകൾ ഉപേക്ഷിച്ചു പോയ പുറ്റുകളിൽ മാത്രമേ സാധാരണയായിട്ട് പാമ്പുകൾ കയറാറുള്ളൂ. ഒരു പാമ്പ് ചിതൽപുറ്റിനുള്ളിൽ ഉണ്ടാവാനുള്ള സാധ്യത മറ്റേതൊരു ദ്വാരത്തിലും ഉണ്ടാവാനുള്ള സാധ്യതയേക്കാൾ അല്പം കൂടും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഉറപ്പായിട്ടും പാമ്പുകളുടെ ഒരു സെലക്ഷൻ നമ്പർ 1 അഭയസ്ഥാനമല്ല ചിതൽപുറ്റുകൾ. അതിനുള്ളിൽ നല്ല എയർ കണ്ടീഷൻ സംവിധാനമൊക്കെ ഉള്ളതിനാൽ തന്നെ അതിനുള്ളിൽ എത്തിപ്പെട്ടാൽ കുറച്ചധിക സമയം അവിടെ വിശ്രമിച്ചെന്ന് വരും എന്ന് മാത്രം. ചിതലുകൾ ഒറ്റക്കൊറ്റക്ക് വലിയ പ്രശ്നക്കാരല്ലോ, അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനും പറ്റില്ല. ചിതലുകളുടെ കോളനിയാണ് ഒരു യൂണിറ്റ്. പലതരം ചിതലുകൾക്ക് പലതരം വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. തീറ്റ തേടിപ്പോകൽ രീതി മുതൽ തീറ്റയാകുന്ന വസ്തുക്കൾ വരെ, അതുപോലെ പലതരത്തിലുള്ള മൺകൂടുകൾ മൺനിരപ്പിന് മുകളിലും അടിയിലുമായിട്ടൊക്കെ ഇവർ നിർമ്മിക്കും. ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ചിതൽപുറ്റുകൾക്ക് ടെർമേറ്റ് മൗണ്ട്, ആൻഡ് ഹിൽ എന്നൊക്കെയാണല്ലോ പേര്. മഴ പെയ്താലും ചെറിയ തോതിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാലും ഒന്നും വലിയ തകരാറുകൾ വരാതെ വിധത്തിലായിരിക്കും ഇവയുടെ നിർമ്മിതി. നല്ല തോതിലുള്ളിലോട്ട് വായുസഞ്ചാരമൊക്കെ കിട്ടുന്ന വിധത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു രൂപകൽപ്പന. മൃദുവായ കളിമണ്ണിൽ ഉമിനീർ കലർത്തിയാണ് ചിതലുകൾ ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കുന്നത്. ചിതലുകളെ ഭക്ഷണമാക്കുന്ന ധാരാളം ജീവികളുണ്ട് നമുക്ക് ചുറ്റും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ഏറ്റവും ഇഷ്ട ഭക്ഷണമാണ് ചിതൽ. നമ്മൾ തേൻകൊതിയന്മാരെന്ന് പേരിട്ട് വിളിക്കുന്ന സ്ലോത്ത് ബെയറുകൾ, നമ്മുടെ കാടുകളിലുള്ള ഈ കരടികൾ ആഴത്തിലുള്ള ചിതൽപുറ്റുകൾ പോലും മണത്തറിഞ്ഞ് മൂർച്ചയുള്ള നഖങ്ങൾ കൊണ്ട് മാന്തി പൊളിച്ച് അതിനുള്ളിലുള്ള ചിതലുകളെയാണ് തിന്നുക. സക്ഷൻ പമ്പ് കൊണ്ട് വലിച്ച് ഉള്ളിലേക്കാക്കുന്നത് പോലെ മേൽത്താടിയിലെ ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുക. എത്ര ചിതല് വേണോ ഒരു കരടിയുടെ വയറ് നിറയാൻ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. എങ്കിലും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണത്തിൽ ഒന്ന് ചിതലുകളാണ്. അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്നേക്കുകൾ എന്ന് വിളിക്കുന്ന കുരുടിപ്പാമ്പുകളുടെയും ഇഷ്ട ഭക്ഷണമാണ് ചിതലുകൾ. മണ്ണിനടിയിൽ ഈ ചിതൽപുറ്റുകൾ തേടിയാണ് അവർ സഞ്ചരിക്കുക. ഈ കുരുടിപ്പാമ്പുകളിൽ തന്നെ ബ്രാഹ്മിണി കുരുടികൾ ചിതലുകളെ തിന്നുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു രീതിയിലാണ്. ഈ പാമ്പിൻ്റെ തലയുടെ അടിഭാഗത്തുള്ള വായ കൊണ്ട് ചിതലുകളെ കടിച്ചു പിടിച്ച് ആ തല ഉരച്ച് പൊട്ടിച്ച് മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി മാത്രമാണ് ഇവ ഭക്ഷിക്കുക. തലയോടെ ചിതലുകളെ വിഴുങ്ങിയാൽ അവ വീണ്ടും ഛർദ്ദിച്ച് കളഞ്ഞ് തല ഒഴിവാക്കി ബാക്കി ഭാഗം ഭക്ഷിക്കും. ഇതെന്തിനാണ് ഈ കുരുടികൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഇവയുടെ തലയിൽ ഇവയ്ക്ക് ഇഷ്ടമില്ലാതെ ഏതോ ഭാഗമുണ്ടോ എന്നറിയില്ല. അതീവ സങ്കീർണമായ, കൃത്യതയാർന്ന എഞ്ചിനീയറിംഗ് സംവിധാനമുള്ളവയാണ് ചിതൽപുറ്റുകൾ. ഇത്തരത്തിൽ അതിസങ്കീർണമായിട്ടുള്ള പുറ്റുകൾ ഉണ്ടാക്കുന്നവയാണ് മാക്രോടെർമസ് വിഭാഗത്തിൽപ്പെടുന്ന ചിതലുകൾ. 9 മീറ്റർ വരെ ഉയരമുള്ള ചിതൽപുറ്റുകൾ ഇവർ നിർമ്മിക്കും. ഇവയുടെ ഈ നിർമ്മാണ പാടവത്തിൻ്റെ രഹസ്യം ഇപ്പോഴും അജ്ഞാതമാണ്. വളരെ കൗതുകകരമായിട്ടുള്ള കാര്യം, ചിലയിനം ചിതൽപുറ്റുകൾ അവയുടെ ഉള്ളിലും സിമെട്രി അതേപോലെ നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരു ഭാഗം പൊളിച്ചു കളഞ്ഞാൽ അത് പഴയ വലിപ്പത്തിലും രൂപത്തിലും അതേപോലെ തന്നെ പുനർനിർമ്മിക്കും. അളവൊന്നും എടുക്കാതെ ഇവ എങ്ങനെ വീണ്ടും പുനർനിർമ്മിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഭൂമിയുടെ കാന്തിക ധ്രുവങ്ങൾക്ക് നേരെ തെക്കു വടക്ക് ദിശയിലെ സമാന്തരമായിട്ടെന്ന പോലെ കുത്തനെ പുറ്റുകൾ ഉണ്ടാക്കുന്ന ഒരിനം ചിതലുകൾ ആസ്ട്രേലിയയിലുണ്ട്. കാന്തിക ചിതലുകൾ, മാഗ്നറ്റിക് ടെർമൈറ്റ് എന്നാണ് അതിന് പേര്. 10 ലക്ഷം അംഗങ്ങൾ വരെ ഉണ്ടാവും ഒരു കോളനിയിൽ. വളരെ കട്ടിയുള്ളതായിരിക്കും ഇവയുടെ പുറംപാളി, പക്ഷേ ഉള്ളിലുള്ള പാളികൾ അത്ര കട്ടിയുള്ളതല്ല. ആർച്ചുകളും പാലങ്ങളും തുരങ്കങ്ങളും ചിമ്മിനിയും ഒക്കെയുള്ള അതിസങ്കീർണമായിട്ടുള്ള ഒരു രൂപമാണ് അതിൻ്റെ ഉള്ളിൽ. ഈ കോളനിക്കുള്ളിലുള്ള പല ചിതലുകളും ജീവിതത്തിൽ ഒരിക്കൽ പോലും പുറത്തിറങ്ങുന്നില്ല. അതിനാൽ തന്നെ അവയുടെ പുറന്തൊലികൾ വളരെ നേർത്തതും വിളറിയതുമായിരിക്കും. കാഴ്ചശക്തി വളരെ കുറഞ്ഞ ഇവർക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവുമില്ല. എമിടെർമസ് ലൗറൻസിസ്, എമിടെർമസ് മെറിഡയോനാലിസ് എന്നിവയാണ് കാന്തിക ടെർമേറ്റുകളായിട്ട് കണക്കാക്കപ്പെടുന്നവ. ക്യൂൻസ്ലാൻഡിന് തെക്കോട്ടുള്ള പ്രദേശങ്ങളിൽ ഇവയുണ്ടാക്കുന്നവയാണ് സ്തൂപികകൾ പോലെ ഉയർന്നു നിൽക്കുന്ന തരം പുറ്റുകൾ. തെക്ക് വടക്ക് ദിശകളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന വിധത്തിലുള്ള ഈ പുറ്റുകൾ പലകകൾ കുത്തി നിർത്തിയതുപോലെ തോന്നും, അല്ലെങ്കിൽ സെമിത്തേരിയിലെ ഫലകങ്ങൾ പോലെ ഇങ്ങനെ കുത്തനെ നിൽക്കുന്നുണ്ടാവും. 4 മീറ്ററോളം ഉയരത്തിൽ ഇങ്ങനെ ഫലകം പോലെ കുത്തനെ നിൽക്കുന്ന ഇവയുടെ ഈ സവിശേഷ ആകൃതിക്ക് കാരണം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല. എങ്കിലും രാവിലെയും വൈകുന്നേരവും അവിടുത്തെ അന്തരീക്ഷം പരമാവധി തണുക്കുമ്പോൾ സൂര്യപ്രകാശം പരന്ന പ്രതലങ്ങളിൽ ലഭിക്കുന്ന വിധത്തിലാണ് ഇവയുടെ നിൽപ്പ്. പരന്ന രൂപമായതിനാൽ ഉച്ച സമയത്ത് പരമാവധി കുറവ് വെയിൽ മാത്രമേ ഇതിൽ നേരിട്ട് പതിക്കുകയുമുള്ളൂ. രാവിലെ ചിതലുകൾ പുറ്റിനുള്ളിലെ പടിഞ്ഞാറ് വശത്ത് കേന്ദ്രീകരിച്ച് നിൽക്കും. വൈകുന്നേരമാകുമ്പോൾ ഇവ മുഴുവൻ കിഴക്ക് വശത്ത് വന്ന് നിൽക്കും. ഉയർന്ന ആർദ്രതയും താരതമ്യേന സ്ഥിരമായിട്ടുള്ള ഒരു താപവുമായിരിക്കും ഈ കൂടിനുള്ളിൽ എപ്പോഴും. പരീക്ഷണാർത്ഥം പുറ്റിനെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഇങ്ങനെ തിരിച്ചു വെച്ചപ്പോൾ ഇതിനുള്ളിലുള്ള ചൂട് 6 ഡിഗ്രി വരെ ഉയർന്നതായിട്ട് കണ്ടെത്തി. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കോളനിക്കുള്ളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിച്ച് ഇവർ സുരക്ഷിതമായിട്ട് കഴിയും. വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ പുറത്തു നിന്നും ഭക്ഷണം വീണ്ടും കൊണ്ടുവന്ന് ഇതിൽ ശേഖരിച്ചു വെക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും ഉണങ്ങിയ പുല്ലാണ് ഇവരുടെ ഭക്ഷണം. ജോലിക്കാർ രാത്രി ശേഖരിക്കുന്ന പുല്ലുകൾ നുറുക്കി കഷണമാക്കിയിട്ടാണ് ഈ പുറ്റിനുള്ളിൽ അവർ ശേഖരിച്ചു വെക്കുക. ലോകം അമ്പരുന്ന ഒരു ചിതൽ കോളനിയുടെ കണ്ടെത്തൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചിതൽ പുരാണം അവസാനിപ്പിക്കാം. ബ്രസീലിലെ കാറ്റിംഗയിലാണ് ആ കണ്ടെത്തലുണ്ടായത്. 2.3 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്താരത്തിൽ പരന്നുകിടക്കുന്ന ആ പ്രദേശത്ത് 20 കോടി ചിതൽപുറ്റുകളുണ്ടായിരുന്നു. ഗവേഷകർ റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ് വഴി ആ പുറ്റുകളുടെ പ്രായം കണക്കാക്കി നോക്കി. അതിൽ 11 ഇനങ്ങളുടെ ഏറ്റവും കുറഞ്ഞ പുറ്റിന് 690 വർഷം പഴക്കവും ഏറ്റവും പ്രായം കൂടിയതിന് 3820 വർഷവും പഴക്കമുണ്ടായിരുന്നു. അതിലും പഴക്കമുള്ളവയും അവിടെയുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഡോക്ടർ മാർട്ടിൻ, ഡോക്ടർ ഫഞ്ച് അവരുടെ സഹപ്രവർത്തകരൊക്കെ കൂടി നടത്തിയ ഗവേഷണത്തിൻ്റെ ഫലങ്ങൾ കറൻറ്റ് ബയോളജിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത്രയും വിസ്താരമുള്ള ഒരു നഗരം മനുഷ്യരായ നമുക്ക് ഇതുവരെയായിട്ടും നിർമ്മിക്കാൻ പറ്റിയിട്ടില്ല. മുറുണ്ടൂസ് എന്ന് പ്രാദേശികമായിട്ട് വിളിക്കുന്ന ഈ ചിതൽപ്പുറ്റുകളുടെയൊക്കെ മൊത്തം വിസ്താരം ഏകദേശം ബ്രിട്ടൻ്റെ അത്ര വരും. സിൻഡർമസ് ഡെറസ് എന്നു പേരുള്ള 1/2 ഇഞ്ചോളം മാത്രം വലിപ്പമുള്ള ചിതലുകളാണ് ഈ മഹാസാമ്രാജ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. കൂനിയുടെ ആകൃതിയിൽ കോൺ ഷേപ്പിൽ 20 കോടി ചിതൽപ്പുറ്റുകൾ, 6 മുതൽ 13 അടി വരെ ഉയരമുള്ളതും ഏതാണ്ട് 30 അടി വിസ്താരമുള്ളവയാണ് ഓരോ ചിതൽപ്പുറ്റും. ശരാശരി 60 അടി അകലത്തിലായിട്ട് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാതത്ര മൺപുറ്റുകൾ. 1000 കണക്കിന് വർഷമായിട്ട് ഇവ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. പലതും ഇപ്പോഴും സജീവമാണ്. കാടായി കിടന്നിരുന്ന ആ പ്രദേശത്ത് കുറച്ച് ഭാഗം കാലി വളർത്തലിനൊക്കെ വേണ്ടിയിട്ട് തെളിച്ചപ്പോഴാണ് ഈ അത്ഭുതകരമായിട്ടുള്ള ചിതൽപ്പുറ്റുകൾ ആളുകൾ കാണുന്നത്. ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെയാണ് കാടിനുള്ളിലുള്ള ഈ കോടിക്കണക്കിന് മൺപുറ്റുകളെ എണ്ണിയത്. ഇത്രയും മൺപുറ്റുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 3.84 ഘന കിലോമീറ്റർ മണ്ണ് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്രയും മണ്ണ് ഈ ചിതലുകൾ കൂന കൂട്ടിയിട്ടു. ഗീസയിലെ 4000 പിരമിഡുകളുടെ അത്രയും വലിപ്പം വരും ഈ മണ്ണ് അത്രയും കൂട്ടിയാൽ. ഇത്തിരി പോകുന്ന പ്രാണി നടത്തിയ പണി. ഈ പ്രാണിയെ പറ്റിയിട്ട്, ചിതലുകളെ പറ്റിയിട്ട്, അവ നിർമ്മിക്കുന്ന കൂടുകളെ പറ്റിയിട്ട്, അതിജീവന സാമർഥ്യങ്ങളെ പറ്റിയിട്ട് വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്കറിയൂ. പരിണമിച്ച് വെറും 3 ലക്ഷം വർഷം മാത്രമായ നമ്മൾ മനുഷ്യർ കോടിക്കണക്കിന് വർഷം മുമ്പേ ഇവിടെ ഉണ്ടായ ചിതലുകളെ ഇനിയും മനസ്സിലാക്കാൻ ഏറെ കിടക്കുന്നു. അതിനാൽ തന്നെ ചിതലുകളെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള, അവയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ചപ്പടി വിദ്യകളൊന്നും കൊണ്ട് വലിയ ഫലം ചെയ്യില്ല. പലതരം വിഷങ്ങൾ ചുമരിനടിയിലും തറയിലും ചിതലുകളെ തടയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 100 കണക്കിന് ടെർമൈറ്റ് നിയന്ത്രണ കമ്പനികളാണ് ലോകത്തെങ്ങും പ്രവർത്തിക്കുന്നത്. 1000 കണക്കിന് തരം മരുന്നുകൾ വിപണിയിൽ ലഭ്യമാണ് ചിതലുകളെ ഇല്ലാതാക്കാൻ. പക്ഷേ ചിതലുകൾ എവിടെയും പോകുന്നില്ല. അവരിത്തിരി കാലം പിന്തിരിഞ്ഞു പോയേക്കാം, അത്രയും കാലം ഭൂമിക്കടിയിൽ സുരക്ഷിതരായിട്ട് അവർ ജീവിക്കും. പക്ഷേ അവസരം കിട്ടുമ്പോൾ അവർ ശക്തിയായിട്ട് തിരിച്ചു വരും. ജോർജ് സാർ, പഴയ ജോർജ് സാർ തന്നെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്.
0: പ്രകൃതിക്ക് ഉപകാരിയായ ജീവികളെ മനസ്സിലാക്കുകയും അവ മൂലമുണ്ടാകുന്ന നാശത്തിൽ നിന്ന് നമ്മുടെ വസ്തുക്കളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ചെറിയ ജീവികൾക്ക് പോലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിൽ വലിയൊരു പങ്കുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ചിതലിന്റെ ജീവിതം. ഇന്ന് ശാസ്ത്രവീഥിയിൽ ചിതലിനെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
3: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492471400, 7225900018.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നജീം അർഷാദ് പാടിയ ഗാനം, ചിത്രം ലിസമ്മയുടെ വീട്.

0: എസ്കേ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
2: ഇനി കേൾക്കാം ചെമ്പട എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദും സ്മിത നിഷാദും പാടിയ ഗാനം.

0: രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
2: നെല്ലിക്ക എന്ന ചിത്രത്തിനു വേണ്ടി രമ്യ നമ്പീശൻ പാടിയ ഗാനം

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
0: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിത്രപരിചയത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിത്രപരിചയത്തിൽ ഇന്ന് 1982 കെ ജി ജോർജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമായ യവനികയെക്കുറിച്ച്.
1: കണ്ടുമറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
0: മലയാളത്തിലെ ക്ലാസിക് സിനിമകൾ എടുത്താൽ, മികച്ച 10 എണ്ണം എടുത്താലും മിക്കവരുടെ ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് യവനിക. വീണ്ടും കാണുമ്പോൾ പുതിയ പലതും സമ്മാനിക്കുന്ന സിനിമ കൂടിയാണ് യവനിക. ഭരത് ഗോപി, നെടുമുടി വേണു, മമ്മൂട്ടി, ജഗതി ശ്രീകുമാർ, ശ്രീനിവാസൻ, തിലകൻ, വേണു നാഗവള്ളി, അശോകൻ, ജലജ, കുട്ടിയടത്തി വിലാസിനി, തൊടുപുഴ വാസന്തി, വിജയവാണി, പുഷ്പ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംവിധാനം എന്നിവ കൈകാര്യം ചെയ്തത് കെ ജി ജോർജാണ്. എസ് എൽ പുരം സദാനന്ദനാണ് ചിത്രത്തിലെ സംഭാഷണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഒ എൻ വിയുടെ വരികൾ, രാമചന്ദ്ര ബാബുവിന്റെ ഛായാഗ്രഹണം, എം ബി ശ്രീനിവാസിന്റെ സംഗീതം, എം എൻ അപ്പുവിന്റെ ചിത്ര സംയോജനം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടുന്ന ചിത്രം യവനിക.
2: വണ്ടി വീട്ടിൽ കൊണ്ടിട്ട് താക്കോൽ കൊടുത്തിട്ട് നീ വയ്ക്കൂ.
3: ഞാനേ അവതരണ ഗാനം ഒന്നരക്കേ പാടത്തുള്ളൂ.
2: മോർണിംഗ് മോർണിംഗ്. അളുപാടൊക്കെ ഒന്ന് വേഗം ഇറങ്ങാൻ പറ. എല്ലാരും എത്തിയോ? കൊല്ലപ്പള്ളി ഇതുവരെ കണ്ടില്ല. വലിയ നടനാണല്ലോ, താമസിച്ചെത്തിയില്ലെങ്കിൽ മോശമായിരിക്കും.
4: ശരിക്കും കേട്ടാ, മഴ പെയ്യും. ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു.
5: വാസ്തവം വാസ്തവം, ഭയങ്കര മഴയായിരുന്നു.
2: നീ എന്നാ വണ്ടിയിലോട്ട് കയറി ഇരുന്നോ? വെളിക്ക് നിന്നാ കുളിരും.
6: ഞാൻ താമസിച്ചോ?
7: എന്നും നേരത്തെ വരാറുള്ള കൊല്ലപ്പള്ളിക്ക് എന്ത് പറ്റി?
5: ഞാൻ അളിയനെ കാണാത്തോണ്ട് വിഷമിച്ചിരിക്കായിരുന്നു. എന്ത് പറ്റി? എന്താ താമസിച്ചെന്ന്?
6: രാവിലെ എഴുന്നേറ്റ് പെട്ടിയുടെ താക്കോല് കാണുന്നില്ല. പിന്നെ ടൗണിൽ പോയി ഒരു കൂട്ടും താക്കോലൊക്കെ വാങ്ങിച്ചോണ്ടാ വരുന്നത്.
5: ഇനിയെങ്കിലും സൂക്ഷിച്ചോ.
2: റൂം റിസർവ് ചെയ്യാൻ വേണ്ടി ഹോട്ടൽ പ്രിൻസിലേക്ക് ഫോൺ ചെയ്തിട്ടില്ലേ?
5: ഉണ്ട്.
2: എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ രാവിലെ അങ്ങോട്ട് വിളിച്ചാ മതി.
5: ഇനി എന്താ?
8: മുലാളി പറഞ്ഞില്ല.
5: അയ്യോ വിട്ടോ.

0: അയ്യപ്പൻ എവിടെ?
1: എനിക്കറിയില്ല.
0: എവിടെ പോയെന്നറിയാവോ?
1: ഇന്നലെ രാത്രിയില് പോയതാണ്.
2: എങ്കിൽ വിഷമിക്കാനില്ല, അയ്യപ്പനെ ഞാൻ തപ്പെടുത്തുതരാം. കുട്ടപ്പ വണ്ടി തിരിച്ചുവിടെ.
0: എങ്ങോട്ട് വിടാനായി പറയുന്നത്?
2: അയ്യപ്പൻ ചാരായ ഷാപ്പിൽ കാണും, ഇന്നലെ അടിച്ചടിച്ച് അവിടെ കിടന്നതാ. കുട്ടപ്പ തിരിച്ചുവിടെ, ചാരായ ഷാപ്പിൽ പോവാം.
0: നാശം പിടിച്ചോ, കുടിച്ചു കുടിച്ച് മരിക്കാൻ പോകാൻ തോന്നുന്നു. അങ്ങോട്ട് തന്നെ വിടറാ, വായി നോക്കിയാ കേറാ അങ്ങോട്ട്.
3: അപ്പു അപ്പു, അയ്യപ്പനോട് വന്നിരുന്നു. ആരെ ആരെ? അയ്യപ്പൻ. അയ്യപ്പൻ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു.
0: നേരം വിളിക്കുന്നവരെ പട്ട അടിച്ചിട്ട് തവലക്കെട്ട് എന്തോ ചെയ്യാനാ?
2: പട്ട അടിക്കുന്ന അയ്യപ്പനല്ലയോ, കയ്യല്ലല്ലോ. തബല കണ്ട കൈ റെഡി.
4: സാധനം അടങ്ങും ഇല്ല സാറേ, ഇന്നലെ രാത്രി ചെന്നിരുന്നു, കുറച്ചു കഴിഞ്ഞ് പോവുകയും ചെയ്തു.
2: ഇനിയിപ്പോ നമ്മൾ എവിടെ അന്വേഷിക്കും?
0: അവൻ നാളെ എത്തിക്കൊള്ളും. വണ്ടി വിട്ടപ്പ.
5: ഭാവന തിയേറ്റേഴ്സിന്റെ നാടക കമ്പനിയും അവരുടെ നാടകവും അതിലെ അഭിനേതാക്കളെയും കേന്ദ്രീകരിച്ചാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പുതിയ നാടകമായ കറുപ്പും വെളുപ്പും അതിന് പോകാൻ തയ്യാറെടുക്കുകയാണ്. ആ യാത്രയിൽ സിനിമയുടെ ആദ്യ ഭാഗത്ത് തന്നെ അയ്യപ്പനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്.

0: രോഹിണിയുടെ കൂടെ കാണുമെന്ന് കരുതിയെങ്കിലും അവിടെ കണ്ടില്ല. സദാസമയവും മദ്യപാനമായതുകൊണ്ട് അവിടെ കാണും, ഏത് ഷാപ്പിൽ കാണുമെന്ന് കരുതി അന്വേഷിച്ചെങ്കിലും അവിടെയും കണ്ടെത്താനായില്ല. അയ്യപ്പനില്ലെങ്കിലും നാടകം നടന്നേ പറ്റൂ. അവിടെ എത്തുമെന്ന പ്രതീക്ഷയിൽ നാടക സ്ഥലത്തെത്തിയെങ്കിലും കണ്ടില്ല. എല്ലാവർക്കും നല്ല ദേഷ്യമുണ്ട്. അതെ, അയ്യപ്പന്റെ തബലയില്ലാതെ അന്നത്തെ നാടകം നടന്നു.
1: അയ്യപ്പൻ വന്നോ?
2: അവരും
1: ആശ്വാസം. അനി, അയ്യപ്പൻ എത്തിയോ?
2: അകരുതി വിഷമിക്കണ്ട, നിങ്ങളുടെ മേക്കപ്പ് കഴിയുമ്പോഴേക്കും പുള്ളിക്കാരൻ എത്തിക്കോളൂ.
3: നാടകം തുടങ്ങാൻ സമയമായി, മുടിഞ്ഞവനെ എവിടെ പോയി കിടക്കുന്നുണ്ടോ?
4: അയ്യപ്പൻ ഇങ്ങി വരുവെന്നേ, സമയത്തിന് കയറുന്ന തബല എടുത്ത് വെച്ച് നാലടി അടിച്ചാ പോരെ?
3: ആ, അവനിങ്ങി വരട്ടെ, ഒന്നീ തബലയടി അല്ലെ തണ്ണിയടി, രണ്ടും കൂടെ വേണ്ട. ഗേറ്റ് വിട്ടത് നിങ്ങളുടെ തബലിസ്റ്റ് അയ്യപ്പൻ.
5: ഇത് തബലിസ്റ്റ് ഒന്നല്ല, വേറെ പാർട്ടിയാ. ആറ് പേരുണ്ട്, ആറ് പേർക്കും പാസ് കൊടുക്കണം. നാടകം കണ്ടിട്ട് കൊള്ളാമെങ്കിൽ ബുക്ക് ചെയ്യാൻ വന്നിരിക്കുക.
3: നാടകം കണ്ടിട്ട് കൊള്ളില്ല, ബുക്ക് ചെയ്യല്ലോ. അപ്പൊ കൊള്ളാവോ കൊള്ളില്ലോ അവരുടെ സ്വന്തം ചെലവിൽ അങ്ങ് തീരുമാനിച്ചാ മതി. പാസ് ഉണ്ട്, കൊടുക്കുന്നില്ല
4: അത് നിങ്ങളുടെ ഇഷ്ടം.
5: ആളുകളൊക്കെ വന്നു കഴിഞ്ഞു, നാടകം തുടങ്ങിക്കൂടെ? തരാണെന്നെ, തുടങ്ങ്.
6: അയ്യോ, അത് പറ്റില്ല, പണം വാങ്ങിയിട്ടേ നാടകം തുടങ്ങാവൂന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്.
4: ആരുടെ നിശ്ചയം?
3: ദൈവ നിശ്ചയമാണെന്ന് കൂട്ടിക്കോ. സമയം കളയാതെ വേഗം ഒരു രൂപ എടുത്തോണ്ട് വാ. ആളുടെ രൂപ എന്ന് പറഞ്ഞു നമുക്ക് നാടകം തുടങ്ങിക്കളയ. വേല കയ്യിലിരിക്കട്ടെ അവശാനെ, ഞങ്ങൾ ഇത് കുറെ കണ്ടതാ. സോടെ വെള്ളോ?
2: സോടെ.
3: അപ്പടിച്ചവൻ ഇതുവരെ വന്നില്ലല്ലോ അയ്യപ്പൻ.
4: അയ്യപ്പൻ ഇല്ലെങ്കിലും തബല ഇല്ലേ വക്കച്ച?
3: കൊട്ടാ, നിന്റെ മറ്റവൻ വരുവോ?
4: അയ്യോ, പുള്ളിക്കാരെ വാദമായിട്ട് കിടപ്പില്ല. എന്റെ ഫാദറിന്റെ ആരും ഇല്ലേ പറഞ്ഞ്?
3: നിനക്കൊക്കെ തമാശ.
4: ഇതാ നിങ്ങളുടെ രൂപ, ഇനിയെങ്കിലും തുടങ്ങാമോ?
3: അത് എണ്ണി നോക്കണ്ടേ.
5: എന്തെങ്കിലും ജയ്, കലക്ടറും ഭാര്യ ഒക്കെ വന്നിട്ടുണ്ട്, ഞങ്ങളും കൂടെ ചെല്ലട്ടെ.
3: കനി പോയി ആ ബ്രീഫ് കേസ് എടുത്തു. ഇന്ന് തബല ഇല്ലാതെ പാടിയാ മതി.
7: അയ്യോ ചേട്ടാ, തബല ഇല്ലെങ്കിൽ എന്റെ താളം പോവും.
3: അത് സാരമില്ല, നിന്റെ താളം പോകണ സദസ്സിൽ നിന്ന് കൂവല് വന്നോളും, പേടിക്കാനൊന്നും ഇല്ല. എല്ലാരും സ്റ്റേജിലേക്ക് ഞാൻ ബെല്ല് കൊടുക്കാൻ പോവാ.
7: നല്ല ചതിയാണല്ലോ അയ്യപ്പൻ കാണിച്ചത്.
8: ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് പോയാൽ ഇതുവരെയും വരാത്തതിന്റെ കാര്യം?
9: രോഹിണിയോട് ഒന്നും പറയാതാണോ അയ്യപ്പൻ ചേട്ടൻ പോയത്?
10: എന്നോടൊന്നും പറഞ്ഞില്ല.
7: ഏതായാലും പാടുന്ന എനിക്കല്ലേ പാട്.
1: അയ്യപ്പൻ വന്നില്ലേ?
3: ഇല്ല. വിഷമിക്കാനൊന്നുമില്ല, ഇന്നത്തെ നാടകം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയെടുക്ക്. ചിലപ്പോ അനൗൺസ്മെന്റ് കഴിയുമ്പോഴേക്ക് അയ്യപ്പൻ വന്നേക്കും. മാന്യ മഹാജനങ്ങളെ,
11: അഡ്രസ് ഉള്ളവരാ വിളി കേട്ടു.
3: ഭാവന തിയേറ്റേഴ്സിന്റെ 11-ാമത് നാടകമാണ് കറുപ്പും വെളുപ്പും.
12: സന്തോഷം.
3: സങ്കീർണമായ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ നൂലിഴകൾ ഒന്നൊന്നായി അഴിച്ചെടുക്കുകയും വളരെ കരുതലോടു തന്നെ നേരിടുകയും ചെയ്യുന്ന ഈ നാടകത്തിലെ ഒരു വാചകമോ വാക്കോ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടാതെ പോയാൽ ഈ നാടകം വേണ്ട വിധം ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന സത്യം ഞങ്ങൾ തുറന്നു പറയുകയാണ്. അതുകൊണ്ട് നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സോഡയും ബലൂണും പൊട്ടിക്കാതിരിക്കാനും കസേര വലിച്ചും കുഞ്ഞുങ്ങളെ കരയിച്ച് ശബ്ദമുണ്ടാക്കാതിരിക്കാനും സദസ്യർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ന്യായം, അപ്പൊ വിവരമുള്ള ഒരു നാട്ടിലുണ്ട്. ബഹുമാന്യരെ, നാടകം തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഭാവന തിയേറ്റേഴ്സിന്റെ അഭിവാദനങ്ങൾ.

0: ഹലോ, അതെ 234 തന്നെ. അതെ, കൊടുക്ക്. ഹലോ, അതെ, ചെല്ലപ്പനാണ്. ഏ അയ്യപ്പനോ? ഇവിടെ വന്നില്ല.
1: നാളെ പന്തളത്താണ് കാണാമെന്നറിയാമല്ലോ. അയ്യപ്പൻ ഉച്ചയ്ക്ക് മുമ്പ് ക്യാമ്പിൽ എത്തുകയാണെങ്കിൽ പന്തളത്ത് വരാൻ പറയണം. ആ രാവിലെ അവിടെ ഒക്കെ ഒന്ന് അന്വേഷിച്ചു. അതെ, ആ അയ്യപ്പന്റെ മറ്റേ ഭാര്യയുടെ വീട്ടിൽ കൂടെ ഒന്ന് അന്വേഷിച്ചേക്കണം. അതെ, കണ്ടു കിട്ടുന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞയക്കണം. ആ മതി മതി, ജനാർദ്ദൻ ആണെങ്കിലും മതി. അയ്യപ്പനെ കണ്ടു കിട്ടുന്നില്ലെങ്കിൽ ജനാർദ്ദനെ എവിടുന്നെങ്കിലും കണ്ടുപിടിച്ച് നാളെ എത്തിച്ചേക്കണം. ആ ശരി ശരി,
2: വ്യവസ്ഥ ഇല്ലാത്തവനൊക്കെ നാടക കമ്പനി കൊണ്ടുനടക്കാൻ പറ്റില്ല.
1: ശരി ശരി, നിങ്ങളൊക്കെ പോയി കിടന്നുറങ്ങും.
2: ആ നീയും പോയി കിടന്നുറങ്ങും.
3: അയ്യപ്പൻ അവരുടെ നാടക ട്രൂപ്പിലെ തബലിസ്റ്റ് ആണ്. വക്കച്ചനാണ് നാടക ട്രൂപ്പിന്റെ ഉടമ. രോഹിണിയുടെ കൂടെയാണ് അയ്യപ്പൻ താമസമെങ്കിലും അവർക്കും അറിയില്ല അയ്യപ്പൻ എങ്ങോട്ടാണ് പോയതെന്ന്. ഇടയ്ക്ക് അയ്യപ്പൻ ഇങ്ങനെ പോകുന്നതുകൊണ്ട് കാര്യമായി ആരും അന്വേഷിച്ചതുമില്ല. അയ്യപ്പന് പകരം പുതിയൊരു തബലിസ്റ്റ് വന്നു.
4: നമസ്കാരം.
1: ജനാർദ്ദനോ ക്യാമ്പിൽ പോയിരുന്നോ?
4: പോയിരുന്നു.
1: അയ്യപ്പനെ കുറിച്ച് ഒരു വിവരമില്ല.
4: ഇല്ലെന്നാണ് ചെലവും പറഞ്ഞത്.
5: ഇയാളത് എവിടെ പോയി?
1: എവിടെങ്കിലും പോയി തോല കിട്ടുന്ന ഗുരുത്തമില്ലാത്തവൻ. അവൻ ഇനി വന്നാലും നമുക്ക് വേണ്ട. ആ ജനാർദ്ദനം പോയ പാട്ടിന്റെ റിഹേഴ്സലൊക്കെ.
4: ആ
1: നീ പോയ ഓർക്കസ്ട്രക്കാരെ വിളിച്ച്.

0: ഏകദേശം രണ്ടാഴ്ചകൾക്ക് ശേഷം ട്രൂപ്പിലെ മറ്റംഗങ്ങളുടെ കൂടെ സമ്മർദ്ദമുണ്ടായപ്പോൾ വക്കച്ചൻ പോലീസിൽ ഒരു പരാതി കൊടുത്തു. അയ്യപ്പനെ കാണാനില്ല എന്നും പറഞ്ഞു. സാധാരണ ഇങ്ങനെ ഇടയ്ക്ക് പോകാറുള്ളതുകൊണ്ട് തിരിച്ചു വരുമെന്നാണ് കരുതിയത്. പക്ഷേ വന്നില്ല. അങ്ങനെ പരാതിയും വന്നു. അയ്യപ്പന്റെ തിരോധാനം അന്വേഷിക്കാൻ ജേക്കബ് ഈരാളി എന്ന പോലീസ് ഓഫീസറും വന്നു.
1: ഒരു സമിതിയിൽ നിന്ന് മറ്റൊരു സമിതിയിലേക്ക് ആളുകൾ പോകുന്നത് സാധാരണ സംഭവമാണ്. പക്ഷെ അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം കാര്യം അങ്ങനെയല്ല. കാണാതായിട്ട് രണ്ടാഴ്ചയോളമായി. വക്കച്ചൻ ചേട്ടൻ കുഴയും.
2: അതിന് ഞാനെന്തിനാ കുഴയുന്നത്? അയ്യപ്പൻ പോയെങ്കിൽ എനിക്ക് ജനാർദ്ദനുണ്ട്.
3: എന്ന് വെച്ച് കാണാതെ പോയാലും സമാനം പറയാൻ പറ്റുമോ? അയ്യപ്പൻ എവിടെ പോയി?
2: ഞാനും അത് തന്നെയാ ചോദിക്കുന്നത്. എവിടെ പോയി അയ്യപ്പൻ? പറ.
4: ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് വക്കച്ചൻ തന്നെയാണ്.
2: ഞാനോ? ന്യായം?
4: സുന്ദരിയും യുവതിയുമായ രോഹിണിയുടെ ഭർത്താവായ അയ്യപ്പനെ നാടക കമ്പനി ഉടമസ്ഥനായ വക്കച്ചൻ ഇടിച്ചോ തൊഴിച്ചോ കുത്തിയോ കൊന്നു, ഇല്ലെങ്കിൽ കൊല്ലിച്ചു.
2: എടാ എടാ എടാ മഹാഭാവി.
4: അല്ലാതെ ഞാൻ പറയുന്നതല്ലേ, വേറെ ആരെങ്കിലും പറയുന്നുവെന്ന് ഇരിക്കട്ടെ. സ്ത്രീ വിഷയത്തിൽ വക്കച്ചനത്ര മോശക്കാരനൊന്നും അല്ല. എന്നാലും
2: എടാ പരമദ്രോഹി, നിന്റെ ഈ ഒടുക്കത്തെ വാചകം നിർത്തടാ. ഞാൻ ഈ പെണ്ണോട് അല്പം അടുപ്പം കാണിക്കുന്നുണ്ടല്ലേ, നിന്റെ ഈ വേലവെപ്പ് മനസ്സിരിക്കട്ടാ.
5: അല്ല വക്കച്ച, വരണം തമാശന് പറഞ്ഞതാണെങ്കിലും ഇങ്ങനെ ഒരു ചാർജ് വന്നുകൂടുന്നില്ല. കൊല്ലപ്പള്ളി എന്ത് പറയുന്നു?
6: ഞാനെന്ത് പറയാനാണ്? എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയാറില്ല.
5: എന്നാ വേണ്ട. ബാലഗോപാൽ എന്ത് പറയുന്നു?
7: അയ്യോ നമ്മളെ വിട്ടത്.
4: അല്ല, പെണ്ണുങ്ങളുടെയും കാര്യം ഉണ്ടെങ്കിൽ അങ്ങനോട് ചോദിക്കുക, അങ്ങനെ പറയും. ഒരു കാര്യം ഞാൻ തീർത്ത് പറയാൻ വക്കച്ച, ആരൊഴിഞ്ഞു പറയാനും വക്കച്ചനൊഴിഞ്ഞു പറയാൻ പറ്റത്തില്ല.
2: എടാ അതിന് അയ്യപ്പൻ ചത്തിട്ട് വേണ്ടേ?
4: ചത്തില്ലെങ്കിൽ പിന്നെ എവിടെ അയ്യപ്പൻ? ഈ ട്രൂപ്പി സഹരിച്ചിരുന്ന ആളല്ലേ.
2: ഇപ്പൊ ഒരു നാശമായോ?
4: മഹാനാശമാണ്, പറഞ്ഞില്ലെന്ന് വേണ്ട. വക്കച്ചൻ തടി രക്ഷപ്പെടുത്താൻ ഇപ്പോഴേ എന്തെങ്കിലും ചെയ്തോ, അല്ലെങ്കിൽ ഞങ്ങള് ജയിലിൽ വന്ന് കാണാം.
2: എടാ നിന്റെ കരുതാക്കെടുത്ത് വളയ്ക്കാറാ. ഈരാട് എനിക്ക് ഹാർട്ട് ഉണ്ടോന്ന് സംശയമുള്ളവനാ ഞാൻ.
4: വളരെ ശരിയാണ്. നാടകം കഴിഞ്ഞ് ശമ്പളം എണ്ണി തരുമ്പോ വക്കച്ച ഹാർട്ട് ഉള്ളവനാണോ എന്ന് ഞങ്ങൾ സംശയിക്കാറുണ്ട്.
2: ഇല്ല, നിന്നെ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. എടാ നിന്നെ ഞാൻ പറഞ്ഞുവിടും കേട്ടോ.
4: പറഞ്ഞുവിടാനെങ്കിലും അതുകള. വക്കച്ച അയ്യപ്പ കേസിൽ രക്ഷപ്പെടാനുള്ള മാർഗം നോക്ക്.
2: അതിനിപ്പോ ഞാൻ എന്ത് വേണം?
4: പോലീസിനെ അറിയിക്കണം, അത്ര തന്നെ.
2: പോയിട്ടിപ്പോ എത്ര ദിവസമായി?
8: ഇന്നിപ്പോ 15-ാമത്തെ ദിവസമാണ്.
2: എവിടെയൊക്കെ അന്വേഷിച്ചു?
8: പ്രത്യേകിച്ച് ഒരന്വേഷണം ഒന്നും നടത്തിയില്ല. വരുമെന്ന് വിചാരിച്ച് കാത്തിരുന്നു. സാറെന്താ ഇങ്ങനെ നോക്കുന്നേ?
2: ഇയാളുടെ ഫോട്ടോകൾ വല്ലതും കയ്യിലുണ്ടോ?
8: കയ്യിലില്ല, ക്യാമ്പിൽ കാണും.
4: കാണാനില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന അയ്യപ്പൻ തബലിസ്റ്റ്, 5'9" പൊക്കം, 2 എന്നയാളെ കാണാനില്ല. കണ്ടുകിട്ടുന്നവർ താഴെ കാണുന്ന വിലാസത്തിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കുവാൻ അപേക്ഷ. ഭാവന തിയേറ്റേഴ്സ്, കൃഷ്ണപുരം PO, ഫോൺ 234. തെറ്റി. ഇതുപോരാ, ഉടനെ വന്നു ചേർന്നാൽ 2 rupees 1/2 വാറ്റ് ചാരായം വാങ്ങി തരുന്നതാണ് എന്ന് പരസ്യം കൊടുത്തിരുന്നെങ്കിൽ അയ്യപ്പൻ പറന്ന്. സുമകലേ, അയ്യപ്പൻ കസ്റ്റഡിയിലുണ്ട്, ഏൽപ്പിച്ചോ, 1/2 സമ്മാനം കിട്ടും.
9: കൊണ്ടുപോയി വായിക്ക്.
2: താനെന്തൊരു ബോർണാടോ, പെണ്ണുങ്ങളെ പത്രം വായിക്കാൻ കൂടി സമ്മതിക്കല്ലേ.
4: ചെല്ലപ്പൻ എന്തോന്ന് അറിയാം? ബാലഗോപാലന്റെ ഇന്നത്തെ കാര്യം കുശാൽ. ബാലഗോപാല
10: പുള്ളിക്കാരന്റെ പടം വന്നിട്ടുണ്ട് പത്രത്തിൽ.
9: പുള്ളിക്കാരന്റെ പടം?
10: അതെന്നെ, നിങ്ങളെ ഭർത്താവില്ലേ, എന്റെ തണ്ടപ്പടി. ആ സാധനത്തിനെ കാണാനില്ലെന്ന് കണ്ടു കിട്ടുന്നവർ മൊത്തമായോ ചില്ലറയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണമെന്നാ പരസ്യം.
9: നീ എന്തോന്നാടാ കുരുത്തങ്ങട്ടവനെ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്ന പോലെ പറ.
10: അച്ഛനെ കാണാനില്ലെന്ന് കണ്ടു കിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ തക്കതായ പിന്നീട് കൊടുക്കും.
9: എന്റെ ദൈവമേ, അങ്ങേക്കോ ലാഭത്ത് സംഭവിച്ചോടാ മോനെ.
10: അതിപ്പോ ഞാൻ എങ്ങനെ അറിയുന്നത്? നിങ്ങൾ അങ്ങനെ ഇവിടെ ആണോ താമസം?
9: അവൾ അറിയാതെ അങ്ങേക്ക് ഒന്നും സംഭവിക്കില്ല. അവളെ കൂടി ഞാൻ ഇതിന് സമാധാനം പഠിപ്പിക്കും.
10: എവളെ?
9: ആ എന്തരുണ്ടല്ലോ യക്ഷി രോഗിണി, അവളെ നിൽക്കുന്ന കാണണം, അവളെ ഞാൻ വിടില്ല.
10: നിങ്ങൾ എന്തിനാ വെറുതെ അവളെ എവിടെയൊക്കെ പിടിക്കാൻ പോകുന്നത്? നിങ്ങളെ മടുത്തപ്പോ രോഹിണിയുടെ പുറകെ പോയി, അവളെ മടുത്തപ്പോ വേറെ ഒരുത്തിയുടെ പുറകെ പോയി കാണും.
9: ദൈവദോഷം പറയണ മഹാഭാവി, ഒന്നിരിക്കുന്ന അച്ഛനല്ലേ?
10: ഓ, പേരിനൊരു അച്ഛൻ, ഇങ്ങനൊരു അച്ഛൻ ഇല്ലാതിരിക്കുന്ന നല്ലത്.
9: കഴിഞ്ഞ അടി വെച്ചാണല്ലോ സ്വന്തയ്ക്ക് കുറ്റം കണ്ടുപിടിക്കാൻ അങ്ങോട്ടൊരു സമയം.
11: അയ്യപ്പന്റെ ഭാര്യ.
2: എന്താ വേണം?
9: എന്താ വേണം? തന്റെ കമ്പനിയിൽ കബലി മുട്ടി നടന്നു എന്റെ ഭർത്താവിന് താൻ എന്തോ ചെയ്തു. എന്റെ മോന്റെ തന്തയ്ക്ക് എന്ത് പറ്റി എനിക്ക് ഇപ്പൊ അറിയണം.
2: ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പ്രയോജനമില്ല, ഞങ്ങൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്.
9: ഇരിക്കുന്ന കണ്ടില്ല യക്ഷി, ഇവിടെ അടുത്ത് അങ്ങനെ ഇല്ലായ്മ ചെയ്തത്. ഇവളെ കൂടെ ഞാൻ സമാധാനം പറയിപ്പിക്കും.
2: എന്നാലോട്ട്
9: ഇറക്കിവിട്ട് ഇടി അടക്കം കൊല്ലി ഇറങ്ങിട്ട്.
2: നിങ്ങൾ ആരെങ്കിലും ഈ സ്ത്രീ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു.
12: ഇവരുടെ ആരാ കാണാതെ പോയത്?
2: ഭർത്താവ്.
12: പിന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നേ?
2: എന്നുവെച്ച് ഞങ്ങൾ അങ്ങ് ഒളിച്ചു വെച്ചിരിക്കുന്നു.
13: മറുപടി, കമ്പനിയിലുള്ള ആരെങ്കിലും കാണാൻ പോയി കൈമെടുത്ത് കാണിച്ചാൽ മതിയോ?
2: എന്റെ കമ്പനി ഇതുവരെ ആരെയും കാണാൻ പോയിട്ടില്ല. ഈ വരെ ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്.
9: ഞാൻ എന്താ പറയുന്നത്? എനിക്ക് എന്റെ ഭർത്താവിന് വേണ്ടേ?
2: അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ,
7: പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് മാറിയേക്ക്, വണ്ടി പോട്ടെ.
0: യവനിക എന്ന സിനിമയുടെ തുടക്കം, അല്ലെങ്കിൽ പ്രധാന പശ്ചാത്തലം ഇതാണ്. മലയാളത്തിലെ ലക്ഷണമൊത്ത മിസ്റ്ററി ത്രില്ലർ എന്ന് വിളിക്കാവുന്ന ചിത്രം ക്ലാസിക് കൂടെയാവുന്നത് ഇതിന്റെ ലെയറുകൾ ഒന്നൊന്നായി പരിശോധിക്കുമ്പോഴാണ്. ജേക്കബ് ഈരാളി അന്വേഷിക്കുമ്പോഴാണ് പ്രേക്ഷകനും അറിയുന്നത് ആരാണ് ഈ തബലിസ്റ്റ് അയ്യപ്പനെന്ന്. അയ്യപ്പന്റെ മുഖം ആദ്യം കാണുന്നത് പത്രത്തിൽ വന്ന പരസ്യത്തിലൂടെയാണ്. പിന്നീട് ജേക്കബും ഭാര്യയും അയാളുടെ വിവിധ ഫോട്ടോകൾ നോക്കുമ്പോഴാണ്. കണ്ടാൽ തികഞ്ഞൊരു മദ്യപാനിയുടെ മുഖമെന്ന് ഭാര്യ പറയുമ്പോൾ കുറ്റവാളിയുടെയുമെന്ന് ജേക്കബ് കൂടെ ചേർന്നു.
14: നല്ലൊരു മദ്യപാനിയുടെ മുഖം.
15: കുറ്റവാളിയുടേതും.
14: ആള് വളരെ ഫേമസ് കലാകാരനാ അല്ലേ?
15: കലാകാരന്മാരിൽ പലരും ഫേമസ് കുറ്റവാളികളുമാണ്.
14: എന്തായാലും അസാധാരണമായൊരു മുഖമാ.
15: അന്വേഷണ റിപ്പോർട്ടിൽ ഒരു അല്പ അസാധാരണത്വം ഉണ്ട്. അച്ഛനും അമ്മയും കുട്ടിക്കാലത്തെ മരിച്ചു. 15-ാമത്തെ വയസ്സിൽ നാട് വിട്ടു. ലക്നൌവിൽ ഒരു ഭാര്യയും കുഞ്ഞുമുണ്ട്. നാട് വിട്ടുപോയതിന്റെ 15-ാമത്തെ വർഷം മടങ്ങിയെത്തുന്നത് സമർത്ഥനായ ഒരു തബലിസ്റ്റ് ആയിട്ടാണ്.
14: ലക്നൌവിലെ ഭാര്യയും കുഞ്ഞും?
15: അവരെ അവിടെ വിട്ടു, നാട്ടിൽ വന്ന് വേറൊരുത്തിയെ കല്യാണം കഴിച്ചു. അമ്മണി, അതിലൊരു കുട്ടിയുണ്ട്, വിഷ്ണു.
14: പേരെ കൊള്ളാമല്ലോ.
15: പക്ഷെ ആള് പെശക.
14: ഓഹോ.
15: ഇവിടെയുള്ള പല നാടക സംഘത്തിലും നൃത്ത സംഘത്തിലും അയ്യപ്പൻ തബലിസ്റ്റ് ആയിരുന്നിട്ടുണ്ട്. എവിടെ ചെന്നാലും അവിടെയൊക്കെ ഭാര്യ പോലെ ഒരുത്തെ കയ്യിലെടുക്കും.
14: അപ്പൊ നാട്ടിലുള്ള ഭാര്യയോ?
15: അപ്പൊ ലക്നൌവിലുള്ള ഭാര്യയോ?
14: അത് ശരിയാ.
15: അവസാനം ഭാവന തിയേറ്റേഴ്സിലെത്തും.
14: അവിടെ പുതിയ ഭാര്യയൊന്നുമില്ലേ?
15: പിന്നെ അത് ഒഴിവാക്കാൻ പറ്റൂ. ഭാവന തിയേറ്റേഴ്സിലെ പ്രധാന നടിയാണ് രോഹിണി. അവിടെ അയ്യപ്പൻ കല്യാണം കഴിച്ചോ ഇല്ലയോ എന്നൊന്നും ആർക്കൊരു നിശ്ചയമില്ല. എന്തായാലും അവരൊരുമിച്ച് നാടക ക്യാമ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ ഒരു വാടക വീട്ടിലാണ് താമസം. കഴിഞ്ഞ 14-ാം തീയതി രാത്രി അവിടെ നിന്ന് പോയതാണ്. പിന്നെ കണ്ടിട്ടില്ല. ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ചുമതല എന്റെ തലയിലുമായി.
14: ഇതുപോലുള്ള പല കേസുകളിലും വിജയിച്ചിട്ടില്ലേ? അതുകൊണ്ടാണ് ഇതും ഇങ്ങോട്ട് തന്നെ വന്നത്.
15: ആ വിജയത്തിന്റെയൊക്കെ പിന്നിൽ എന്റെ മോളിയുടെ ബുദ്ധിയും ഉപദേശമൊക്കെ ഉണ്ടായിരുന്നു.
14: ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഈ പെണ്ണുങ്ങളൊക്കെ ഇത്ര മണ്ടികളാണോ? ഇയാൾ ചെല്ലുന്നിടത്തെല്ലാം ഈ കാമുകിമാരെ എങ്ങനെ കിട്ടുന്നു?
15: ധീരസാഹസികതയോടുള്ള ആരാധന. കുറ്റകൃത്യങ്ങൾക്ക് ധീരസാഹസികതയുടെ മറ്റൊരു മുഖമില്ലേ?
14: നേരെ വന്നു കിടക്കൂ. നേരെ ഒരുപാടായി, ഇനി രാവിലെ ആലോചിക്കാം.
15: ഞാൻ ഈ കേസിന്റെ അന്വേഷണം എവിടെ തുടങ്ങണം? അഡ്വൈസറുടെ ഉപദേശം അനുസരിച്ച് തന്നെ ആയിക്കളയാം. എവിടെ തുടങ്ങണം?
14: ഭാവന തിയേറ്റേഴ്സിൽ.
15: കറക്റ്റ്. എനിക്കും അത് തോന്നിയതാ. നമ്മൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നു അല്ലേ? മിസ്റ്റർ അയ്യപ്പൻ തബലിസ്റ്റ്.
0: ജേക്കബ് കണ്ടെത്തിയത് തന്നെയാണ് അയ്യപ്പനെ കുറിച്ച് പ്രേക്ഷകരും അറിയുന്നത്. അച്ഛനും അമ്മയും കുട്ടിക്കാലത്ത് മരിച്ചു. 15-ാമത്തെ വയസ്സിൽ നാടുവിട്ടു. ലക്നൌവിൽ ഭാര്യയും കുഞ്ഞുമുണ്ട്. പിന്നെ അവിടം വിട്ടു. 15 വർഷങ്ങൾക്ക് ശേഷം നാടുവിട്ടയാൾ തിരിച്ചെത്തിയത് സമർത്ഥനായ ഒരു തബലിസ്റ്റ് ആയിട്ടാണ്. മിസ്റ്റർ അയ്യപ്പൻ തബലിസ്റ്റ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് തബലയുടെ താളപ്പെരുക്കം നമുക്ക് കാണാം. ഉള്ളടക്കത്തിൽ ഒരു പ്രതിനായക ഭാവം നൽകി ജേക്കബ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് സാക്ഷാൽ അയ്യപ്പനെ സ്ക്രീനിൽ കാണുമ്പോൾ അത്രത്തോളം ഗംഭീരമായ തുടക്കം. ആ താളത്തിൽ ലയിച്ചു തന്നെ നിൽക്കുന്ന
16: അയ്യപ്പൻ പട്ടയടിയും തബലയടിയും തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. ഞാൻ പട്ട അടിക്കുന്നു, ബക്കച്ചൻ വിസ്കി അടിക്കുന്നു. അത് സ്റ്റാറ്റസിന്റെ പ്രശ്നം. ബക്കച്ചൻ പോ.
15: എങ്കിലിങ്ങനെ ഈ സിഗരറ്റും കടിച്ചതുകൊണ്ട് കരിക്കാടാ ദുഷ്ട. രണ്ട് ധാരാമുട്ട എങ്കിലും വാങ്ങിച്ചു വിഴുങ്ങ.
16: അത് ന്യായം.

0: ഇന്നലെ നാടകം കലക്കി വകച്ചോ.
1: താങ്ക് യു. പുതിയ നാടകം ഞാൻ അറിയിക്കും കേട്ടോ, അടുത്ത കൊല്ലം കാണണം.
0: ഡെഫിനറ്റ്ലി.
1: ഓക്കെ, എല്ലാരും കയറി വിടാ.
2: അയ്യപ്പനെ കണ്ടില്ല,
1: അവളെങ്ങാനും ഉണ്ടോ എന്ന് നോക്കടാ, നാശം പിടിച്ചവൻ. ഇരുപത്തിനാല് മണിക്കൂറും പട്ടേടി തന്നെ വാക്കുള്ള പിന്നെ
3: അയ്യപ്പന്റെ
2: ഭാര്യയാണ്.
3: കണ്ടിപ്പോ എന്താ വേണം?
4: എന്താ വേണം? എനിക്ക് അങ്ങനെ ഒന്ന് കാണണം. കല്യാണം കഴിച്ചിട്ട് കൊച്ചിനും കയ്യിൽ തന്നു പോയതാ. ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോന്ന് അന്വേഷിക്കാൻ അങ്ങനെ
3: സമയമുണ്ടോ? ഒച്ച വെക്കരുത്, ഇത് റിഹേഴ്സൽ ക്യാമ്പാണ്.
4: ഇതിലെ വഴി പട്ടാള ക്യാമ്പ് കണ്ടിട്ടുള്ള ഞാൻ. എനിക്ക് മനസ്സുണ്ടായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ട് എത്ര ദിവസമായി. കയ്യിൽ കിട്ടുന്ന കാശ് മുഴുവൻ ഇങ്ങനെ കള്ളു കുടിച്ച് തീർത്താൽ ഞാനും ചെറുക്കൻ എങ്ങനെ
3: ജീവിക്കും? എന്താ അയ്യപ്പൻ നിങ്ങൾ കാണിക്കുന്നത്?
2: പൊന്നയ്യപ്പ ഞാൻ ഇവിടെ നടത്തിക്കൊണ്ട് പോയിക്കോട്ടെ, എന്നെ അവമാനിക്കായിരിക്കും
3: ചെയ്യുക. അമ്പത് തുളകി കൊടുക്കും, നാശം പോട്ടെ.
1: ആ ഉടനെ കുടിച്ചെടുത്ത് എന്റെ തുള വെച്ചു.
5: ജേക്കബിനെ കുഴക്കുന്നത് പ്രധാനമായും ഒരു കാര്യം തന്നെയാണ്, അയ്യപ്പൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അയാൾക്ക് അന്വേഷിക്കേണ്ടതും അയാളുടെ ബന്ധപ്പെട്ടവരുടെ അടുത്തുനിന്ന് തന്നെയാണ്. അങ്ങനെ മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ അയ്യപ്പനെ നമ്മളെ പരിചയപ്പെടുത്തുന്നു.
1: കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അയ്യപ്പൻ ഇന്ന് തന്നെ പെട്ടെടുത്ത് നടണം. ഇനി ഇവിടെ താമസിക്കണം.
3: ഞാൻ പിന്നെ എവിടെ താമസിക്കും?
1: പരിപാടിക്ക് മാത്രം വന്നാൽ മതി, ഇന്ന ഈ ക്യാമ്പിൽ താമസം കൊള്ളില്ല. അതുകൊണ്ടാണ്
3: ഞാൻ പരിപാടിക്കില്ല, വേറെ ആവുമെങ്കിലും.
1: അപ്പൊ പലപ്പോഴായിട്ട് എന്നെ വാങ്ങിച്ച പൈസയോ?
3: ആ അത് വാങ്ങിക്കാൻ വാങ്ങിച്ചോ. ഓ, നാട്ടിൽ വേറെ ആർക്കും ട്രൂപ്പ് ഇല്ലാത്ത പോലെ. താൻ പോടോ.
1: അവൻ നന്നാകത്തില്ലെന്ന്.
2: വീണ്ടും അയാൾ നിങ്ങളുടെ ട്രൂപ്പിൽ എങ്ങനെ വന്നു?
1: എന്റെ സമിതി കുഴപ്പമുണ്ടാക്കിയിട്ടാണ് പോയെന്ന് എല്ലാവരും അറിഞ്ഞു. അതുകൊണ്ട് വേറെ നാടകസമിതിയിലൊന്നും അയ്യപ്പനെ ആരും പങ്കെടുപ്പിച്ചില്ല. പിന്നെ കുറച്ചാളെ ഏതോ ഡാൻസ് ട്രൂപ്പിലൊക്കെ തബല വായിച്ച് നടന്നു. ഇപ്പൊ താമസിക്കുന്ന വീട് അന്ന് വാടകയ്ക്കെടുത്താ. നാടകത്തിന് കിട്ടുന്ന അത്രയും പരിപാടി ഡാൻസിന് കിട്ടുമോ? അത് വല്ലതും കൊണ്ട് അയ്യപ്പനെ ജീവിക്കാൻ പറ്റുമോ? എന്റെ എട്ടാമത്തെ നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ കയറി വന്നിരിക്കുന്നു.
3: എന്നെ പൊന്നു വക്കച്ച് എന്നോട് ക്ഷമിക്കണം. ഞാൻ പഠിച്ചു, പറയാൻ പാടില്ലാത്ത പറഞ്ഞു പോയി, ചെയ്യാൻ പാടില്ലാത്ത ചെയ്തും പോയി. അതിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടി. പട്ടു കിടന്ന് ഞാൻ ചുരുണ്ടുപോയി വക്കച്ച.
1: ഈ പറയുന്നത് സുബോധത്തോട് തന്നെയാണോ?
3: അയ്യോ, എന്റെ വക്കച്ച, ഞാൻ കുടിച്ച നാളെ മറന്നു. നിർത്തി വക്കച്ച, കുടി നിർത്തി.
1: അയ്യപ്പൻ പറയുന്ന എനിക്ക് വിശ്വസിക്കാമോ?
3: വിശ്വസിക്കാം വക്കച്ച. സത്യമായിട്ട് ഞാൻ ഇനി ഒരിക്കലും കുടിക്കല്ല.
1: ആ മര്യാദക്ക് നിൽക്കാം. അടുത്ത ആഴ്ച മുതൽ പുതിയ നാടകത്തിന് റിഹേഴ്സൽ തുടങ്ങാണ്. അവളെന്തേടാ ലളിത?
6: അവൾ വന്നില്ല, ഇനി വരാനും പറ്റില്ല എന്ന് പറഞ്ഞു.
1: കാര്യം,
6: അവൾക്ക് കല്യാണമാണ്.
1: കല്യാണോ?
2: ആരാ കല്യാണം കഴിക്കുന്നത്?
6: ദുബായിക്കാരനാ. കല്യാണം കഴിഞ്ഞ ഉടനെ പെണ്ണും ചെറുക്കനും ദുബായിലേക്ക് പോവത്രേ.
1: നാടകത്തിന്റെ ഉദ്ഘാടന തീയതി തീരുമാനിച്ച് ടിക്കറ്റ് വരെ വിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോ ഈ 12 മണിക്കൂറിൽ നടിയെ തിരക്ക് ഞാൻ എവിടെ പോകും?
3: എന്ത് പറ്റി വെക്കച്ചാ?
1: ലളിതയെ കൊണ്ടുപോകാൻ ദുബായിൽ നിന്ന് വന്നിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് രണ്ടുപേരോട് ഒരുമിച്ച് പറക്കാൻ പോവാണെന്ന്. ഞാൻ എങ്ങോട്ട് പറക്കും?
3: ഞാനൊരു നടിയെ കൊണ്ട് തരാൻ വെക്കച്ചാ.
1: വല്ല തല്ലിപ്പുളി ആയിരിക്കും.
3: ഏ, തല്ലിപ്പുളി ഒന്നുമല്ല, വിളിച്ചോണ്ടൊന്ന് റിഹേഴ്സൽ കൊടുത്തു നോക്ക്. കൊള്ളൂല്ലെങ്കിൽ പറഞ്ഞു വിട്ടാ മതിയല്ലോ.
1: അന്നാ രാവിലെ തന്നെ പോയി വിളിച്ചോണ്ട് വാ.
7: ചേട്ടാ, ഈ ദുബായിക്കാരെ കൊണ്ട് തോറ്റു. അത്യാവശ്യ സാധനങ്ങൾ വിലക്ക് വാങ്ങി ജീവിക്കാനോ സമ്മതിക്കുന്നില്ല. ഇപ്പത് നാടകം നടത്താനും പറ്റുന്നില്ല. കെട്ടാ നടിയെ തന്നെ വേണം. എന്തൊരു കഷ്ടമാണ് വക്കച്ചേ. അശനെ, ഇതിലെവിടുന്ന് തപ്പിയെടുത്തു? ആദ്യമായിട്ട് അഭിനയിക്കണമെന്നൊന്നും തോന്നില്ല. നല്ല ഉഗ്ര സാധനം,
8: നമ്മുടെ സ്റ്റാക്ക് അങ്ങ് വിട്ടേ.
7: അന്യരുടെ സ്റ്റാക്ക് ഞാൻ എടുക്കാറില്ല. നാശൻ അറിഞ്ഞൂടെ,
8: എനിക്ക് അവനെ പേടിയ. രഹസ്യ ഗോപാൽ രോഹിണിയെ നോട്ടോടുന്നവൻ ആരായിരുന്നാലും ശരി, അവന്റെ ആപ്പീസ് ചെയ്യാൻ പോട്ടു. തന്നോട് കൂടിയാ പറഞ്ഞു.
1: അയ്യപ്പൻ എന്നെ രക്ഷിച്ചു. രോഹിണി വളരെ നന്നായിട്ട് അഭിനയിക്കുന്നു. ലളിതേക്കാ കൊള്ളാം.
8: നല്ല ഒന്നാം തരം ഡാൻസും ചെയ്യും.
1: ആഹാ, നമുക്ക് ഡാൻസ് കൂടെ ചേർത്താൽ എന്താ?
8: ചേർത്തോ.
1: അപ്പൊ താമസം നേരം എങ്ങനെയാ? ക്യാമ്പിൽ തന്നെ കഴിയുന്നു?
8: അതെ, അത് വേണ്ട വെക്കച്ച. എന്റെ ഒരു ഉറപ്പിന്റെ ഒരു വിട്ടതാ. ഇവിടെ ഉള്ള പലരും എനിക്ക് അത്ര നല്ല വിശ്വാസം പോലെ.
1: അപ്പൊ ദിവസവും വീട്ടിൽ പോയിട്ട് വരാനോ?
8: അത് പറ്റില്ലല്ലോ, ഞാൻ വീട്ടിൽ താമസിപ്പിച്ചോളാം.
1: അത് വേണോ?
8: ആ, എന്നെ ഏൽപ്പിച്ചു വിട്ട ആളുടെ ചുമതല എനിക്കില്ലേ വെക്കച്ച. അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ ആ പെണ്ണിന്റെ വീട്ടിലെ കാര്യം വലിയ കഷ്ടത്തിലാണ്. അവിടെ എന്തെങ്കിലും കൊടുക്കണം. പിന്നെ ഒന്ന് രണ്ട് സാരി പറ്റി വാങ്ങിച്ചു കൊടുക്കണം. ഒന്നുമില്ല.
1: അതെല്ലാം കൂടെ എന്ത് വേണോ എന്ന് പറ.
8: ഒരു 500.
1: റിഹേഴ്സൽ സമയമാ.
2: അതിനുശേഷം രോഹിണി വയ്യപ്പൻ ഒരുമിച്ചായിരുന്നു താമസം?
1: അതെ, അയാൾ പോയ ദിവസം വരെ ഒരുമിച്ച് തന്നെയായിരുന്നു താമസം.
2: ഭാര്യ ഭർത്താക്കന്മാരെ പോലെ.
1: അതിപ്പോ ഞാൻ എങ്ങനെ പറയും സാറേ? ആ പെണ്ണോട് ചോദിച്ചാൽ ഒന്നും പറയില്ല, കണ്ണെന്നറിയും. അയ്യപ്പനോട് ചോദിച്ചാൽ ആണെന്നും പറയും അല്ലെന്നും പറയും. ആ പറയുന്നത് അവനല്ല പട്ടയ.
9: രോഹിണിക്ക് ട്രൂപ്പിലുള്ള മറ്റാരെങ്കിലുമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള അടുപ്പമുള്ളതായിട്ട് അറിയാമോ?
1: സത്യം പറയാമല്ലോ, ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ ആണും പെണ്ണും അല്ലേ സാറേ, ദൈവം പോലും ചിലപ്പോ ഈടാന്നായി പോവും.
9: അയ്യപ്പന് രോഹിണിയെ വിശ്വാസമായിരുന്നോ?
1: തീർത്ഥങ്ങോട്ട് വിശ്വാസമായിരുന്നെങ്കിൽ അവളോട് മിണ്ടുന്നതൊക്കെ അയ്യപ്പൻ വഴക്കുണ്ടാക്കുമായിരുന്നു.
9: വഴക്കോ?
1: ആ ഒരു ദിവസം
10: വക്കച്ചൻ വന്നതിന്റെ ഭാഗ്യം. ഇനി മേലാൽ നീ രോഹിണിയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കഴുത്തി ഞാൻ വെട്ടിക്കളയും.
11: എന്താ പറഞ്ഞ ഉണ്ടായത്?
12: കാര്യൊന്നുമില്ല വക്കച്ച, ഇന്ന് നാടകം നടന്നപ്പോ സൈഡ് കെട്ടെടുത്തുന്ന രോഹിണിയോട് ഈ മദനഗോപാലൻ എന്തോ പറഞ്ഞത്രേ, അത് അയ്യപ്പൻ കണ്ടുപോലും. അതിനെ സംബന്ധിച്ചുള്ള പിടിപാടാ. സ്വാമി ശരണം, പാവത്തിന്റെ കൊടല് വെള്ളമായി.
10: അയ്യപ്പനോടൊന്നും പറഞ്ഞു എനിക്ക് പെമ്പിളെ
11: താനെന്തോടെ പെണ്ണോട് രഹസ്യം പറയാൻ നടക്കുന്നു. തനിക്ക് ഇത് വന്നപ്പോ വേണ്ടിയല്ലേ.
9: ഈ ബാലഗോപാലൻ ആളെങ്ങനെയാ?
1: എന്റെ അറിവ് പാവ. പിന്നെ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപെടലുള്ള ആൾ അത്ര കറക്റ്റ് അല്ല, വേറെ ദോഷമൊന്നുമില്ല.
9: ആ വഴക്കിന് ശേഷം ബാലഗോപാലന് അയ്യപ്പനോട് ശത്രുത വല്ല ഉണ്ടായിരുന്നോ?
1: മനസ്സിൽ കാണുമായിരിക്കും, മനുഷ്യരല്ലേ. എന്നാ കൊല്ലപ്പള്ളിയുടെ കാര്യം അങ്ങനല്ല, അയാൾ ആൾ ഡീസന്റ്.
9: കൊല്ലപ്പള്ളി?
1: ആ
9: അതാരാ?
1: വേറൊരു നടന, പേര് ജോസഫ് എന്നാ. കൊല്ലപ്പള്ളി നാട്ടുപേരോ വീട്ടുപേരോ എന്തോ ആണെന്ന് തോന്നുന്നു. അവര് തമ്മിലും ഒരിക്കലും ഉറക്കിയിട്ടുണ്ട്, അതും ഈ പെണ്ണിന്റെ കാര്യത്തിന് തന്നെയാ.
9: കൊല്ലപ്പള്ളിയും രോഹിണിയും തമ്മിൽ എടുപ്പമായിരുന്നോ?
1: എന്റെ പൊന്ന് സാറെ, പരീക്ഷിക്കരുത്. ആണും പെണ്ണും കൂടുള്ള സഹവാസമാണ്, ചിലപ്പോ അടുത്തെന്നും വരും അകന്നെന്നും വരും. എന്തായാലും ഒരു ദിവസം അയ്യപ്പൻ വീട്ടിലില്ലായിരുന്ന സമയത്ത് ഈ പറയുന്ന കൊല്ലപ്പള്ളി രോഹിണിയെ കാണാൻ വേണ്ടി അവിടെ ചെന്നിരുന്നെന്നും അയ്യപ്പൻ അതെങ്ങനെയോ അറിഞ്ഞെന്നും കൊല്ലപ്പള്ളിയെ കത്തി നിവർത്ത് കാണിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടില്ല.
9: ആട്ടെ, അയ്യപ്പനെ നിങ്ങൾ അവസാനമായിട്ട് കണ്ടതെന്നാ?
1: ഈ കാണാതായെന്ന് പറയുന്ന ദിവസവും ഞാൻ കണ്ടാണ്. അന്ന് നാടകമില്ലായിരുന്നു.
3: ഒരു 75 രൂപ വേണം. എവന്റെ കൊടുത്തേക്കാനാ?
1: രൂപയോ? ഒറ്റ പൈസ തരിയല്ല.
3: ആ അങ്ങനെ പറഞ്ഞ അങ്ങനെ
1: തരാൻ ഇഷ്ടമില്ലായിട്ടല്ല, കയ്യിലില്ലായിട്ടാണ്. ചെല്ലപ്പാ, ഇതെല്ലാം അടുത്ത കാലമാര് വെച്ചാൽ. രൂപയ്ക്ക് വേണ്ടിയാണ് അയ്യപ്പൻ നിൽക്കണമെന്നില്ല, പൊയ്ക്കോ.
3: അഡ്വാൻസ് ആയിട്ട് എന്നാ മതി?
1: അഡ്വാൻസ്? അഡ്വാൻസ് നിനക്ക് നാണം ഉണ്ടോ അയ്യപ്പ എന്നോട് ഇനി അഡ്വാൻസ് ചോദിക്കാൻ?
3: എവന്റെ കാശ് കൊടുത്തച്ചാ ഞാൻ കൂത്തു ചുവളം ഇങ്ങോട്ട് വരും. എന്റെ അമ്മ
1: ഒന്നാ എന്നെ എന്ത് ചെയ്യും? മൂക്കിലെടുത്ത് കളയോ? പേടിപ്പിക്കാടാ. ക്യാമ്പ് വന്ന് വെള്ളം ഉണ്ടാക്കിയില്ലേ, വിവരം അറിയും പറഞ്ഞേക്കാം.
3: എന്നാ ഞാൻ വീട്ടിലോട്ട് വരാം. രൂപ അവിടെ വെച്ച് തന്നാ മതി.
1: വേണ്ട വേണ്ട, വീട്ടിൽ രൂപ ഒന്നും ഇരിപ്പില്ല, അങ്ങോട്ട് വരികയും വേണ്ട.
3: അങ്ങനെ പറഞ്ഞാ പറ്റില്ല, ഞാൻ വരും.
1: വേണ്ടെന്നേ, എന്റെ ഒറ്റ പൈസ ഇല്ല. ദേ ഗീശ,
9: പണത്തിന് വേണ്ടി അയ്യപ്പൻ നിങ്ങളെ വീട്ടിൽ വന്നിരുന്നു.
1: വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ വന്നില്ല.
9: പണം കൊടുക്കാതെ മകനെ മടക്കി അയച്ചു കാണും.
1: അവൻ അങ്ങനെ പോകുന്ന ആളല്ല സാറേ.
9: അതെന്താ?
1: അവൻ അയ്യപ്പന്റെ മോനാണെങ്കിൽ അയ്യപ്പന്റെ കാലിനെ പോലെ പെരുമാറ്റം.
9: അവന് അയ്യപ്പനോട് ഇത്ര വിരോധം തോന്നാൻ കാരണം?
1: സൃഷ്ടിച്ചതുകൊണ്ടുള്ള വിരോധമായിരിക്കും.
9: അപ്പോ അയ്യപ്പനെ നിങ്ങൾ അവസാനമായി കാണുന്നത് വിഷ്ണുവിന്റെ കൂടെയാണ്?
1: അതെ സാർ.
9: അയ്യപ്പൻ വലിയൊരു മദ്യപാനിയാണെന്ന് പറയുന്നല്ലോ, അയാൾ അങ്ങനെ ആകാൻ പ്രത്യേകിച്ച് കാരണം വല്ലതുണ്ടോ?
1: കള്ളു കുടിച്ചെങ്കിലേ കലാകാരനാകുന്നാണല്ലോ ചിലരുടെ കണ്ടുപിടുത്തം.
9: അയ്യപ്പൻ ഇപ്പൊ എവിടെ കാണാനിടയുണ്ടെന്ന് നിങ്ങൾക്ക് വല്ല ഊഹമുണ്ടോ?
1: ഞാൻ പല വഴിക്കും ചിന്തിച്ചു നോക്കി, പക്ഷെ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല സാറേ.
9: തൽക്കാലം പോകാം. പക്ഷേ അയ്യപ്പനെ കാണാതായതിന് സമാധാനം പറയാനുള്ള ബാധ്യതയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല, ഓർമ്മിക്കണം.
5: യവനികയുടെ ഈ ആഖ്യാന ശൈലി തന്നെയാണ് അതിലേറ്റവും നല്ല മേന്മകളിലൊന്ന്. ഓരോരുത്തരുടെ വിവരങ്ങളിലും അയ്യപ്പൻ ഓരോ ആളാണ്. പക്ഷേ സ്നേഹത്തിന്റെ ഒരംശം പോലുമില്ലാത്ത, ബന്ധങ്ങളിൽ ഒരു സത്യവും കാണിക്കാത്ത, തന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നില്ലെങ്കിൽ തല്ലുന്ന, സദാസമയവും മദ്യപിച്ചു നടക്കുന്ന ഒരു മനുഷ്യൻ. ഒരിടത്ത് നിലയുറപ്പിച്ചു നിൽക്കുന്ന പരിപാടിയേയില്ല. ബീഡിക്കുറ്റി വലിച്ചെറിയും പോലെയാണ് അയാൾക്ക് സ്ത്രീ എന്നതും ഇടയ്ക്ക് സിനിമയിൽ പരാമർശിക്കുന്നുണ്ട്. ജേക്കബിന്റെ അന്വേഷണം തുടരുന്നു. അതും കണ്ടുശീലിച്ച മുറകളല്ല. ഭാര്യയോട് കാര്യങ്ങൾ പങ്കുവച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി മുഖവിലക്കെടുത്ത് മുന്നോട്ടു പോകുന്നയാൾ. അയ്യപ്പൻ എവിടെയാണ്?
9: ഭാവന തിയേറ്ററിൽ ചേർന്നതിന് ശേഷം നിങ്ങൾ ഒരുമിച്ചായിരുന്നോ താമസം?
13: അതെ.
9: അയ്യപ്പന് ഭാര്യയും പ്രായമായ ഒരു മകനുമുള്ള വിവരം രോഹിണിക്കറിയാമോ? എന്നിട്ടും കൂടുതൽ തന്നെ താമസിച്ചു. ചോദിക്കുന്നതിന് മറുപടി പറയണം.
13: മറ്റു മാർഗമൊന്നും ഇല്ലായിരുന്നു.
9: എന്ന് വെച്ചാൽ?
13: ഇവിടെ വേറെ ആരും ഇല്ലേ?
3: ഉണ്ടുണ്ട്. അവര് ഇപ്പോഴേ എന്റെ ഭാര്യയും മോനും കൂടെ അവരുടെ അമ്മാവിന്റെ വീട് വരെ ഒന്ന് പോയിരിക്കുക. ഇന്ന് വന്നില്ലെങ്കിൽ നാളെ രാവിലെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞാ അവള് പോയത്. നീ വാ, അകത്ത് വാ. എന്തോ നോക്കിയിരിക്കണം, അങ്ങോട്ടും നോക്കിയേ. രോഹിണിക്ക് വല്ല കുളിക്കുകയോ ജപിക്കുകയോ ഒക്കെ വേണമെങ്കിലേ ദേ ഇവിടെ ഇവിടെ സൗകര്യമുണ്ട്. ഇവിടെ അകത്ത് ഞാൻ വെളിയിൽ പോയി, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചുണ്ട്. ഇന്നിപ്പോ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റും.

കഴിക്കാനുള്ളതിലുണ്ട്. ഞാൻ കഴിച്ചതാ. ആ ഇതാ ഒരു സാരി. കൊള്ളാ. ഇരി ഇരി ഇരി ഇരി. ഞാൻ അപ്പുറത്ത് മുറി ചെയ്യുന്നോളാം. ഇവിടെ ഇരുന്ന് കഴി. ഇവിടെ ഞാൻ അപ്പുറത്ത്. ജോണി, ആ ഗ്ലാസ് എടുത്തോണ്ട് വാ. മേശപ്പുറത്ത് തന്നെ ഉണ്ട്.

രാത്രി അല്പം ചാരായം കുടിക്കുന്ന പതിവുണ്ട്. കുറെ കൊല്ലങ്ങളായി ശീലിച്ചു പോയതാ. സാധനമില്ല, നീ പോയി ആഹാരം കഴിച്ചു, ഞാൻ ഇവിടെ ഉണ്ടാവും.

0: കഴിച്ചിട്ട് മുറിയാഴ്ചയൊന്ന് ഉറങ്ങിക്കോളൂ, ഞാൻ ഇവിടെ കിടന്നോളാം.
1: ഈശ്വരനെ വിചാരിച്ച് എന്നെ തൊടരുത്.
0: ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞാൻ ഇനിയും തൊട്ടുപോയതിന് ജോലി കുഴപ്പം വരാൻ.
1: ഇതിനായിരുന്നു എന്നെ എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നത്.
0: അതിനിപ്പൊ എന്തുണ്ടായി? ഞാൻ ഇതിനെ കൊല്ലാനൊന്നും പോകുന്നില്ല. എന്റെ ഒരു ആഗ്രഹം.
1: വേണ്ട, അത് വേണ്ട. ദൈവത്തെ ഓർത്ത് ചേട്ടൻ പോയി കിടക്കും.
0: നീ ഒരു മണ്ടിയാണല്ലോ. ഇതിന്റെ ഒരു സുഖം നിനക്കറിയാമെന്ന് ഞാൻ ഇട്ടാ.
1: എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല.
2: പെണ്ണേ, ഇതുവരെ ഞാൻ മര്യാദയ്ക്കാണ് നിന്നോട് പറഞ്ഞത്. അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അയ്യപ്പന്റെ കൈ കെട്ടിയിട്ടുള്ള പെണ്ണുങ്ങളൊന്നും അങ്ങനെ ചാടി
3: അന്നത് സംഭവിച്ചു. പിന്നെയും അവിടെ തുടരണമായിരുന്നോ?
1: പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് സാർ. നാടകവും വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ
2: നീ റെഡി ആയില്ലേ? ഡ്രസ് മാറി ഇറങ്ങടി, റിഹേഴ്സൽ നേരമായി. രോഹിണി, എഴുന്നേറ്റ് സാരി കൊടുക്കാൻ.
1: ഞാൻ വരുന്നില്ല. എനിക്ക് നാടകത്തിൽ അഭിനയിക്കണ്ട, എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടാ മതി.
2: വക്കച്ചനോട് രൂപ മേടിച്ചിട്ട് നാടകത്തിൽ അഭിനയിക്കാതെ വീട്ടിൽ പോവാനോ?
1: ഞാൻ ആരോടും രൂപ വാങ്ങിയിട്ടില്ല.
2: ഞാനേ മേടിച്ചത്, അതുകൊണ്ടാ സാരിയൊക്കെ വാങ്ങിയത്.
1: എനിക്ക് സാരിയും കുത്തും ഒന്നും വേണ്ട. ഇപ്പൊ വീട്ടിൽ പോണം, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും.
2: ഓഹോ, അത്ര ധൈര്യമോ നിനക്ക്? ക്ഷണം ഉണ്ടെങ്കിൽ നീ ഒന്ന് പോടി, ഞാനൊന്ന് കാണട്ടെ നിന്റെ ധൈര്യം.
4: എന്റെ അനുവാദം കൂടാന്ന് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ നിന്നെ ഞാനിവിടെ കൊന്നു കുഴിച്ചു മുട്ടും. നിന്റെ രണ്ട് അനിയത്തിമാരെ ഇവിടെ കൊണ്ടുവന്ന് നിന്റെ ശവത്തിന് മുകളിൽ കിടത്തി ഞാൻ എന്റെ ആഗ്രഹം സാധിക്കും. ഈ വിരലിൽ കണ്ടോട്ടെ, ഇതങ്ങോട്ട് അടുത്താറുണ്ടല്ലോ. നിന്റെ കഴുത്തിലെ ഞരമ്പുകൾ പൊട്ടിച്ചത്. ഉയിര് വേണമെങ്കിൽ വേഗം ഡ്രസ് മാറിക്കോളാം.
1: മരിക്കാൻ എനിക്ക് ഭയമില്ലായിരുന്നു. പക്ഷെ എന്റെ അനുജത്തിമാരുടെ കാര്യം ഓർമ്മിച്ചപ്പോൾ ഞാൻ തളർന്നു പോയി. പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് തോന്നി. ഞാൻ കാരണം എന്റെ അനുജത്തിമാരുകൂടി നശിച്ചുകൂടാ. എല്ലാവർക്കും വേണ്ടി ഞാൻ നശിച്ചേക്കാം. അയാൾ പറഞ്ഞതൊക്കെ പിന്നെ ഞാൻ കേട്ടു.
3: അയ്യപ്പനോട് ഇപ്പൊ എങ്ങനെയാ? സ്നേഹമാണോ വിരോധമാണോ? പറയൂ, സ്നേഹമാണോ വിരോധമാണോ?
1: എനിക്കറിയില്ല.
3: അത് ശരി. രോഹിണിക്ക് ഈ ട്രൂപ്പിലുള്ള മറ്റാരോടെങ്കിലും സ്നേഹമുണ്ടോ? പറയണം.
1: ഇല്ല.
3: ഇവിടെ ഒരു ബാലഗോപാലില്ലേ, അയാളോട് എങ്ങനെയാ?
1: ഒന്നുമില്ല.
3: കൊല്ലപ്പള്ളിയോട് സ്നേഹമാണല്ലേ? ആണ് അല്ലേ?
1: അല്ല.
3: അയ്യപ്പനും രോഹിണിയും തമ്മിൽ ഇടക്കിടക്ക് വീട്ടിൽ വഴക്കുണ്ടാകുമായിരുന്നോ?
1: ചിലപ്പോഴൊക്കെ.
3: എന്തിനു വേണ്ടിയാണ് വഴക്കുണ്ടാകാറുള്ളത് എന്ന് പറയാമോ?
1: അതെയോ, പണത്തിന് വേണ്ടിയാണ്. കയ്യിൽ കിട്ടുന്ന എല്ലാം കുടിച്ചു തീർക്കും. തീരുമ്പോൾ എന്നോട് ചോദിക്കും, ഞാൻ കൊടുക്കാതിരിക്കുമ്പോഴാണ് വഴക്ക്.
3: അയ്യപ്പൻ പോയ ദിവസവും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി ഉണ്ടായി അല്ലേ? പണത്തിന് വേണ്ടി തന്നെ. പറയൂ,
2: ഇവിടാരുമില്ലേ?
1: വിഷ്ണുവോ?
2: അല്ല, പരമേശ്വരൻ. അയാളകത്തുണ്ടോ? ഉണ്ടടാ. നീ ഇപ്പൊ എന്തിനാടാ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അമ്മ പറഞ്ഞു രൂപ വാങ്ങിച്ചോണ്ടേ. രൂപ? നിന്റെ അമ്മ എന്റെ രൂപ വെച്ചിട്ടുണ്ടോ? എനിക്കറിയാൻ പാടില്ല. നിനക്ക് അമ്മയ്ക്ക് രൂപ തെറ്റിയാണോ ജോലി? അത് അമ്മയുടെ ഒന്ന് ചോദിക്കണം. ഏതായാലും നീ അകത്തോട്ട് കയറി ഇരിക്കുക.
5: ഇല്ല, ഈ മുടിഞ്ഞ വരുന്നകത്ത് ഞാൻ കയറില്ല.
2: കാരണത്തിൽ അടി വെച്ചിരുന്നാലുണ്ടോ?
5: പിന്നെ അവനെ അടിക്കും.
2: അടിച്ചാ
5: അടിക്കാൻ തന്നെ കൊല്ലേണ്ടി വരും.
2: ഒരു 50 രൂപ.
1: എന്റെ
2: ചെറുക്കൻ രണ്ടും കൽപ്പിച്ചു വന്നിരിക്കുന്നവനാ.

0: എന്നിട്ട് അയാൾ എപ്പോ തിരിച്ചു വന്നു? ഒന്നും മറക്കണ്ട.
1: മക്കച്ചൻ രൂപ തന്നില്ല, ചെറുക്കനെ ക്യാമ്പിരുത്തേക്ക. നീ കുറച്ച് രൂപ നോക്കുള്ളൂ, അല്ലാതെ പോവില്ല.
2: എന്റെ ഇല്ല, ഞാൻ ഇങ്ങനെ തരാനാ.
1: നീ നോക്ക് കാണും.
2: ഇതാകെ ഉള്ള ഇതാണ്.
1: ഏഴ് രൂപയോ? വേറെ പൈസ ഒന്നും
2: ഇല്ല.
1: എന്റെ പെട്ടിയുടെ താക്കോലോടെ.
2: എന്തിനാ എന്റെ പെട്ടിയുടെ താക്കോൽ? ഞാൻ തരില്ല.
1: രൂപയല്ല പിന്നെ താക്കോൽ എന്താ?
2: രൂപയല്ല ഞാനല്ല പറഞ്ഞത്, ഞാൻ തരില്ല. എന്റെ പെട്ടി തുറക്കരുത്, തുറക്കരുത് എന്താ പറഞ്ഞത്? അയ്യോ എടുക്കരുത്, സമ്മതിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. വരുന്ന മാസം അവിടെ കല്യാണമാ, ഈശ്വരനെ വിചാരിച്ചത് കൊണ്ടുപോയരുത്.
1: വരുന്ന മാസത്തിലല്ലേ കല്യാണം, അപ്പൊ ഞാൻ എടുത്തുതരാം.
2: വേണ്ട,
1: ഇത് വിൽക്കാനൊന്നും പോകുന്നില്ലെന്ന് തൽക്കാലം മണി വെച്ച ചെറുക്കനെന്ന് പറഞ്ഞേ.
2: ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊന്നിട്ട്
1: പോട്ടേക്കുള്ളൂ.
0: കമ്മൽ അനിയത്തിക്ക് വേണ്ടി തന്നെയാണോ വാങ്ങിയത്?
3: അതെ, കമ്മൽ വാങ്ങി വെച്ച വിവരത്തിന് ഞാൻ അവൾക്ക് കത്തും എഴുതിയിരുന്നു.
0: അയ്യപ്പൻ അറിയാതെയാണോ കമ്മൽ വാങ്ങിയത്?
3: അറിയിച്ചാൽ അതും കൂടി കൊണ്ടുപോയി നശിപ്പിക്കും.
0: ഈ കമ്മലിന് എന്ത് വില വരും?
3: 650 രൂപയാണെന്നാണ് രാജമ്മ ചേച്ചി പറഞ്ഞത്. ബില്ല് ചേച്ചിയുടെയിലാണ്.
0: അതാരാ ഈ രാജമ്മ ചേച്ചി?
3: ഇവിടുത്തെ ഒരു നടിയാണ്. കയ്യിൽ കിട്ടും പോലെ കുറേശ്ശെ രൂപ അവരെ ഏൽപ്പിച്ചിരുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ്.
0: ഈ രാജമ്മ ചേച്ചി ഇത്രയേറെ വിശ്വസിക്കാൻ കാര്യം?
3: എന്റെ കഷ്ടതകൾ അറിയാവുന്ന അവർക്ക് എന്നോട് ഇഷ്ടമാണ്. എന്റെ വീട്ടിലെ കാര്യത്തിന് പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുമുണ്ട്.
0: അയ്യപ്പൻ കമ്മലെടുത്തു കൊണ്ടുപോയ വിവരം മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നു?
3: ഇല്ല.
0: കൊല്ലപ്പള്ളിയോട് പറഞ്ഞില്ലേ?
3: ഇല്ല.
0: ബാലഗോപാലിനോടോ?
3: ആരോടും പറഞ്ഞില്ല.
0: പറയുന്നതെല്ലാം സത്യമല്ലേ?
3: അതെ, സത്യമാണ്.
0: അയ്യപ്പൻ അന്ന് കമ്മലുമായിട്ട് പോകുമ്പോ ധരിച്ചിരുന്ന വേഷം എന്താണെന്ന് ഓർമ്മയുണ്ടോ? എന്താ മറുപടി പറയാത്തത്?
3: ശരിക്കും ഓർമ്മിക്കുന്നില്ല.
0: ഒരു മഞ്ഞ ജുബ്ബയും കടന്നീലക്കരയുള്ള ഒരു വേഷ്ടിയുമായിരുന്നു.
3: അതെ, അതായിരുന്നു വേഷം.
0: സംശയമൊന്നുമില്ലല്ലോ?
3: ഇല്ല സാർ, ഇപ്പൊ ഞാൻ ശരിക്കും ഓർമ്മിക്കുന്നു.
0: അയ്യപ്പൻ കയ്യിൽ ഒരു ചെമ്പുവള ഇടാറുണ്ടോ?
3: ഉണ്ട്.
0: ഓൾറൈറ്റ്, രോഹിണിക്ക് ഇപ്പൊ പോകാം. ചെല്ലപ്പൻ
4: വിളിക്കുന്നു. എന്നെയോ?
5: എന്നോടാ കമ്മലിന്റെ കാര്യം ചോദിച്ചല്ലോ രോഹിണി, അദ്ദേഹം അതെങ്ങനെ അറിഞ്ഞു?
3: ഞാൻ പറഞ്ഞു ചേച്ചി, കമ്മലും കൊണ്ടല്ലേ പോയത്.
5: ആര്? അയ്യപ്പനോ? ഓ മഹാഭാവി.
0: തനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ?
6: അസുഖമോ? ഇല്ല.
0: സ്ത്രീകളെ കാണുമ്പോ?
6: ആ അതെ, എന്റെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് സാർ.
0: കാര്യം
6: സ്ത്രീകൾക്കെല്ലാം എന്നെല്ലാം ഇഷ്ടമാണ്, അതുകൊണ്ട് പറഞ്ഞുണ്ടാക്കുന്നതാണ് സാർ.
0: എല്ലാ സ്ത്രീകൾക്കും നിന്നോട് ഇഷ്ടം തോന്നാൻ കാര്യം?
6: അവർക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയും, കൈ കാശില്ലെങ്കിലും എന്നോട് പറയൂ, വേറെ അവരോട് പറയാറില്ല. പറഞ്ഞാൽ ഞാനോട് വാങ്ങിച്ചു കൊടുക്കും.
0: അങ്ങനെയാവുമ്പോ നാടകത്തിൽ നിന്ന് കിട്ടുന്ന പണം തികയാതെ വരുമല്ലോ.
6: വരും സാർ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് പൈസ വരുത്താറുണ്ട്, വീട്ടിൽ നല്ല സൗകര്യമുണ്ട്. പിന്നെ കലയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചതാ.
0: ചുരുക്കി പറഞ്ഞ താൻ നടികളുടെ ഒരു കറവപ്പശുവാണ് അല്ലേ?
6: ഇതൊക്കെ അല്ലേ സാർ ഒരു മനുഷ്യത്വം?
0: രോഹിണിയുടെ കാര്യത്തിലും ഈ മനുഷ്യത്വം കാണിക്കാറുണ്ടോ?
6: അതുകൊണ്ടല്ലേ സാർ അയ്യപ്പനോട് ഈ വഴക്ക്.
0: അയ്യപ്പനുമായിട്ട് സാധാരണ വഴക്കുണ്ടാകാറുണ്ടോ?
6: കൊള്ളാം, എത്ര പ്രാവശ്യം. പക്ഷെ ഞാനൊന്നും ഭവിക്കാറില്ല സാറേ, എനിക്ക് ആ കുട്ടിയോട് സ്നേഹമുണ്ട്, ആ കുട്ടിക്ക് എന്നോടും.
0: ഇനി ഒരു സത്യം കൂടെ പറഞ്ഞാ മതി, അയ്യപ്പൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അതോ കൊന്നോ?
6: അയ്യോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ സാർ, ചാരായ ശാപിച്ച് വഴക്കോട്ടായതിനു ശേഷം അയ്യപ്പനെ ഞാൻ കണ്ടിട്ടേ ഇല്ല.
0: അതെന്നായിരുന്നു?
6: അതിന്റെ പിറ്റേന്ന് മുതലാണ് അയ്യപ്പനെ കാണാതായത്.
0: വഴക്കുണ്ടാകാൻ കാരണം?
6: അത് ഞാൻ പറയണോ സാർ?
0: പറയണം.
6: എനിക്ക് അത്താഴത്തിന് മുമ്പ് ശകലം കഴിക്കുന്ന ശീലമുണ്ട്.
7: നീ ഇതുവരെ പോയില്ലേ? തന്തപ്പടി വരാ പോകാൻ പറ്റൂ, നീ ഇവിടെ തന്നെ നിന്നോ, ഞാനിപ്പോ രൂപ കൊണ്ട് ഉടനെ വരാം എന്നും പറഞ്ഞു പോയതാ.
8: എന്നാ നീ ഇവിടെ കുറെ ഇരിക്കുകയുള്ളൂ? എന്റെ പൊന്ന് വിഷ്ണു, വേറെ ആരെ മനസ്സിലാക്കിയില്ലെങ്കിലും സ്വന്തം തന്ത മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും വേണ്ടേ? ദേ അയാളിന് വരാനൊന്നും പോകുന്നില്ല, അയാളപ്പോഴേ തോന്നി ഒഴിക്ക് പോയി കാണും.
9: വെറുതെ നോക്കിയിരിക്കണ്ട, അയാൾ വരത്തില്ല എന്ന് അപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞതാ. ആ പിന്നെ സ്വന്തം തന്തയല്ലേ, കാത്തിരിക്കാതിരിക്കാൻ പറ്റുമോ?
8: അത് മക്കളോട് സ്നേഹമുള്ള തന്തയായിരിക്കണ്ടേ. വിഷ്ണു നേരങ്ങളാതെ വീട്ടിൽ പോ.
7: വീട്ടിൽ പോകണമെങ്കിലേ വണ്ടിക്ക് ഒരുക്കി പൈസ വേണ്ടേ?
8: അപ്പൊ അതുമില്ല. ഇത് പറയോ,
7: ഒപ്പിക്കാം.
4: ആ വാല ഉണ്ടോ അവിടെ? ആ വായ നോക്കി. നീ ഇവിടെ ഉണ്ടോ? എന്റെ മോൻ നിന്റെ ആരാ? എന്റെ മോൻ നിന്റെ ആരാ?
10: അയ്യപ്പൻ
4: എന്റെ ഭാര്യയോ?
10: ഓ
4: എന്റെ ഭാര്യയോ?
10: അയ്യപ്പന്റെ ഭാര്യ അല്ല എന്റെ
4: ഭാര്യ. ഭാര്യപ്പാളി എന്നാടാ നീ എന്റെ മോന് വണ്ടി കൂലിയും കൊടുത്ത് പറഞ്ഞു?
10: അവൻ നിന്ന് കാലി കിടക്കട്ടെന്ന് ഞാൻ ചെയ്തില്ലയോ?
4: ഞാൻ രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടല്ലടാ അവൻ അവിടെ നിന്നത്. എന്നിട്ട് ഞാൻ മൂന്നും നിരത്ത് പൊങ്ങാത്തവനാണ്, മക്കളോട് സ്നേഹമില്ലാത്തവനാണെന്നൊക്കെ നീ ആ ചെല്ലപ്പിനോട് പറഞ്ഞു പറഞ്ഞില്ലടാ? നീ പറഞ്ഞാ
10: അത് ഞാൻ ഒരു ശൈലി ഒപ്പിച്ച് പറഞ്ഞില്ല.
4: നിന്റെ അമ്മ
0: അതിനുശേഷം നിങ്ങൾ ഏറ്റുമുട്ടിയത് എവിടെ വെച്ചാണ്?
11: ഏറ്റുമുട്ടല്ലോ.
0: അയ്യപ്പൻ വരുന്ന വഴിയിൽ നിങ്ങൾ ആയുധവുമായിട്ട് കാത്തുനിന്നോ അതോ?
11: ഏറ്റുമുട്ടലൊന്നും ഉണ്ടായിട്ടില്ല സാർ.
0: നിങ്ങളെ തല്ലിയതിന് നിങ്ങൾ പകരം ചോദിച്ചില്ലേ?
11: കുടിച്ച് ബോധമില്ലാത്തവൻ. ഞാൻ അത്ര കാര്യമാക്കിയില്ല, നേരെ ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചു.
0: ഏത് ഹോട്ടലിൽ?
11: ഹോട്ടൽ എവറസ്റ്റ്. പതിവായി ഞാൻ അവിടെ നിന്ന് ഊണ് കഴിക്കാറുള്ളത്.
0: ഊണ് കഴിച്ചിട്ട് എന്ത് ചെയ്തു?
11: നേരെ ക്യാമ്പിലേക്ക് പോന്നു.
0: ക്യാമ്പിൽ എത്ര മണിക്കെത്തി?
11: ഒരു 10:30 കാണും.
0: എന്നിട്ട് നിങ്ങൾ ആയുധവും എടുത്ത് വെളിയിൽ പോയി അല്ലേ?
11: അയ്യോ ഇല്ല സാർ, ഞാനൊന്നും പോയില്ല.
0: നിങ്ങൾ ഇവിടെ വന്നത് ക്യാമ്പിലുള്ളവർ ആരെയും കണ്ടോ?
11: അത് ഞാൻ ശ്രദ്ധിച്ചില്ല. വന്ന വഴി പാവിളിച്ചോട് തുടങ്ങിപ്പോയി.
0: നിങ്ങൾ വലിയ പണക്കാരാണെന്നല്ലേ പറഞ്ഞത്?
11: വീട്ടിൽ കുറെ സ്വത്തൊക്കെ ഉണ്ട്.
0: അപ്പോ നല്ല സ്വാധീന ശക്തിയുണ്ട് അല്ലേ?
11: എനിക്ക് ധാരാളം ബന്ധുക്കളുണ്ട്.
0: ശരി പോക്കോ. അയ്യപ്പന്റെ ശവ എവിടെ ഇട്ടിരിക്കുന്നു?
11: അയ്യോ എനിക്കറിയില്ല സാർ. ചായ ഷാപ്പിൽ നിന്ന് പിരിഞ്ഞത് പിന്നെ അയ്യപ്പനെ ഇന്നു വരെ കണ്ടിട്ടില്ല.
0: ചെല്ലപ്പൻ, നീ ഇവിടെ തന്നെ അല്ലേ താമസം?
12: അതെ സാർ.
0: അന്ന് ബാലഗോപാൽ വിഷ്ണുവിന് വണ്ടിക്കൂലി കൊടുത്തു വിട്ടല്ലോ, അതിനുശേഷം അയ്യപ്പൻ ഇവിടെ വന്നിരുന്നു?
12: ആ വന്നിരുന്നു, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്നിരുന്നു. ചെറുക്കൻ എന്തിയെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ബാലഗോപാലൻ പറഞ്ഞു വിട്ടെന്ന്. ഉടനെ ബാലഗോപാലിനെ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു.
0: അന്ന് രാത്രി ബാലഗോപാൽ ക്യാമ്പിൽ വന്നപ്പോ ചെല്ലപ്പൻ ഇവിടെ ഉണ്ടായിരുന്നു.
12: അയാൾ എപ്പോഴാ വന്നതെന്ന് എനിക്കറിയില്ല സാർ. ഞാൻ അന്ന് ഒരു 9 മണിയോടെ ഉറങ്ങാൻ കിടന്നു.
0: അയ്യപ്പനെ കാണാതായതിനെ കുറിച്ച് ചെല്ലപ്പൻ എന്തെങ്കിലും പറയാനുണ്ടോ?
12: അയാൾ തിരിച്ചു വരുമെന്ന് തന്നെയാണ് സാർ എന്റെ വിശ്വാസം.
0: അങ്ങനെ വിശ്വസിക്കാനുള്ള ന്യായം?
12: ഇതിനു മുൻപ് ഒരിക്കൽ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയി. കുറെ കാലത്തേക്ക് യാതൊരു വിവരമില്ലായിരുന്നു. ഒരു ദിവസം ഓർക്കാപ്പുറത്ത് കയറി വന്നു.
0: ഇപ്രാവശ്യവും പിണങ്ങിയാണോ പോയത്?
12: പുള്ളിക്കാരന് പോകാൻ അങ്ങനെ പിണക്കൊന്നും വേണമെന്നില്ല. എവിടെ നിന്നെങ്കിലും കുറെ രൂപ കിട്ടി കാണും, എന്നാ ഒന്ന് സർക്കിറ്റ് അടിച്ചേക്കാമെന്ന് കരുതിയിരിക്കും. ഏതെങ്കിലും ഒരു പെണ്ണും കാണും.
0: പുതിയ ഏതെങ്കിലും പെണ്ണുമായിട്ട് അയ്യപ്പന് ബന്ധമുള്ള വിവരം ചെല്ലപ്പൻ അറിയാവോ?
12: എനിക്കതൊന്നും അറിയില്ല സാർ, ഞാൻ അയാളുടെ സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ.
0: ശരി, ചെല്ലപ്പൻ പോയി കൊല്ലപ്പള്ളി വരാൻ പറയും.
13: സാറിനെ അന്വേഷിക്കുന്നു പറഞ്ഞു.
0: നിങ്ങളാണോ മിസ്റ്റർ കൊല്ലപ്പള്ളി?
13: അതെ. ഇരിക്കൂ.
0: നിങ്ങൾ രോഹിണിയെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടോ?
13: ഇല്ല.
0: ഉണ്ടെന്ന് രോഹിണി പറഞ്ഞാലോ?
13: പറയാനിടയില്ല.
0: നിങ്ങൾ രോഹിണിയെ കാണാൻ അവരുടെ വീട്ടിൽ പോകാറുണ്ടോ?
13: ഇല്ല.
0: പിന്നെ ഒരിക്കൽ അവിടെ പോയെന്നും അയ്യപ്പനുമായിട്ട് വഴക്കുണ്ടായി എന്നൊക്കെ കേട്ടല്ലോ.
13: ഒരിക്കൽ പോയിട്ടുണ്ട്,
0: അയ്യപ്പൻ ഇല്ലാത്തപ്പോ.
13: അപ്പോ അയ്യപ്പൻ ഇല്ലായിരുന്നു.
0: രോഹിണിയെ കാണാൻ പോയതാ?
13: അല്ല.
0: പിന്നെ പരിചയമുള്ളവരെ കണ്ടിട്ടൊന്നും പറയാ പോകുന്നത് ശരിയാണ്, അതുകൊണ്ട്
14: വന്നതാണ്.
13: ഒരല്പ തിടുക്കമുണ്ട്, അച്ഛന് നല്ല സുഖമില്ല, ഡോക്ടറെ ഒന്ന് കാണണം. അയ്യപ്പനുണ്ടോ?
14: ആളിനെ പറ്റി അറിയാമല്ലോ, രാവിലെ പോയതാണ്. ഇനി രാത്രി ലക്കില്ലാതെ കയറി വരും.
13: എല്ലാം എനിക്ക് നല്ലപോലെ അറിയാം. കുട്ടി ഇവിടെ താമസിച്ച് ഈ ദുഃഖമൊക്കെ അനുഭവം.

0: മിഥി എന്ന് പറഞ്ഞാൽ മതിയല്ലോ.
1: വീട്ടിലാരൊക്കെയുണ്ട്?
0: അമ്മയും രണ്ട് അനുജത്തിമാരും ഉണ്ട്. അമ്മയ്ക്ക് സുഖമില്ല, എനിക്ക് നാടകമുള്ളത് കൊണ്ട് അവര് പട്ടിണി കൂടാതെ കഴിയുന്നു. കഴിയുമെങ്കിൽ നാടകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് എന്റെ ഇപ്പോഴുള്ള ആഗ്രഹം.
1: അതെന്താ?
0: ജീവിതം പോലും മടുത്തു കഴിഞ്ഞു, പിന്നെ നാടകത്തിന്റെ കാര്യം പറയണം. ആത്മഹത്യ ചെയ്താൽ എന്റെ വീട് നശിക്കും, അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ചേട്ടനെ പോലുള്ള നല്ല ആളുകൾ കൂടെ ഉള്ളത് മാത്രമാണ് ഒരാശ്വാസം.
1: എന്റെ കഴിവിലൊതുങ്ങുന്ന എന്ത് സഹായവും കുട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്തു തരും, പറയാൻ മടിക്കരുതെന്ന് മാത്രം.
2: കൊല്ലപ്പള്ളി
3: എഴുന്നേക്കണോ?
2: നീ വലിയ വില്ലനാണല്ലേടാ.
3: എന്താ റോള് വല്ലതും ഉണ്ടോ കയ്യില്?
2: നീ എന്റെ വീട്ടിൽ വന്നിരുന്നോ?
3: നിന്റെ വീട്ടിൽ ആരും വന്നോടൊന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടോ?
2: നീ അവളെ കാണാൻ വന്നതല്ലേടാ.
3: എന്താ രോഹിണിയെ കാണാൻ കൊള്ളില്ലേ? നല്ല ഐശ്വര്യമുള്ളൊരു പെണ്ണ്, നിന്നോടൊന്നിച്ച് താമസിക്കുന്ന ഒരു ദോഷം മാത്രമേ ഉള്ളൂ.
2: രമ്മാടത്തെ ഞാൻ പറയുന്നു,
3: ഒളകടാ. എവിടെ നിനക്ക് വളക്കണ്ട്?
2: എടാ നിന്നെ ഓർത്തില്ലെങ്കിൽ ഈ കമ്പനിയുടെ വാക്കച്ചൻ എനിക്ക് ഓർമ്മിക്കണം.
3: ഇവിടുപ്പോ വാക്കച്ചൊന്നുമില്ലല്ലോ, ഞാനല്ലേ ഉള്ളു, എന്നെ അങ്ങ് ഓർത്താ മതി. നീ എടുത്താ പൊങ്ങത്തില്ലേ ഇപ്പ നിന്റെ പാട് നോക്ക്. കളിയടാ. അതിനുശേഷം നിങ്ങൾ മാനസികമായി നല്ല അടുപ്പത്തിലല്ലായിരുന്നോ?
1: അല്ലായിരുന്നു.
3: ഇനിയിപ്പോ അയ്യപ്പൻ മരിച്ച നിലയ്ക്ക് രോഹിണിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം അല്ലേ?
1: അതിനിപ്പോ അയ്യപ്പൻ മരിച്ചിട്ടില്ലല്ലോ സാർ.
3: മരിച്ചിട്ടില്ലെന്ന് ഉറപ്പുണ്ടോ?
1: ഉറപ്പാണ് സാർ.
3: എന്താ ഉറപ്പ്?
1: ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മരിക്കത്തക്ക കാര്യങ്ങളൊന്നും ഉണ്ടായതായിട്ട് അറിവില്ല.
3: ആ അതൊരു നല്ല ഉറപ്പല്ല. ആ അതിരിക്കട്ടെ. അയ്യപ്പനെ കാണാതെ വിവരത്തെ കുറിച്ച് രോഹിണി എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞോ?
1: ഇല്ല.
3: നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചോ രോഹിണിയോട്?
1: ചോദിച്ചില്ല.
3: നിങ്ങൾ അവസാനം അയ്യപ്പനെ കാണുന്നത് എപ്പോഴാ? എന്തായി നോക്കുന്നേ?
1: അല്ല, അവസാനമായി കണ്ടത് എപ്പോഴാണെന്ന് ഓർമ്മിച്ചെടുക്കായിരുന്നു.
3: ആ അയ്യപ്പൻ എങ്ങനെ മരിച്ചെന്നാ നിങ്ങൾ പറഞ്ഞത്?
1: മരിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല സാർ.
3: ഓ, ജീവിച്ചിരിപ്പുണ്ടാവുമെന്നാണല്ലോ പറഞ്ഞത്. ശരി, നിങ്ങൾ പോയി വരുണനോട് വരാൻ പറയും.
4: ഓരോരുത്തന്മാരെവിടെങ്കിലും പോയി ഒളിച്ചിരിക്കും, അതിന്റെ ബുദ്ധിമുട്ട് നമുക്കും. എന്തൊരു ബോർ ഏർപ്പാടാണിത്. ഗുഡ് മോർണിംഗ് സാർ. സാർ ഇവിടുന്ന് ബോറടിച്ചായിരിക്കും അല്ലേ? അവരവരുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ ഒക്കോ. ചായ എടുത്തിട്ടെ സാർ?
3: എഴുന്നേക്കടാ. പറഞ്ഞു
4: ഇല്ല.
3: പിന്നെ ഇരുന്നതോ?
4: കസേര കണ്ടതുകൊണ്ട് ഇരുന്ന് പോയതാണ്.
3: കസേര കണ്ടാ നീ അപ്പ ഇരിക്കുമല്ലടാ.
4: സാധാരണ എങ്ങനെയാണ്? വേണ്ട സാർ, നിന്നോളാം.
3: ഇരിക്കാൻ പറഞ്ഞോളാം. ഇല്ലടാ, നീ വലിയ കോമഡിയനാണ് അല്ലടാ.
4: അല്ല സാർ, എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് കരയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴും എന്തെങ്കിലും വിട്ടിത്തങ്ങൾ കാണിക്കുകയോ പറയുകയോ ചെയ്ത് സ്വയം ചിരിക്കാൻ നോക്കും.
3: കരയാൻ മാത്രം നിന്റെ വീട്ടിൽ എന്താ കാര്യം?
4: അച്ഛന് പ്രാന്താണ്, അമ്മയ്ക്ക് വാദം, മൂത്ത പെങ്ങൾ ഒളിച്ചോടിപ്പോയി, ഇളയ പിള്ളേരെ പഠിപ്പിക്കാൻ കാശില്ല. ചിരിക്കാതിരിക്കാൻ പറ്റുമോ സാർ?
3: ആ ഓട്ടെ, സാരമില്ല. അയ്യപ്പൻ എവിടെ പോയിരിക്ക?
4: എങ്ങും പോയതല്ല സാർ, അയ്യപ്പനെ കൊന്നതാണ്.
3: കൊന്നതോ?
4: ആര്? ദൈവം. അല്ലാതെ ആര്?
5: അവൻ ഈ ഭൂമിക്കൊരു ഭാരമാണ്. ആ രോഹിണിയെ കണ്ണീര് കുടിപ്പിക്കുന്ന കാണുമ്പോ അവനെ കുത്തിക്കൊന്നുകളഞ്ഞാൽ എന്തെന്ന് എനിക്ക് വരെ തോന്നിയിട്ടുണ്ട്.
3: അപ്പൊ താൻ പറയുന്നത് അയ്യപ്പൻ ജീവിച്ചിരിപ്പില്ലെന്നാണോ?
5: സാർ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അന്യരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി അവൻ വരാതിരിക്കില്ല. ഒളിച്ചിരുന്നാ നടക്കുമോ സാർ? അയ്യപ്പനെ അവന്റെ മകൻ തന്നെ കൊന്നിട്ടുണ്ടെന്നാണ് എന്റെ ബലമായ സംശയം. ആ ചെറുക്കനൊരു മഹാപെശക, സാക്ഷാൽ തന്തക്കാലൻ എന്ന് പറഞ്ഞാൽ അവനാ ആ വിഷ്ണു.
3: അങ്ങനെ തോന്നാൻ കാരണം?
5: അയ്യപ്പനെ കാണാതായ ദിവസം അവനിവിടെ വന്നിരുന്നു. ഇതെന്റെ അവസാനത്തെ വരവാണ്, ഇനി തന്തയോട് പണം ചോദിക്കാൻ ഞാൻ വരില്ല എന്നവൻ തീർത്ത് പറഞ്ഞു. അപ്പോഴേ എനിക്ക് സംശയം തോന്നി, ഇവൻ തട്ടും. സാറ് സംശയിക്കണ്ട, അയ്യപ്പനെ ആ വിഷ്ണു തട്ടിക്കളഞ്ഞിട്ടുണ്ട്. രണ്ടും ദൈവനാമങ്ങൾ, അയ്യപ്പനും വിഷ്ണു.
6: ഒരു മാസത്തിനു ശേഷം എല്ലാവരും അയ്യപ്പനെ കുറിച്ച് പൂർണ്ണമായും മറന്നു തുടങ്ങിയപ്പോൾ കമ്പനി ഓഫീസിനും അയ്യപ്പന്റെ വാടക വീടിനും ഇടയിലുള്ള ഒരു നെൽപ്പാടത്ത് നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹവും ഒരു തകർന്ന ഗ്ലാസ് കുപ്പിയും കണ്ടെത്തി.
5: കലാകാരന്റെ ശവശരീരം കാലിച്ചാക്കിൽ. കഴിഞ്ഞ രണ്ടു മാസത്തിലേറെയായി കാണാതിരുന്ന കൃഷ്ണപുരം ഭാവ. കലാകാരന്റെ ശവശരീരം കാലിച്ചാക്കിൽ കഴിഞ്ഞ രണ്ടു മാസത്തിലേറെയായി കാണാതിരുന്ന കൃഷ്ണപുരം ഭാവന തിയേറ്റേഴ്സിലെ തബലിസ്റ്റായിരുന്ന അയ്യപ്പന്റെ ശവശരീരം ഒരു ചാക്കിൽ കെട്ടിയ നിലയിൽ ഭാവന തിയേറ്റേഴ്സിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അകലെയുള്ള കറ്റാണം റോഡിൽ ചിരുതച്ചിറ പാടത്തിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്നു. ബലബല, ഇതൊരു കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടതോടുകൂടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. അല്ലെ, നമ്മുടെ അയ്യപ്പനാരോ കൊന്നാണെന്ന്. ചേച്ചി, നമ്മുടെ അയ്യപ്പനാശം മരിച്ചതാ, ശവം കറ്റാണ റോഡിൽ നിന്ന് കണ്ടുകിട്ടിയെന്ന് ഇന്നത്തെ പേപ്പറിലുണ്ട്. ആരോ കൊന്നതാണെന്ന്.
6: കേസ് ഇപ്പോൾ ഒരു കൊലപാതകമാണെന്ന് തെളിഞ്ഞതിനാൽ പോലീസ് അന്വേഷണത്തിന്റെ സ്വഭാവം ശക്തമാക്കിയിരുന്നു. അയ്യപ്പനെ കുത്താൻ ഉപയോഗിച്ചതായി പറയപ്പെടുന്ന പൊട്ടിയ കുപ്പി പരിശോധിക്കുമ്പോൾ JK എന്ന അക്ഷരങ്ങൾ കുത്തിവച്ച ഒരു ജോഡി താക്കോൽ ജേക്കബ് കണ്ടെത്തുന്നു. ആദ്യാക്ഷരങ്ങൾ ജോസഫ് കൊല്ലപ്പള്ളിയാണെന്ന് അയാൾ സംശയിച്ചു. നാടക പ്രകടനത്തിന് ശേഷം പോലീസ് നിശബ്ദമായി കൊല്ലപ്പള്ളിയെ അറസ്റ്റ് ചെയ്യുന്നു. ചോദ്യം ചെയ്യലിൽ വഴിയിൽ ഒരു ചെറിയ കശപിശയ്ക്കിടെ അയ്യപ്പനുമായി ഏറ്റുമുട്ടുകയും ശേഷം താൻ അബദ്ധത്തിൽ കൊലപാതകം നടത്തിയതായും കൊല്ലപ്പള്ളി സമ്മതിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കുറ്റസമ്മതം പോലീസിനെ പൂർണ്ണമായും ബോധ്യം വരുന്നില്ല. ജേക്കബ് കൂടുതൽ അന്വേഷണം നടത്തുകയും രോഹിണിക്കൊപ്പം താമസിച്ചിരുന്ന അയ്യപ്പന്റെ വാടക വീട്ടിൽ നിന്ന് കൊലപാതക ആയുധമായി ഉപയോഗിച്ച ഗ്ലാസ് കുപ്പിയുടെ ഒരു കഷണം വീണ്ടെടുക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം കൊല്ലപ്പള്ളി അറസ്റ്റിലാകുന്നത് അറിയാതെ ഒരു വലിയ ഷോയിൽ പങ്കെടുക്കാൻ സംഘം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഗവർണറായിരുന്നു മുഖ്യാതിഥി. തിരുവനന്തപുരം നഗരത്തിലാണ് പരിപാടി നടത്താൻ നിശ്ചയിച്ചിരുന്നത്. കൊലപാതകത്തിൽ രോഹിണിക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്താൻ കൊല്ലപ്പള്ളിയെ തന്ത്രപരമായി ഉപയോഗിക്കാനാണ് പോലീസ് പദ്ധതിയിടുന്നത്. നാടകം അവതരിപ്പിക്കാൻ അദ്ദേഹം നേരിട്ട് തിയേറ്ററിൽ എത്തുമെന്ന് അറിയിക്കാൻ അദ്ദേഹത്തെ നാടക കമ്പനിയുമായി ഫോണിൽ സംസാരിക്കാൻ പോലീസ് അനുവദിച്ചു. കൊല്ലപ്പള്ളി വേദിയിൽ വൈകിയെത്തുകയും കൊലപാതക കുറ്റത്തിന് താൻ അറസ്റ്റിലായതായി രോഹിണിയോട് വേദിക്ക് പിന്നിൽ നിന്ന് പറയുകയും ചെയ്യുന്നു. പരിഭ്രാന്തിയോടെ രോഹിണി വേദിയിലേക്ക് കയറി അയ്യപ്പനെ കൊന്നതായി പരസ്യമായി സമ്മതിക്കുന്നു.
7: ഹലോ, കൊല്ലപ്പള്ളിയാണോ? എവിടുന്നാ സംസാരിക്കുന്നത്? ഞങ്ങളെല്ലാം വളരെ വിഷമിച്ചിരിക്കുക.
3: കൃത്യസമയത്ത് നാടകസ്ഥലത്ത് എത്തിക്കൊള്ളാമെന്ന് മാത്രം പറഞ്ഞാൽ മതി.
1: ഹലോ, എവിടെ എവിടുന്നാന്ന് പറഞ്ഞാ വക്കച്ചൻ അറിയത്തില്ല. നിങ്ങൾ നേരെ തിയേറ്ററിലോട്ട് വെക്കോളൂ, കൃത്യസമയത്ത് ഞാനവിടെ
3: എത്തിക്കൊള്ളാം. ഇന്നത്തെ നാടകത്തിന് ഇങ്ങനെ ഒരു സൗജന്യം ചെയ്യാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് ചെയ്യുന്നതാ, അറിയാമല്ലോ.
7: വേഗം കയറിക്കേ.

0: അയ്യപ്പനെ കൊന്നതിന് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്.
1: ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ?
2: ശ്രീദേവി, മോളെ ശ്രീദേവി, മോളെ ശ്രീദേവി, മോളെ ശ്രീദേവി.
1: നീ ഇതുവരെ എന്ത് ചെയ്യായിരുന്നു മോളെ? ഈ വേഷത്തിലാണോ ക്ഷേത്രത്തിൽ പോകുന്നത്?
3: ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണ്ടി ആരും കുറ്റമറ്റെടുക്കണ്ട. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണ്ടി ആരും കുറ്റമറ്റെടുക്കണ്ട.
4: നീ എന്താ മോളെ ഈ പിക്കുംപേയും പറയുന്നത്? ക്ഷേത്രത്തിൽ പോകുന്നത് ഈ വേഷത്തിലാണോ നാട്ടം ചോദിക്കുന്ന കേട്ടില്ലേ?
3: കുറ്റം ചെയ്ത് ഞാനാണ്. ഞാനത് തുറന്നു പറയും. എനിക്ക് വേണ്ടി ആരും കുറ്റമറ്റെടുക്കണ്ട.
1: നീ ഇതുവരെ എന്തെടുക്കായിരുന്നു മോളെ? ക്ഷേത്രത്തിൽ പോകുന്ന ഈ വേഷത്തിലാണോ?
3: ഞാൻ സമ്മതിക്കില്ല. ഇല്ല ഇല്ല, കുറ്റം ചെയ്ത് ഞാനാണ്. ഞാനത് തുറന്നു പറയും. ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല.
1: മോളെ ക്ഷേത്രത്തിൽ വരുന്നില്ലേ?

0: ഞാനത് വിറ്റു.
1: വളയെടുക്കുക ആളില്ലാത്തോണ്ട് ഞാൻ അങ്ങ് വിറ്റു. നീ എന്തിനാണ് നിന്റെ അനിയത്തിയെ കെട്ടിച്ചുവിടായി പാവൊക്കെ വിടുന്നത്? അവളെ ഇനി വിളിച്ചോണ്ടുവാ, നമുക്ക് ഇവിടെ താമസിക്കാം. അവളും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കില്ലേ? പേടിക്കണ്ട, അവള് വന്നാൽ നിന്നെ ഞാൻ പറഞ്ഞു വിടത്തുന്നു.

0: ജീവിച്ചാൽ ഇനിയും എന്നെ പോലുള്ള രോഹിണിമാരുണ്ടാവും. ഒരു സ്ത്രീയെ പോലും ഇനി നീ നശിപ്പിക്കാൻ പാടില്ല, പാടില്ല, പാടില്ല.
1: കൊലപാതകത്തിന്റെ ഉദ്ദേശം രോഹിണി പോലീസിനോട് സമ്മതിക്കുകയും അവരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്യുന്നു. അയ്യപ്പൻ അവളുടെ കമ്മലുകൾ വിറ്റതിനു ശേഷം രോഹിണിയോട് ചെയ്തതുപോലെ അവളുടെ സഹോദരിയെ തന്റെ ഇംഗിതത്തിന് പാത്രമാക്കുകയും കുടുക്കുകയും അവളുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യുമെന്ന് അയാൾ രോഹിണിയെ പരിഹസിച്ചു. അവന്റെ പരിഹാസങ്ങൾ അവളെ കോപാകുലയാക്കി. അവൾ തറയിൽ വീണുടഞ്ഞ മദ്യക്കുപ്പിയെടുത്ത് അയ്യപ്പനെ കുത്തുകയായിരുന്നു. തുടർന്ന് അവൾ കൊല്ലപ്പള്ളിയുടെ സഹായം തേടി. അയാൾ മൃതദേഹം നെൽവയലിൽ ഒളിപ്പിച്ചു. രോഹിണിയുടെ കുറ്റസമ്മതത്തെ തുടർന്ന് കൊല്ലപ്പള്ളിയെയും രോഹിണിയെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ബാക്കിയുള്ള സംഘം നിശബ്ദമായി ബസ്സിൽ കയറി സംഭവ സ്ഥലത്ത് നിന്നും യാത്ര തിരിക്കുന്നു. പ്രൊഫഷണൽ നാടകങ്ങൾ തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് കെ ജി ജോർജ് യവനികയുമായി വരുന്നത്. ചിത്രത്തിൽ സൂചിപ്പിക്കുന്നതുപോലെ ഒരു വർഷം 300 കളികൾ വരെ ഉണ്ടായിരുന്ന കാലം. ഒരു മിസ്റ്ററി ത്രില്ലർ ഗംഭീരമായി സ്ക്രീനിൽ കാണിച്ചു തന്നു എന്നതിനപ്പുറം നാടകവും സിനിമയും ജീവിതവുമൊക്കെ ചേർത്ത് വെച്ച് കെ ജി ജോർജ് നമ്മളോട് സംവദിക്കുന്നുണ്ട്. നാടകത്തിൽ തോക്കെടുത്ത് നിറയൊഴിക്കാൻ കഴിവുള്ള വേണുനാഗവള്ളിയുടെ കഥാപാത്രം ജീവിതത്തിൽ എങ്ങനെയായിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും മികച്ച സാക്ഷ്യപ്പെടുത്തൽ. നമ്മൾ കാണുന്ന സ്റ്റേജിലെ നാടകം, അതിന് പിന്നിൽ നിൽക്കുന്നവരുടെ ആത്മസംഘർഷങ്ങൾ, തൻ്റെ ഊഴമാകുന്ന സമയത്ത് ജഗതിയുടെ കഥാപാത്രത്തെയാണ് നാം കാണേണ്ടത്. അയാൾ താനായി തന്നെ നിന്ന് ബീഡി വലിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് മുത്തച്ഛനായി സ്റ്റേജിൽ കയറി അരങ്ങു തകർക്കുന്നു. ഒരാൾക്ക് കഷ്ടിച്ച് കടന്നു പോകാനുള്ള വഴിയിലൂടെ പ്രൗഢിയോടെ നടന്നു വരുന്ന കഥാപാത്രങ്ങൾ, തിലകൻ പിടിച്ചു തള്ളി സ്റ്റേജിന് പുറത്തെത്തുമ്പോൾ നെടുമുടി കഥാപാത്രമല്ലാതെയാവുന്നത്, രണ്ട് നാടക സീനുകൾ യവനിക കാണിച്ചു തരുമ്പോൾ ആത്മസംഘർഷങ്ങളുടെ വേലിയേറ്റവും കൂടെ കാണിച്ചു തരുന്നുണ്ട്. സിനിമയിലെ അയ്യപ്പൻ തിരോധാനത്തിനപ്പുറത്തേക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പാർട്ട് ഇതുകൂടിയാണ്. ക്ലൈമാക്സിൽ നാടകവും ജീവിതവും ഒന്നിലേക്ക് മാറ്റപ്പെടുമ്പോൾ അഭിനയിക്കാൻ മറന്നുപോകുന്ന രോഹിണി തന്നെയാണ് യവനികയുടെ കാഴ്ചയിൽ അടയാളപ്പെടുത്തുന്ന മറ്റൊന്ന്. നാടക ട്രൂപ്പിലെ ഓരോ കഥാപാത്രത്തെയും അത്രയും സൂക്ഷ്മമായി തന്നെ കാണാൻ അഭിനേതാക്കളുടെ പ്രകടനം കൂടെ മുതൽ കൂട്ടാവുന്നുണ്ട്. തിലകൻ, നെടുമുടി വേണു, ജഗതി ശ്രീകുമാർ, ശ്രീനിവാസൻ, ജലജ, വേണുനാഗവള്ളി തുടങ്ങിയവരെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് ചിത്രത്തിൽ. മമ്മൂട്ടിയുടെ ജേക്കബ് ഈരാളിയും അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നു തന്നെയാണ് എന്നതിൽ തർക്കമില്ല. അയ്യപ്പനെക്കുറിച്ച് കുറച്ചേറെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചിത്രത്തിൽ നാട്ടിലെ ബന്ധത്തിൽ അയ്യപ്പനൊരു മകനുണ്ട്. മകൻ തന്തക്കാലനാണെന്ന് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അത്രത്തോളം ഫ്രസ്ട്രേറ്റഡായ ഒരു മനുഷ്യൻ. അച്ഛന്റെ അടുത്ത് കാശു വാങ്ങാൻ വരുന്ന മകനെ കാണണം. അവൻ ശാരീരികമായി ഒരു തരത്തിലും ആരെയും ദ്രോഹിക്കുന്നത് കാണിക്കുന്നില്ലെങ്കിൽ കൂടിയും നോട്ടം കൊണ്ടും സംസാരം കൊണ്ടും അയ്യപ്പനെ കൊല്ലാൻ പോലും മടിയില്ലാത്തവനാണെന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. അശോകനാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗംഭീര പ്രകടനമെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം. മുൻപ് ഈ ചിത്രം കാണാൻ ഭാഗ്യം ലഭിച്ചവരുണ്ടാകുമല്ലോ. അവരുടെ അഭിപ്രായത്തിൽ ഭരത് ഗോപി സ്ക്രീനിൽ വരുമ്പോൾ തിയേറ്ററിലും മദ്യം മണക്കുമെന്ന പോലെയാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഭരത് ഗോപിയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കഥാപാത്രം കൂടിയാണ് തബലിസ്റ്റ് അയ്യപ്പൻ. സാക്ഷാത്കരിക്കപ്പെടുന്ന പ്രണയങ്ങളും വില്ലനിൽ നിന്ന് നായകനിലേക്കുള്ള

0: ചുവടുമാറ്റങ്ങളും എല്ലാം ചിത്രത്തിലെ നാടകം സമ്മാനിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ചായം തേച്ച മുഖവുമായി നടക്കേണ്ടി വരുമ്പോൾ, സാധാരണ ജീവിതം കൂടി നയിക്കാൻ പറ്റാതെ വരുമ്പോൾ മനസ്സിൽ ആഞ്ഞടിക്കുന്ന തിരമാലകളുണ്ട്. പക്ഷേ സ്റ്റേജിൽ അവർ കഥാപാത്രങ്ങളാണ്, അഭിനയിക്കുന്നതിനാണ് പ്രതിഫലം. കാഴ്ചയുടെ പുസ്തകം തന്നെയാണ് യവനിക. 4 ഗംഭീര ഗാനങ്ങളുണ്ട് ചിത്രത്തിൽ. കദളീവനങ്ങൾ, മിഴികളിൽ നിറകതിരായി, ചെമ്പക പുഷ്പ സുവാസിതയാമം എന്നിവ ഇന്നും ആഘോഷിക്കപ്പെടുന്ന ഗാനങ്ങളാണ്. ഇവ കൂടാതെ മച്ചാനെ തേടിയെന്ന രോഹിണിയുടെ നാടോടി നൃത്തത്തിലൂടെയാണ് സിനിമയിൽ കാണിച്ചു തരുന്നത്. യവനികയിൽ അഭിനയിക്കുന്ന സമയത്ത് അവരിൽ ആരും തന്നെ താരപരിവേഷമുള്ളവരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ആരോഗ്യകരമായ മത്സരമുണ്ടായത് സിനിമയുടെ മികവിന് പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവരിൽ തിരക്കുള്ള നടൻ നെടുമുടി വേണു മാത്രമായിരുന്നു. ഓർസൺ വെൽസിന്റെ സിറ്റിസൺ കെയ്ൻ എന്ന ചിത്രത്തോട് സാമ്യമുള്ള രീതിയിലാണ് യവനിക അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് KG ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫ്ളാഷ് ബാക്ക് സീനുകൾ വരുമ്പോഴും പ്രേക്ഷക ചിന്തകളെ മാറ്റിവെക്കാൻ വിടാത്ത ആഖ്യാന ശൈലിയും ശ്രദ്ധേയമാണ്. കാണികളും അരങ്ങും അണിയറയും നിറയുന്ന കാഴ്ചകൾ. ആലപ്പുഴയിലെ നാടക സംഘങ്ങളുമായി ബന്ധപ്പെട്ടു നിന്ന ഉസ്മാൻ എന്ന വ്യക്തിയുടെ തിരോധാനമാണ് ഈ സിനിമയിലേക്കുള്ള വഴിതെളിച്ചത്. തിരക്കഥയിൽ തന്നെ വലിയ രീതിയിൽ എഡിറ്റിംഗ് നടന്ന ഒരു സിനിമയാണ് യവനിക. തകഴിയുടെ ചെമ്മീൻ രാമു കാര്യാട്ട് സിനിമയാക്കിയപ്പോൾ എഡിറ്റിംഗ് നടന്നതിനെപ്പറ്റി KG ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും ചെറുപ്പകാലം മുതൽ ആരംഭിച്ച കഥ അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്തു. എഡിറ്റിംഗിനായി ഋഷികേശ് മുഖർജിയുടെ കയ്യിലെത്തിയപ്പോഴാണ് ഇന്ന് നമ്മൾ കണ്ട ഭാവം കിട്ടിയത്. ഗുരുവായ രാമു കാര്യാട്ടിന്റെ അനുഭവം കൊണ്ട് തന്നെയാകാം ഷൂട്ടിന് മുന്നേ യവനിക പുതിയ ഒരു തലം നേടിയത്. ജേക്കബിന്റെ ഇൻവെസ്റ്റിഗേഷൻ രീതിക്കും ആ സമയത്ത് വലിയ ശ്രദ്ധ നേടി. ചിത്രത്തിലെ ജേക്കബിന്റെ ഇൻവെസ്റ്റിഗേഷൻ രീതികളും ആ സമയത്ത് വലിയ ശ്രദ്ധ നേടിയിരുന്നു. ചോദ്യം ചെയ്യൽ രീതികളും ചോദ്യങ്ങളുമൊക്കെ പക്കയായി തന്നെയായിരുന്നു തിരക്കഥയിലും മമ്മൂട്ടിയുടെ പ്രകടനത്തിലും. കലാമൂല്യമുള്ള സിനിമ, പോപ്പുലറായ സിനിമ, വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും സൂക്ഷ്മത പുലർത്തിയ സിനിമയാണ് എന്നത് ഇപ്പോഴും യവനിക കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തബലിസ്റ്റ് അയ്യപ്പനാകാൻ തയ്യാറെടുക്കുന്ന ദിവസങ്ങളിൽ മകൻ മുരളി ഗോപിയെ കൊണ്ട് തബല വായിപ്പിച്ച് മുരളിയുടെ അങ്കുല ചലനങ്ങൾ ഒരു കുട്ടിയുടെ ഉണർവോടെ അദ്ദേഹം നോക്കി നിന്നത് മുരളി ഗോപിയും പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ കണ്ട ശേഷം അന്നത്തെ പോലീസ് ചീഫ് മമ്മൂട്ടിക്കൊരു കത്തെഴുതി. താല്പര്യമുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ പോലീസ് ഓഫീസറുടെ സേവനം കേരള പോലീസിന് നൽകണമെന്ന്. 1982 ഹെൻറിയുടെ നിർമ്മാണത്തിൽ യവനിക തിയേറ്ററുകളിൽ എത്തുന്നത്. മികച്ച ചിത്രത്തിനും കഥയ്ക്കുമുള്ള സംസ്ഥാന അവാർഡ് നേടിയ ചിത്രം. തിലകനിലൂടെ മികച്ച സഹനടനുള്ള അവാർഡും നേടിയെടുത്തു. നാടകം പ്രധാന വിഷയമായി പറഞ്ഞപ്പോഴും സിനിമയുടെ ഭാഷയെ തന്നെ ശക്തമായി ഉപയോഗിച്ച സിനിമ. രണ്ടു മാധ്യമങ്ങളുടെ ഒരു താരതമ്യ പഠനം കൂടെ യവനിക സാധ്യമാക്കുന്നുണ്ട്. 4 തിയേറ്ററുകളിലാണ് ചിത്രം റിലീസ് ചെയ്തത്. പിന്നീട് ബോക്സ് ഓഫീസിൽ നല്ല വിജയമാവാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞു. തീർച്ചയായും കാണേണ്ട മലയാള സിനിമകളിൽ ഒന്നു തന്നെയാണ് യവനിക. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചിത്രപരിചയം ഇവിടെ പൂർണ്ണമാകുന്നു. ചിത്രപരിചയത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ.
1: ചിത്രപരിചയം
2: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായി ശ്രോതാക്കൾ.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഈണങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് ശ്രീനിധി. ഞാൻ വരുന്നത് എടയന്നൂരിൽ നിന്നാണ്. എടയന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ പ്ലസ് ടു വിദ്യാർത്ഥി.
0: എങ്ങനെയാണ് ശ്രീനിധി, പഠിക്കാൻ മിടുക്കനാണോ?
1: കുഴപ്പമില്ല.
0: നമുക്ക് ഒരുപാട് പാട്ടുകളായിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. ഏത് പാട്ടാണ് ആദ്യം കേൾപ്പിക്കുന്നത്?
1: ഞാൻ ആവണി പൊന്നുഞ്ഞാൽ നിന്ന് പാട്ട്.
0: എം ജി ശ്രീകുമാർ പാടിയ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിലെ പാട്ടാണ്. ശ്രീനിധി പാട്ട് പാടുവോ?
1: പാടലില്ല.
0: അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം ആദ്യം തന്നെ.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീനിധി പാട്ടുമായിട്ട് നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഏത് പാട്ടാണ് അടുത്തത് സെലക്ട് ചെയ്തിട്ടുള്ളത്?
1: വരമഞ്ഞളാടിയ നന്നെ പ്രണയവർണ്ണങ്ങളിൽ പാട്ട്.

0: ശ്രീനിക്ക് പാട്ട് പാടാറില്ല എന്ന് പറഞ്ഞു. വീട്ടിലാരെങ്കിലും പാടാറുണ്ടോ?
1: വീട്ടിൽ അനിയത്തി പാടും, അച്ഛനും പാടും,
0: ചെറുതായിട്ട് പാടും.
1: രാവിലെ എണീച്ചാല് അടുക്കളയെന്നല്ല അമ്മേന്റെ എല്ലാം ചെറുങ്ങനെ കേൾക്കാം. രാവിലെ ചിലപ്പോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ചിലപ്പോ ഏതെങ്കിലും വഴി കേട്ടാലും പിന്നെ അത് തന്നെയാണ്.
0: പാചകം ചെയ്യുന്നത് പാട്ട് കേട്ടിട്ടാണ് അമ്മ അല്ലെ?
1: അല്ല, അങ്ങനെയല്ല. അമ്മ ചിലപ്പോ രാവിലെ എണീച്ചാല് സ്ക്രോൾ ചെയ്യുമ്പോ എന്തെങ്കിലും പാട്ട് കേട്ടാൽ പിന്നെ അന്നത്തെ പാട്ടാ തന്നെ.
0: ഓക്കെ, ഇനി അടുത്ത പാട്ട് ഏതാണ്?
1: പൂവേ പൂവേ തന്നെ.
0: ദേവദൂതൻ എന്ന ചിത്രത്തിലെ പാട്ടല്ലേ. ഇഷ്ടപ്പെട്ട നടൻ ആരാണ്?
1: എനിക്ക് മോഹൻലാലും മമ്മൂട്ടിയും ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്.

0: ശ്രീനിധി, പാട്ട് കൂടുതലായിട്ടും എങ്ങനെ കേൾക്കുന്നത്? ഫോണിലാണോ അതോ ടിവിയിലാണോ കേൾക്കുന്നത്?
1: എന്റെ വീട്ടിൽ ഹോം തിയേറ്റർ ഉണ്ട്, അച്ഛനാക്കി തന്നെ. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുമ്പോ ഞാൻ വെക്കും പാട്ട്. പിന്നെ പറയുമ്പോ അമ്മ ഭയങ്കര പണിയെടുപ്പിക്കല.
0: എന്ത് പണിയാ എടുപ്പിക്കുന്നത്?
1: വീട്ടിൽ നിന്ന് അടിച്ചു വാരലി, തുടപ്പിക്കൽ, ഇതെല്ലാം സ്ഥിരമായിട്ട് ഞായറാഴ്ച ദിവസം അമ്മ ചെയ്യിപ്പിക്കുന്നതാണ്. അന്നേരം ഫോൺ എടുക്കൂ, പാട്ട് വെക്കും, ഒച്ചത്തിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്.
0: അപ്പൊ ഇതൊക്കെ കേട്ടിട്ടാണ് പണി ചെയ്യുന്നത്. ശ്രീനിധി നന്നായിട്ട് ക്ലീൻ ആക്കും വീടൊക്കെ?
1: ആ, ഇപ്പൊ ഇപ്പൊ ചെയ്യാൻ തുടങ്ങി.
0: അമ്മ ഇനി പാചകം കൂടി പഠിപ്പിച്ചിരുന്നുണ്ടോ?
1: ഇല്ല,
0: പാചകത്തിലേക്ക് വന്നിട്ടില്ല. ക്ലീനിങ് ആണ് ഏറ്റവും മെയിൻ ആയിട്ട്.
1: നടുവേദനയും കൈവേദനയിലായോണ്ട് അമ്മ പറഞ്ഞ് ചെയ്തൊരു അങ്ങനെ സഹായം നമ്മളും ചെയ്തു കൊടുക്കണ്ടേല്ലേ.
0: അതെ,
1: അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്.
0: അത് നല്ലൊരു മോനാണ് ശ്രീനിധി, അമ്മയ്ക്ക് ഒരു ഹെൽപ്പാണ്. ഓക്കെ ശ്രീനിധി, അടുത്ത പാട്ട് ഏതാണ്?
1: അമ്പലപ്പുഴയിൽ
0: ഉണ്ണിക്കണ്ണനോട്. അദ്വൈതം എന്ന ചിത്രത്തിലെ പാട്ടാണ് അല്ലേ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണനാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും. ആർക്കെങ്കിലും ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: അച്ഛനോട്.
0: അച്ഛന് ഇഷ്ടപ്പെട്ട പാട്ടാണോ ഇത്?
1: അച്ഛൻ ഇങ്ങനത്തെ പാട്ടൊക്കെ കേൾക്കുക. ശനിയാഴ്ച അച്ഛന്റെ പരിപാടി പോകുന്നുണ്ടെങ്കിൽ കാറിലെല്ലാം പോകുമ്പോൾ ഇങ്ങനത്തെ പാട്ട് വെക്കുക.
0: കൂടുതലായിട്ട് ഈ പാട്ടാണ് കേൾക്കുന്നത്, മെലഡി സോങ്.
1: അങ്ങനെ അതുകൊണ്ട് ഈ പാട്ടിനോട് അങ്ങ് ഇഷ്ടമായി.
0: കാറിൽ ഇങ്ങനെ കേൾക്കുമ്പോ ഇതൊക്കെ കേട്ട് ഇങ്ങനെ പോകാൻ ഭയങ്കര രസാണല്ലേ. കൂടുതൽ യാത്ര ഇഷ്ടപ്പെടുന്നതാണോ ശ്രീനിധി?
1: പിന്നെ
0: ഇഷ്ടമാണ് യാത്രയോട്. ദൂരെ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടോ?
1: ഓ,
0: ഒരുപാട് പോയിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പൊ നമുക്ക് പാട്ട് കേൾപ്പിക്കണ്ടേ?
1: കേൾക്കും.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഇനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് ശ്രീനിധിയാണ്. ശ്രീനിധി, അടുത്ത പാട്ട് ഏതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്?
1: കറുത്ത പെണ്ണേ എന്ന് പറഞ്ഞ
0: തേന്മാവിൻ കുമ്പത്ത് എന്ന ചിത്രത്തിലെ പാട്ടല്ലേ. മോഹൻലാലും ശോഭനയും ഒക്കെ അഭിനയിച്ച നല്ല കോമഡി ചിത്രമായിരുന്നു അത്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, അച്ഛന്റെ അമ്മ, അച്ഛമ്മ.
0: അവരെയൊക്കെ പേര് പറഞ്ഞോളൂ.
1: അച്ഛന്റെ പേര് പ്രശാന്ത്, അമ്മേന്റെ പേര് ബിജിന, അനിയത്തിന്റെ പേര് ശിവപ്രിയ, അച്ഛമ്മേന്റെ പേര് രോഹിണി.
0: എങ്ങനെ അമ്മമ്മ നന്നായിട്ട് പാട്ട് ആസ്വദിക്കാറുണ്ട്?
1: അച്ഛമ്മ KPIC ഗാനങ്ങള്,
0: അതിനോടൊക്കെ കേൾക്കാറുണ്ടാവുമായിരിക്കും.
1: ആ, അതിനോട് പറയും അച്ഛമ്മക്ക് ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോ അത് വെക്ക്, അങ്ങനത്തെ പാട്ട് വെക്ക് എന്ന് പറയും. അച്ഛമ്മക്ക് അങ്ങനത്തെ ഇഷ്ടം.
0: ഓക്കെ, അപ്പൊ വെച്ചു കൊടുക്കാറുണ്ട്.
1: ഓ,
0: ശ്രീനിധിക്ക് എങ്ങനത്തെ പാട്ടുകൾ ഇഷ്ടം?
1: എനക്ക് മെലഡി പോലത്തെ പാട്ടിലാണ് ഇഷ്ടം.
0: അടിച്ചുപൊടി പാട്ട്
1: അങ്ങനെ കുറവ് തന്നെയാണ്, ഉണ്ട്. അതിന്റെ ആ ഒരു മൂടി വരുമ്പോ ആ പാട്ട് കേൾക്കും.
0: ആ പാട്ട് കേൾക്കും. അപ്പൊ ശ്രീനിധിക്ക് പഴയ പാട്ടുകളാണോ താല്പര്യം, അത് പുതിയ പാട്ട് കേൾക്കാനാണോ?
1: രണ്ടുമുണ്ട്. പഴയ പാട്ട് തന്നെയാന്ന്, പിന്നെ ആ പഴയ ചെമ്പൂപ എന്നെല്ലാം പറഞ്ഞ പാട്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടം.
0: അപ്പൊ MG ശ്രീകുമാറും ചിത്രയും പാടിയ പാട്ടാണ് ഇത്. സംഗീതം നൽകിയത് ബേണി ഇഗ്നേഷ്യസ്. പാട്ട് കേൾപ്പിക്കാം.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് ശ്രീനിധിയാണ്. ശ്രീനിധി, അടുത്ത പാട്ട് ഏതാണ്?
1: ശ്രീരാഘവമോ എന്ന പാട്ട് കൊടുക്കുക.
0: പവിത്രം എന്ന ചിത്രത്തിലെ പാട്ട് അല്ലേ? ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ശ്രീരാഘവം എന്റെ ഫ്രണ്ട്സിനെല്ലാം കൂടെ.
0: ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ ശ്രീനിധിക്ക്?
1: ഞാൻ പോയിടത്തിൽ എനിക്ക് ഫ്രണ്ട്സ് ആക്കിട്ട് തന്നെ വരുത്ത്.
0: അത് ശരി, നല്ല സംസാരമാണ്. അപ്പൊ ആരെങ്കിലും ഫ്രണ്ട്സ് ആയി പോകും അല്ലേ? എങ്ങനെ, ആദ്യം തൊട്ട് കൂടെ പഠിച്ചവരുണ്ടോ? അല്ലെങ്കിൽ
1: അങ്ങനെയില്ല, എന്നെ ഇവര് മൂന്നാല് സ്കൂളേക്ക് മാറ്റി ചേർത്തിന്. ഞാൻ ആദ്യം എൽ കെ ജി ഒരു സ്കൂൾ പഠിച്ച്, യു കെ ജി വേറെ, പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായി. നമ്മുടെ വീട് താമസം മാറി പുതിയ വീടായാലും നമ്മളെ എടയനൂർ പോയി എടയനൂർ സ്കൂളായി.
0: കാരണം ഒരുപാട് സ്കൂൾ ഇങ്ങനെ കടന്നു മറിഞ്ഞു വന്നവനാണ്. അപ്പൊ അവിടെയൊക്കെ ഫ്രണ്ട്സ് ഇപ്പോഴും വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു.
1: അതില് കാനാട് സ്കൂളിൽ പഠിച്ച നാലഞ്ച് കുട്ടികൾ ഇപ്പോ പ്ലസ് ടു വരെ ഉണ്ട്.
0: അതാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്.
1: അങ്ങനെയൊന്നല്ല,
0: എല്ലാരും ഫ്രണ്ട് ആണ്.
1: എന്റെ ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോ അഭിഷേക്, നടുവനാട വീട്, പിന്നെ ഒരു ശ്രീവിഷ്ണു, സുഷൻ ബാബു, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്.
0: അപ്പൊ അവർക്ക് ഇരിക്കട്ടെ ഈ പാട്ടല്ലേ.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് ശ്രീനിധിയാണ്. അടുത്ത പാട്ട് പറഞ്ഞു.
1: ബന്ധുക്കൾ ശത്രുക്കൾ തന്നെ, ബന്ധുവാരി ശത്രുവാരി തന്നെ പാട്ട്.
0: ആ പാട്ട് ആർക്കും കണ്ടിരിക്കുന്നുണ്ട്?
1: അതെന്റെ കുടുംബത്തിൽ, നമ്മളെ നാട്ടിലും കുടുംബത്തിൽ എല്ലാരിക്കും.
0: ആരാണ് ബന്ധു ആരാണ് ശത്രു എന്നൊന്നും മനസ്സിലാവുന്നില്ലെന്ന് തോന്നല്ലേ. അപ്പൊ ആ പാട്ടാണ് കേൾക്കേണ്ടത്. നല്ലൊരു പാട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫാമിലിക്കും അതുപോലെ നാട്ടുകാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.

0: റേഡിയോ മലബാരിഷ്ടങ്ങൾ ഇനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീനിധിയുടെ അടുത്ത പാട്ട് കേൾക്കാൻ നമുക്ക് ഏത് പാട്ടാണ്?
1: പടയാത്ര എന്നാണ് പാട്ട്. അതൊരു യാത്രാ അനുഭവങ്ങൾ കിട്ടുന്ന പാട്ടാണ്.
0: യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു ശ്രീനിധി അല്ലെ. എവിടേക്ക് പോകാനാണ്? കുറച്ച് ദൂരേക്കാണോ അതോ ഫാമിലി ആയിട്ട് പോകാനാണോ ഒറ്റക്കാണോ യാത്ര
1: ഇഷ്ടം?
0: ദൂരെ പോയ സ്ഥലം എവിടെയാണ്?
1: കൊറേ സ്ഥലത്ത് പോയി.
0: എങ്ങനെ, ഫാമിലിയുടെ കൂടെയാണോ പോയത്?
1: ഫാമിലി മാത്രല്ല, ഞാൻ അത്യാവശ്യം ചെറിയ ചെറിയ പാക്കേജും കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. സ്കൂളില്ലാത്ത ദിവസമെല്ലാം അവരപ്പുറം പോയിട്ടുണ്ട്. വൺ ഡേ ട്രിപ്പിലും പോകാൻ വിടലുണ്ട്.
0: ഈ പാക്കേജ് എന്ന് പറയുന്നത്
1: ടൂർ പാക്കേജ് എല്ലാം ചെയ്യുന്നതാണ്. അത്യാവശ്യ ഘട്ടത്തിൽ ആര് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ദിവസത്തെ എല്ലാം പോകുന്നതിൽ അങ്ങനത്തെ എല്ലാം പോക്കുണ്ട്.
0: അവരുടെ കൂടെ ശ്രീനിധി പോവാറുണ്ട് അവർക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട്. ടൂർ പാക്കേജ് എന്നൊക്കെ പറയുമ്പോഴേ ഇത്ര ചെറുപ്പത്തിലൊക്കെ അതെല്ലാം
1: എനിക്ക് ആകർഷമായി മാറിയത് എന്റെ അച്ഛന്റെ വണ്ടിയും മേഖലയിലും കണ്ടിട്ടാണ്.
0: അച്ഛൻ എങ്ങനെയാണ്? എന്താ, ഡ്രൈവറാണോ?
1: അച്ഛൻ ഡ്രൈവറാണ്. പിന്നെ എന്റെ വീട്ടിൽ ചെറുപ്പം മുതലേ വണ്ടിയും കാര്യങ്ങളിലാണ്. അപ്പൊ ഇതെല്ലാം കണ്ട് വളർന്നിട്ട് നോക്കുമ്പോ വണ്ടി ഓടിക്കാശം തരൂല. എത്ര ചോദിച്ചാലും വണ്ടി ഓടിക്കാൻ തരില്ല.
0: അന്നും
1: ഇറ്റന്ന് ഓടിപ്പിച്ച് പഠിപ്പിച്ച എന്നാലും അച്ഛൻ തരൂല. പക്ഷേ എങ്കിൽ വണ്ടി ചിലപ്പോ മണ്ണലം പിടിച്ചു കഴിഞ്ഞാല് അത് കഴുകണോ, അതിനെ കുട്ടപ്പനാക്കണോ, ആ ഒരു
0: വണ്ടിയോടുള്ള ക്രേസ്,
1: ആ ഒരു ക്രേസ് തന്നെയാണ് ഈനല്ല എത്തിച്ചത്.
0: ഓക്കെ, നമുക്ക് ഇപ്പോ നമ്മുടെ വീട്ടിലൊരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കാണുന്നവരാണ് എല്ലാവരും ഉണ്ടാവുക അല്ലെ. അപ്പൊ ശ്രീനിധിക്ക് അതൊരു ഫ്രണ്ടാണ്. ഏത് വണ്ടിയാണ് ഉപയോഗിക്കുന്നത് അച്ഛൻ?
1: അച്ഛൻ ടിപ്പറാണ്, കൺസ്ട്രക്ഷൻ മേഖലയിലെല്ലാം എർത്തുമോസ് പ്രസാദ് എർത്തുമോസ് എന്ന് പറഞ്ഞിട്ട് മട്ടന്നൂരാത്ത് ചെയ്യുന്നതാണ്. പിന്നെ അച്ഛൻ്റെ ചങ്ങായിമാർക്കെല്ലാം ഇങ്ങനത്തെ ടൂറിസ്റ്റ് വണ്ടിയെല്ലാം ഉണ്ട്. അപ്പോൾ അതിനോട് ഈ ബസ്സിൻ്റെ ആ ഓക്കൽ സൗണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ അതിനോടുള്ള താല്പര്യമാണ് എത്തിച്ചത്,
0: ഈ മേഖലയിലേക്ക് എത്തിച്ചത്.
1: പക്ഷെ ഈ മേഖലയിലേക്ക് സ്ഥിരമായിട്ട് വരണം എന്ന് ആഗ്രഹമില്ല.
0: ഒരു ടൈം പാസ്. എന്നാലും ഇഷ്ടമാണ് യാത്രയും കാര്യങ്ങളും ടൂർ പാക്കേജും ഒക്കെ ഇഷ്ടമാണ്. ഈ വെക്കേഷന്റെ സമയത്തൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും കൂടുതലായിട്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്നത് തീർത്ഥയാത്രയൊക്കെ ആയിരിക്കും. അങ്ങനെയാണ്
1: അങ്ങനെ തന്നെ കൂടുതൽ ഉണ്ടാകുന്നത്. ഇന്നിപ്പം ഒരു വണ്ടി മൂകാംബിക പോയിട്ടായില്ലേ, ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തി. രാത്രി നമ്മൾക്ക് അവരെത്തായിരിക്കും നാട്ടില്.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങളെ ഇനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീനിധിയാണ് നമ്മുടെ കൂടെയുള്ളത്. അടുത്ത പാട്ട് ഏതാണ്?
1: ഇപ്പം ട്രെൻഡിങ് ആയി എന്നൊരു പാട്ടാണ് ഈ പരദേവത എന്ന് പറഞ്ഞ ആ ക്രിസ്ത്യൻ സോങ്. അതിനോട് ഭയങ്കര
0: ഇഷ്ടമാണ്. ടൂർ പോകുന്നൊക്കെ പറഞ്ഞപ്പോ പാട്ട് ഒരുപാട് കയ്യിൽ ഉണ്ടാവുമായിരിക്കുമല്ലേ, സ്റ്റോക്ക് നമ്മളെ വണ്ടിയിൽ കേൾക്കാൻ വേണ്ടിയിട്ട്.
1: പെൺഡ്രൈവ് ഒന്നും ആർക്കും വേണ്ട, ഇപ്പൊ എല്ലാം ബ്ലൂടൂത്ത് ആയതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് യൂട്യൂബിൽ നിന്ന് എടുക്കുന്ന അവരെന്നെ വെക്കുന്നത്, നമ്മളെല്ലാം ഇടപെടുന്നില്ല,
0: വന്നവരെന്നെ ചെയ്തോളൂ.
1: എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു അടിപൊളി പാട്ടാണ്.
0: അപ്പൊ ആ പാട്ടാണ് കേൾപ്പിക്കുന്നത്. ഇതാർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഇത് നമ്മള് യാത്രയെല്ലാം പോയിക്കൊണ്ടിരിക്കുമ്പോ ഉറക്കെല്ലാം വരുമ്പോ നല്ല രസം ഈ പാട്ടെല്ലാം കേൾക്കെ.
0: അപ്പൊ ഉറക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഈ പാട്ട്.
1: ഉറക്കിനെ
0: ടൂർ പോകുമ്പോ ശ്രീനിധി ഉറങ്ങാതെ അവരുടെ കൂടെ തന്നെ?
1: ഞാൻ അങ്ങനത്തെ യാത്രയിൽ ഇതുവരെ പോയിട്ടില്ല.
0: അതിനെല്ലാം പോയിട്ട്
1: തന്നെ, അതെല്ലാം രാവിലെ പോകുന്ന ഒരു 4 മണിയാകുമ്പോ പോകുന്നത്, 5 മണിയാകുമ്പോ പോകുന്നത്, 10-12 മണി നമ്മൾക്ക് നാട്ടിലെത്തും. അതിനൊന്നും അങ്ങനെ ഉറക്കുകയും നിൽക്കേണ്ട ഇത് വരുന്നില്ല. പിന്നെ ഇപ്പൊ അടുത്ത് കുറേയായിട്ട് കുടുംബശ്രീ അങ്ങനത്തെ അവര് നമ്മൾ ഇങ്ങോട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. കൊറേ ഏച്ചിമാരായിട്ട് തന്നെ നമ്മൾ കൊറേ ടൂർ പോയി. അവരെപ്പുറം പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവര് എന്താ പറയാ, ഒരു ഫാമിലി ആയിട്ട് തന്നെ, അതാ രസം. അത് ചില ഏച്ചിമാർ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് നമുക്ക് തന്നെ അവരെ, നമ്മൾ അങ്ങനെ പെരുമാറും, അതുപോലെ അവര് നമ്മളോട്
0: പെരുമാറും. അവർക്കൊക്കെ ഇരിക്കട്ടെ ഈ പാട്ട് അല്ലേ.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഇടങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീനിധി കൂടെയുണ്ട്. എഡേനൂർ സ്കൂളാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഏതാണ് സബ്ജക്ട് എടുത്തിട്ടുള്ളത്?
1: ഞാൻ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ജിയോഗ്രഫി.
0: എന്താ ഹ്യൂമാനിറ്റീസോട് താല്പര്യം? എന്താണ് ലക്ഷ്യം? ആരാവണം എന്നാണ് ആഗ്രഹം?
1: എനിക്ക് എന്തായാലും ഒരു ഗവൺമെന്റ് ജോലി വേണം.
0: ഗവൺമെന്റ് ജോലി വേണം.
1: അതെ, ചെറിയ വിഷയമായാലും കുഴപ്പമില്ല, അതിനോടാ താല്പര്യം.
0: പി എസ് സിയോടാണോ താല്പര്യം? ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ?
1: ആ ചെറുങ്ങ, ഞായറാഴ്ചയിലും മറ്റേ വരുന്ന പത്രത്തിലെല്ലാം ഉണ്ടാകുന്ന ക്വസ്റ്റ്യനെല്ലാം നോക്കി വെക്കും. പിന്നെ ടീച്ചർമാരനെ നമുക്ക് ഇപ്പം തന്നെ ഗ്രൂപ്പിൽ ഇട്ടുതരാൻ തുടങ്ങി.
0: ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ? അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാ. ഇപ്പോഴേ തുടങ്ങിയാലേ നമുക്ക് ഗവൺമെന്റ് ജോബിൽ കയറാൻ പറ്റുള്ളൂ. അടുത്ത പാട്ട് ഏതാണ്?
1: പൊന്നാമ്പൽ പുഴയിൽ നമ്മൾ.
0: ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിലെ പാട്ടല്ലേ? മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അഭിനയിച്ച ചിത്രത്തിലെ പാട്ട്. ഈ സിനിമ കണ്ടിട്ടില്ലേ?
1: ആ, ഞാൻ കണ്ടിട്ടുണ്ടാവും, എനിക്ക് പെട്ടെന്ന്
0: ഓർമ്മയില്ല അല്ലേ. അപ്പൊ നല്ലൊരു കോമഡി ചിത്രം തന്നെയാണത്. രണ്ടുപേര് ലോയർ ആയിട്ടുള്ള ചിത്രമാണത്. ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: എല്ലാരും കേൾക്കട്ടെ.
0: എല്ലാരും കേൾക്കട്ടെ. അപ്പൊ റേഡിയോ മലബാർ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഇരിക്കട്ടെ അല്ലേ.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഇനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ശ്രീനിധിയാണ്. ശ്രീനിധി, എന്താണ് പറയാനുള്ളത്?
1: ഞാൻ ഈ റേഡിയോ മലബാറിൽ 3 പ്രാവശ്യമേ വരുന്നു. 3 പ്രാവശ്യം വന്നിട്ട് ഇവിടുത്തെ എല്ലാവരും, ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഈച്ചമാരും ഏട്ടുമാരെല്ലാം ഒരു കുടുംബം പോലെയാണ് നമുക്ക് മനസ്സിലായത്. എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെടുന്നു ഇവിടുത്തെ.
0: അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നാണ് ശ്രീനിധി പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നേരം നമ്മളുടെ കൂടെ സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിത സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടി

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 1, ഹിജറവർഷം 1448, റബിയുൽ ആഖിർ 5, ശകവർഷം 1948, ഭാദ്രം 26, 2026 സെപ്റ്റംബർ 17, വ്യാഴാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.